ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948 വൈശാഖം 20, കൊല്ലവർഷം 1201 മേടമാസം 27 തീയതി, 2026 മെയ് 10 ഞായറാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 51 സെക്കൻഡും.

0: ചിന്തകളല്ലാതെ മറ്റൊരു രോഗവുമില്ല. അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട മരുന്ന് ഞാൻ ചിലർക്ക് ഉപദേശിച്ചു കൊടുക്കും. മരുന്നുകടയിൽ കിട്ടാവുന്ന ഒരു മരുന്നല്ല എന്റെ കുറിപ്പ്. ഞാൻ കൊടുക്കുന്ന ഔഷധവിധി ബൈബിളിലെ ഒരു വാചകമാണ്. നിങ്ങളുടെ മനസ്സ് നവീകൃതമാകട്ടെ, അതുവഴി നിങ്ങളിൽ മാറ്റം സംഭവിക്കട്ടെ. ഈ കുറിപ്പ് പ്രയോഗിക്കുമ്പോൾ അവർ സമാധാനപൂർണമായ ഹൃദയം സമ്പാദിക്കുന്നു. ശാന്തമായ ഹൃദയവും സ്വസ്ഥമായ മനസ്സും പ്രസന്നമായ മുഖവും ശരീരത്തിന് പ്രതിരോധ ശക്തി പ്രദാനം ചെയ്യുന്നുവെന്ന് പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആധുനിക ജീവിത ചുറ്റുപാടുകളുടെ അമിതമായ സമ്മർദ്ദങ്ങൾ മനുഷ്യന്റെ മാനസിക ശാരീരിക ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ സമ്മർദ്ദങ്ങളെ ആരോഗ്യകരമായി സമീപിക്കുവാൻ നർമ്മബോധം ഏറെ സഹായകമാണ്. സന്തോഷം നിറഞ്ഞ ഒരു പ്രകൃതത്തിന്റെ മണവാട്ടിയാണ് നർമ്മബോധം. ആളുകളെ യോജിപ്പിച്ചു നിർത്തുന്ന പശയാണ് നർമ്മബോധമെന്ന് പറയാം. ദ്വയാർത്ഥ പ്രയോഗം നർമ്മമല്ല. നർമ്മം കുളിർമയുള്ളതും നവോന്മേഷം പകരുന്നതും തലമുതൽ കാൽപാദം വരെയുള്ള ശരീരഭാഗങ്ങൾക്ക് ഉന്മേഷം നൽകുന്നതുമായ ഒന്നാണ്. സുഖവും ദുഃഖവും ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഇവയെ അർത്ഥപൂർണമായി സമീപിക്കുവാൻ മനുഷ്യന് കഴിയും. ദുഃഖത്തെ അകറ്റാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സുകൾക്ക് യഥാർത്ഥ സന്തോഷം നഷ്ടപ്പെടാനാണ് സാധ്യത. കാരണം, നോവതിന്നം കരളിനെ പാടാനാവൂ നിത്യമധുരമായി ആർദ്രമായി എന്ന കവിവാക്യം വിസ്മരിക്കുവാൻ കഴിയില്ല. വേദനയുടെ പാട്ടുകളാണ് ഏറ്റവും സുന്ദരമായ പാട്ടുകൾ. നിന്നിൽ അസൂയയാർന്നിടുന്നു ശ്യാമസുന്ദരിയാം രാത്രി, ദുഃഖങ്ങൾ നിൻ അനന്ത ദുഃഖങ്ങൾ കൊച്ചു നക്ഷത്രങ്ങളാക്കി വിതറിടും രാത്രി എന്ന ONV വരികൾ ജീവിത സമീപന ശാസ്ത്രം എന്തായിരിക്കണമെന്ന് വ്യക്തമാക്കുന്നു. രാത്രി തന്റെ ദുഃഖങ്ങളെ കൊച്ചു നക്ഷത്രങ്ങളാക്കി മാറ്റുന്നു. അതുപോലെ നമ്മുടെ ദുഃഖങ്ങളെ നന്മയുടെ പുഷ്പങ്ങളാക്കി മാറ്റി സമൂഹത്തിന് നൽകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാം. നമ്മൾ പറയുന്ന നല്ല വാക്കുകൾക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കാനും കുളിർ കോരിയിടാനും സാധിക്കും. മുഖസ്തുതിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥതയോടെ പറയുന്ന വാക്കുകൾ ആരുടെ ഉള്ളിലും തറഞ്ഞു ചെല്ലും. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നത് ഇതേ അർത്ഥത്തിലാണ്. വാക്കാണ് അറിവ്. കാരണം, വാക്കിലൂടെ ഒരു സുഹൃത്തിനെ നാം അറിയുന്നു. ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജീവജാലങ്ങളെ സംബന്ധിച്ച എല്ലാ അറിവും വാക്കിലൂടെ ലഭിക്കുന്നുവെന്ന് ഉപനിഷത്ത് പറയുന്നു. നല്ല വാക്കോതുവാൻ നമുക്ക് ത്രാണിയുണ്ടാകണം. അത് സന്തോഷം പ്രദാനം ചെയ്യുന്നു. അതുപോലെ നമ്മിൽ അന്തർലീനമായിരിക്കുന്ന സന്തോഷത്തെ പുറത്തു കൊണ്ടുവരുവാനുള്ള കുറുക്കുവഴിയാണ് സ്നേഹം. ഉള്ളു തുറന്ന് സ്നേഹിക്കുക, സ്വാർത്ഥത വെടിയുക, മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുക, വാങ്ങുന്നതിനേക്കാൾ ഉപരി നൽകുക. ഇത്രയും ചെയ്താൽ നമ്മൾ അറിയാതെ തന്നെ നമ്മിലെ സ്വർഗീയ ആനന്ദം നുരഞ്ഞു പൊന്തും. മറ്റുള്ളവരിലേക്ക് അത് പ്രവഹിക്കുകയും ചെയ്യും. ഡോക്ടർ ഷോൺ ഷിൻഡർ, ഡോക്ടർ ഹാവിസ്റ്റ് എന്നിവർ എഴുതിയ ഹൗ ടു ലീവ് 100 years ഹാപ്പിലി എന്ന ഗ്രന്ഥത്തിൽ അവർ ഒരു കാര്യം സ്പഷ്ടമായി പറയുന്നു. 50% രോഗങ്ങളുടെയും മൂലകാരണം അശാന്തിയും അസന്തുഷ്ടിയുമാണ്. ഉള്ളു തുറന്ന് നമുക്ക് ചിരിക്കാൻ കഴിഞ്ഞാൽ, ഹൃദയവും മനസ്സും സന്തോഷപൂരിതമായാൽ ശാരീരിക അസുഖങ്ങൾ പമ്പകടക്കുമെന്ന് ഇവർ സമർത്ഥിക്കുന്നു. ഓഷോയുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. സുഖം ജന്തുപരമാണ്, സന്തോഷം മാനുഷികമാണ്, ബ്രഹ്മാനന്ദം ദൈവികമാണ്. മാനസിക ശാരീരിക ആരോഗ്യത്തോടെ എന്നും ഇരിക്കുവാൻ സന്തോഷം ഒരു ശീലമാക്കുക. ജീവിതത്തിലെ നല്ല വശങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക. ഋഗ്വേദത്തിലെ പ്രാർത്ഥന നമുക്കുരുവിടാം. നന്മ നിറഞ്ഞ സന്തുഷ്ടമായ ഒരു മനസ്സ് ഞങ്ങൾക്ക് തരിക. ഓ ആനന്ദ ചിന്മയ, അവിടുത്തെ സന്തോഷ ഹൃദയത്തിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തട്ടെ. സന്തോഷവും നർമ്മവും സ്നേഹവും നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുന്ന യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള വാക്കുകളുടെ ശക്തിയാൽ ആരോഗ്യമുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും ഉടമകളായി നമുക്ക് മാറാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ജെസ്സി എൻ സി.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രി കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും.

0: ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 സത്യപ്രതിജ്ഞ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമബംഗാളിൽ പ്രതിപക്ഷ നേതാവായി വാലിഗഞ്ച് എംഎൽഎ ശോഭൻ ദേവ് ചതോപാധ്യായെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഒഡീഷയിലെ ഡോക്ടർ എപിജെ അബ്ദുൽ കലാം ദ്വീപിലായിരുന്നു പരീക്ഷണം. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാവും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിന് വിജയം. ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനെ 76 റൺസിനാണ് ഗുജറാത്ത് തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ ONV-യുടെ നിശാഗന്ധി നീയത്ര ധന്യ എന്ന കവിത. ആലാപനം അർച്ചന യു നായർ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ രാഗസ്പർശം. നിങ്ങൾക്കറിയാമോ? ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 കിളിക്കൂട്ടം. ഇതിൽ ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം. ജയശ്രീ വിനോദ്, ശമ്യ ഷബി എന്നിവർ ആലപിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതം. ഹാർമോണിയം ശ്രീഷ സുശീൽ കുമാർ, തബല ഷിജിൻ കൊളശ്ശേരി. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 കൊങ്കണി ഗാനങ്ങൾ. നാടകഗാനങ്ങൾ 12:40. 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 ചെറുതാഴം ചന്ദ്രനും സംഘവും അവതരിപ്പിച്ച് കേളികൂട്ട. 3:00 ആകാശവാണി ടെലികസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:15 AK വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ച് ചരടുകുത്തി കളിപ്പാട്ട്. 5:30 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം കോട്ടയം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 സേവന വാർത്തകൾ. 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will visit Karnataka and Telangana today. At around 11 a.m, the Prime Minister will participate in the 45th anniversary celebrations of the Art of Living in Bengaluru and also inaugurate the newly constructed Dhyan Mandir at the Art of Living International Centre. Mr. Modi will also address the gathering during the programme. Thereafter, Prime Minister Narendra Modi will travel to Hyderabad and at around 3 p.m, he will lay the foundation stone and inaugurate the multiple development projects worth around 9,400 crore rupees in Hyderabad. TVK Chief C. Joseph Vijay will be sworn in as Chief Minister of Tamil Nadu in Chennai at 10 this morning. 9 TVK ministers are also expected to be sworn along with Mr. Vijay. Tamil Nadu Governor Rajendra Vishwanath Arlekar appointed Mr. Vijay as Chief Minister Designate after he secured the support of 120 MLAs in the 234-member House. Mr. Vijay was appointed CM after he presented letters of support from the VCK and the IUML, who have 2 MLAs each. The Governor has directed Mr. Vijay to seek a vote of confidence in the Assembly on or before May 13, 2026. President Draupadi Murmu has appointed N. Rangasamy as the Chief Minister of Puducherry. Following the appointment, Lieutenant Governor K. Kailash Nathan invited Rangasamy to form a new government in the Union Territory. Mr. Rangasamy will be sworn in as Chief Minister on May 13th. Mr. Rangasamy is set to assume office as Chief Minister for a fifth term after the AINRC-led NDA secured a comfortable victory in the Union Territory election. The top brass of the Congress party held a meeting in New Delhi yesterday to discuss government formation in Kerala. The meeting, convened by Congress chief Mallikarjun Kharge at his residence, was attended by senior party leader Rahul Gandhi, party general secretary in charge of the state Deepa Dasmunshi, general secretary organization K.C. Venugopal, and senior Kerala leaders Ramesh Chennathalia and V.D. Satishan. The party said Mallikarjun Kharge and Rahul Gandhi will take the final decision on the new Kerala Chief Minister and the name will be announced very soon. Defence Research and Development Organisation DRDO has successfully conducted an extensive long-duration test of its actively cooled full-scale scramjet combustor in Hyderabad. Ministry of Defence said that the test achieved a runtime of over 1,200 seconds, surpassing the earlier 700 seconds test held in January this year. The successful test positions India at the forefront of advanced aerospace capabilities and continuously emerging war technologies. It also validates both the combustor design and the capabilities of the state-of-the-art test facility, strengthening India's hypersonic cruise missile development program. The centre has moved to significantly strengthen protections for outsourced and contractual workers engaged across central ministries, departments, autonomous bodies and central public sector enterprises through a new set of procurement-linked compliance measures for the labour codes. The Ministry of Labour and Employment said the reforms aim to ensure timely payment of wages, mandatory remittance of social security contributions, greater accountability of contractors and principal employers, and stronger enforcement mechanisms against violations of labour laws. The US has proposed to increase the minimum wages paid to hire an employee under the H-1B visa program by 30% over the previously fixed limits, a move the administration claims will help prevent foreigners from undercutting salary of US nationals. India's under 15 girls delivered commanding performances in the semi-finals at the Asian Boxing Under 15 and Under 17 Championships, with 9 boxers advancing to the finals across weight categories in Tashkent yesterday. In IPL cricket, Gujarat Titans defeated Rajasthan Royals by 77 runs at the Sawai Mansingh Stadium in Jaipur last night. Today, Chennai Super Kings and Lucknow Super Giants will clash at M.A. Chidambaram Stadium. And that is the end of this news bulletin.
0: Agashavani, Kannur. കാവ്യാഞ്ജലി. ഒ എൻ വി ഗ്രൂപ്പിന്റെ
2: നിശാഗന്ധി നീയത്ര ധന്യ എന്ന കവിത. ആലപിച്ചത് അർച്ചന യു നായർ.

ഇതുവരെ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ നിശാഗന്ധി നീ എത്ര ധന്യ എന്ന കവിത. ആലപിച്ചത് അർച്ചന യു നായർ. കാവ്യാഞ്ജലി.

ഇന്ന് രാത്രി 9:30 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ ആദ്യം ചിത്രപാടിയ ഗാനം. ഉണ്ണിയൊന്നില്ലാതെ കേഴും എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കുഴലോതും ഉണ്ണിയേ ഉണ്ണികൃഷ്ണ എന്നാരംഭിക്കുന്നു.

അർച്ചനയിൽ അവസാനമായി രാധിക തിലക് പാടിയ ഗാനം കണ്ണന മുണ്ണിയെ കാണുമാറാകണം എന്ന് തുടങ്ങുന്നു.

0: ഇതോടെ അർച്ചന സമാപിച്ചു. അർച്ചന ഇനി നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. രാവിലെ 10 മണിക്ക് നടക്കുന്ന സ്നേഹസംഗമം എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും 2 മണിക്ക് നടക്കും. കണ്ണൂർ കുടിവെള്ള വിതരണ പദ്ധതിയുടെ വെളിയമ്പ്ര പമ്പ് ഹൌസിൽ നിന്നും ചാവശ്ശേരി പറമ്പ് ശുദ്ധീകരണശാലയിലേക്ക് വരുന്ന പമ്പിംഗ് മെയിനിൽ അടിയന്തര അറ്റകുറ്റ പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലും എടക്കാട് എളയാവൂർ പള്ളിക്കുന്ന് പുഴാതെ സോണലുകളിലും അഴീക്കോട് ചിറക്കൽ വളപട്ടണം പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി കണ്ണൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. റെയിൽവേ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ എടക്കാട് കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് 12 രാവിലെ 9 മണി മുതൽ 14 വൈകിട്ട് 6 മണി വരെ അടച്ചിടുമെന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചു. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിവരുന്ന പ്രതിമാസ ജൈവമേള നാളെ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം 1 ക്ലാസ് മുതൽ 7 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 15-നകം ജില്ലാ ക്ഷേമനിധി ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497270512. കാഞ്ഞങ്ങാട് മീനാപ്പീസിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിലേക്ക് 2026-27 അധ്യയന വർഷത്തെ 8, 9, 10 ക്ലാസുകളിലെ പ്രവേശന നടപടികൾ ആരംഭിച്ചു. അംഗീകൃത മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും പെൺകുട്ടികൾക്കാണ് പ്രവേശനം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8304-83-6946. 2025-26 വർഷം വിവിധ വിഷയങ്ങളിൽ പോസ്റ്റ് മെട്രിക് പഠനം നടത്തിയ പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾക്കും ലാപ്ടോപ്പ് അനുവദിക്കാനുമുള്ള അപേക്ഷകൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന ഇ ഗ്രാൻഡ്സ് പോർട്ടലിൽ ഈ മാസം 31 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് e-grants.kerala.gov.in. കല്യാശ്ശേരി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കേന്ദ്രത്തിൽ ഈ വർഷത്തെ പ്രിലിംസ് കം മെയിൻ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം ആരംഭിച്ചു. ബിരുദധാരികൾക്കും അവസാന വർഷ ബിരുദ പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. ഫോൺ നമ്പർ 8281098875. എൽബിഎസ് സെന്റർ കണ്ണൂർ മേഖലാ കേന്ദ്രത്തിൽ സ്കിൽ അപെക്സിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അംഗീകാരത്തോടെ നടത്തുന്ന 1 വർഷത്തെ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. അടിസ്ഥാന യോഗ്യത SSLC. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-270-2812. കടമ്പൂർ കുഞ്ഞിക്കാട്ടിൽ യോഗീശ്വര ഗുരുസന്നിധിയിൽ പ്രതിഷ്ഠാദിന വാർഷികാഘോഷം ഇന്ന് നടക്കും. ചന്തേര മാണിയാട്ട് തിരുനെല്ലൂർ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെയും മറ്റന്നാളുമായി നടക്കും. നാളെ വൈകിട്ട് ദീപാരാധന, ആധ്യാത്മിക പ്രഭാഷണം, തുടർന്ന് കൈകൊട്ടിക്കളി. ഇരുവേരി ആയിലത്ത് തറവാട് തിരവുത്സവം ഇന്ന് സമാപിക്കും. മുതുകുറ്റി കാരാൽ പുത്തൻപുര തറവാട് ദേവസ്ഥാനത്തെ തെയ്യം തിറ മഹോത്സവം ഇന്ന് സമാപിക്കും. കൂവേരി ആലത്തട്ട് മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന ഉത്സവം ഇന്ന് സമാപിക്കും. അഴീക്കോട് മയിലാടത്തടം ഇളങ്കരുമകൻ ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞം ഇന്ന് മുതൽ 17 വരെ നടക്കും. ഇന്ന് വൈകുന്നേരം കലവറ നിരക്കൽ ഘോഷയാത്ര നടക്കും.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു. പ്രാദേശിക വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
3: എന്റെ ടീച്ചറെ,
4: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
5: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
6: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
5: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
4: എന്റെ ടീച്ചറെ,
3: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
5: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
6: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
11: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
12: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
13: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
14: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
15: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
16: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
17: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
18: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
19: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
18: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
19: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
18: ഏറ്റവും പുതിയ റിലീസുകൾ,
19: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
18: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
17: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
18: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
20: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
21: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
22: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
21: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
22: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
21: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
22: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
21: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
22: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
21: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
22: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
21: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
23: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
6: നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏയ് മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
10: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് SCയെ നേരിടും. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. വൈകാതെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി നേതൃത്വം വെളിപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾ.
11: ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മൂന്ന് നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്കുശേഷം പ്രതിപക്ഷ നേതാവ് പുലർച്ചെയോടെ നെടുമ്പാശ്ശേരി.
10: അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10:00 പ്രതിജ്ഞാ ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേൽക്കും. ഡെസ്ക് റിപ്പോർട്ട്.
12: 234 അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്ത് ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം നിയമിച്ചത്. BCK, IOML പാർട്ടികളുടെ രണ്ടു വീതം അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് TVKക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, CPI, CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. വിജയ് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നതോടെ 6 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ കഴകം പാർട്ടികളുടെ ഭരണം ചരിത്രത്തിന് വഴിമാറും. ഇതിനു മുമ്പ് അണ്ണാ DMKയും DMKയുമാണ് തമിഴ്നാട് മാറി മാറി ഭരിച്ചത്.
10: പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസ്നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവായി ബാലിഗഞ്ച് MLA ശോഭൻദേവ് ചതോപാധ്യയെ തൃണമൂൽ കോൺഗ്രസ് നിയമിച്ചു. അസിമ പത്ര, നയന ബന്ദ്യോപാധ്യായ എന്നിവരെ പ്രതിപക്ഷ ഉപനേതാക്കളായും നിയമിച്ചിട്ടുണ്ട്. കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ കൂടിയായ ഫിർഹാദ് ഹക്കിമാണ് ചീഫ് വിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറംഗലിൽ പിഎം മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. എൻഡിഎ ഗവൺമെന്റ് 11 വർഷം മുമ്പ് തുടക്കമിട്ട സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതികളുടെ ഫലപ്രാപ്തിയെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പിഎം ജീവൻ ജ്യോതി ബീമാ യോജന, പിഎം സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നിവ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാൻ പര്യാപ്തമായെന്ന് അദ്ദേഹം വിലയിരുത്തി. പിഎം ബീമാ യോജനകൾ രാജ്യത്തിന്റെ സാമൂഹ്യ സുരക്ഷാ ചട്ടക്കൂടിനെ ഏറെ ബലപ്പെടുത്തി. അടൽ പെൻഷൻ യോജന വാർദ്ധക്യകാലത്ത് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാൻ സാധ്യമാക്കിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങളിലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയ്ക്ക് തെളിവാണ് പദ്ധതികളെന്നും നരേന്ദ്രമോദി കുറിച്ചു. അടൽ പെൻഷൻ യോജനയിലെ ഉയരുന്ന സ്ത്രീ പങ്കാളിത്തം നാരീശക്തിയുടെ സംഭാവനകൾക്ക് നൽകുന്ന അംഗീകാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നി മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ എപിജെ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേസമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാകും. മിസൈലിന്റെ വിജയകരമായ പറക്കൽ പരീക്ഷണത്തിൽ ഡിആർഡിഒയെയും ഇന്ത്യൻ സൈന്യത്തെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സാമൂഹ്യമാധ്യമ കുറിപ്പിൽ അഭിനന്ദിച്ചു. ഇന്ത്യൻ തീരരക്ഷാ സേനയുടെ പുതുതലമുറ അദമ്യ ക്ലാസ് പട്രോൾ കപ്പൽ ഐസിജിഎസ് അജൽ ഇന്നലെ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ കമ്മീഷൻ ചെയ്തു. രാജ്യരക്ഷാ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി എ അൻപരശുവാണ് കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും സ്വയംഭരണ പൊതുമേഖലാ സംരംഭങ്ങളിലെയും കരാർ തൊഴിലാളികളുടെ സംരക്ഷണം ശക്തിപ്പെടുത്താൻ കേന്ദ്രം തീരുമാനിച്ചു. യഥാസമയം വേതനം വിതരണം ചെയ്യാനും സാമൂഹ്യ സുരക്ഷാ വിഹിതം കൃത്യമായി അടയ്ക്കാനും തൊഴിൽ നിയമലംഘനങ്ങൾ തടയാനും ലക്ഷ്യമിട്ടാണ് നടപടി. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സംഘർഷം കൂടുതൽ വഷളായാൽ എല്ലാവരും കഷ്ടപ്പെടുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് HMS പ്രാഗൺ എന്ന കപ്പൽ വിന്യസിച്ചതായി ബ്രിട്ടൻ അറിയിച്ചു. സാഹചര്യങ്ങൾ അനുവദിക്കുമ്പോൾ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്ന ബഹുരാഷ്ട്ര സഖ്യത്തിൽ പങ്കെടുക്കാൻ UK തയ്യാറാണെന്ന് ഉറപ്പാക്കാനാണ് നടപടിയെന്ന് ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്തെ പ്രവാസി വകുപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ച് വകുപ്പിന് മാത്രമായി മന്ത്രിയെ നിയമിക്കണമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു. UDF നേതൃത്വം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രവാസി വകുപ്പിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും കൌൺസിൽ ആവശ്യമുന്നയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 76 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 3 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക്ക് സ്റ്റാർട്ട് FCയോട് 1 തോറ്റു. 13 പോയിന്റുമായി ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. കണ്ണൂർ മട്ടന്നൂർ നഗരസഭ ഉരുവച്ചാൽ വാർഡ് കൌൺസിലറും CPIM നേതാവുമായ KK അഭിമന്യു നിര്യാതനായി. 64 വയസ്സായിരുന്നു. റിട്ടയേർഡ് BSNL ജീവനക്കാരനാണ്. സംസ്കാരം ഉച്ചകഴിഞ്ഞ് പൊറോറ ശ്മശാനത്തിൽ നടത്തും. കോഴിക്കോട്ടെ പ്രമുഖ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ സി എം അബൂബക്കർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഖബറടക്കം രാവിലെ കണ്ണമ്പറമ്പ് പള്ളി ഖബർസ്ഥാനിൽ നടത്തും. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ 501 കലാകാരന്മാരുടെ പഞ്ചരത്ന കീർത്തനാലാപന സംഗമം സംഘടിപ്പിച്ചു. ആലാപന സദസ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് എടുക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെറ്ററി കഴകം നേതാവ് സി ജോസഫ് വിജയ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
8: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ കർണാടക തെലങ്കാനയോ യാത്രാർത്ഥം പ്രതിഷ്ഠത്തെ. സഹ ബാംഗ്ലൂരുനഗരി ആർട്ട് ഓഫ് ലിവിംഗ് ഇത്യേതസ്യ സംസ്ഥാനസ്യ പഞ്ചചത്വാരിംശത്തമീം വർഷപൂർത്തിം ഏതസ്യ സംസ്ഥാപകസ്യ ഗുരുദേവ ശ്രീ ശ്രീ

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ഓലച്ചൂട്ട്. വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി.കെ. അനിൽകുമാർ.

MAM വായനശാല തങ്കയം തൃക്കരിപ്പൂർ. ജീവിതത്തെയും വായനയെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വായനശാലയെ കുറിച്ചാണ് പറയുന്നത്. വിട്ടുമാറാത്ത വായനാ വ്യാധി ചെറുപ്പത്തിലെ ബാധിച്ചിരുന്നു. അതിൽ നിന്നൊരിക്കലും മോചനമുണ്ടായിട്ടില്ല. പൂമ്പാറ്റയും ബാലരമയും അമ്പിളി അമ്മാവനും ഞങ്ങൾ കുട്ടികൾ വായിക്കുകയായിരുന്നില്ല, ഭക്ഷിക്കുകയായിരുന്നു. അന്ന് വീട്ടിൽ എല്ലാ ആഴ്ചയും മംഗളവും മനോരമയും വാങ്ങിയിരുന്നു. ഏട്ടന്മാരും എട്ടിമാരുമായിരുന്നു അതിൻ്റെ ആദ്യ വായനക്കാർ. മംഗളവും മനോരമയും കിട്ടിയാൽ ആരാദ്യം വായിക്കും എന്നതിനെ ചൊല്ലി എന്നും തർക്കമാണ്. അവസാനമാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. എല്ലാം വള്ളി പുള്ളി തെറ്റാതെ വായിക്കും. വലിയ വായനയിലേക്ക് വഴി തുറന്നത് മംഗളവും മനോരമയുമായിരുന്നു. മൂത്ത പെങ്ങളുടെ മംഗളം കഴിഞ്ഞതോടെ വായനയുടെ ഉത്സവമായിരുന്നു. പെങ്ങളുടെ ഭർത്താവിന് പയ്യന്നൂരിൽ പത്രവിൽപ്പനയായിരുന്നു. പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് ചെറിയ ഒരു കടയുമുണ്ടായിരുന്നു. എല്ലാ വീക്കിലികളും കുട്ടികളുടെ പുസ്തകങ്ങളും അവിടെ ലഭിക്കും. ബാലരമ, പൂമ്പാറ്റ, അമ്പിളി അമ്മാമൻ, മലർവാടി, ബാലമംഗളം, മനോരമ, മനോരാജ്യം, നാന, അങ്ങനെ പുസ്തകങ്ങളുടെ കൂമ്പാരമായിരുന്നു. പലവിധം കഥകളും ചിത്രങ്ങളുമുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ കുട്ടികൾ കൂട്ടമായിരുന്നു വായിക്കും. വീട്ടിലെ പഴയ മേശയിൽ ബാലമൂട്ട തുളച്ച മഞ്ഞച്ച ഏടുകളുള്ള പഴയ തടിയൻ പുസ്തകങ്ങളായിരുന്നു. മാഹിയിൽ ജോലി ചെയ്യുന്ന മൂത്ത ഏട്ടൻ വായനശാലയിൽ നിന്നും കൊണ്ടുവരുന്ന പുസ്തകങ്ങളായിരുന്നു. ആദ്യത്തെയും അവസാനത്തെയും പേജുകൾ നഷ്ടപ്പെട്ട മണ്ണി മുഴങ്ങുന്നതാർക്കു വേണ്ടി എന്ന തടിയൻ പുസ്തകമായിരുന്നു അതിലൊന്ന്. മറ്റൊന്ന് അതിലും കനം കൂടിയ പാവങ്ങളായിരുന്നു. അതിനിടയിൽ പഴയ താളുകളിളകിയ കുഞ്ഞു പുസ്തകം നാലുകെട്ടായിരുന്നു. വലിയ പുസ്തകങ്ങളെ വലിയ കൗതുകത്തോടെ നോക്കും. അച്ഛൻ്റെ അകത്തെ പഴയ മേശയിലെ പുസ്തകങ്ങൾ കാണുമ്പോൾ പേടിയായിരുന്നു. അതിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന മാലി രാമായണം മാത്രം വായിച്ചു.

ആരും ഉപയോഗിക്കാത്ത ലൈബ്രറി ഉണ്ടായിരുന്നു. മാഷ് ലൈബ്രറിയിൽ നിന്നും രണ്ടു മൂന്ന് പുസ്തകങ്ങൾ തന്നു. ഗളിവറുടെ യാത്രകൾ, വിനോബ ബാബയുടെ ജീവചരിത്രം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പൊറ്റക്കാടിൻ്റെ കഥകൾ, ബാലരമയിൽ നിന്നും മംഗളം മനോരമയിൽ നിന്നും വേറിട്ട വായനയിലേക്കെത്തുന്നത് അങ്ങനെയാണ്.

അന്ന് വീടിനടുത്ത് ഒരേയൊരു വായനശാലയേ ഉണ്ടായിരുന്നുള്ളൂ. തങ്കയത്തെ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക വായനശാല. വളരെ വിശേഷപ്പെട്ട സ്ഥലത്താണ് വായനശാല പ്രവർത്തിച്ചിരുന്നത്. വലിയ ആൽമരവും ഇടവും വായി പുളന്ന് കണ്ണുമീക്കുന്ന നരിയും ഒറ്റക്കോലവുമുള്ള മാണിക്കനാലിൻ കീഴിലാണ് വായനശാലാ കെട്ടിടം. നാട്ടിലെ ഒട്ടുമിക്ക കളിയാട്ട കാവുകളോട് ചേർന്ന് ഇങ്ങനെയൊരു വായനശാലയോ കലാസമിതിയോ പ്രവർത്തിക്കുന്നുണ്ടാകും. സ്വാതന്ത്ര്യസമര സേനാനിയായ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ സ്മാരകമാണ് വായനശാല. സ്വാതന്ത്ര്യാനന്തരം വലിയ നിലയിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന് വേരോട്ടമുണ്ടായ നാടാണ് തൃക്കരിപ്പൂർ. MAM വായനശാലയ്ക്കും അങ്ങനെയൊരു പാരമ്പര്യമുണ്ടായിരുന്നു. ഏട്ടൻ വായനശാലയുടെ പ്രവർത്തകനായിരുന്നു. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വായനശാലയിൽ അംഗമാകുന്നത്. ഓടിട്ട പഴയ ഒരു കെട്ടിടമായിരുന്നു അന്ന് MAM. രാഘവേട്ടൻ, ഗംഗേട്ടൻ, ഗോപാലേട്ടൻ, അശോകൻ തുടങ്ങിയവരായിരുന്നു വായനശാലയുടെ അന്നത്തെ പ്രവർത്തകർ. വായന അന്ന് സാഹിത്യ സംബന്ധിയായ ഒരു പ്രക്രിയയേ ആയിരുന്നില്ല. നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും വായനാശീലമുണ്ട്. മഹച്ചരിതമാല സീരീസിലെ കുറേ മഹാന്മാരുടെ ജീവചരിത്ര കൃതികളും മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രവും പഞ്ചതന്ത്രം കഥകളും, അങ്ങനെ കുറേ പുസ്തകങ്ങളാണ് ആദ്യം വായിച്ചത്. വായിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം തങ്കയം വായനശാലയിലേക്ക് നടക്കും. നിറയെ പുസ്തകങ്ങളുള്ള വലിയ മുറിയിൽ വല്ലാത്ത മണമാണ്. അത് മുഴുവൻ ജീവിതത്തിൻ്റെ മണമാണ്. വായനശാലയും വായനയുമായി അങ്ങനെ 10-ാം തരം പരീക്ഷ കഴിഞ്ഞുള്ള അവധിക്കാലവും വന്നു. അന്നോളമുള്ള വായനയെ മാറ്റിമറിച്ച ഒരനുഭവം വേനിക്കാല നട്ടുച്ചയ്ക്ക് സംഭവിച്ചു. അച്ഛൻ്റെ അവത്തെ മേശ വൃത്തിയാക്കുമ്പോൾ ഇറയത്ത് ഇരുത്തിയിമ്മൽ പഴകിയ കടലാസ് കെട്ടുകളും കൂറകരണ്ട് ദ്രവിച്ചു പോയ കുറേ പുസ്തകങ്ങളും കൂട്ടിയിട്ടിട്ടുണ്ട്. ഒരു കൗതുകത്തിന് അത് തിരഞ്ഞപ്പോൾ നടുവിലെ തുന്നു പൊട്ടി ഏതാണ്ട് എല്ലാ താളുകളും ഇളകിപ്പോയ ഒരു പുസ്തകം കയ്യിൽ കിട്ടി. നേരെ മാവിൻ ചോട്ടിലേക്ക് നടന്നു. വടക്ക് ഭാഗത്തെ മാവിൻ ചോട്ടിലിരുന്നാണ് പുസ തകങ്ങൾ വായിച്ചിരുന്നത്. വയറുകൊണ്ട് മെടഞ്ഞ ഇരുമ്പ് കസേരകളാണ് അന്ന് വീടുകളിൽ ഉപയോഗിച്ചിരുന്നത്. മാവിൻ ചോട്ടിലെ തണലിലിരുന്ന് വായിച്ചു തുടങ്ങി. വളരും, വളർന്ന് വലിയ ആളാകും. കൈകൾക്ക് നല്ല കരുത്തുണ്ടാകും. ഒറ്റ ഇരിപ്പിൽ തന്നെ കുറേ ഭാഗം വായിച്ചു. അതുവരെ വായിച്ച പുസ്തകങ്ങളിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു അത്. ഭ്രമിപ്പിക്കുന്ന ഭാഷയും അനുഭവ ലോകവും വടക്കേപ്പാട്ട് തൊടിയും കുളവും സെയ്താലിയും മനസ്സിൽ നിന്നും പോയതേയില്ല. അപ്പുണ്ണിയുടെ ഏകാന്ത വ്യസനങ്ങൾ അത്രയും ഉള്ളിൽ കിടന്ന് പിടച്ചു. നാലുകെട്ടിൻ്റെ ഇരുളിൽ നിറയുന്ന അമ്മിണിയടത്തി സ്വപ്നങ്ങളിൽ ഉലർന്നു. ഉള്ളിൽ സ്വർണ്ണനൂൽ മിന്നുന്ന ചുവന്ന വളപ്പൊട്ടുകൾ ഇരുളിൽ തിളങ്ങി. അലക്കുകല്ലിൽ ഇരുന്ന് അപ്പുണ്ണി വലിച്ചെറിഞ്ഞ നിറം കെട്ടുപോകാത്ത വളപ്പൊട്ടുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്.

രണ്ടാമൂഴം കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങുന്നത് പിന്നീടാണ്. ഏട്ടൻ ഞങ്ങൾക്ക് വായിക്കാൻ വേണ്ടി കലാകൗമുദി, കഥ, ഗൾഫ് കൈരളി എന്നീ പ്രസിദ്ധീകരണങ്ങൾ അയച്ചു തന്നിരുന്നു. കലാകൗമുദിയിലെ സാഹിത്യ വാരഫലവും ആവേശത്തോടെ വായിച്ചിരുന്നു. നാലുകെട്ട് വായിക്കുമ്പോൾ MT അറിയില്ലായിരുന്നു. പിന്നീട് കാലവും അസുരവിത്തും രണ്ടാമൂഴവും ആൾക്കൂട്ടത്തിൽ തനിയെയും ആരൂഢവുമൊക്കെ വായിക്കുന്നതോടെയാണ് MT വായന എന്താണെന്നറിയുന്നത്. വായന അത്ര നിസ്സാരമായ ഒന്നല്ലെന്നും ബോധ്യപ്പെടുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പുസ്തകങ്ങളുടെ നാളുകളായിരുന്നു. മലയാള വായനയുടെ വിസ്മയ ലോകം മുന്നിൽ തുറന്നിടുകയായിരുന്നു. MAM വായനശാലയിലേക്കുള്ള നടത്തങ്ങൾ കൂടിക്കൂടി വന്നു. വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ഏറ്റവും കൊതിയോടെ വായിച്ചത്. ആനവാരിയും പൊൻകുരിശും മണ്ടൻ മൂത്തപ്പയും പാത്തുമ്മയുടെ ആടും മജീദും പാവപ്പെട്ടവരുടെ വേശ്യയും വിഡ്ഢികളുടെ സ്വർഗവും വല്ലാത്ത വായനയായിരുന്നു. തകഴിയുടെ തൊട്ടിയുടെ മകനാണ് ആദ്യം വായിക്കുന്നത്. രണ്ടിടങ്ങഴിയും ചെമ്മീനും ഏണിപ്പടികളും ബലൂണുമൊക്കെ പിന്നെയാണ് വായനയിലെത്തുന്നത്. കയർ വായന എന്നും ഒരതിശയമായിരുന്നു. 1000-ലധികം പേജുകളുള്ള കയറിനെയും ക്ലാസിപ്പയർ കൊച്ചുപിള്ളയെയും 4-5 ദിവസം കൊണ്ട് വായിച്ചു തീർത്തു. 20-22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കയർ പോലൊരു ബ്രഹ്മാണ്ട പുസ്തകം ആർക്കും വായിക്കാനാവില്ല. ബസ്ര കുഞ്ഞാപ്പവും അതിരണിപ്പാടവും ശ്രീധരനും SK പൊറ്റക്കാടും ഒരു ദേശത്തിൻ്റെയും തെരുവിൻ്റെയും കഥ പറഞ്ഞ് നടവരമ്പത്തൂടെ നടന്നുപോയി. കാക്കനാടനും മുകുന്ദനും ആധുനികതയുടെ വിഭ്രാമക ലോകങ്ങൾ തുറന്നിട്ടു. പ്രീ ഡിഗ്രി കാലമാണത്. 10ാം ക്ലാസ് കഴിഞ്ഞ് കണ്ണൂർ ITIയിലാണ് പഠിച്ചത്. വായനയുടെ ഉന്മാദ കാലമായിരുന്നു. ഒന്നും പഠിക്കാനില്ല. ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിനോട് ഒരിക്കലും കമ്പമുണ്ടായിട്ടില്ല. മുഴുവൻ സമയ വായനയാണ്. രാവിലെയും വൈകുന്നേരവും ലോക്കലിലാണ് കണ്ണൂരിൽ പോകുന്നതും വരുന്നതും. വണ്ടിയിലും വായന തന്നെയാണ്. ക്ലാസ്സിലൊന്നും പരമാവധി കയറാറില്ല. പറ്റിയൊരു കൂട്ടുകാരനെയും കിട്ടി, ജോർജ് ഫെർണാണ്ടസ്. നമ്മളെക്കാൾ പ്രായ കൂടുതലുണ്ട്. വീട്ടിലുണ്ടായിരുന്ന പാവങ്ങൾക്ക് അവൻ കാരമോവ് സഹോദരന്മാരെ പകരം തന്നു. ദസ്തേവ്സ്കിയെയും ഗോർക്കിയുടെ അമ്മയെയും വായിക്കുന്നത് അക്കാലത്താണ്. പഴയ കണ്ണൂർ ബസ് സ്റ്റാൻഡിൻ്റെ വടക്ക് ഭാഗത്തെ സംഘം ബുക്ക് സ്റ്റാളിൽ ഇടക്ക് പോകും. വില കുറവുള്ള പുസ്തകങ്ങൾ വാങ്ങും. റെയിൽവേ സ്റ്റേഷൻ റൂട്ടിൽ പ്ലാസയ്ക്കടുത്തായിരുന്നു അന്ന് NBS പുസ്തകശാല. ഇടയ്ക്ക് അവിടെയും പോകും. അന്ന് ആദ്യമായി ഒരു പുസ്തകക്കുറിക്കു ചേർന്നു. കണ്ണൂർ സ്റ്റേഡിയം റോഡിലെ പ്രഭാത് ബുക്ക് ഹൗസാണ് പുസ്തകക്കുറി നടത്തിയത്. 1992 ITI പഠനം അവസാനിപ്പിച്ച് വരുമ്പോൾ ഒരു പെട്ടി നിറയെ സോവിയറ്റ് റഷ്യയിലെ റാഗുതയുടെ പുസ്തകങ്ങളായിരുന്നു. മുകുന്ദനും കാക്കനാടനും മലയാറ്റൂർ രാമകൃഷ്ണനും പുനത്തിലിൻ്റെ കന്യാവനങ്ങളും വായിച്ച് തീപിടിച്ച കാലം. ഏട്ടൻ വാങ്ങിച്ച ബർസാത്തിയാണ് കാക്കനാടൻ്റെ ആദ്യം വായിക്കുന്ന പുസ്തകം. ആസക്തിയിൽ പൊള്ളിനീറുന്ന കുസുമം എന്ന സുന്ദരി ഒരിക്കലും ജീവിതത്തിൽ നിന്നും പോവില്ല. ഉഷ്ണമേഖലയും വസൂരിയും പറങ്കിമലയും റോദയും ഈ നായ്ക്കളുടെ ലോകവും തേടിപ്പിടിച്ച് വായിക്കുകയായിരുന്നു. രാവും പകലിലൂടെയുമാണ് മുകുന്ദൻ വായന തുടങ്ങിയത്. അന്നും ഇന്നും വിസ്മയിപ്പിച്ചതാണ് അനന്തൻ എന്ന രാവും പകലും നോവലിലെ നായകൻ്റെ മുകുന്ദനിസം. മയ്യഴിപ്പുഴയിലെ ദാസന്റെ പ്രശ്നങ്ങൾ ആദ്യ വായനയിൽ മനസ്സിലായിരുന്നില്ല. അൽഫോൺസ് അച്ഛനും മകൾ എൽസിയും കുമാരൻ വൈശ്യരും വല്ലാതെ സങ്കടപ്പെടുത്തി. ദൈവത്തിൻ്റെ വികൃതികൾ പലതവണ വായിച്ചു. മുകുന്ദൻ്റെ കിളി വന്ന് വിളിച്ചപ്പോൾ എന്ന നോവൽ സംഘം ബുക്ക് സ്റ്റോളിൽ നിന്നും വാങ്ങി. മുടി വളർത്തി നിഷേധിയായ പ്രകാശനെപ്പോലെ കൂട്ടം തെറ്റി മേയാൻ മോഹിച്ചു. ആകാശത്തിന് ചുവട്ടിലും ആവിലായിലെ സൂര്യോദയവും വായിച്ച് വ്യാകുലപ്പെട്ടു. ജോർജ് ഓണക്കൂറിൻ്റെ ഉൾക്കടൽ ഇല്ലം തുടങ്ങി. തൃക്കരിപ്പൂർ പഞ്ചായത്ത് ലൈബ്രറി കൂടി തുറന്നപ്പോൾ വായന ഒന്നുകൂടി ഉഷാറായി. ഉറൂബിൻ്റെ ഉമ്മാച്ചുവും സുന്ദരികളും സുന്ദരന്മാരും വായിച്ചു. എക്കാലവും അതിശയിപ്പിച്ച പുസ്തകമാണ് സുന്ദരികളും സുന്ദരന്മാരും. ശ്രീ രാധാകൃഷ്ണൻ്റെ ആദ്യം വായിച്ച പുസ്തകം പിന്നിലാവാണ്. ശാസ്ത്രവും രാഷ്ട്രീയവും ജീവിതവും കൂടിക്കുഴഞ്ഞ രാധാകൃഷ്ണൻ്റെ വായന പകരം വെക്കാനില്ലാത്തതായിരുന്നു. പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും സ്പന്ദമാപിനികളെ നന്ദി പോലൊരു വായന മലയാളത്തിൽ വേറെയില്ല. വിപ്ലവ നായകനായ അർജുനും ആരുണിയും രാത്രികളെ നിദ്രാവിഹീനമാക്കി. മുൻപേ പറക്കുന്ന പക്ഷികൾ വായനക്കാർ ആഘോഷിച്ച പുസ്തകമായിരുന്നു. അട്ടയടിപ്പാതയിൽ തുടങ്ങിയ അപ്പു നായകനായുള്ള
രാധാകൃഷ്ണൻ സീരീസ് അവസാനിക്കുന്നത് ഇനിയൊരു നിറകൺചിരിയിലാണ്. അർജുനൻ്റെ ഐതിഹാസിക മരണം സംഭവിക്കുന്നത് ഈ പുസ്തകത്തിലാണ്.

സിംഗപ്പൂർ ദേശത്തെ മലയാളി വായനയിലേക്ക് കൊണ്ടുവന്നത് വിലാസിനിയാണ്. പ്രസിദ്ധീകരിച്ച ഏറ്റവും വലിയ നോവലായ അവകാശികൾ രചിച്ചത് വിലാസിനി എന്ന എം കെ മേനോനാണ്. അവകാശികൾ മുഴുവൻ വായിക്കാനായില്ല, 3 വോള്യം വരെ വായിച്ചു, ബാക്കി കിട്ടിയില്ല. ശിവരാമൻ പണി

ഭാസ്കരും വിജയനും സിംഗപ്പൂർ ജീവിതവുമായി വായനയിൽ നിറഞ്ഞു. ടോൾസ്റ്റോയിയുടെ ഇവാൻ ഇലിയച്ചിൻ്റെ മരണത്തോട് സാമ്യമുള്ള തികച്ചും വ്യത്യസ്തമായ നോവലും വിലാസിനിയുടേതായുണ്ട്. വെറും സംഭാഷണങ്ങൾ മാത്രമായുള്ള യാത്രാമുഖം, അങ്ങനെയൊന്ന് മലയാളത്തിൽ വേറെയില്ല. സിംഗപ്പൂര് പോലെ മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിന്ന ഭൂമണ്ഡലമാണ് ഭൂട്ടാൻ. എൺപത് തൊണ്ണൂറുകളിലെ വായനക്കാർക്ക് മറക്കാനാവാത്ത പേരാണ് ജി ബാലചന്ദ്രൻ. ഡ്രൂ ജഗാ പോലുള്ള പുസ്തകങ്ങൾ മികച്ച വായനാ അനുഭവമാണ്. പക്ഷേ ജീവിതത്തിൽ ആഴത്തിൽ സ്വാധീനിച്ച ഫാദർ കുമാർ ഇപ്പോഴും കൂടെ തന്നെയുണ്ട്. മോചനം അങ്ങനെയൊരു വായനാ അനുഭവമായിരുന്നു. അലക്സാണ്ടർ ഡ്യുമായുടെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ, ടോൾസ്റ്റോയിയുടെ യുദ്ധവും സമാധാനവും അക്കാലത്ത് വായിച്ച ലോക ക്ലാസിക്കുകളായിരുന്നു. വിലേക്ക് വാങ്ങാം നിറം പിടിപ്പിച്ച നുണങ്ങൾ, മകുളിൻ്റെ കഥ, സുവർണലത, പ്രഥമ പ്രതിശ്രുതി, സംസ്കാര, യയാതി, ഭുജംഗയ്യൻ്റെ ദശാവതാരങ്ങൾ ഇന്ത്യയിലെ ഇതര ഭാഷകളിലെ അത്ഭുതങ്ങളായിരുന്നു. ആനന്ദിലേക്കും വിജയനിലേക്കും എത്തുന്നതോടെ വായന അതിൻ്റെ ഒരു വൃത്തം പൂർത്തിയാക്കുകയായിരുന്നു. അപ്പോഴേക്കും 20 വയസ്സ് കഴിഞ്ഞിരുന്നു. ഖസാക്ക് ആദ്യം വായിക്കുമ്പോൾ 16 വയസ്സായിരുന്നു. അന്ന് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. പിന്നീട് എത്രയോ തവണ ആവർത്തിച്ചു വായിച്ചു. കൂടുതൽ ആവർത്തിച്ചു വായിച്ച പുസ്തകങ്ങളിലൊന്നാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. മറ്റൊന്ന് യോഹന്നാൻ്റെ ഏകാന്ത വിഹ്വലതകൾ പേറുന്ന ആയുസിൻ്റെ പുസ്തകമാണ്. ഗുരുസാഗരമാണ് ആദ്യം വായിച്ച വിജയൻ പുസ്തകം. ധർമ്മപുരാണവും മധുരം ഗായതയും പ്രവാചകന്റെ വഴിയും തലമുറകളും പിന്നീട് വായിച്ചു. പക്ഷേ കുന്ദൻ ഒറ്റ വായനയിൽ തന്നെ തകർത്തു കളഞ്ഞു. മനുഷ്യൻ എന്നതിനുള്ള മലയാളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും കാരുണ്യമുറ്റിയ നിർവചനമായിരുന്നു കുന്ദൻ. വായനയിൽ ഒരു കാലത്തും മറക്കാനാവാത്ത അനുഭവമാണ് ആനന്ദ്. അഭയാർത്ഥികൾ, ആൾക്കൂട്ടം, ഉത്തരായനം, ശവഘോഷയാത്ര, വ്യാസനും വിഘ്നേശ്വരനും ഗോവർദ്ധന്റെ യാത്രകൾ, ആനന്ദിൻ്റെ പൊള്ളിക്കുന്ന വായനകൾ, അങ്ങനെയാണ് വായനയെയും പുസ്തകങ്ങളെയും കുറിച്ചുള്ള എഴുത്തുകൾ, പറച്ചിലുകൾ ചുരുക്കാനാകില്ല. ആരും പറഞ്ഞല്ല വായനയിലേക്ക് സ്വയം എത്തിയതായിരുന്നു. ചെറുപ്പത്തിൽ ഏട്ടൻ്റെ പുസ്തകങ്ങൾ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അന്നും MAM വായനശാലയിൽ കുട്ടികളും മുതിർന്നവരുമായി ധാരാളം പേർ വരുമായിരുന്നു. നമ്മളേക്കാൾ പുസ്തകം വായിച്ച ധാരാളം സാധാരണക്കാർ നാട്ടിലുണ്ടായിരുന്നു. പലരെയും നേരിട്ടറിയാം. മരിച്ചുപോയ അടുത്ത ബന്ധുവായ ദിവാരേട്ടൻ അങ്ങനെ ഒരാളായിരുന്നു. കുറേ പുസ്തകങ്ങൾ വായിക്കാൻ തരുമായിരുന്നു. ഒരുപാട് മനുഷ്യരെ വായനയിലേക്ക് കൊണ്ടുവന്ന MAM വായനശാലയ്ക്ക് ജീവിതത്തിൽ അത്രയും പ്രാധാന്യമുണ്ട്. വായനശാലയുടെ മുന്നിലെ റോഡിലൂടെ വണ്ടിയിൽ ചീറിപ്പായുമ്പോൾ അങ്ങോട്ട് നോക്കാതിരിക്കാനാകില്ല. അപ്പോൾ ചരിത്രം അപ്പാടെ ഇറങ്ങി വന്ന് നെഞ്ചിടിപ്പായി മുഴങ്ങുന്നത് കേൾക്കാം.

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം 14 രാവിലെ 11 മണിക്ക് കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് ഐടിഐയിൽ മൾട്ടിമീഡിയ ആനിമേഷൻ സ്പെഷ്യൽ എഫക്ട് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 13 രാവിലെ 10 മണിക്ക് നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499-24-25-6440. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കെ എ പി 4 ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ വിവിധ വിഭാഗങ്ങളിൽ നിലവിലുള്ള 66 താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 12 രാവിലെ 11 മണിക്ക് നടക്കും. ഉദ്യോഗാർത്ഥികൾ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് കെ എ പി 4 ബറ്റാലിയൻ ആസ്ഥാനത്ത് ബയോഡാറ്റ, ആധാർ കാർഡിന്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം എത്തിച്ചേരണം. കാസർഗോഡ് സ്റ്റേറ്റ് സീഡ് ഫാമിൽ കാഷ്വൽ തൊഴിലാളികളുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് കാസർഗോഡ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കായിക ക്ഷമതാ പരീക്ഷയും കൂടിക്കാഴ്ചയും ജൂൺ 1-2 തീയതികളിലായി കാസർഗോഡ് കറന്തക്കാടുള്ള സ്റ്റേറ്റ് സീഡ് ഫാം ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-24-23-05-10. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ടി വി കെ അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ 11 മണിയോടെ ബംഗളൂരുവിൽ നടക്കുന്ന ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. പരിപാടിയിൽ ശ്രീ മോദി സദസ്സിനെ അഭിസംബോധന ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഹൈദരാബാദ് പനാജി സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള ഗുഡബല്ലൂർ മുതൽ മെഹബൂബ് നഗർ വരെയുള്ള ദേശീയപാത 167 നാലുവരിയാക്കുന്ന പദ്ധതിയുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. പിഎം മിത്ര പദ്ധതിക്ക് കീഴിൽ വികസിപ്പിച്ച വാരങ്കലിലെ കാകതീയ മെഗാ ടെക്സ്റ്റൈൽ പാർക്കും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇതിനു പുറമെ ഹൈദരാബാദിലെ അത്യാധുനിക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ സിന്ധു ആശുപത്രിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കേരളത്തിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെ സി വേണുഗോപാൽ എന്നിവരും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ പേര് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴ്നാട് വെട്ടരിക്കഴകം അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചെന്നൈ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന ഗവർണർ വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: വിജയ്ക്കൊപ്പം ടി വി കെയിൽ നിന്നുള്ള 9 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 234 അംഗ സഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കിയതിനെ തുടർന്ന് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിജയ്യെ മുഖ്യമന്ത്രിയായി നിയമിക്കുകയായിരുന്നു. 2 MLA വീതമുള്ള വി സി കെ, IUML എന്നീ പാർട്ടികളുടെ പിന്തുണാ കത്തുകൾ സമർപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ വിജയ്യെ ക്ഷണിച്ചതായി രാജ്ഭവൻ പത്രക്കുറിപ്പിൽ അറിയിച്ചു. 2026 മെയ് 13 നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിയുക്ത മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. ഈ മാസം 13 അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 5-ാം തവണയാണ് ശ്രീ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയാകുന്നത്. ഏപ്രിലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ AINRCയുടെ നേതൃത്വത്തിലുള്ള NDA മികച്ച വിജയം നേടിയിരുന്നു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി പാർട്ടി MLA യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ഇന്ന് രാവിലെ 9 മണിക്ക് അടൽ ബിഹാരി വാജ്പേയി ഭവനിലാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA ഒത്തുകൂടുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസെസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗിർമിറ്റിയാസ് ആദ്യമായി അവിടെ എത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ശ്രീ ജയശങ്കറും കമല പ്രസാദ് ബിസെസറും സംയുക്തമായി തുടക്കം കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിന ആചരണം ആരംഭിച്ചത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിശദാംശങ്ങളിലേക്ക്.
1: മന്നാർ ഉൾക്കടലിലും ശ്രീലങ്കയ്ക്കും മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ മെയ് 11 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരള തീരത്തിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിവസത്തിന് മുൻപും പ്രതിമാസം

0: ദിനം അടുത്ത മാസത്തെ ആദ്യ 7 ദിവസത്തിനുള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. സമയബന്ധിതമായി വേതനം ലഭ്യമാക്കാത്ത സാഹചര്യങ്ങളിൽ പിഴ ഈടാക്കാൻ കരാറുകളിൽ വ്യവസ്ഥ വേണമെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങളിൽ പറയുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസിന്റെ തകർപ്പൻ വിജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺസ് എന്ന ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ റോയൽസിന് 16.3 ഓവറിൽ 152 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് രണ്ട് മത്സരങ്ങളാണുള്ളത്. ഉച്ചകഴിഞ്ഞ് 3:30 ചെന്നൈയിലെ എംഎ ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. താഷ്കന്തിൽ നടക്കുന്ന അണ്ടർ 17 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഇന്നലെ നടന്ന അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗം സെമിഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ലോക പ്രശസ്തമായ സോമനാഥ് ക്ഷേത്രം അതിന്റെ പുനർനിർമ്മാണത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുന്നു. സോമനാഥ് അമൃത് പർവ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി പരിസ്ഥിതി സംരക്ഷണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ ക്ഷേത്രമായി മാറുകയാണ് സോമനാഥ്. മിഷൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രത്തിലെ പൂക്കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റായും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പേവർ ബ്ലോക്കുകളായും ഇവിടെ മാറ്റുന്നു. കൂടാതെ അത്യാധുനിക മലിനജല സംസ്കരണ പ്ലാന്റുകൾ, മഴവെള്ള സംഭരണ സംവിധാനങ്ങൾ, മിയാവാക്കി വനങ്ങൾ എന്നിവയിലൂടെ കാർബൺ ബഹിർഗമനം പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നത്. ത്രിപുരയിലെ സപാഹിജല ജില്ലയിൽ ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യാന്തര അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 3 ബംഗ്ലാദേശ് സ്വദേശികൾ കൊല്ലപ്പെട്ടു. 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച രാത്രി പദാരിയാദർ അതിർത്തിയിലെ 101 നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം. മത്സ്യക്കുഞ്ഞുങ്ങളെ കടത്താനായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് അതിക്രമിച്ചു കയറിയ കള്ളക്കടത്ത് സംഘത്തെ BSF പെട്രോളിംഗ് സംഘം തടഞ്ഞതോടെയാണ് സംഘർഷം ആരംഭിച്ചത്. കീഴടങ്ങാനുള്ള BSFന്റെ നിർദ്ദേശം അവഗണിച്ച സംഘം സുരക്ഷാസേനയ്ക്ക് നേരെ കല്ലെറിയുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ സ്വയം BSF വേടി തീർക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് തുടക്കമിടും. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമിതി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 77 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7,000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.

ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രാഗത്തിന്റെ പേര് ലവംഗി എന്നാണ്. ഇത് ഒരു അപൂർവ രാഗം തന്നെയാണ്. കർണാടക സംഗീതത്തിന്റെ ഒരു മ്യൂസിക് മെസ്ട്രോ എന്നൊക്കെ വിളിക്കാവുന്ന ശ്രീ ബാലമുരളികൃഷ്ണ കണ്ടെത്തിയ ഒരു രാഗമാണ്. ലവംഗിയുടെ പ്രത്യേകത ഇതിന് നാല് സ്വരങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്.

0: ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധമധ്യമം, ശുദ്ധദൈവതം എന്നിവയാണ് ഇതിലെ സ്വരസ്ഥാനങ്ങൾ. എല്ലാം ശുദ്ധസ്വരങ്ങളായതുകൊണ്ട് ലവങ്കി തോടിയുടെ ജന്യമാണെന്നോ മായാമാളവകളുടെ ജന്യമാണെന്നോ വകുളാഭരണത്തിന്റെ ജന്യമാണെന്നോ ഒക്കെ പറയാം. ഈ രാഗത്തിന്റെ ഒരു ഭാവം അനുസരിച്ച് വകുളാഭരണത്തിന്റെയോ തോടിയുടെയോ ആണെന്ന് പറയുന്നതാവും കുറച്ചുകൂടി ശരി. ബാലമുരളി സാർ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു കൃതിയുണ്ട്.
1: ഓ

0: ആദ്യമായിട്ട് ഈ രാഗത്തിൽ ഒരു ചലച്ചിത്ര ഗാനം ചെയ്ത് മലയാളിക്ക് പരിചയപ്പെടുത്തിയത് വീണ്ടും രവീന്ദ്ര മാസ്റ്റർ തന്നെയാണെന്നുള്ളതാണ് സത്യം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ അരുണകിരണമണിയും എന്നുള്ള ഗാനം നമുക്കൊന്ന് കേൾക്കാം.
1: കിരണമണിയും ഉദയമതിലുതിർന്നു സാമ സംഗീതം, ചരണ ചരണ പങ്കജങ്ങൾ തേടി അലയുന്നു പ്രേമ സായുജ്യം, അസിതലസിതലാസ്യം സരസമധുരസുമസരങ്ങളെയ്തു അമൃതപുളിന പ്രണയഭരിതരാഗം, ഹൃദയ തരളം വളർന്നു ഗുഞ്ചമായി ഹരിതഭുവനമനുപമ സ്വരജതി.

0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നിങ്ങൾക്കറിയാമോ, ആയിരത്തി 114 കഥ എന്ന കൃതി എഴുതിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അക്കാമ ചെറിയാനാണ് 114 കഥ എന്ന കൃതി രചിച്ചത്. 1938 തിരുവിതാംകൂറിൽ ദേശസേവികാ സംഘം സ്ഥാപിച്ചതും തമ്പാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ രാജധാനി മാർച്ച് നയിച്ചതും അക്കാമ ചെറിയാനായിരുന്നു.
3: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
5: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
4: പിന്നെങ്ങനെ?
5: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
6: ട്രെഡി മിക്സ് കറി പൗഡർ
2: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
1: എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർപ്പണത്തിലേക്ക്.
7: അതെ
1: ചേട്ടാ, ചേട്ടന് ഏത് ജീവിനെയാണ് ഏറ്റവും പേടി?
7: എനിക്കോ? എനിക്ക് ഒരു ജീവിനെയും പേടിയില്ല.
1: അയ്യോ ചേട്ടാ, പാമ്പ്!
7: അയ്യോ അയ്യോ, എവിടെ എവിടെ?
1: ഓ, ഓടണ്ട, ഇങ്ങ് പോര്, വെറുതെ പറഞ്ഞതാണ്. ആ ധൈര്യം ഒന്ന് പരീക്ഷിക്കാൻ.
7: ചേച്ചി,
1: അപ്പോ എല്ലാരും കേട്ടല്ലോ, ചേട്ടന് ഒരു ജീവിനെയും പേടിയില്ല, പാമ്പിനെ ഒട്ടും പേടിയില്ല.
7: ഓ, പാമ്പിനെ പേടിക്കാത്തവര് ആരാ ഉള്ളത്? അല്ലാണ്ട് ചേച്ചിനെ പോലെ പാട്ടിനെയും പല്ലിനെയും ഒന്നല്ലോ.
1: ആ ചേട്ടാ, ഒരു കാര്യമുണ്ട്.
7: എന്തോ പാറ വരുന്നുണ്ട്.
1: പാരൊന്നല്ല, കേൾക്ക്.
7: ആ പറ.
1: ചേട്ടൻ ഈ പാമ്പിനെ ഒരുപാടങ്ങ് പേടിക്കരുത്.
7: ഓ ഇല്ല, പാമ്പ് കടിക്കാൻ വരുമ്പോ പാമ്പേ കടിക്കരുത്, ഞാൻ ചേച്ചിന്റെ സുഹൃത്താണ് പറയാം, അപ്പൊ പാമ്പ് തിരിച്ചു പോയിക്കോളുമല്ലോ.
1: അതല്ല, നമ്മള് ഒരു ജീവിനെ ഒരുപാടങ്ങ് പേടിക്കുമ്പോ കാലക്രമേണ നമ്മള് ആ ജീവിയായി മാറും. അതായത് പാമ്പിനെ പേടിച്ച് പേടിച്ച് ഒരു നാൾ ചേട്ടൻ ഒരു പാമ്പായി മാറും.
7: ദേ ചേച്ചി, രാവിലെ തന്നെ അസംബന്ധം പറയരുത് കേട്ടോ. ഇതെന്താ, എല്ലാം തമാശയാ?
1: ഛേ, ഇന്ന് നവംബർ 20 ആയിരുന്നെങ്കിൽ അത്യാവശ്യ അസംബന്ധങ്ങളൊക്കെ പറയായിരുന്നു.
7: ഓഹോ, ആര് പറഞ്ഞു ഈ അസംബന്ധം?
1: ചേട്ടാ, നവംബർ 20 അബ്സർഡിറ്റി ഡേ ആണ്, അതായത് അസംബന്ധ ദിനം.
7: ഓ, ഇതൊക്കെ എവിടെ നിന്ന് തപ്പിക്കൊണ്ടുവരുന്നു?
1: അതെ ചേട്ടാ, ഒട്ടുമിക്ക ദിനത്തിനും എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ടല്ലോ. അതിന്റെ കൂടെ ഇങ്ങനത്തെ രസകരമായ ചില പ്രത്യേകതകളും ആരൊക്കെയോ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്.
7: ശരി,
1: പല സ്ഥലങ്ങളിലും അത് വളരെ രസകരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്.
7: അത് കൊള്ളാലോ. അപ്പൊ ആ ദിവസം യാതൊരു യുക്തിയുമില്ലാതെ കാര്യങ്ങൾ പറയാം, ചെയ്യാം, മറ്റുള്ളവരെ പട്ടിക്കാം, മണ്ടന്മാരാക്കാം.
1: പക്ഷേ നമ്മുടെ നാട്ടിൽ പറ്റുന്നു തോന്നുന്നില്ല, ചിലപ്പോ തല്ലുള്ളൂ.
7: അത് ശരിയാ.
8: അപ്പോ ഞാനെന്താ ഈ പാമ്പുകളെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാല്, 7-ാം തീയതിയിലെ ജാലകത്തിൽ കരുതിയിരിക്കുക ഇഴഞ്ഞെത്തുന്ന ഭീകരതയെ. കേരള വനംവകുപ്പിന്റെ സർപ്പാ ജില്ലാ വളണ്ടിയർ മനോജ് കാമനാട്ട് പങ്കെടുത്ത പരിപാടി അവസരോചിതവും ഉപകാരപ്രദവുമായിരുന്നു എന്ന് കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് വറ്റല്ലൂർ എഴുതിയിട്ടുണ്ട്. പാമ്പുകളുടെ ശല്യം കൂടി വരുന്ന ഈ കാലത്ത് ആ പരിപാടി വളരെ വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് മിനി മണത്തണയും എഴുതിയിട്ടുണ്ട്. അപ്പോ അടുത്ത മെസ്സേജിലേക്ക് പോവാം.
7: പ്രശസ്ത നാടക പ്രവർത്തകൻ രാജ്മോഹൻ നീലേശ്വരം അതിഥിയായി എത്തിയ ജാലകം ശ്രദ്ധേയമായി. ഒട്ടേറെ നാടകങ്ങളിൽ വിവിധങ്ങളായ വേഷപകർച്ച നടത്തി നാടക ആസ്വാദകരുടെ പ്രശംസ പിടിച്ചു പറ്റിയ അതുല്യ കലാകാരനാണ് അദ്ദേഹം. തന്റെ നാടക അനുഭവങ്ങളും മറ്റും പങ്കുവച്ച രാജ്മോഹൻ നീലേശ്വരത്തിന് ആശംസകൾ നേരുന്നു. വി ശിവദാസൻ, കണ്ണാടിപ്പറമ്പ്. സന്തോഷ് ഒളിഞ്ഞവളപ്പ്, കാസർഗോഡ് എഴുതുന്നു. മെയ് 5 പുലരിയെ പുളകിതമാക്കി വികാസ് നാറോൺ അവതരിപ്പിച്ച സുഭാഷിതം, ചിന്തോദീപകം, മനോഹരം, ഹൃദയം. സമയം തന്നെയാണ് നമ്മുടെ ഗുരുനാഥൻ. എല്ലാം നേരെയാകും, ഈ സമയവും കടന്നുപോകും എന്നതുപോലെ വിജയത്തിലും പരാജയത്തിലും വിളപ്പെട്ടത് സമയം തന്നെ.
1: എം ആർ പ്രേംചിത്ത് വെള്ളപ്പന്തൽ എഴുതുന്നു, മലയാളത്തിന്റെ കാവ്യ സൗന്ദര്യം ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തിക്കുന്ന കാവ്യവിചാരം എന്ന പരിപാടി ഹൃദയത്തെ സ്പർശിക്കുന്ന അനുഭവമായി മാറിയിരിക്കുകയാണ്. മലയാള കവിതയുടെ നാൾ വഴികളെ പിന്തുടർന്നു നടത്തുന്ന ഈ യാത്ര ഒരുപക്ഷെ പാഠപുസ്തകത്തിലൂടെയും ലഭിക്കാത്ത അനുഭൂതികൾ സമ്മാനിക്കുന്നവയാണ്. പുരാതന കവികളിൽ നിന്ന് ആധുനിക സൃഷ്ടികളിലേക്ക് നീളുന്ന ഈ സഞ്ചാരം ഭാഷയുടെ വളർച്ചയും മനുഷ്യ ഹൃദയത്തിന്റെ വികാസവും ഒരുമിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. മറന്നുപോയ കവിതകളെ വീണ്ടും ജീവിപ്പിക്കുകയും പുതിയ തലമുറയ്ക്ക് കവിതകളുടെ സൗന്ദര്യം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു.

0: എന്ന ഈ പരിപാടി തീർച്ചയായും ഒരു സാംസ്കാരിക ദീപസ്തംഭമാണ്. ഇനിയും മനോഹര എപ്പിസോഡുകൾ കൊണ്ട് മലയാള കവിതകളുടെ ഈ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ശരി, അടുത്തത് കെ പി ജാനകി പരിപ്പായി. പ്രശസ്ത ഗാനരചയിതാവ് കെ ജയകുമാർ പങ്കെടുത്ത ഓർമ്മകളുടെ സംഗീതം ഇഷ്ടമായി. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ പാട്ടോർമ്മകളും ഗാനങ്ങളും അനുഭവങ്ങളും ഏറെ ഹൃദയമായി.
0: മെയ് 1st കെ ശ്രീനിവാസൻ മാസ്റ്റർ അവതരിപ്പിച്ച സുഭാഷിതം ശ്രവണ സുന്ദരമായിരുന്നു എന്ന് മനു വി കെ പെരുവാമ്പ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ സജ്നയുമായുള്ള അഭിമുഖം വളരെ ഹൃദ്യമായൊരനുഭവമായി മാറി. ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരാൾ അത് വായിക്കുന്നത് കേൾക്കുമ്പോൾ ആ അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സും സഞ്ചരിക്കുന്നു. അതായത് ഗാന്ധി ദർശനത്തിലെ ആത്മകഥ കേട്ടിട്ടാണ് രാധ 30th
1: ശരി. 30th ജാലകത്തെ കുറിച്ചാണ് ധന്യ മുരളി വെള്ളച്ചാൽ എഴുതിയിട്ടുള്ളത്. ഒരു പോസ്റ്റ് ഉമനായ എനിക്ക് വെയിലിന്റെ കാഠിന്യം നന്നായിട്ട് അറിയാം. 30th ജാലകം ഹൃദയസ്പർശിയായി.
0: അതായത് മെയ് ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പൊള്ളുന്ന തൊഴിലിടങ്ങൾ തേടി, ആ ജാലകത്തെ കുറിച്ചാണ് ധന്യ മുരളി എഴുതിയിട്ടുള്ളത് അല്ലേ.
1: അതെ. നല്ല കേൾവിക്കാരൻ ആകണമെന്ന് പറഞ്ഞുള്ള വികാസ് നാറോണിന്റെ സുഭാഷിതം ഇഷ്ടപ്പെട്ടു. ആധുനിക കാലഘട്ടത്തിൽ ഒരാളെ കേൾക്കാൻ ആരും ഇല്ലാത്തതാണ് മിക്ക പ്രശ്നങ്ങൾക്കും കാരണം. ആ സുഭാഷിതം എല്ലാ അർത്ഥത്തിലും മികച്ചതായി എന്ന് ബിന്ദു ടീച്ചർ കണ്ണപുരം.
0: മെയ് ദിനത്തിലെ സാഹിത്യരംഗത്തിൽ കേട്ട കഥകളും കവിതകളും മികവുറ്റതായി. സുറാബിന്റെയും പ്രദീപ് കുറ്റ്യാട്ടൂരിന്റെയും കവിതകൾ ഉയർന്ന നിലവാരം പുലർത്തി. ദിനേശൻ കണ്ണപുരത്തിന്റെ കഥാവതരണം ഹൃദ്യമായി. കഥയിലുടനീളം ഗ്രാമനിഷ്കളങ്കതയുടെ വൈകാരിക ദീപ്തി നിറഞ്ഞാടിയത് ആസ്വാദനം പൂർണ്ണമാക്കി. അഭിനന്ദനങ്ങൾ എന്ന് വത്സൻ 5th.
1: ഇത് CI ശങ്കരൻ മാതമംഗലം എഴുതിയതാണ്. കഴിഞ്ഞ ദിവസം രാത്രി പ്രക്ഷേപണം ചെയ്ത കാവ്യകേണി വളരെ രസകരവും വിജ്ഞാനപ്രദവും ആയിരുന്നു. അവതരണവും കുട്ടികളുടെ ആലാപനവും വളരെ ഹൃദയമായി.
0: പിന്നെ ഷീന പത്മനാഭൻ എഴുതുന്നു, 3rd ഓലച്ചൂട്ട് കേട്ടപ്പോൾ എന്റെ വീട്ടിൽ നിന്നും 2-3 നടന്നാലെത്തുന്ന കുണ്ടും കുളവും, അവിടെ അതിന് താവ എന്നാണ് അത്ര പറയുക,
1: ശരി,
0: പയ്യന്നൂരാണെന്ന് തോന്നുന്നു സ്ഥലം. കുളം നിറയെ പൂത്താലിയും നമ്മൾ കുട്ടികൾ കഷ്ടപ്പെട്ട് മത്സരിച്ച് പറിച്ചെടുത്ത് മാലയുണ്ടാക്കി കഴുത്തിലണിയുന്നതും ഒക്കെ ഓർത്തുപോയി എന്നാണ്. പിന്നെ മെയ് 4th VV മുരളീധര വാര്യർ അവതരിപ്പിച്ച സുഭാഷിതം എല്ലാ കാലത്തും ഏറെ പ്രസക്തമാണ്. ഒരു വാക്കുകൊണ്ട് ഉത്തമ സുഹൃത്തുക്കൾ എന്നേക്കുമായി പിരിഞ്ഞു പോകാം. വാക്കുകളുടെ തെറ്റായ പ്രയോഗം കലഹത്തിന് വഴിയൊരുക്കുമെന്ന കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. ശ്രോതാക്കൾ ഇത്തരം സുഭാഷിതങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എന്ന് ആശിക്കുന്നു. MG ധരൻ, തൃക്കരിപ്പൂർ.
1: തിങ്കളാഴ്ച രാവിലെ ജാലകത്തിൽ കാർഷിക ഗവേഷകൻ ശ്രീ പദ്രെ കശുമാങ്ങയുടെ ഉപയോഗത്തിലെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചത് ശ്രദ്ധേയമായിരുന്നു. ഒരു അവഗണന എപ്പോഴും കശുമാങ്ങയുടെ കാര്യത്തിൽ ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് കരിച്ചേരി കുഞ്ഞമ്പു നായർ പറപ്പ.
0: മണിബാലൻ ഉറപ്പടി എഴുതുന്നു, 4th അവതരിപ്പിച്ച വായനയുടെ വാതായനങ്ങൾ എന്ന പരിപാടി ഒരുപാട് ഇഷ്ടമായി. ഞാനും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പിന്നെ നാട്ടുവഴിയിൽ ഇനങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമോ എന്ന് ജസ്നയും സുഷമയും ചോദിക്കാൻ പറഞ്ഞിരുന്നു.
1: നാട്
0: ഉറപ്പടിയാണ്.
1: ഉറപ്പടി
0: നോക്കാം അല്ലേ. അതെ.
1: ചൊവ്വാഴ്ചയിലെ ഗാനാമൃതത്തിൽ ഇന്ദ്രനീളത്തിൽ ചാലിച്ച മനോഹരങ്ങളായ ഗാനങ്ങൾ കേൾപ്പിച്ചത് ശ്രവ്യ സുന്ദരമായെന്ന് ഹരിദാസ് കൊട്ടക്കാണം കൂവേരി.
0: UK ശാരദ കേരളം പ്രഭാതങ്ങളെ മനോഹരമാക്കുന്ന ആകാശവാണി പരിപാടികൾ ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓരോ പരിപാടിയെക്കുറിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശാന്തചേച്ചി വിളയാങ്കോടിന്റെ ഒരു നീണ്ട മെസ്സേജ് ഉണ്ട്. 25th പ്രിയം പ്രിയതരം, ഉപേന്ദ്രൻ കീച്ചേരിയും ഗിരിധരനും അവതരിപ്പിച്ചത് ഇഷ്ടമായി. പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികയറിയെത്തുന്ന സായന്തരം, ഈ ആൽബം ഗാനം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും അന്നത്തെ കാലത്തെ എന്റെ നാട്ടിലെ ഒരുപാട് അമ്മമാരെ മുന്നിലെത്തിച്ചു. അങ്ങനെ കുറെ ഓർമ്മകൾ ആ പാട്ട് കേട്ടപ്പോ മനസ്സിലേക്ക് വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയോട് എന്തെങ്കിലും പറയുമ്പോൾ 100 ആലോചിക്കണം ചേട്ടാ, അവിടെ ഒരു രക്ഷയും കിട്ടൂല എന്ന്.
1: 100 200 ആലോചിക്കാറുണ്ട് ശാന്ത ചേച്ചി, എന്നാലും ഒരു രക്ഷയില്ല. അടുത്തത് ഗംഗാധരൻ മാസ്റ്റർ അടൂർ മലപ്പട്ടം എഴുതിയ മെസ്സേജാണ്. 5-6 ജാലകത്തിലൂടെ കേൾപ്പിച്ച രാജ്മോഹൻ നീലേശ്വരം എന്ന പ്രതിഭയുടെ വാക്കുകൾ അരങ്ങും ജീവിതവും ബന്ധിപ്പിച്ച

0: ഒരു നാടക പ്രവർത്തകന്റെ തീക്ഷണമായ അനുഭവ വിവരണമായി അനുഭവപ്പെട്ട് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ കണ്ട ഓരോ നാടകപ്രേമിയും കേൾക്കാൻ കൊതിക്കുന്നതായിരുന്നു അധ്യാപകൻ കൂടിയായ അദ്ദേഹത്തിന്റെ വാക്കുകൾ.
1: പിന്നെ ലതാ ഗോപി കുണ്ടുവാടി, കെ വി കല്യാണി ഞെക്ലി, അവർ രണ്ടുപേരും ചേർന്നിട്ട് എഴുതിയിട്ടുള്ളതാണ്. 5ാം തീയതി പാട്ടിൽ ഈ പാട്ടിൽ എന്ന പരിപാടിയിൽ സംഗീത സംവിധായകൻ നൌഷാദിന്റെ പാട്ട് കേൾപ്പിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമാ പാരഡൈസോയിൽ നന്ദലാൽ പ്രകൃതി ചൂഷണത്തെക്കുറിച്ചുള്ള സിനിമയെക്കുറിച്ച് വിവരിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ നാട്ടിൽ ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാവരും ആ സിനിമയെക്കുറിച്ച് പറഞ്ഞത് കേട്ടെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി എന്നും എഴുതിയിട്ടുണ്ട്.
0: നാരായണൻ തലവിൽ എഴുതുന്നു, 4ാം തീയതി സുഭാഷിതത്തിൽ വി വി മുരളീധര വാര്യർ പറഞ്ഞു തന്നത് നല്ല വാക്ക് ഓതുമ്പോൾ നമ്മിൽ വരുന്ന നന്മകളെ കുറിച്ചാണ്. 5ാം തീയതി വികാസ് നാറോൺ അവതരിപ്പിച്ച സുഭാഷിതം സമയത്തിന്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കി തന്നു.
1: മോഹനൻ പരിയാരത്തിന്റെ മെസ്സേജ്, കഴിഞ്ഞ 2 ആഴ്ചകളിൽ സയൻസ് കഫേയിൽ ഭൂജല വകുപ്പ് കണ്ണൂർ ജില്ലാ മേധാവി വി ഷാഫിയുമായി കെ ഒ ശശിധരൻ നടത്തിയ അഭിമുഖം ജല ഉപയോഗത്തിന്റെ ധാരാളിത്തം കുറക്കുന്നതിന്റെ ആവശ്യകതയും പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് തടയാനുള്ള വാട്ടർ വളണ്ടിയർമാരുടെ സന്നദ്ധ സേവനത്തിന്റെ മഹാത്മ്യവും വിശദമാക്കി. പിന്നെ ഇതാ നല്ല മനോഹരമായ ഒരു ചിത്രം. ആര്?
0: വേറെ ആര്? നമ്മുടെ പ്രഭാകരൻ തെക്കേകര മാസ്റ്റർ.
1: ഈ തെയ്യം ഏതാണെന്ന് മനസ്സിലായോ?
0: ഇല്ല,
1: എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും വളരെ ഭംഗിയുണ്ട് കാണാനല്ലേ. പിന്നെ ഇദ്ദേഹം ഒരു മെസ്സേജും കൂടി എഴുതിയിട്ടുണ്ട്. 6 May ഉച്ചയ്ക്ക് 12:15 വി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട് ഹൃദയസ്പർശിയായി എന്നറിയിച്ചിട്ടാണ്. എപ്പോഴാണാവോ ദർപ്പണത്തിന്റെ ചിത്രം ഇതുപോലെ വരച്ചയക്കുക അല്ലെ ഇദ്ദേഹം?
0: അതെ, നമുക്ക് നോക്കാം.
1: അതെ, ഇനി നമുക്ക് കത്തുകൾ നോക്കാം.
0: ഓക്കെ,
1: സതീശൻ മുമ്പള്ളി കൊറ്റാളിയുടെ കത്ത് ആരോഗ്യ ദീപ്തി പരിപാടിയെ കുറിച്ചാണ്. പ്രമേഹ രോഗികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ അശ്വിൻ മുകുന്ദൻ ശ്രോതാക്കളുമായി പങ്കുവച്ച കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി.
0: ഓക്കെ, ഇത് കാർത്തിക അണ്ടലൂരിന്റെ കത്താണ്. 35 വർഷം കൊണ്ട് കണ്ണൂർ ആകാശവാണി എത്രമാത്രം പുരോഗതി കൈവരിച്ചു എന്ന് പറഞ്ഞു അറിയിക്കാൻ വയ്യ. രാവിലെ വന്ദേമാതരം മുതൽ രാത്രി 11:15 നിലയം അടയ്ക്കുന്നതുവരെ ഉള്ള പരിപാടികൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. പല്ലവി അനുപല്ലവി, ജാലകം, ദർപ്പണം എന്നിവ മികച്ചു നിൽക്കുന്നു. എല്ലാ ഭാവുകങ്ങളും അർപ്പിക്കുന്നു.
1: പിന്നെ ഇത് അങ്കുരാജൻ മാസ്റ്റർ ആറ്റടപ്പയുടെ കത്താണ്. 30 May വി അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം ഉത്കണ്ഠ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് വിവരിച്ചു. അത് വളരെ ശ്രദ്ധേയമായിരുന്നു. അപ്പോ ദർപ്പണത്തിന്റെ സമയം തീരാൻ പോകുന്നു.
0: അതെ,
1: അതെന്താണ് ചേട്ടനൊരു ചിരി?
0: അല്ല, ചേച്ചി തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് ഇമാജിൻ ചെയ്തതാണ്.
1: എന്ത്?
0: നമ്മൾ ഒരു ജീവിയെ വല്ലാണ്ട് പേടിച്ച് ഒരു നാൾ നമ്മള് ആ ജീവിയായി മാറുന്നത്.
1: യൂജിൻ യൊണോസ്കോയുടെ ഒരു അസംബന്ധ നാടകമുണ്ട്, യൂറോപ്പിലൊക്കെ വലിയ വിവാദമായിരുന്നു അത്.
0: റൈനോസറസ് അല്ലേ?
1: കണ്ടാമൃഗത്തെ പേടിച്ച് പേടിച്ച് ഒരു നാട്ടിലുള്ള എല്ലാവരും കണ്ടാമൃഗങ്ങളാകുന്നത്.
0: അതുപോലെ പാട്ടയെ പേടിച്ച് പേടിച്ച് ഒരു നാൾ പാട്ടയായി മാറും ചേച്ചി. അത് ഞാൻ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാണ്.
1: ഓഹോ, എന്നാ ചേട്ടൻ അവിടെ ഇരുന്ന് സങ്കല്പിക്ക്, ഞാൻ പോവാണ്. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദർപ്പണത്തിലേക്ക് കത്തുകൾ അയക്കാനുള്ള വിലാസം ദർപ്പണം ആകാശവാണി കണ്ണൂർ 4. മെസ്സേജുകൾ അയക്കാനുള്ള ഫോൺ നമ്പർ 94 95 96 70 80. നിങ്ങളോടൊപ്പം മഞ്ജു രമേശ്, പിന്നെ സങ്കല്പലോകത്ത് നിന്നും
0: വിനോദ് ബാബു.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: നല്ല അസൽ ചിക്കൻ കറി, ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
4: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങാ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ്

0: മിനിറ്റും 1:63:47 തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 21 മിനിറ്റും 0:21:98 ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ ട്രെയിൻ 6:37 വൈകി ഓടുകയാണ്.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവൺമയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
7: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
8: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
1: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
9: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ഇനി വാർത്തകൾ കേൾക്കാം. ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹി,
11: നമസ്കാര. ആകാശവാണി സേ സമാചാർ പ്രഭാത് കെ സാത്ത് മേ ലവ്ലി നിഗം. प्रधानमंत्री नरेंद्र मोदी आज कर्नाटक और तेलंगाना का दौरा करेंगे. वह हैदराबाद में लगभग 9,400 करोड़ रुपए के विकास परियोजनाओं का लोकार्पण और शिलान्यास करेंगे और बेंगलुरु में आर्ट ऑफ लिविंग के 45वें स्थापना दिवस समारोह में शामिल होंगे. टीवी के प्रमुख सी जोसेफ विजय आज सुबह तमिलनाडु के मुख्यमंत्री पद की शपथ लेंगे. राष्ट्रपति द्रौपदी मुर्मू ने एन रंगासामी को पुदुचेरी का मुख्यमंत्री नियुक्त किया. केंद्र ने नियमों के प्रकाशन के साथ 4 श्रम संहिताएं लागू की. रक्षा अनुसंधान और विकास संगठन ने स्क्रामजेट कम्स्टर के सफल परीक्षण से हाइपरसोनिक मिसाइल विकास में बड़ी सफलता हासिल की और ताशकंद में एशियाई अंडर 15 और अंडर 17 मुक्केबाजी चैंपियनशिप में 9 भारतीय महिला मुक्केबाज फाइनल में. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी आज कर्नाटक के बेंगलुरु में आर्ट ऑफ लिविंग संस्था की 45वीं वर्षगांठ समारोह में शामिल होंगे. श्री मोदी आर्ट ऑफ लिविंग इंटरनेशनल सेंटर में नवनिर्मित ध्यान मंदिर का उद्घाटन भी करेंगे. ब्यौरा हमारे संवाददाता से.
12: प्रधानमंत्री नरेंद्र मोदी आज आर्ट ऑफ लिविंग फाउंडेशन के सदस्यों को संबोधित करेंगे और यहां पर नए ध्यान मंदिर का उद्घाटन भी करेंगे. फाउंडेशन द्वारा संचालित समाज सेवा से जुड़े कार्यक्रम का उद्घाटन भी उनके द्वारा होगा. आर्ट ऑफ लिविंग केंद्र जाने के पहले प्रधानमंत्री एयरपोर्ट के बाहर बीजेपी नेताओं और कार्यकर्ताओं को संबोधित करेंगे. कर्नाटक विधानसभा के विपक्ष के नेता आर अशोका ने बताया कि विभिन्न राज्यों में पार्टी की जीत के कारण अभिनंदन कार्यक्रम भी आयोजित किया गया है. प्रधानमंत्री के आगमन के संदर्भ में बेंगलुरु पुलिस ने वाहन संचार पर कुछ पल के लिए रोक लगाई है. सुधींद्र, आकाशवाणी समाचार, बेंगलुरु.
11: प्रधानमंत्री इसके बाद तेलंगाना के हैदराबाद में कई विभिन्न विकास परियोजनाओं का लोकार्पण और शिलान्यास करेंगे. एक रिपोर्ट.
13: प्रधानमंत्री नरेंद्र मोदी आज HICC में आयोजित कार्यक्रम दौरान 9,400 करोड़ की विभिन्न विकास परियोजनाओं का शुभारंभ करेंगे, जिनमें मुख्य रूप से जहीराबाद इंडस्ट्रियल स्मार्ट सिटी और वरंगल में PM मित्र टेक्सटाइल पार्क की आधारशिला रखना शामिल है. इसके साथ ही वह काजीपेट विजयवाड़ा रेलवे ट्रिपलिंग परियोजनाओं को भी राष्ट्र को समर्पित करेंगे. जनसभा और सरकारी कार्यक्रमों के समापन के बाद प्रधानमंत्री जामनगर के लिए प्रस्थान करेंगे. श्रीनिवास मांकाली, आकाशवाणी न्यूज, हैदराबाद.
11: ऐतिहासिक सोमनाथ मंदिर आध्यात्मिक पर्यटन के वैश्विक केंद्र के रूप में अपनी यात्रा के 75 वर्ष पूरे कर

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൗജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: മെയ് 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
2: തുടർന്ന് മെയ് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: മെയ് 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
4: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്തത് മനോജും സംഘവും പാടിയത് അതിരുകളില്ലാത്ത ആർദ്ര സ്നേഹം വ്യവസ്ഥകളില്ലാത്ത പകർന്നു നൽകും എന്നാരംഭിക്കുന്നു.

0: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ഭക്തിഗാനങ്ങളിൽ ഇനി മാർക്കോസ് പാടിയത്. ബാബേൽ ഗോപുരം പണിയും മനുഷ്യ, ദൈവത്തെ നീ മറന്നുവോ എന്ന് തുടങ്ങുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: ഭക്തിഗാനങ്ങൾ തുടരുന്നു. അടുത്തത് മധു ബാലകൃഷ്ണൻ പാടിയത്. ദൈവമേ നിൻ സാക്ഷ്യമേകാൻ എന്റെ ഉള്ളം ദാഹിക്കുന്നു എന്നാരംഭിക്കുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
1: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
0: അവസാനമായി കാർത്തികം സംഘവും പാടിയത് ഹൃദയ വീണകൾ ഏറ്റുപാടും സ്നേഹസംഗീതം എന്ന് തുടങ്ങുന്നു.

0: ഇതോടെ ഭക്തിഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. ഗുജറാത്തിലെ സോംനാഥ് ക്ഷേത്രത്തിലെ അഞ്ചു ദിവസത്തെ അമൃത് പർവ് 2026 ആഘോഷങ്ങൾ നാളെ സമാപിക്കും. സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് അഗ്നിമിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി നടത്തി. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തുടക്കാനാവും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ മന്ത്രി യോഗത്തിൽ വിലയിരുത്തും. ഉക്രൈനിലെ സംഘർഷം അവസാനിക്കാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. താഷ്കണ്ടിൽ അണ്ടർ 15 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യ. ഇന്നലെ നടന്ന അണ്ടർ 15 പെൺകുട്ടികളുടെ വിഭാഗം സെമി ഫൈനൽ വിജയിച്ച് 9 ബോക്സർമാർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KCBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 ഗോളിനാണ് കാലിക്കറ്റിന്റെ വിജയം. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം. ബി വസന്തയുടെ ഓർമ്മകളും പാട്ടുകളും തുടരുന്നു.

ബാലവസന്ത എന്ന ബി വസന്ത കലാകാരനായ പിതാവിന്റെ പ്രേരണയാലും പ്രചോദനത്താലും ബാലികയായിരിക്കുമ്പോഴേ സംഗീത സബര്യ ആരംഭിച്ചു. വിജയവാഡയിലെ ആകാശവാണി നിലയത്തിലെ സംഗീത പരിപാടികളിൽ നിന്ന് തെലുങ്ക് സിനിമാ രംഗത്തേക്ക് പെട്ടെന്ന് തന്നെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയയായി. തെലുങ്കിൽ നിന്ന് തമിഴിലേക്കും തുടർന്ന് മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലേക്കും അതിവേഗം പടർന്ന് പന്തലിച്ച ഗാനവസന്തമായി മാറി ഈ ഗായിക. പുകഴേന്തി എന്ന സംഗീത സംവിധായകനാണ് ബി വസന്തയെ മുതലാളി എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. തുടർന്ന് ബി എ ചിദംബരനാഥും ജി ദേവരാജനും ഈ പാട്ടുകാരിയുടെ ആലാപന സവിശേഷതകളെ ഒന്നൊന്നായി ആസ്വാദകർക്ക് പരിചയപ്പെടുത്തി.

0: ജി ദേവരാജനാണ് ഒരർത്ഥത്തിൽ വസന്തയെ ജനപ്രിയ ഗാനങ്ങളിലൂടെ ജനമനസ്സുകളിൽ പ്രതിഷ്ഠിക്കുന്നത്. ബി വസന്തയുടെ ഹിറ്റ് ഗാനങ്ങൾ മിക്കതും ദേവരാജ സംഗീത സ്പർശമേറ്റവയാണ്. ബി വസന്തയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദേവരാജൻ ഗാനം ഏതായിരിക്കും?
1: പ്രിയദർശിനി, ഞാൻ നമുക്കൊരു പ്രേമ പഞ്ചവടി തീർത്തു.
0: ബി വസന്ത
1: മനോ

എ ടി ഉമ്മറാണ് വസന്തയെ പരിഗണിച്ചിരുന്ന മറ്റൊരു സംഗീത സംവിധായകൻ. 11 ചിത്രങ്ങളിൽ നിന്നായി 12 ഗാനങ്ങൾ. ഇവയിൽ ഏറ്റവും ജനപ്രിയമായത് ഒരു യുഗ്മഗാനം. ചിത്രം ആഭിജാത്യം.

0: ശരണം.
1: ചിത്രം തീർത്ഥയാത്ര. ഗാനശില്പികൾ പി ഭാസ്കരൻ, എട്ടി ഉമ്മർ. കൂടെ പാടിയത് കവിയൂർ പൊന്നമ്മയും മാധുരിയും.

0: എണ്ണത്തിൽ കുറവെങ്കിലും ദക്ഷിണാമൂർത്തിയും ബി വസന്തയ്ക്ക് അവസരങ്ങൾ നൽകി. അവയിൽ മിക്കതും മികച്ച അവസരങ്ങളായിരുന്നു താനും.
1: ഇന്നത്തെ രാത്രി ശിവരാത്രി, കണ്ണും കണ്ണും കാളമടിക്കും, കഥ പറയും.

0: വിജയഭാസ്കർ എന്ന പരദേശി സംഗീതജ്ഞന്റെ ചില ഗാനങ്ങൾക്ക് ആലാപനത്തിന്റെ മധുരം പകർന്നത് ബി വസന്ത് തന്നെ.
1: വിജയഭാസ്കർ സാരക്കിട്ട ഇന്നൊരു കുസൃതി കുട്ടൻ എന്ന ഒരു പഴയ പടം ഇന്നും ഫസ്റ്റ് ബിഗിനിങ് മലയാളത്തിൽ പാടുമെന്ന്
0: ബി വസന്ത.
1: മണിച്ചിലമ്പേ മതി മതി നിൻ മയക്കമെല്ലാം ഒരു പാട്ട് പാടുന്നത്.

0: എം എസ് ബാബുരാജിന്റെ ഗാനങ്ങളെ ഓർത്തെടുത്ത് പാടുന്നു ബി വസന്ത.
1: കസവിന്റെ തട്ടമിട്ട് നാണിച്ചു നിൽക്കുന്ന

0: ബാബുരാജിന്റെ സംഗീതത്തിൽ ഒരു ഫീമെയിൽ ഡ്യുവറ്റ്. എസ് ജാനകി ഗാനത്തിന്റെ ആദ്യഘട്ടം ആലപിക്കുന്നു.
1: പണ്ടു നമ്മൾ കണ്ടിട്ടില്ല.

0: ലൈക് ദാറ്റ് ഇറ്റ് കംസ്. അതെ, അത് ജാനകിയമ്മ പാട്ടിരിക്കാങ്ക.
1: രണ്ടാം ഘട്ടത്തിൽ ബി വസന്ത ആലാപനം ഏറ്റെടുക്കുന്നു.
0: അപ്പുറം നാം വന്ന് കവി ഹൃദയമുള്ളവൻ കലാലോക ഗന്ധർവൻ കണ്ടാലോ സുന്ദരൻ എൻ തോഴൻ.
1: ചിത്രം തറവാട്ടമ്മ.

ആദ്യ ചിത്രമായ കറുത്ത പൗർണമിയിൽ തന്നെ എം കെ അർജുനൻ ബി വസന്തയുടെ ആലാപന സൌകുമാര്യത്തെ വിദഗ്ധമായി ഉപയോഗിച്ചു.

0: കെ രാഘവന്റെ ചിട്ടപ്പെടുത്തലിൽ വസന്ത പാടിയ ഗാനങ്ങളിൽ ഒന്ന്.
1: ദുഃഖത്തിൻ കാകുൾ തമലയെ
0: ചിത്രം അനന്തശയനം.
2: രാഘവൻ മാസ്റ്റർ ദേ എന്നും അനന്തശയനം.
1: ലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാലാ

0: മറ്റൊരു കെ രാഘവൻ മാസ്റ്റർ ഗാനം.
1: കിഴക്കേ മലയിലെ വെണ്ണിലാവൊരു ക്രിസ്ത്യാനി പെണ്ണ്,
0: ചിത്രം ലോറ നീ എവിടെ, കൂടെ എ എം രാജ.

മലയാളത്തിൽ സോളോ ഗാനങ്ങളെക്കാൾ എത്രയോ ഇരട്ടി യുഗ്മഗാനങ്ങൾ പാടിയിട്ടുള്ള ബി വസന്തയെ സംഗീത സംവിധായകർ ഹമ്മിംഗ് സ്പെഷ്യലിസ്റ്റായും കണക്കാക്കിപ്പോയി. മലയാളത്തിന്റെ ഹമ്മിംഗ് ബേർഡ് എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹയാണ് വസന്ത.

പശ്ചാത്തല സംഗീതം എന്നോണം വരുന്ന ഹമ്മിങ്ങിൽ പോലും വസന്തയുടെ ആലാപന വ്യക്തിത്വം ഒളിമങ്ങാതെ നിന്നു. ചിത്രം ഉർവശി ഭാരതി.

0: ആർ കെ ശേഖറിന്റെ ജനപ്രിയ ഗാനം ചിത്രം പട്ടാഭിഷേകം.
1: ആർ കെ ശേഖർ താരകേശ്വരീ നീ പട്ടാഭിഷേകം ഏതോ വരും.

0: എത്രയോ എത്രയോ യുഗ്മഗാനങ്ങളിൽ പങ്കാളിയായിരുന്ന യേശുദാസ് പിന്നീട് സംഗീത സംവിധായകന്റെ മേലങ്കി അണിഞ്ഞപ്പോൾ യുഗ്മഗാനത്തിനായി തിരഞ്ഞെടുത്തത് ബി വസന്തയെ.
1: അഴകുള്ള സലീന, യേശുദാസ് മ്യൂസിക് പണ്ടിരിക്കാങ്ക.
0: ബി വസന്തയുടെ ഓർമ്മകൾ.
1: അവര് രണ്ടു പടത്തില് പാടിയിരിക്കേ പുഷ്പഗന്ധി പാട്ട്. പ്രിയ കാമുകനോട് താമസിക്കാൻ എന്തു സുഖം.

0: തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല ഹിന്ദിയിലും പാടിയിട്ടുണ്ട് ഈ ഗായിക. കന്നഡത്തിലും തെലുങ്കിലും സംഗീത സംവിധായികയുടെ റോളിലും ഇവർ തിളങ്ങിയിട്ടുണ്ട്. സ്വന്തം സംഗീത ജീവിതത്തെ വി വസന്ത വിലയിരുത്തുന്നത് ഇങ്ങനെ.
1: എനിക്ക് എന്നാ ഒരു അദൃശ്യം, നിറയെ പാട്ട് പാടില്ല എന്നാ കൂടെ സിനി ഫീൽഡില് അന്ത ടൈമില് മലയാളം, കന്നഡം, തമിഴ്, തെലുങ്ക് എത്ര മ്യൂസിക് ഡയറക്ടർ, എത്ര എത്ര മ്യൂസിക് ഡയറക്ടർസ് ഇരിക്കാങ്ങള്, അത്ര മ്യൂസിക് ഡയറക്ടർസ് കിട്ട ഒരു പാട്ടാവത് പാടിയിരിക്കേ. എത്ര സിംഗേഴ്സ് ഇരിക്കാങ്ങള്, തെലുങ്ക്, മലയാളം, കന്നഡം, തമിഴ്, അത്ര സീർക്കാട് ഗോവിന്ദരാജൻ കൂട, അപ്പൊ എസ് എം സുബൈ നായിഡ് പഴയ മ്യൂസിക് ഡയറക്ടർ, സിംഗാര വേലനി ദേവ ജാനകി പാടിയിരിക്കാൻ, അന്ത മ്യൂസിക് ഡയറക്ടർ കിട്ട കൂടെ പാടിയിരിക്കേ. ഞാൻ അത് ഒരു ആത്മക തൃപ്തി എനിക്ക്. എല്ലാം എന്റെ കരിയർ ഷോർട്ട് കരിയർ തന്നെ കൂടെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് കിട്ട, എല്ലാ സിംഗേഴ്സ് കൂടെ പാടാത്ത സിംഗറേ ഇല്ല ഞാൻ.

തമിഴിലും ഇതേപോലെ ഹമ്മിംഗ് ബേർഡ് ആവുക എന്നതായിരുന്നു ബി വസന്തയുടെ തലക്കുറി. തായേ ഉനക്കാക എന്ന ചിത്രത്തിലെ യേശുനാഥൻ പേശിനാൻ എന്ന ഗാനമാണ് വസന്തയുടെ മികച്ച തമിഴ് ഗാനമായി സംഗീത നിരൂപകർ നിരീക്ഷിക്കുന്നത്.

1971 സുമതി എൻ സുന്ദരി എന്ന ചിത്രത്തിൽ എസ് പി ബാലസുബ്രഹ്മണ്യവുമായി ചേർന്ന് പാടിയ ഗാനമാണ് ഏറ്റവും ജനപ്രീതി നേടിയ ബി വസന്തയുടെ തമിഴ് ഗാനം. നോക്കൂ, ആ പാട്ടിലും ബി വസന്തയുടെ ഹമ്മിംഗ് ആണ് ഹൈലൈറ്റായി മാറുന്നത്.

കരിയറിന്റെ അവസാന ഘട്ടത്തിൽ തമിഴിൽ കൈവന്ന ഒരു ഫീമെയിൽ ഡിവറ്റ് സോങ്ങിനെ കുറിച്ചുകൂടി പരാമർശിക്കേണ്ടതുണ്ട്. ചിത്രം പുതിയ വാർപ്പുകൾ, കൂടെ പാടുന്നത് ജെൻസി.

0: സോളോ ആയാലും ഡ്യുവറ്റായാലും എന്തിന്, വെറുമൊരു ഹമ്മിംഗ് ആയാൽ പോലും അതിൽ ശബ്ദത്തോടൊപ്പം പാട്ടുകാർ മനസ്സും വെക്കേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായ ആലാപനത്തിലൂടെ തെളിയിക്കുന്നു ബി വസന്ത.
1: തെലുങ്ക് ആളാണ് കൂടെ മലയാളത്തിലെ ആത്മസംതൃപ്തിക്ക് തെലുങ്കിലോട് ഇന്ന് മലയാളത്തിലെ ഒരു നല്ല നല്ല മെലഡി സോങ്സ് എന്നെ കടിച്ചത് അൻഡ് മലയാള ആഡിയൻസ് എല്ലാം എന്നെ ഒരു അവങ്ക മലയാളം സിംഗർ മാതിരി ആക്സെപ്റ്റ് പണി എനിക്ക് ഒരു മോറൽ ബൂസ്റ്റ് അപ്പ് കൊടുത്തിട്ട് എന്നെ എൻകറേജ് പണിത്തത് എനിക്ക് രൊമ്പ മലയാള ആഡിയൻസ് മേലെ രൊമ്പ നന്ദി. I am very proud to say that I am a Malayalam singer. Neethu kuda or airport la oru amma Jakarta la irundu varanga Malayali. Neenga enga poringa na Madras na neenga enna pandreenga singer Malayalam pesuranga. Enna per enna B Vasantha. Ayyo B Vasantha narara vadara hit songs unga songs ella engalukku Jakarta la naanga ella Malayali theriyum chinna vayasila irundhu unga paattu ella kettittu irundhen. Neenga Telugu vaala மலையாள நிறைய சாங்ஸ் உங்க சாங்ஸ் எல்லாம் நாங்க கேட்டோம் ரொம்ப ஹிட் சாங்ஸ் எங்களுக்கு நீங்க தெலுங்காலனே தெரியாது சொல்லி சொன்னாங்க. அப்படி சொல்லும் போது இப்ப கூட எங்களுக்கு ஒரு அந்த அந்த டைம்ல யாராவது அந்த சொன்ன ஓ பரவாயில்லை நமக்கு கொடுத்த சான்சஸ்க்கு நம்ம ஜஸ்டிஸ் பண்ணோம்

ഓർമ്മകളുടെ സംഗീതം. ഈ പരമ്പരയിൽ നിങ്ങൾ കേട്ടത് ബി വസന്തയുടെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം. ആഖ്യാനം എം എസ് വാസുദേവൻ. രചന നിർവഹണം കെ വി

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
6: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
5: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
6: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
5: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
6: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
5: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
6: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
5: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
6: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
5: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
8: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
10: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ.
11: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
12: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
13: ആകാശവാണി കണ്ണൂർ. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മാതൃസ്നേഹത്തിനും കരുതലിനും ആദരം പകരാൻ ലോകം ഒന്നിച്ചു ചേരുന്ന ഈ ദിനത്തിൽ എല്ലാ അമ്മമാർക്കും ആശംസകൾ നേരുന്നു. മലയാള ചലച്ചിത്രങ്ങളിലെ മാതൃസ്നേഹത്തെ വർണ്ണിക്കുന്ന ഏതാനും ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യം തീക്കളി, ഈ ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്. രചന MD രാജേന്ദ്രൻ. സംഗീതം ദേവരാജൻ.

0: സിൽവർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
4: ഇനി ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം സംഭവാമയുഗേ യുഗേ. രചന ശ്രീകുമാരൻ തമ്പി, ഈണം MS ബാബുരാജ്.

0: ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് തീരുമാനിക്കുമെന്ന് പാർട്ടി ഹൈക്കമാൻഡ്. കാലതാമസമില്ലാതെ പേര് പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്രിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് സത്യപ്രതിജ്ഞ. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. ഹാൻഡ വൈറസ് ബാധയേറ്റ് ക്രൂയിസ് കപ്പലിലെ എല്ലാവരെയും ഉയർന്ന അപകട സാധ്യത പട്ടികയിൽപ്പെട്ടവരായി കണക്കാക്കണമെന്നും 42 ദിവസത്തേക്ക് സജീവമായി നിരീക്ഷിക്കണമെന്നും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ചു. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ നിലവിൽ രോഗലക്ഷണങ്ങൾ ഇല്ലെന്നും WHO രോഗപ്രതിരോധ ഡയറക്ടർ പറഞ്ഞു. ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 8-ാമത് അന്താരാഷ്ട്ര സ്വതന്ത്ര ചലച്ചിത്രമേള ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. ഈസ്റ്റ് ഹിൽ കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ 6 ചിത്രങ്ങളുടെ പ്രദർശനവും വൈകിട്ട് മ്യൂസിക് ഡയറക്ടർ പരിപാടിയും നടക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വൈകിട്ട് 3:30 ചെന്നൈയിലാണ് മത്സരം. എഫ്എം പ്രധാന വാർത്തകൾ ഇനി 10:58
1: ആകാശവാണി കണ്ണൂർ.

0: പ്രിയ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. ചിറക്കൽ വർണ്ണക്കൂടിലെ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായ കുഞ്ഞുണ്ണിമാഷിന്റെ ഓർമ്മ ദിനമായ ഇന്ന് സനാ ഫാത്തിമ അവതരിപ്പിക്കുന്ന കുഞ്ഞുണ്ണി കവിതകളാണ് കിളിക്കൂട്ടത്തിൽ ആദ്യം.
1: ആദ്യം നമുക്ക് കുഞ്ഞുണ്ണിമാഷിന്റെ മിഠായി കവിത കേൾക്കാം.

കുടിക്കുന്നു കഴിഞ്ഞാൽ കഷ്ടായി. ഇനി മഴയും കൊണ്ടു പോകുമ്പോൾ ചൊല്ലാൻ പറ്റിയ ഒരു മഴ കവിത കേൾക്കാം. മഴ മഴ മഴ മഴ മഴ വന്നു, മഴ മഴ മഴ മഴ മഴ വന്നു, മാന

മഴ മഴ മഴ മഴ മഴ വന്നു, മിഴികൾക്കുത്സവമായി വന്നു. മഴ മഴ മഴ മഴ മഴ വന്നു, മിഴികൾക്കുത്സവമായി വന്നു. ഇനി നമുക്ക് ചക്കര മാമ്പഴം എന്ന കവിത കേൾക്കാം. ഒരു കാറ്റടിച്ചപ്പോൾ ഒരു മാങ്ങ വീണപ്പോൾ, ഒരു കാറ്റടിച്ചപ്പോൾ ഒരു

ഉണ്ടായി തള്ളായി തിക്കായി തിരക്കായി, ഉണ്ടായി തള്ളായി തിക്കായി തിരക്കായി, ചക്കരമാമ്പഴം ചപ്പിളി പിളിയായി.

നിറഞ്ഞത് ഈ കള്ളൻ താനാകുന്നു. നേരറിഞ്ഞിടുവാനായി പാരാതെ മുക്കിക്കൊള്ളാം എന്നതു കേട്ട ബ്രാഹ്മണവരരവർ പാരാതങ്ങു ഭയപ്പെട്ടുടനെ ധ്രുപദ നരേശ്വര സവിധദ്വാരെ സപതിഗമിച്ചു വസിച്ചൊരു ശേഷം അന്തകനന്ദനൻ അനുജന്മാരോട് എന്തിനി എന്നൊരു ചിന്ത തുടങ്ങി. അന്തപ്പുരമതിലങ്ങുകടപ്പാൻ അന്തണനാരിക്കെഴുതല്ലേരും. തൽക്ഷണമതിനൊരു സദനേജനനിയെ രക്ഷണകരമായി സൂക്ഷിക്കണം. ചാരത്തുണ്ടൊരു കുശവപ്പുരയതിൽ ആരും ബാധ വരുത്തിയിടാതെ പാരാതവിടെ ഇരുത്തിഗമിക്കാം. പോരായ്മകൾ അതു ഭാവിക്കേണ്ട എന്നതു കേട്ടു പറഞ്ഞിതു ഭീമൻ. എന്നാലടിയൻ തന്നെ ഗമിക്കാം. മൂഢതയുള്ളൊരു കൂട്ടക്കാരോട് പ്രൗഢത കൊണ്ടേ വരുമിക കാര്യം. ശണ്ടകളൊന്നും കൂട്ടരുതവരോട് വേണ്ടതു ഭീമൻ പോകരുതിപ്പോൾ. ഇത്തരമരുളി യുധിഷ്ഠിരനപ്പോൾ ഉത്ഥാനം ചെയ്താശുഗമിച്ചു. വായ്പൊടു ചെന്നു കുലാലൻ തന്നെ പടിവാതുക്കൽ ചെന്നു വിളിച്ചു. വിരവൊടു വന്നീ കഥകു തുറക്ക് വിളി കേട്ടാശു കുലാലൻ പെരുകിന പിഴവാക്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ആരട വന്നു വിളിക്കുന്നിവിടെ, പോവോ കഥകു തുറക്കുകയില്ല. ഹേ ഹേ, ഞാനൊരു ബ്രാഹ്മണനാത്രേ, പോവോ ഇവിടെ ശ്രദ്ധയുമില്ല. അങ്ങു കടന്നൊരു കാര്യം പറവാൻ ഇങ്ങു കടന്നാലടിയും കൊള്ളും. നിന്നുടെ പുരമതിൽ അല്പപ്രദേശം എന്നുടെ ജനനിക്ക് അധിവാസാർത്ഥം കരുണാസാഗം ഒഴിച്ചു തരേണം. അതിനാകുന്നു വിളിച്ചരുൾ ചൊല്ല. നിന്നുടെ ജനനിക്ക് അധിവാസാർത്ഥം നല്ലൊരു പൊട്ടക്കിണറുണ്ടിവിടെ. ഓരോ ഷടത പറഞ്ഞും കൊണ്ട് ഈ ചോര നമ്മുടെ കുലവും കടവും മോഷ്ടിക്കാനായി വന്നവനെ പുനരാട്ടിക്കളയണമെന്ന കുശവൻ വലിയൊരു വടിയുമെടുത്തു കരത്തിൽ തെരുതരയോടിയെടുക്കും നേരം.

രാജനെയച്ചവൻ പിന്നെ പ്രേതാധിപ സുതനാദരവോടെ ഭീമൻ ചെന്നു പടിപ്പുര കയറി ഭീമതരം ചില വാക്കു തുടങ്ങി പടുപടു തൂർത്ത പൊടുപടുമാർച്ച വിട്ടിപ്പല്ലുകൾ അടരും മുൻപേ വടികൊണ്ടുടലുകൾ പൊടിയാമെന്നു നിനച്ചും കൊണ്ട് പെരുകിന പേടികൾ കൊണ്ടുകുലാലൻ ഹിടുകിട നിന്നു വിറച്ചു തുടങ്ങി ചടുതി പുറത്തു വലുമ്പോൾ പവനജൻ അടികൊണ്ടവനങ്ങോടി ഭയേന ശരണം ശരണമിയെന്നു വൃകോതര ചരണ സമീപേ വീണു വണങ്ങി കൽപ്പന പോലെ നടത്താമടിയൻ അല്പം മറുകുറവില്ലെന്നറിക മാതാവിനു വസിപ്പാനായി ഭീതിയൊഴിഞ്ഞൊരു സ്ഥലവും കിട്ടി അഗ്രജനോടിതുമറിയിച്ചമ്മേ വ്യഗ്രജ തീർത്തു വഹിച്ചും കൊണ്ട് ചെന്നു കുലാലൻ ഗൃഹമതിലങ്ങൊരു മാന്യസ്ഥലം അതിലവിടെയിരുത്തി അമ്മയ്ക്കിവിടെ ഇരിപ്പാൻ സഖി നിന്നങ്ങണയാളെ വരുത്തേണം നീ ഇതു കേട്ടടനെ അവനുടെ അങ്കനമണിയെ വിളിച്ചു വരുത്തി ഞങ്ങൾ മടങ്ങിയിട്ട് ഈ വഴിയിങ് വരും വരെ നീ പുനരിവിടെയിരിക്ക് എന്നു പറഞ്ഞങ്ങ് അവളുടെ ചുമരിൽ മെല്ലെ കൈവെച്ചവിടെയിരുത്തി എന്നതു കേട്ടവൾ അവനോട് ചൊന്നാൻ വന്നാലും എഴുന്നേൽപ്പാൻ വിഷമം ധന്യത പെരുകി.

വിനപാണ്ഡുസുതന്മാർ ഞങ്ങളുടെ ജനനിയെ വീണുവണങ്ങി. ചിന്തിതമൊക്കെ സാധിച്ച ഇവരും അന്തിക സീമണി വരുവാൻ സംഗതി. വരികെന്നവരെ അനുഗ്രഹമേകി വിരവിടുപോകാൻ ആജ്ഞയുമോതി. കൗന്ദേയന്മാരന്തണരോടും സന്തോഷേണ തിരിച്ചു നടന്നു. സദ്യ ശ്രമിച്ചു തുടങ്ങുന്നവരുടെ ആഹ്വാനം പുലരങ്ങു തുടങ്ങി. വെപ്പന്മാരോടു കാര്യക്കാരുടെ കൽപ്പന ഇപ്പടി അപ്പോൾ കേട്ടു. വെപ്പക്കാരെ, പരിശക്കാരെ, വെപ്പുകളൊക്കെ ഒരുക്കമതായോ? ഷടത പറഞ്ഞിനി വൈകിക്കരുതേ. ഇലവെപ്പാനിഹ കാലമടുത്തു. ചോറു വിളമ്പി നിരത്തി നടപ്പാൻ വേറെ തന്നെ ചിലർക്കധികാരം. ഊണിനു വേണ്ടും ഉപസ്തരണത്തെ നാണു സ്വാമി

കയറിയിരുന്നു. സദ്യക്കിലയും വച്ചു തുടങ്ങി. കുറിയരി വച്ചതി സ്വച്ഛത തേടിന. മുത്തിനോടൊത്തൊരു ചോറും കറിയും. ഉടനുടൻ അങ്ങു നിരന്നൊരു സമയേ. നറുനേ ശർക്കര കദളിപ്പഴവും ഇഞ്ചിത്തൈരും ഒരിഞ്ചിപ്പുളിയും പഞ്ചാരപ്പൊടി ഓരോ പറയും. പാലും തൈരും പഴവും മോരും കോലാഹലതുരമെന്തുര ചെയ്യാം. കൊണ്ടാ പപ്പടമെങ്ങൊരു ദിക്കിൽ കൊണ്ടാ പഴമെന്നങ്ങൊരു ഭാഗേ. ആനച്ചുവടൻ പപ്പടമൊരുവക ചേനക്കഷ്ണവും ഇവിടേക്കില്ലേ. പച്ചടി നല്ലതൊരൽപ്പം കൊണ്ടാ പച്ചപ്പയറ് ഭജിച്ചത് കൊണ്ടാ. ഉപ്പേരിക്കതിനുപ്പും നാസ്തി പുളി ഇഞ്ചിക്കൊന്നധികം തന്നെ. ചക്കപ്രഥമന് തേങ്ങാപ്പാല് പൊക്കം ശർക്കര

കൂട്ടുകാരെ, കിളിക്കൂട്ടത്തിൽ അടുത്തതായി ഒപ്പന പാട്ടാണ്. പാട്ടുകാരി ഹന നഫീസ.

മരതക തോപ്പിലെ കുളിലകൾ തീർത്തൊരു മൈലാഞ്ചി, ഇമ്പമി സുവരണി ആകെയും ശോഭയിൽ മൈലാഞ്ചി, ഇരസക്കിസകളും ചൊല്ലി.

0: ഇനി മധുസൂദനൻ നായരുടെ കവിത വാക്ക്. ചൊല്ലുന്നത് ഹനാ നഫീസ.
1: അച്ഛനും അമ്മയും വാക്കിന്നു കേട്ടു ഞാൻ, അച്ഛനും അമ്മയും വാക്കിന്നു

0: നന്ദി.
1: കിളിക്കൂട്ടത്തിൽ ഇനി ഭജൻ അവതരിപ്പിക്കുന്നു ഗായത്രി വിമൽ.

വണങ്ങിടുന്നേ ഊഴിയിൽ വന്നു പിറന്ന നാഥ കൃഷ്ണ ഊനം പുടാതെ തുണച്ചിടേണേ.

0: ചിറക്കൽ വർണ്ണക്കൂടിലെ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. മലയാള ചലച്ചിത്രങ്ങളിലെ മാതൃസ്നേഹത്തെ വർണ്ണിക്കുന്ന ഗാനങ്ങൾ തുടരുന്നു. രാപ്പകൽ ഈ ചിത്രത്തിലെ ഗാനം. ഗായകൻ ജയചന്ദ്രൻ. രചന കൈതപ്രം. സംഗീതം മോഹൻ സിത്താര.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: അടുത്ത ഗാനം ചിത്ര പാടിയത്. ചിത്രം ഷാർജ ടു ഷാർജ. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം മോഹൻ സിതാര.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: ചിത്രം നമ്മൾ, പാടിയത് യേശുദാസ്, രചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഇനി യേശുദാസ് പാടിയത്, ചിത്രം പൊന്മുടി പുഴ ഒരുത്ത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, ഈണം ഇളയരാജ.

നക്ഷത്രം ചിരഞ്ജീവി, പാടിയത് എം ജി ശ്രീകുമാർ, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രാജ്കോട്ടെ.

0: അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. തുടർച്ചയായി ഉണ്ടാവുന്ന മോഷണങ്ങൾക്കും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാംപറമ്പിൽ ജനജാഗ്രതാ സംഘവും സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാംപറമ്പ് സന്നദ്ധ സേനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മോഷണങ്ങളും മറ്റും തടയുന്നതിന് വിവിധ കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള എഫ് സി കർണാടകയുടെ കിക്ക് സ്റ്റാർട്ട് എഫ് സിയോട് ഒരു ഗോളിന് തോറ്റു. 13 പോയിന്റുമായി ഗോകുലം അഞ്ചാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. എഫും പ്രധാന വാർത്തകൾ ഇനി 1:58.
1: ആകാശവാണി കണ്ണൂർ.
2: ടൂൺ ഇൻസ്റ്റാസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഭാരതീയ സംഗീത സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട സംഗീത സമ്പ്രദായങ്ങളിൽ ഒന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനിയും കർണാടക സംഗീതവും ഭാരതീയ സംഗീതത്തിന്റെ രണ്ടു ചിറകുകളാണ്. ഉത്തരേന്ത്യയിലാണ് ഹിന്ദുസ്ഥാനി നിലനിൽക്കുന്നത്. മുഗൾ രാജവംശം ഉത്തരേന്ത്യയിൽ ഭരണമാരംഭിച്ചതോടെ പേർഷ്യയിൽ നിന്നും അനേകം സംഗീതജ്ഞർ, മിയാൻ താൻസൻ പോലെയുള്ളവർ ആസ്ഥാന വിദ്വാൻമാരായി നിയമിതരായി. അങ്ങനെ പേർഷ്യൻ സംഗീതവും ഭാരതീയ സംഗീതവും തമ്മിലുള്ള സമ്പർക്കം മൂലം 13 നൂറ്റാണ്ടോടെ ഉത്തരേന്ത്യയിൽ പുതിയൊരു സംഗീത സമ്പ്രദായം ഉടലെടുത്തു. അതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. പ്രിയരെ, ഇന്ന് ട്യൂണിൻ സ്റ്റാർസിൽ നമുക്ക് കേൾക്കാം ഹിന്ദുസ്ഥാനി സംഗീതം. ഗായകർ ജയശ്രീ വിനോദ്, ഷമ്യ ഷബി, കൂടെ ഹാർമോണിയം ശ്രീഷ സുശീൽ കുമാർ, തബലയിൽ ഷിജിൻ കുളശ്ശേരി. ജാഗോ ബ്രിജ് രാജ്, രാഗം ഭൈരവ്, ഏക്താൾ, ഛോട്ടാ ഖയാൽ.

പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേട്ടത് ഹിന്ദുസ്ഥാനി സംഗീതം. ഗായകർ ജയശ്രീ വിനോദ്, ഷമ്യ ഷബി, കൂടെ ഹാർമോണിയം ശ്രീഷ സുശീൽ കുമാർ, തബല ഷിജിൻ കൊളശ്ശേരി. ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ നീര ആർ യു, ആതിര രാജൻ, ഉഷ വിനീത്.

ട്യൂൺ ഇൻ സ്റ്റാർസ് പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആൽബം ഗാനങ്ങൾ. സാജൻ മീഡിയ മാക്സ് ഈണം പകർന്ന് മൗനം പ്രണയം, ഈ ആൽബത്തിലെ ഗാനങ്ങൾ. ആദ്യ ഗാനത്തിന്റെ രചന മധു രവീന്ദ്രൻ, പാടിയത് ജേസൺ ജെ നായർ. അങ്ങകലേക്ക് പറന്നിടുമേ പക്ഷിയെ നോക്കിയൻ നെടുവീർപ്പുകൾ.

മഴ പോലെ മനസ്സിൽ മോഹങ്ങൾ നീർമുത്തായി പെയ്ത് പെയ്തെന്നിൽ നിറയുമ്പോൾ. ഗായകർ വിജയ് യേശുദാസും ശ്വേതയും. വരികൾ വീണ്ടും ഷൈനി ജോക്കോസിന്റേത്.

അനുരാഗ പൈങ്കിളിയെ, അഴകാർന്ന നിലാവലിയെ വിജയേശുദാസും വിനീത് ശ്രീനിവാസനും പാടിയത്. ഗാനത്തിന്റെ വരികൾ നിസാം ഹുസൈൻ.

0: സാജൻ മീഡിയ മാക്സ് ഈണം പകർന്ന മൗനം പ്രണയം ഈ ആൽബത്തിലെ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
7: എന്റെ ടീച്ചറെ,
8: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
9: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ.
10: മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
11: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
12: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ. നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങളും ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0497295600. മറ്റൊരു നമ്പർ 9495991015. ഇതാ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 1:58 വരെ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: 120 MLAs elect in the 234-member House. According to a Lok Bhavan press release, the governor has directed Mr. Vijay to seek a vote of confidence in the assembly on or before Wednesday. Prime Minister Modi has congratulated C. Joseph Vijay. In a social media post, Mr. Modi said the central government will keep working with the Tamil Nadu government to improve the lives of the people. He expressed his best wishes for Mr. Vijay's tenure ahead. At the Archery World Cup Stage 2 in Shanghai, India's women's recurve team of Deepika Kumari, Ankita Bhakat and Kumkum Hoard defeated host China in a dramatic shoot-off to win the gold medal today. After the match ended tied at 4-all following 4 sets, the Indian trio held their nerve to edge past China 5-4 in the shoot-off. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം 14 രാവിലെ 11 മണിക്ക് കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് ITI മൾട്ടി മീഡിയ ആനിമേഷൻ സ്പെഷ്യൽ എഫക്ട്സ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 13 രാവിലെ 10 മണിക്ക് നടക്കും. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0499924640. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion ക്യാമ്പ് ഫോളോവർ തസ്തികയിലേക്ക് വിവിധ വിഭാഗങ്ങളിൽ നിലവിലുള്ള 66 താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 12 രാവിലെ 11 മണിക്ക് നടക്കും. ഉദ്യോഗാർത്ഥികൾ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion ആസ്ഥാനത്ത് ബയോഡാറ്റ, ആധാർ കാർഡിന്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം എത്തിച്ചേരേണ്ടതാണ്. കാഞ്ഞങ്ങാട് GRFTHS ഫോർ ഗേൾസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ കാഷ്വൽ സ്വീപ്പർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 8304836946. ജില്ലയിൽ ഒഴിവുള്ളതും പുതുതായി അനുവദിച്ചതുമായ 59 അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള OMR പരീക്ഷ 17 നടക്കും. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0471256031. കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം തസ്തികയുടെ 2ാം ഘട്ട അഭിമുഖം 14-15 തീയതികളിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ ഇതാണ്: 0499924130102. മൃഗസംരക്ഷണ വകുപ്പിന്റെ മുണ്ടയാട് മേഖലാ കോഴിവളർത്തൽ കേന്ദ്രത്തിൽ ചിക്സെക്സർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും VHSC പ്രത്യേക വിഷയമായി ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് വിത്ത് പൌൾട്രി, ചിക്സെക്സിംഗ് ആൻഡ് ഹാച്ചറി മാനേജ്മെന്റ് കോഴ്സ് എന്നിവ പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നാളെ രാവിലെ 11 മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് വെറ്റിനറി ക്യാമ്പസിൽ എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0497270027. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ അഭിമുഖം നടത്തുന്നു. യോഗ്യത MBBS. സൈക്യാട്രിയിൽ മുൻ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. താൽപര്യമുള്ളവർ നാളെ രാവിലെ 10 മണിക്ക് ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ ഹാജരാകേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0497273433. സേവന വാർത്തകൾ കഴിഞ്ഞു.

ബബിത ഡിസൂസ, സിൽവിയ ബെന്നിസ് എന്നിവർ പാടിയ കൊങ്ങിണി ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: മാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് അധികാരമേറ്റു. വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. മൂന്ന് സംസ്ഥാനങ്ങളിലെ ബിജെപിയുടെ വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മുഹമ്മദൻസ് എസ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട് ഗവർണറുടെ അധിക ചുമതല വഹിക്കുന്ന കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ വിജയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി അടക്കം പ്രമുഖരും മുന്നണി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. 9 TVK മന്ത്രിമാരും വിജയ്ക്കൊപ്പം സ്ഥാനമേറ്റു. 59 വർഷത്തിനുശേഷം ആദ്യമായാണ് ദ്രാവിഡേതര കക്ഷിയുടെ ഗവൺമെന്റ് തമിഴ്നാട്ടിൽ അധികാരമേൽക്കുന്നത്. 1967 ശേഷം കോൺഗ്രസ് ആദ്യമായി മന്ത്രിസഭയുടെ ഭാഗമാകുന്നതും സവിശേഷതയാണ്. 234 അംഗ നിയമസഭയിൽ 120 MLA പിന്തുണ ഉറപ്പാക്കുന്ന കത്തുകൾ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് മുന്നിൽ സമർപ്പിച്ചതോടെയാണ് വിജയിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹം ക്ഷണിച്ചത്. VCK IUML പാർട്ടികളുടെ 2 അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചതോടെയാണ് TVKക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കാനായത്. കോൺഗ്രസ്, CPI, CPIM കക്ഷികളും അദ്ദേഹത്തെ പിന്തുണച്ചു. അടുത്ത ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനും ഗവർണർ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ദിവസം തന്നെ വിജയ് 3 ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. സ്ത്രീ സുരക്ഷയ്ക്കും മയക്കുമരുന്ന് നിയന്ത്രണത്തിനും 200 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന കുടുംബങ്ങൾക്ക് അത് സൌജന്യമായി നൽകുന്നതിനുമാണ് അദ്ദേഹം ഉത്തരവിൽ ഒപ്പുവച്ചത്. വിശപ്പിന്റെ വില അറിയാവുന്ന ആളാണ് താനെന്നും പൊതുപണം ദുരുപയോഗം ചെയ്യില്ലെന്നും അതിനാരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയവർക്ക് ഉറപ്പു നൽകി. ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമായിരിക്കും. അഴിമതിക്ക് ഭരണത്തിൽ സ്ഥാനമുണ്ടാവില്ലെന്നും പല അധികാര കേന്ദ്രങ്ങളുണ്ടാവില്ലെന്നും വിജയ് വ്യക്തമാക്കി. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനജീവിതം മെച്ചപ്പെടുത്താൻ കേന്ദ്രം തമിഴ്നാടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് സാമൂഹ്യമാധ്യമത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊടുവിൽ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നോ നാളെയോ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നെടുക്കുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും മറ്റ് നേതാക്കളുമായും കേരളത്തിലെ നേതാക്കൾ ചർച്ച നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി ശക്തി പ്രകടനവും ഫ്ളക്സുകളും പോസ്റ്ററുകളും നേതാക്കൾ ഉപയോഗിക്കരുതെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് 3 നേതാക്കളും ഇത്തരം പ്രചാരണങ്ങൾ നടത്തരുതെന്ന് അണികളോട് അഭ്യർത്ഥിച്ചു. ചർച്ചയ്ക്ക് ശേഷം VD സതീശൻ പുലർച്ചെയോടെ നെടുമ്പാശ്ശേരിയിലെത്തി. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. രംഗസ്വാമി അടുത്ത ബുധനാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതിയുടെ വിജ്ഞാപനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ രംഗസ്വാമിയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. 5 തവണയാണ് AINRC നേതൃത്വം നൽകുന്ന NDA പുതുച്ചേരിയിൽ ഭരണത്തിലെത്തുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ വോട്ടറും പങ്കാളിയാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ, അസം എന്നിവിടങ്ങളിലെ വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച് തിരുപ്പതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗ്യാനേഷ് കുമാർ. പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ BJPയുടെ വിജയം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ദേശീയ നയങ്ങളോട് പൊതുജനങ്ങളുടെ പിന്തുണയ്ക്ക് തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബംഗളൂരുവിൽ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പശ്ചിമബംഗാളിൽ വെറും 3 സീറ്റുകളിൽ നിന്നാണ് പാർട്ടി ആരംഭിച്ചതെന്നും 10 വർഷത്തിനുള്ളിൽ വലിയ പിന്തുണയോടെയാണ് ഗവൺമെന്റ് രൂപീകരിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കർണാടകയും തെലങ്കാനയും സന്ദർശിക്കും. അല്പസമയത്തിനകം കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. കൂടാതെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഹൈദരാബാദിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി ഉച്ചകഴിഞ്ഞ് ഹൈദരാബാദിൽ 9,400 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. വാറങ്കലിൽ PM മിത്ര പാർക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാത്രി നരേന്ദ്രമോദി ഗുജറാത്തിലേക്ക് തിരിക്കും. രണ്ട് ദിവസത്തെ സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസായ എകെജി ഭവനിലാണ് യോഗം ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാൻ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലെ ഏകോപനം എന്നിവ മന്ത്രിയോഗത്തിൽ വിലയിരുത്തും. സംസ്ഥാനത്ത് അടുത്ത ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് തുടക്കം കുറിച്ച് ഇന്ന് തിരുനോട്ടം എന്ന ആമുഖ പരിപാടി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. നാളെ മുതൽ ഈ മാസം 18 വരെ രാത്രി 9:30 നാടക പ്രക്ഷേപണം. ഉച്ചയ്ക്ക് 1 ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ആദ്യത്തെയും അവസാനത്തെയും നാടകങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിന് ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പരിപാലിച്ച അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക അവരുടെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചോലവനമായ ഇടുക്കി മന്നവൻ ചോലയിൽ സഞ്ചാരികൾക്ക് ആനമുടി ചോല ദേശീയോദ്യാനം താമസ സൌകര്യമൊരുക്കി. വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ മെത്താപ്പിലാണ് ലോഗ് ഹൌസും സ്റ്റോൺ ഹൌസും സജ്ജമാക്കിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: 500-ലധികം വർഷം പഴക്കമുള്ള അപൂർവ മരങ്ങളാൽ സമ്പന്നമായ മന്നവൻ ചോലയുടെ ഹൃദയഭാഗത്താണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം. കടുവയും പുലിയും ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണെങ്കിലും അതീവ സുരക്ഷിതമായാണ് ലോഗ് ഹൌസുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മറയൂർ കാന്തല്ലൂർ വട്ടവട മലനിരകളുടെ ആകാശ കാഴ്ചകൾ മെത്താപ്പിലെ ഈ താമസ സ്ഥലത്തു നിന്നും ദൃശ്യമാകും. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രയിൽ കുണ്ടല ഡാമിൽ നിന്നും 9 km സഞ്ചരിച്ചാൽ മെത്താപ്പിലെത്താം. 2 ഭക്ഷണം ഉൾപ്പെടെ 3000 രൂപയാണ് നിരക്ക്. പ്രകൃതിയുമായി അടുത്തു നിന്നുള്ള വേറിട്ടൊരു യാത്രാനുഭവമാണ് വനംവകുപ്പ് ഇവിടെ സഞ്ചാരികൾക്കായി കാത്തുവച്ചിരിക്കുന്നത്.
0: ഇന്ന് ലോക ലൂപ്പസ് ദിനം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ലൂപ്പസ് രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ലൂപ്പസിനെ ദൃശ്യമാക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ലൂപ്പസ് ദിനാചരണ പ്രമേയം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മൊഹമ്മദൻസ് SCയെ നേരിടും. വൈകിട്ട് 5 കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. വൈകിട്ട് 7:30 ഗോഹട്ടിയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ ചെന്നൈയിൽ നേരിടും. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുംബൈ ഇന്ത്യൻസും റായ്പൂരിൽ ഏറ്റുമുട്ടും. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 8 മത്സരത്തിൽ കാലിക്കറ്റ് FC KSEBയെ പരാജയപ്പെടുത്തി. തൃശൂരിൽ 1-2 ഗോളിനാണ് കാലിക്കറ്റിന്റെ വിജയം. ഇതോടെ കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗിൽ ഗോകുലം കേരള FC കർണാടകയുടെ കിക്സ്റ്റാർട്ട് FCയോട് 1 തോറ്റു. 13 ഗോകുലം 5 സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. മോഷണങ്ങൾക്കും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാപ്പറമ്പിൽ ജനജാഗ്രതാ സംഗമം സംഘടിപ്പിച്ചു. എന്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേന ആവിഷ്കരിച്ച പരിപാടിയിൽ മോഷണങ്ങൾ തടയുന്നു.

0: ചെയ്യുന്നതിന് കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്തു. പ്രദേശത്ത് രാത്രികാല നിരീക്ഷണം ശക്തമാക്കാനും പോലീസ് സഹായം തേടാനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ അഡ്വാൻസ് മിസൈലിന്റെ പറക്കൽ പരീക്ഷണം ഇന്നലെ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു. ഒരേ സമയം ഒന്നിലേറെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈൽ തൊടുക്കാനാവും. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടിക്കഴകം നേതാവ് സി ജോസഫ് വിജയ് അധികാരമേറ്റു. വിജയിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നോ നാളെയോ പ്രഖ്യാപിച്ചേക്കും. മൂന്ന് സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ വിജയം കേന്ദ്ര നയങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന പിന്തുണയുടെ തെളിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ മൊഹമ്മദൻസ് എസ് സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൗരവപ്പട. ഈ നാടകത്തിലേത് പാടിയവർ ബിജു നാരായണനും റാണി ജോസും ചേർന്ന്.

നാടകഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം അന്തിമഘട്ടത്തിൽ, പാർട്ടി ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനം ഉടൻ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യ മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം. അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യവികസനത്തിനും അന്താരാഷ്ട്ര വെല്ലുവിളികൾ നേരിടുന്നതിനും രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1st വാർഷികം രാജ്യം ആഘോഷിച്ചതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഓപ്പറേഷൻ സിന്ദൂർ കീ പഹലി വർഷഗാഠ് മനായി ഹൈ.
0: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹൈദരാബാദിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ഉന്നതാധികാര സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെറ്ററി കഴകം അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
2: சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலைநிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் பலதரப்பட்ட மக்கள் அனைவருக்கும் நேர்மையானதை செய்வேன் என்றும் ஆண்டவன் மீது ஆணையிட்டு உறுதிமொழிகிறேன்.
0: വിജയ്യോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ബുധനാഴ്ചയ്ക്കകം നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാനും ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ ജോസഫ് വിജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. തമിഴ്നാടിന്റെ വികസനത്തിനായി സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേന്ദ്രം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. നിയമനത്തെ തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ കേന്ദ്രഭരണ പ്രദേശത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ശ്രീ രംഗസ്വാമിയെ ക്ഷണിച്ചു. May 13 എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5th തവണയും ശ്രീ രംഗസ്വാമി അധികാരമേൽക്കുന്നത്. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് അധികാരത്തിലെത്തുന്നത്. അതേസമയം അസമിൽ BJP നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് പാർട്ടി MLA മാരുടെ യോഗം ഇന്ന് ഗുവാഹത്തിയിൽ ചേരും. ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കാളികളാകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ തിരുപ്പതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാൾ, അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നടന്ന വിജയകരവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ ഗ്യാനേഷ് കുമാർ സംതൃപ്തി പ്രകടിപ്പിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേരും. കേന്ദ്ര ഏജൻസികളുടെ തയ്യാറെടുപ്പുകൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, വിഭവങ്ങളുടെ വിന്യാസം, ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം എന്നിവ യോഗത്തിൽ വിലയിരുത്തും. സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ഹൈദരാബാദിൽ നടന്ന സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ ദീർഘദൂര പരീക്ഷണം DRDO വിജയകരമായി പൂർത്തിയാക്കിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ലിക്വിഡ് ഹൈഡ്രോ കാർബൺ ഇന്ധനമാണ് കമ്പസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസന പരിപാടിക്ക് ശക്തമായ അടിത്തറയാണ് ഇതെന്ന് വിശേഷിപ്പിച്ച രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ നേട്ടത്തിൽ DRDOയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള ലക്ഷദ്വീപിലും കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവെക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽ പരിക്കേറ്റവരെ പാലിക്കുന്നതിനായി സേവനം നൽകിയ അന്ന ജാർവിസ് എന്ന സമാധാന സംരക്ഷക തന്റെ അമ്മയ്ക്കായി പ്രത്യേക സ്മാരകം തീർത്ത 1908 മുതലാണ് അന്താരാഷ്ട്ര മാതൃദിനാചരണം ആരംഭിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ നെൽസൺ ദ്വീപ് സന്ദർശിച്ചു. ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ അദ്ദേഹത്തെ അനുഗമിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള കരാർ തൊഴിലാളികളായ ഗർമിറ്റിയാസ് ആദ്യമായി ട്രീനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തിയ സ്ഥലമാണ് നെൽസൺ ദ്വീപ്. ഇവരുമായി ബന്ധപ്പെട്ട പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സഹായത്തോടെ നെൽസൺ ദ്വീപിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് ഇരുവരും തുടക്കം കുറിച്ചു.
4: To join the launch of a quick impact project for the upgradation of cultural heritage on Nelson Island. India attaches a high importance to creating a database the Girmitia community and conducting research on this legacy. On Prime Minister Narendra Modi's direction, we are working to create a dedicated Girmitia studies center. I'm hopeful that this would help many of the people here in tracing their ancestral roots.
0: IPL cricket-il inna rendu malsarangal. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജിങ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു മുംബൈ ഇന്ത്യൻസുമായി ഏറ്റുമുട്ടും. വിവിധ മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഭാഗമായ ഔട്ട്സോഴ്സ് കരാർ ജീവനക്കാർക്ക് കൂടുതൽ സംരക്ഷണം ലഭ്യമാക്കാൻ ഉതകുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ. തൊഴിൽ ചട്ടം 2019 സെക്ഷൻ 17(1) അനുസരിച്ച് പ്രതിദിന വേതനം ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴും പ്രതിവാര വേതനം ആഴ്ചയിലെ അവധി ദിനത്തിന് മുൻപും പ്രതിമാസ വേതനം അടുത്ത മാസത്തെ 7 ദിവസത്തിന് ഉള്ളിലും ലഭ്യമാക്കണമെന്നും സർക്കാർ.

0: യുദ്ധസാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണത്തിൽ നിർണായക നേട്ടവുമായി DRDO. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനായി കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1:00.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

പ്രിയ ശ്രോതാക്കളെ, ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഇപ്പോൾ കേൾക്കാനായി വിളിച്ചോളൂ. 0497295600 എന്ന നമ്പറിലേക്കോ 9495991015 എന്ന ഈ നമ്പറിലേക്കോ ഇതാ ഇപ്പോൾ മുതൽ വിളിച്ചോളൂ.

0: പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ആദ്യം വിളിച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ
1: ഹലോ,
0: ആ പേര് പറയൂ, ആരാ വിളിക്കുന്നത്?
1: ഉഷ.
0: എവിടുന്നാ? തലശ്ശേരി എന്നല്ലേ പറഞ്ഞേ? ആ പറയൂ ഉഷ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് ആദ്യം പറയൂ. നിങ്ങൾ പറഞ്ഞ് തുടങ്ങിയിട്ട് അങ്ങ് പറയാന്ന് വിചാരിച്ചു ഞാനും കേട്ടോ. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനാണ്.
1: പതിനാല്
0: വർഷമായി. നമുക്ക് മാറുമോ അത്? പറഞ്ഞാല് തീരുമോ അല്ലേ? എപ്പൊ പറഞ്ഞാ തീരുമോ അത്? ആ സ്നേഹത്തണലും പിന്നെന്താ, നമുക്ക് എത്ര എന്താ പറയാ, എത്ര നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ അല്ലെ, നമ്മൾ അനുഭവിച്ചറിഞ്ഞാലും
1: അല്ലേ, അതിന്റെ വിലയെ അറിയുന്നില്ല.
0: മതിവരാത്ത ശരിക്കും പറഞ്ഞ ഒരു അമൂല്യ സ്നേഹനിധി അല്ലെ. എല്ലാ അമ്മമാർക്കും നമുക്ക് ഈ സമയത്ത് നേരം മാതൃദിനാശംസകൾ അല്ലേ. ഞാൻ ഉഷേനെ മാറ്റാൻ ഇങ്ങനെ നോക്കുക, പക്ഷെ ഉഷ വീണ്ടും എഴുതി അങ്ങോട്ട് പോവുകയാണല്ലേ. ശരി, അമ്മ നല്ല പ്രായം ഉണ്ടായിരുന്നോ ഉഷ പോകുമ്പോള്? എഴുപത് വയസ്സുണ്ടായിരുന്നു. ഉഷയോടൊപ്പം തന്നെ ആയിരുന്നു?
1: നല്ല രീതിയിലൊന്നും വന്നില്ല, കിടപ്പിലായില്ല.
0: അത് ആലോചിക്കുമ്പോ ഒരു സമാധാനം അല്ലേ. അമ്മ അങ്ങനെ
1: വിഷമിച്ചു ഭക്ഷണം കഴിക്കും, കുടിച്ചു.
0: സ്വന്തമായിട്ടൊക്കെ ചെയ്യുമായിരുന്നോ? സ്വന്തമായിട്ടൊക്കെ ചെയ്യില്ലേ അമ്മ? എന്താ പറയാ അമ്മ, ഓ ആയിട്ടില്ലല്ലോ അല്ലെ. അത് നമുക്ക് എപ്പോഴും ഒന്ന് നമ്മളെ മനസ്സിൽ ഓർക്കുമ്പോ അമ്മ ഒരുപാട് വേദന സഹിച്ചു എന്നോ അങ്ങനെ ഒന്നും വേണ്ടി വന്നിട്ടില്ലല്ലോ. ആ അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് നമുക്ക് മനസ്സിൽ സമാധാനിച്ചൂടെ, അല്ലെങ്കിൽ ആശ്വസിച്ചൂടെ? അത് തന്നെ മതി ഉഷയ്ക്ക് ഇനി മുന്നോട്ടുള്ള ഒരു ധൈര്യത്തിന് അല്ലെ. നമ്മളൊരു ആത്മധൈര്യം ആ അമ്മ കുഞ്ഞുനാളിലെ ഉഷയ്ക്ക് പകർന്നു തന്നു കഴിഞ്ഞു അല്ലെ. പിന്നെ ഉഷയുടെ കൂടെ തന്നെയാണ് അല്ലെ. അപ്പൊ അത് ചോരാതെ അമ്മ പറഞ്ഞ വാക്കുകളും, ഉഷ അത് ചെയ്യല്ലേ, ഇത് ഇപ്പുറത്ത് വെക്ക്, അതങ്ങനെയല്ലേ ചെയ്യേണ്ടത് അല്ലെ. നമ്മൾ എത്ര മുന്നോട്ട് പോയാലും പിന്നെ എപ്പോഴും നമ്മളെ ചിന്തിക്കുക, അമ്മ പറഞ്ഞു തരുന്ന ഓരോ വാക്കുകളും നമ്മളെ ചെവിയിൽ ഇങ്ങനെ അലക്കും. അതെ അതെ അതെ. അപ്പൊ ഉഷ, ഇനി എനിക്ക് തോന്നുന്നു ഉഷേനെ പോലെ ഒരുപാട് ആൾക്കാര് ഒന്നിക്കിൽ അമ്മയുടെ താരാട്ടിന്റെ ഈണങ്ങളുടെ അതെയോ. ആഹാ.

0: അതെ അതെ. അപ്പൊ ഉഷ പറഞ്ഞ പോലെ തന്നെ
1: ക്ഷേത്രം
0: ഞാൻ കേട്ടു, ഞാൻ കേട്ടു. നമുക്ക് ഈ ഒരു മണിക്കൂർ പറഞ്ഞാലും പേരിട്ടത് അല്ലേ. ഏതായാലും കേൾക്കാൻ ഒരുപാട് കൗതുകമുണ്ട്, വാത്സല്യം നിറഞ്ഞ വാക്കുകളും ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഇനി ഒരുപാട് അമ്മമാരാണോ ലൈനിൽ വരിക എന്നുള്ളത് അറിയണ്ടേ? ഏതൊക്കെ പാട്ടുകൾ കൊണ്ടാണ് വരിക? അമ്മയുടെ പാട്ടുകൾ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും പുണ്യം ചെയ്ത ഒരു അമ്മ തന്നെ ഉഷ പറഞ്ഞ പോലെ
1: അല്ലേ.
0: പിന്നെ സന്തോഷം. അപ്പൊ തലശ്ശേരി എന്നാണ്
1: ഇന്നത്തെ രാവിലെ സമയത്ത് കാലത്തിൽ ഈ അമ്മയ്ക്ക് ഒരു സാരാട്ടി കേൾക്കും കേൾക്കും കാത്തു നിന്നായിരുന്നു. രാവിലെ കുറച്ച് മാതൃപാട്ട് പാടിയില്ലേ,
0: അതിലൊന്നും അമ്മയ്ക്ക് താരട്ടി വന്നില്ല അല്ലേ.
1: അതായിരിക്കും
0: വിചാരിച്ചു. അതെ, ഇപ്പൊ ഉഷ അതെ അതെ
1: ഭയങ്കര കരച്ചല്.
0: ഉഷയ്ക്ക് മനസ്സിൽ എന്താ പറയാ, അത്രയും ഇഷ്ടമുള്ളത് പോലെ തന്നെ ഇന്ന് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസത്ത് തന്നെ വിളിച്ചു കിട്ടി. ശ്രീകുമാരൻ തമ്പിയാണ്, ശ്രീകുമാരൻ തമ്പിയാണ് ഈ പാട്ടിന് വരികളും ഈണവും നൽകിയിട്ടുള്ളത്. ഉഷ, നമുക്ക് ഇനി ഒരു പ്രാവശ്യം വിളിച്ചാൽ ഒരുപാട് സംസാരിക്കാം. ഈ ഒരു അമ്മയ്ക്കൊരു താരാട്ട് എന്നുള്ള ചിത്രത്തിൽ തന്നെ ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേങ്കിൽ യേശുദാസ് പാടിയ ഈ ഒരു പാട്ട്, ഈ പാട്ട്. അപ്പൊ പാട്ട് ഇവിടെ റെഡിയാണ്, ഇനി വിളിച്ചാൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ, ബൈ.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

0: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
1: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്. നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
2: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
4: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
3: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
4: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
3: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
4: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
3: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
4: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺ തുറക്കാതെ.
3: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
4: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
3: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ അടുത്തതായി വിളിച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹലോ,
1: ഹലോ മാഡം.
0: ആ, ഇതാരാണ്? പേര് പറയൂ.
1: സുനിൽ രാജ്, പള്ളിയത്ത്.
0: പള്ളിയത്ത്, അങ്ങനെയല്ലേ പറഞ്ഞല്ലേ?
1: പള്ളിയത്ത്, അതെ മാഡം, സുനിൽ രാജ്, പള്ളിയത്ത്.
0: പറയൂ, ഏത് പാട്ടിന് വേണ്ടിയാണ് ഇന്ന് വിളിച്ചത്?
1: ഓ,
0: ബെസ്റ്റ് പാട്ട് അല്ലേ? ബിജു തിരുമലയുടെ വരികളാണ്, ഇളയരാജയുടെ സംഗീതമാണ്, നല്ല സെലക്ഷൻ എന്റെ സൂര്യപുത്രിക്ക് അല്ലേ? ഒരുപാട് പാട്ടുകളുണ്ട്, പക്ഷെ ഇന്ന് ചൂസ് ചെയ്തത്. അതെ അതെ അതെ അതെ അതെ. അതെ, ഞാനത് ചോദിക്കാനിരിക്കുകയായിരുന്നു, എത്ര പ്രാവശ്യം കണ്ടു ആ ചിത്രം എന്നുള്ളത്. അതെ, ചില ചിത്രങ്ങൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, നമ്മൾ എത്ര ടി വിയിൽ വന്നാലും നമ്മൾ മുമ്പേ കണ്ടതായി അല്ലേ ആയിരിക്കും, പക്ഷെ എന്നാലും നമ്മളിരിക്കും ഒരു ഒരു ഇഷ്ടത്തിന് അല്ലേ. അതെ, അതിന്റെ കഥയും അങ്ങനെയാണല്ലോ. എന്റെ പേര് നിഷ. ആ, പറയൂ. അപ്പൊ ഇന്ന് ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അമ്മ അവിടെ അടുത്തുണ്ടോ? എങ്ങനെയാണ്? അച്ഛൻ ഇപ്പൊ ഇല്ല അല്ലേ. ആ, അമ്മ ഇപ്പൊ നിങ്ങളുടെ കൂടെയാണോ താമസം? എന്ത് പറയുന്നു അമ്മ, സുഖായിരിക്കുന്നോ? എന്താ അമ്മയുടെ പേര്? ഓ,
1: ആ,
0: അപ്പം മെഡിസിൻ കഴിക്കാനുണ്ടാവും, നന്നായിട്ട് ശ്രദ്ധിക്കുകയും വേണ്ടി വരും അല്ലേ? അതെ അതെ, എന്നുവെച്ചാ ഭക്ഷണക്കാരിയൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടി വരും. എങ്ങനെയാ അമ്മ തന്നെ മെഡിസിൻ ഒക്കെ എടുത്ത് കഴിക്കോ? നല്ല പ്രായമുണ്ടോ അമ്മക്ക്? അതൊന്നും ഒരു പ്രായമല്ലെന്നേ അല്ലേ. ഓ,
1: പശുവിനൊക്കെ വളർത്തുന്നുണ്ട്.
0: അതെയാ? ആ, അപ്പൊ പിന്നെ അമ്മക്ക് റെസ്റ്റ് ഉണ്ടാവില്ല, മനസ്സിലായി, റെസ്റ്റ് ഉണ്ടാവില്ല. അമ്മ തന്നെയായിരിക്കും അതിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതൊക്കെ അല്ലേ. അമ്മയായിരിക്കും ആദ്യം
1: ഉണരുന്നതും.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും നമുക്ക് പാട്ടിലേക്ക് പോവാം. ഇനി ഒരാൾ വിളിക്കുന്നത് ഏത് പാട്ടിനാന്നറിയില്ല. ഓക്കെ, വെൽക്കം.

0: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണും തളിരടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരള.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
3: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുകയാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ. പേര് പറയൂ, ആരാ വിളിക്കുന്നേ?
1: ദേവകി.
0: എവിടുന്നാ നിങ്ങൾ വിളിക്കുന്നേ?
1: കോഴിക്കോട് ജില്ല.
0: ആ, ദേവകി ചേച്ചി കോഴിക്കോട് നിന്നാ വിളിക്കുന്നേ. കോഴിക്കോട് എവിടെയാ?
1: കോഴിക്കോട് കൂട്ടാലിടയ്ക്കും ബാലുശ്ശേരിക്കും ഇടയിലായിട്ട് വരും.
0: ബാലുശ്ശേരിക്കും ഇടയിലായിട്ടാണ്. ആ, ആദ്യമായിട്ടാണ് ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നത്?
1: ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണ്. ഓർമ്മയിൽ എന്ന പരിപാടിക്ക് രണ്ടു പ്രാവശ്യം
0: കിട്ടിയിട്ടുണ്ട്. ആ, ഇനി കേൾക്കട്ടെ ഏത് പാട്ടിന് വേണ്ടി.
1: കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് ഫോൺ എടുത്താലോ ഹലോ പറഞ്ഞു, പിന്നെ ഫോൺ കട്ടായിട്ട്.
0: കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഹലോ പ്രിയ ഗീതത്തിൽ വിളിച്ചിട്ടുണ്ടാവാം, വഴിയില്ലല്ലോ ചേച്ചി. അതെ, നമ്മള് ഇപ്പൊ റെക്കോർഡ് ഇതല്ലേ പോണത്. പോട്ടെ, ഇനി ഇന്ന് കിട്ടിയല്ലോ നമുക്ക് അല്ലെ. പറയൂ, ഏതാ പാട്ട് കേൾക്കേണ്ടത്? ചേച്ചി പാടി പാടുവോ? ചേച്ചി പാടാറുണ്ടോ? മുമ്പ് പാടുമായിരുന്നു, മുമ്പ് പാടുമായിരുന്നു അല്ലേ. ചെറുതായിരിക്കുന്ന സമയത്ത് പാടുമായിരുന്നു. അതെ, എന്താ ചേച്ചി പറ്റിയേ?
1: ഓഹോ,
0: അതെയോ? സഹായത്തിനാരാ ഉള്ളത് ചേച്ചി? സഹായത്തിനാരാ ഉള്ളത്?
1: നാല് ദിവസം കിടന്നിട്ടൊക്കെ വന്നാ.
0: അതെല്ലേ,
1: മിക്കവാറും പോണെന്ന് പറഞ്ഞു.
0: ചേച്ചി വീട്ടിലാരാ ഉള്ളത് വേറെ സഹായിക്കാൻ? ആൺകുട്ടികളാണല്ലേ. എന്നാലും അവര് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂലേ ചേച്ചി അല്ലേ? കട്ടായി പോന്നു പറ. എവിടെയാണ് ജോലി സ്ഥലത്താണോ?
1: അല്ല, അങ്ങനെ ജോലി
0: ചേച്ചി. അമ്മ
1: ഡ്രൈവർ ആയിരുന്നു,
0: അമ്മ. അതെ അതെ, അമ്മ ഇപ്പൊ കൂടെ ഉണ്ടോ ചേച്ചി?
1: ഇല്ല, അമ്മ മരിച്ചിട്ട് കൊറേ വർഷങ്ങളായി. 1993 June 24 അച്ഛനും പോയി, രണ്ടാളും ഒരേ വർഷം പോയി.
0: ഇന്ന് ഇന്നാണ് ചേച്ചി വിളിച്ചിട്ട് കിട്ടിയത്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനാണ് അല്ലേ. അപ്പം ചേച്ചി പറഞ്ഞ് ചോദിച്ചിരിക്കുന്ന പാട്ടും നല്ലൊരു പാട്ടാണ്, പാടി ചോദിച്ചു. നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അമ്മയെ കുറിച്ച് പറഞ്ഞാലല്ലേ. മാതൃസ്നേഹത്തോളം വലുത് എന്താ ഉള്ളത് മറ്റേന്ന് ചോദിക്കും നമ്മൾ അല്ലേ. ചിലർക്ക് താരാട്ടിന്റെ ഈണായിരിക്കും ചിലപ്പോൾ നമ്മളെ കാതിൽ ഇങ്ങനെ അലക്കിയ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ. അതെ അതെ അതെ, പാട്ടെന്നാ നമുക്ക് വേഗം കേട്ടാലോ ചേച്ചി? ഓക്കെ, ബൈ.

0: ചേരകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്ന്
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി വിളിച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹലോ.
4: ഹലോ.
3: ആ പേര് പറയൂ, ആരാണിത്?
4: ശൈനി വേളാപുരം.
3: വേളാപുരം, പറയൂ, ഏത് പാട്ടിന് വേണ്ടിയാണ് ഇന്ന് വിളിച്ചത്? യേശുദാസ് പാടി പാട്ട്. ONB വരികളാണ്, ദക്ഷിണാമൂർത്തിയുടെ സംഗീതമാണ്. ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഇങ്ങനെ ഒരു പ്രത്യേക ദിവസത്തില്. ആ പറയൂ, അമ്മ അപ്പൊ ഉണ്ടോ കൂടെ? ആ, നിങ്ങളുടെ കൂടെയാണോ താമസം? അമ്മ
4: അല്ല, അമ്മ അച്ഛനും അമ്മയും വേറെ വീട്ടിലാണ്.
3: അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണോ? ഇടയ്ക്ക് പോയി വരും അമ്മയുടെ അടുത്ത് അല്ലേ? ആ, നിങ്ങളൊക്കെ പോയി വരുന്നതല്ലേ അമ്മയുടെ ഒരു സന്തോഷം. അമ്മ ഇങ്ങനെ കാത്തു കാത്തു നിക്കില്ലേ അല്ലേ? നല്ല പ്രായമുണ്ടോ ശൈനി അമ്മയ്ക്ക്? നല്ല പ്രായമുണ്ടോ
4: അമ്മക്ക്? 60 വയസ്സ്.
3: ആ, അപ്പൊ ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ഉണ്ടാക്കി വെക്കൂലേ അമ്മ? എന്നിട്ട് ഇടയ്ക്ക് ചോദിക്കൂലേ നീ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത് എന്ന് അല്ലേ? ഇനി അതിലിടയ്ക്ക് പോവും. അത് പറ, അതാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ, അപ്പൊ അമ്മ എന്താ പറയാ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കില്ലേ? ആന്ന് പറ. അമ്മ കേക്കുന്നുണ്ടോ? ആവോ അമ്മ. എന്തായാലും എന്താ പറയാ, മോളുടെ ഇഷ്ടങ്ങൾ എന്തായാലും അമ്മയ്ക്ക് അറിയും, ഷൈനിയുടെ ഇഷ്ടങ്ങൾ അല്ലേ? അപ്പൊ ഷൈനി വരുന്നു എന്ന് അറിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഇഷ്ടമുള്ള ഒരു കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരമൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കും. അമ്മയുടെ അമ്മ ഇനി അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വയ്യായിക ആ സമയത്ത് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഷൈനി ആയിരിക്കും ഒന്ന് അടുക്കളയിൽ കയറുക അല്ലേ? ഷൈനിയെ എന്തെങ്കിലും ഒന്ന് പറയാന്നേ, അങ്ങനെയല്ലേ? ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കാണ് ഒരുപാട് പറയാനുണ്ടാവുക അല്ലേ? ചില താരാട്ടുകൾ ഉണ്ടാവൂലേ നമുക്ക് അല്ലെ? അങ്ങനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓരോ പാട്ടുകൾ ഇങ്ങനെ ഓർമ്മ വരും. ഷൈനിക്ക് അങ്ങനെ വല്ലതും ഓർമ്മയിലുണ്ടോ അമ്മ പാടിയ താരാട്ടിനീണം എന്തെങ്കിലും? അമ്മ അങ്ങനെ എന്തെങ്കിലും പാടാണ്ടിരിക്കില്ലേ അമ്മ? വരുന്നില്ലേ? അയ്യോ, ചിലത് പാട്ട് നമുക്ക് കേൾക്കുമ്പോ നമുക്കിങ്ങനെ അയ്യോ ഈ പാട്ടെന്നെ അമ്മ എത്ര പാടി ഉറക്കിയതാ അല്ലേ? അമ്മ ചിലപ്പോ അമ്മയുടെ വേദനകൾ മറന്നിട്ടായിരിക്കും അമ്മ പാടുന്നുണ്ടാവുക അല്ലേ, മോളൊന്നും ഉറങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ? ഓർമ്മയിൽ വരുന്നില്ല. ഇനി അമ്മയുടെ അടുത്ത് പോയാ ചോദിക്കണം അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാ അമ്മയെന്ന് ചോദിക്കണം. അതൊക്കെ ഒരു സന്തോഷല്ലേ ഷൈനി അല്ലേ? ഓക്കെ, അമ്മയുടെ ഏതായാലും അന്വേഷിച്ചതായി പറയൂ. എന്താ അമ്മയുടെ പേര്?
4: സുശീല.
3: സുശീല.
4: അപ്പൊ
3: ഓക്കെ, അമ്മയോട് ഞാൻ അന്വേഷിച്ചതായി പറയണം കേട്ടോ. എന്നിട്ട് ഇനി ഒരു പ്രാവശ്യം വിളിച്ചാൽ പറയണം എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഇതാണേ എന്ന് പറയണം കേട്ടോ. ഞാനെന്നാ ഈ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ ഓക്കെ, ബൈ.

0: സൗന്ദര്യം.
1: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തൽസമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് ഇനി വിളിച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറയൂ, പേര് പറയൂ. ഹലോ,
1: വിജയൻ, വിജയൻ മമ്പലം.
0: മമ്പലം, ആ പറയൂ, ഏത് പാട്ടിന് വേണ്ടിയാണാവോ ഇന്ന് വിളിച്ചത്?
1: ഞാൻ പിന്നെ മാതൃദിനമായതുകൊണ്ട്
0: അതുകൊണ്ട്
1: മനസ്സിൽ വിചാരിച്ച പാട്ടെല്ലാം വന്നു. ഇനി മാടമ്പിയിലെ ആ പാട്ട് ആയിക്കോട്ടെ.
0: മാടമ്പിയിലെ പാട്ടാണ്
1: പാടിയ പാട്ട്.
0: പാടാൻ തുടങ്ങി, പാടിക്കോളൂ, അതുപോലെ തന്നെ പാടൂ. ആ
1: പാടിക്കോളൂ,
0: ഇല്ല ഇല്ല ഇല്ല, ഫോണ് കട്ടൊന്നും ആവില്ല. പാട്ട് ഈ പാട്ട് തുടങ്ങിയ ഫോണ് കട്ടാവേ ഇല്ല, പാടിക്കോളൂ.
1: നല്ല നല്ലൊരു സിനിമയാണ്, അമ്മയ്ക്ക് ഒരു പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമ.
0: പിന്നെ പിന്നെ തീർച്ചയായിട്ടും പാട്ട് കേൾക്കുമ്പോ തന്നെ നമ്മളെ കണ്ണ് അറിയാണ്ട് നനയും അല്ലേ വിജയേട്ടാ?
1: അതെ അതെ, നമ്മളെ ഒരു പ്രശസ്ത കവിയാണ് അയാള്. തിരഞ്ഞെടുത്ത സമയത്താണ് നമ്മളിൽ വിട്ടുപോയത്.
0: പിന്നെ
1: ഗിരീഷ് പുത്തഞ്ചേരി.
0: അതെ അതെ അതെ, ഒന്ന് പറഞ്ഞാ മതിയോ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എന്ന് പറഞ്ഞാല്?
1: അയാളെ ആ ഇത്ര പോര സമയം കൊണ്ട് തന്നെ എത്ര പാട്ട് എഴുതി.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ?
1: തന്നെയാണ് മലയാളത്തിന്.
0: അയ്യോ, ഒന്ന് പറഞ്ഞാ മതിയോ? ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, എം ജയചന്ദ്രന്റെ സംഗീതമാണ്. അതെ, എത്രയോ പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രയോ പാട്ടുകള് ഓരോ പാട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ സാഹിത്യ ഭംഗിയും
1: ഒരുപാട്.
0: അതെ അതെ അതെ, ഈ പാട്ടൊക്കെ അത്രയും അർത്ഥവത്തായ വരികളുമാണ് അല്ലേ
1: നമുക്ക്?
0: ശരിക്കും പറഞ്ഞ, അതെ അതെ അതെ, ചിലവർ ഓക്കെ. നമുക്കെന്നാ പെട്ടെന്ന് പാട്ടിലേക്ക് പോയാലോ, ഇനിയും ആൾക്കാർ വരാനിരിക്കുകയല്ലേ. ഓക്കെ ശരി.

0: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
2: എന്റെ ടീച്ചറെ,
3: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
2: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
4: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
5: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
6: താരനും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡിങ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൽ ചലച്ചിത്ര ഗാന പരിപാടി തുടരുകയാണ്. ഹലോ ഹലോ
1: ഹലോ.
0: ആ, പേര് പറയൂ, ആരാ വിളിക്കുന്നത്? എവിടെ നിന്നാ വിളിക്കുന്നത് നിങ്ങള്? വസന്ത എന്നല്ലേ പറഞ്ഞത് അല്ലേ? ആ, പേര് വസന്ത എന്നല്ലേ പറഞ്ഞത് അല്ലേ?
1: ആ,
0: വസന്ത ചേച്ചി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: മഴ പെയ്ത കുളിരാണെന്ന് അമ്മ പറഞ്ഞു.
0: ആ പാട്ടാ വേണ്ടത്. എസ് രമേശൻ നായരുടെ വരികളാണ്, രവീന്ദ്ര മാഷിന്റെ സംഗീതമാണ്, യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ പാട്ടാണ്. April 19 എന്നാണ് ചിത്രം. ആ പിന്നെ അമ്മ പറഞ്ഞ കഥകളും പാട്ടുകളും ഒക്കെ ഇപ്പോഴും ചെവിയിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ ചേച്ചി, വസന്തേച്ചി? ഇല്ലേ? ആ ചിലവര് അമ്മയുടെ പാട്ട് കേട്ടാലേ ഉറങ്ങുള്ളൂ അല്ലേ. അമ്മ എന്തെങ്കിലും അടുക്കളയിൽ ജോലി തിരക്കാണെങ്കിൽ അമ്മ ഒന്ന് വരാൻ കാത്തുക്കും, അമ്മ ഒന്ന് എന്നെ ഉറക്കിയിട്ട് പോയിക്കോ എന്ന് പറയും കുട്ടികളൊക്കെ ആണെങ്കിൽ, അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയാ അറിയില്ല, അധികം അങ്ങനെയല്ലേ. അല്ലെങ്കിൽ ചിലവർക്ക് കഥയായിരിക്കും അമ്മയുടെ കേൾക്കേണ്ടത് ഇല്ലേ. ചിലപ്പോൾ അമ്മ ഇങ്ങനെ കഥകൾക്ക് വേണ്ടി അമ്മമാരിങ്ങനെ പുതിയ കഥ നാളെ ഇപ്പം ഏതാ ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ. അപ്പം ചില കുട്ടികൾ പറയും ഈ കഥ തന്നെയല്ലേ അമ്മ ഇന്നലെ പറഞ്ഞത് അല്ലേ. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും അമ്മ വിശേഷങ്ങൾ അല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും തിരക്കൊക്കെ ആണെങ്കിലും വീട്ടിലെ തിരക്ക് നടക്കട്ടെ വിചാരിക്കും അമ്മ അല്ലേ. എന്തെങ്കിലും അമ്മയ്ക്ക് വയ്യായ്ക ഉണ്ടെങ്കിലും അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അത്രയും ഞാൻ പറയാം,
1: 14 വർഷമായി
0: അല്ലേ. ആ വസന്തേച്ചി, അപ്പൊ ഇപ്പൊ ആരാ വസന്തേച്ചി കൂടെ ഉള്ളത്? അവിടെ ഉണ്ട് അല്ലേ. ആ വസന്തേച്ചി എങ്ങനെ റേഡിയോ പരിപാടിയൊക്കെ ശ്രദ്ധിക്കാറില്ലേ? ഇനിയിപ്പോ അഖില കേരള റേഡിയോ നാടകോത്സവമൊക്കെ ഇന്നിപ്പോ തെരഞ്ഞോട്ടം നാളെ മുതൽ ഇല്ലേ, പിന്നെ 18 വരെ, ഈ മാസം 18 രാത്രി 9:30 എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യാണ്. ഇനിയിപ്പോ അതായി ഒരു ഉത്സവം അല്ലേ. അപ്പൊ ഇനിയും ആൾക്കാർ വിളിക്കാൻ ആരാണ് വരിക അറിയില്ല. നമുക്ക് ഏതായാലും ഇപ്പം ചേച്ചി പറഞ്ഞ ഈ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ ഇനി വിളിച്ചിട്ടുള്ളത് ആരാ നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? പേര് പറയൂ.

0: ഹലോ
1: രചന,
0: രചന എവിടെ നിന്നാ വിളിക്കുന്നേ? കണ്ണൂരിന്ന്. പറയൂ, ഏത് പാട്ടിന് വേണ്ടിയാണ് വിളിച്ചത്?
1: അവളുടെ രാവുകളിലെല്ലാം
0: ഉണ്ണി ആരാരോ തങ്കമാരാരോ, ഇതല്ലേ എസ് ജാനകി പാടിയ പാട്ട്? ഓഹ്, എന്തൊരു നല്ല പാട്ടല്ലേ. ബിജു തിരുമല ആടെ വരികളാണ്. അതിൽ പല്ലവിയിലോ, അല്ല സോറി, അനുപല്ലവിയിലോ ചരണത്തിലോ എന്നറിയില്ല, നാളെ നിൻ പാതയിൽ നൂറ് പുൻപൂവുകൾ പൂത്തുലഞ്ഞിടുവാൻ കോടിയാശംസകൾ എന്നുള്ളൊരു വരികളൊക്കെ ഉണ്ട്. എന്റപ്പ, ആ രണ്ട് വരി തന്നെ മതിയല്ലേ നമുക്കിന്ന് ആശംസകൾ നേരാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇല്ല, ഇതാരായിരുന്നു? രചനയല്ലേ? അവിടെ ഇല്ലേ? ആ, എല്ലാ അമ്മമാർക്കും നമ്മൾ ആദ്യം തന്നെ നേർന്നു കഴിഞ്ഞു. നമുക്ക് എത്ര നേർന്നാലും മതിയാവുമോ രചന, അല്ലേ? അമ്മ എത്ര പറഞ്ഞാലും, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദിവസം ഒന്നും വേണ്ട. നമ്മൾ എപ്പോഴും അമ്മേനെ ഓർമ്മിക്കാനും അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും, അല്ലേ? നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ഒന്നൊന്ന് നമ്മളുടെ തിരക്കുകളും അല്പമൊന്ന് മാറ്റിവെച്ച് ഒന്ന് അമ്മേനെ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിരിക്കും, ഇല്ലേ രചന? രചന എന്താ ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദിക്കാനൊക്കെ ഇപ്പൊ സമയമില്ല. ഈ പാട്ടൊരു 3 മിനിറ്റേ ഉള്ളൂ. ഏട്ടിയുമ്പറിന്റെ സംഗീതമാണ്, നല്ലൊരു പാട്ട്. അപ്പൊ ഏതായാലും ഒരുപാട് താരാട്ടിൻ ഈണങ്ങളായിരിക്കും ഒരുപാട് പേർക്ക് മനസ്സിലുണ്ടാവുക. അപ്പം ഇപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ രചന,
1: ഓക്കെ,
0: സന്തോഷം.

എസ് ജാനകി പാടിയ ഈ മനോഹര ഗാനത്തോടെ സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അവതരണം നിഷ ശിവൻ, സാങ്കേതിക സഹായം എം അശോകൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. കർണാടക സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുത്തു. ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ പുതുതായി നിർമ്മിച്ച ധ്യാൻ മന്ദിറിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. അസമിൽ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കും. 102 MLA മാരുടെ പിന്തുണ കത്തുകൾ അദ്ദേഹം ഗവർണർക്ക് കൈമാറും. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3-ാം തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 15 വരെ വാങ്ങാമെന്ന് പൊതുവിതരണ വകുപ്പ്. ഈ മാസത്തെ റേഷൻ വിഹിതം ഈ മാസം 30 വരെ വാങ്ങാം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പൊതുജനശ്രദ്ധ നേടി ജലഗതാഗത വകുപ്പിന്റെ പുതിയ വിനോദസഞ്ചാര പാക്കേജ് കുട്ടനാട് സഫാരി. പ്രതിദിനം 50 പേരാണ് പാക്കേജിന് കീഴിൽ യാത്ര ചെയ്യുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയന്റ്സിനെ ചെന്നൈയിൽ നേരിടും. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലേക്ക്.

ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം പി. സുശീല പാടിയത്. രാഗം ഈ പടത്തിലേത്. വയലാറിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം പകർന്നു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇത് ഒരു ഗാനം കൂടി കേൾക്കാം. മകൾക്ക് ഈ പടത്തിനു വേണ്ടി ഗായത്രി പാടിയത്. ഗാനശില്പികൾ കൈതപ്രവും രമേശ് നാരായണൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ വേനൽ മഴയും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആറളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് കുമാർ TG തത്സമയം മറുപടി പറയുന്നു. വിളിക്കാം 0497-2956-0007 എന്ന നമ്പറിൽ നാളെ 2:30 മുതൽ 3:30 വരെ.

0: ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രിയ ശ്രോതാക്കളെ, ചെറുതാഴം ചന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൊട്ട് ഇപ്പോൾ കേൾക്കാം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 162-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ സുജിത് മാണിയാട്ട്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ഇനി പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കട്ടെ. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോടെ യഥാക്രമം രണ്ട് ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ മൂന്ന് ചോദ്യങ്ങൾ. ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോ സർ, നമ്മൾ ആകാശവാണി ടെലിക്വിസ് ലൈവ് ഇന്ന് പുനരാരംഭിക്കുകയാണ്. അതിന്റെ ആഹ്ലാദത്തിലാണ് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളും അല്ലേ? ഈ അവസരത്തില് അവർക്ക് അധികം ആകാംക്ഷയ്ക്ക് ഇടകൊടുക്കാതെ ആദ്യത്തെ പ്രവേശനം ചോദ്യം
1: തീർച്ചയായും ചോദിക്കാം. ആദ്യത്തെ പ്രവേശന ചോദ്യം ചോദിക്കാം. നമുക്കറിയാം, ഭയങ്കര ചൂടാണിപ്പോ. ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ചൂട് കൂടിയ 100 നഗരങ്ങളുടെ പട്ടികയിൽ ഇപ്പൊ 2026 ഏപ്രിലെ കണക്ക് പ്രകാരം തന്നെ അതിൽ ഏകദേശം 95 വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ നഗരങ്ങളാണ്. അത്രയും ചൂടാ. ചൂടിന്റെ ഭാഗമായി പല നദികളും വറ്റി വരണമെന്ന ഒരു സാഹചര്യം ഇല്ല.
0: ശരിയല്ലേ?
1: തീർച്ചയായിട്ടും ഞാൻ ഒരു പ്രവേശന ചോദ്യം ചോദിക്കുന്നു. ഒരു കവിതയിലൂടെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.
0: തീർച്ചയായിട്ടും സന്തോഷം.
1: നിൻ

0: ചോദ്യം ഒന്ന് ആവർത്തിച്ചാലോ?
1: ചോദ്യം ആവർത്തിക്കാം അല്ലേ?
0: കവിത എല്ലാവരും ഒന്നുകൂടെ കേൾക്കട്ടെ.
1: ഒന്നുകൂടി കേട്ടോടെ അല്ലേ? ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ചോദിക്കാം. ഞാനൊരു കവിതയിലെ ആദ്യത്തെ കുറച്ച് വരികളാണ് ചൊല്ലുന്നത്. ആ കവിത ഗംഗ എന്ന കവിതയാണ്. അത് ആരുടെ കവിതയാണ് എന്നാണ് പറയേണ്ടത്.

0: ഗംഗ എന്ന കവിതയിലെ ആദ്യത്തെ വരികളാണിത്. ഇത് ആരുടെ കവിതയാണ്? അതാണ് പ്രവേശന ചോദ്യം.
1: ആകാശവാണി ടെലിക്വിസ് 162-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: ഇത് ആരാണ്?
2: കുഞ്ഞിരാമൻ കാര്യംകോട് നീലീശ്വരം.
1: കുഞ്ഞിരാമൻ ചേട്ടനാണ്. ഓക്കെ ചേട്ടൻ, ഉത്തരം പറഞ്ഞോളൂ.
2: സുദീപ് സെൻ.
0: അയ്യോ, ഉത്തരം തെറ്റിപ്പോയല്ലോ. ഉത്തരം തെറ്റിപ്പോയി.
1: സാരമില്ല
0: സാർ,
1: വീണ്ടും ഒരു ശ്രമം നടത്തിയല്ലോ.
2: ആയിക്കോട്ടെ.
0: ഓക്കെ ഓക്കെ.
1: താങ്ക് യു.

0: ഹലോ ഹലോ
1: ഹലോ ഹലോ, ഇതാരാണ്? സുജയ പള്ളിക്കുന്ന്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ ചേച്ചി.
0: യെസ്, ശരിയായ ഉത്തരമാണ് മധുസൂദനൻ നായരെന്നുള്ളത്. ശരിയായ ഉത്തരമാണ്. പ്രവേശന ചോദ്യത്തിൽ ഉത്തരം ലഭിച്ചത് എന്റെ രണ്ട് ചോദ്യങ്ങൾ, അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഓക്കെ അല്ലേ?
1: ഏതായാലും സന്തോഷായില്ലേ? ഒരു കോൺഫിഡൻസ് വന്നു.

0: ഒന്ന് അല്ലേ. പ്രവേശനം ചോദ്യം തന്നെ കവിതയിലൂടെ തുടങ്ങാന്ന് വിചാരിച്ചു.
1: അതെ അതെ
0: അല്ലേ. അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാം ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്, വനസംരക്ഷണത്തിനായി മകൾ, നമ്മൾ ഈ മലയാളത്തിൽ മകൾ എന്ന് പറയുന്ന എന്ന അർത്ഥം വരുന്ന നിങ്ങോൽ, അതായത് NINGOL നിങ്ങോൽ എന്ന് ഉച്ചരിക്കണം, പദ്ധതി ആരംഭിച്ച വടക്കേ കിഴക്കൻ സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, വനസംരക്ഷണത്തിനായി മകൾ എന്ന് അർത്ഥം വരുന്ന നിങ്ങോൽ പദ്ധതി ആരംഭിച്ച വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ചോദ്യം വ്യക്തമല്ലേ ചേച്ചി? ചോദ്യം വ്യക്തമാണ്, ഉത്തരത്തിന്റെ കാര്യത്തിൽ മാത്രമേ വ്യക്തത കുറവുള്ളൂ അല്ലേ ചേച്ചി. ഹലോ
1: ഹലോ സുജയ ചേച്ചി. ഓക്കെ, കുഴപ്പമില്ല, ഒരു ഉത്തരം പറയാൻ കഴിഞ്ഞല്ലോ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരങ്ങളും പറയാൻ കഴിഞ്ഞല്ലോ.
0: ഓക്കെ ചേച്ചി, നമുക്ക് ചോദിക്കാം. ചോദ്യം ഇതാണ്, വനസംരക്ഷണത്തിനായി മകൾ എന്നർത്ഥം വരുന്ന നിങ്ങോൽ എന്ന പദ്ധതി ആരംഭിച്ച വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇതാണ് പ്രവേശന ചോദ്യം. ഹലോ,
1: ഉത്തരം പറഞ്ഞോളൂ.
0: അല്ല, ആ ചോദ്യം നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മഹാരാഷ്ട്ര എന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഓക്കെ, ഉത്തരം പറഞ്ഞേ തെറ്റിപ്പോയി. ആ സ്ഥിതിക്ക് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അടുത്ത വരുന്ന മത്സരാർത്ഥിക്ക് അതൊരു ക്ലൂ ആയി മാറണ്ട എന്നതുകൊണ്ട്
1: തന്നെയാണ് പറഞ്ഞത് അല്ലേ. സംശയിച്ചു പറഞ്ഞതാണ്,
0: സംശയിച്ചു പറഞ്ഞാണല്ലേ.
1: ആ വലിയ നിശ്ചയമൊന്നും ഉണ്ടായിട്ടില്ല ഉത്തരാണെന്ന്.
0: അതെ അതെ, ആ ചോദ്യം വായിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല,
1: അത് ക്ലൂ ആവും,
0: ക്ലൂ ആയി മാറും, അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ ഓക്കെ അഷ്കർ, ഹലോ
2: ഹലോ.
1: ആ ഇതാരാണ്?
2: വത്സല.
1: വത്സല, എവിടെയായിരുന്നു വത്സല ചേച്ചിയുടെ വീട്?
2: എന്റെ വീട് പടുവിലാക്കാവിനടുത്ത്.
0: ഓ ചേച്ചി, അതായിട്ട് വിളിക്കുന്നതാണോ?
2: രണ്ടാമത്തെ
0: എവിടെയാണ് ചേച്ചി സ്ഥലം? കറക്റ്റ്
2: പഞ്ചായത്ത്.
0: അത് ശരി, മാങ്ങാട്ടിടം പഞ്ചായത്തിൽ അല്ലേ.
1: പടുവിലാക്കാവ് അല്ലേ, അവിടെ ഒരു കാവുണ്ട്. ഇപ്പൊ
2: അതിന്റെ തൊട്ടായിട്ട് വരും, അത് രണ്ട് പഞ്ചായത്താണ് അപ്പുറം. ഇപ്പൊ ഞങ്ങൾ ബോർഡറിലാണ്.
0: മറ്റു പഞ്ചായത്ത് ഏത്?
2: അത് വേങ്ങാട് പഞ്ചായത്ത്.
0: വേങ്ങാട്ടാവ് രണ്ടിന്റെ ബോർഡറിലായിട്ടേ വരുന്ന ഈ സ്ഥലം അല്ലേ. ചേച്ചി എന്താ ചെയ്യുന്നത്?
2: ഞാൻ
0: ചെയ്തിട്ടുണ്ട് മുമ്പില് അല്ലേ.
1: ഞാൻ പറയട്ടാ ചേച്ചി, ഇപ്പൊ ഫോൺ ചെയ്യാണ്.
0: ഇപ്പൊ ഫോൺ ചെയ്യാണ്. മുമ്പ് എന്താ ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും അർത്ഥം കൂടെ വന്നു അല്ലേ. എന്താ ചെയ്തിരുന്നേ?
2: മുന്നേ ഞാൻ റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു
0: തമിഴ്നാട്ടില്. ഓ ഏതില്?
1: അതെന്താ മനസ്സിലായില്ല ചേച്ചി, എന്തിലാണ്?
0: ഏതിന്റെ റെക്കോർഡിംഗ്?
2: റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടില്.
0: ഏതിന്റെ റെക്കോർഡിംഗ്?
2: ഇത് ലൈബ്രറി, റെക്കോർഡിംഗ് ലൈബ്രറിയില്.
1: അപ്പൊ എങ്ങനെയൊക്കെയാണ് ചേച്ചിയുടെ ഡ്യൂട്ടി, എന്താണ് അതില്?
2: അവിടെ അവിടെ എല്ലാം റെക്കോർഡിംഗ് ചെയ്യണം. അവരെന്താ തരുന്നത് അതൊക്കെ ചെയ്തു കൊടുക്കണം. അവരുടെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, റെക്കോർഡ്സ് ഒക്കെ.
1: ആഹാ, അപ്പൊ അത് ചേച്ചി എങ്ങനെയാണ്, ഇപ്പൊ റിട്ടയർഡ് ആയതാണോ?
2: അല്ല, അത് റിട്ടയർഡ് ഒന്നല്ല, അത് പ്രൈവസി ആയിരുന്നു. പിന്നെ അവരതൊക്കെ അത് വിട്ടു. അവര് അവരെ ഒരു ടൈം കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇവിടെ വന്നു.
0: അല്ല, അതെന്തുകൊണ്ടാണ് ചേച്ചി ചോദിച്ചത്? ഒന്നാ ഞാൻ ആദ്യമായിട്ട് അത് കേട്ടത്.
1: അതെ, ഞാനും
0: കൂടുതൽ ചോദിക്കുന്നത്, അത് കേൾക്കുന്നവർക്ക് കൂടി കൂടുതൽ അറിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
1: നമ്മുടെ ശ്രോതാക്കൾക്കും നമ്മുടെ ഇതേ സംശയം ഉണ്ടാവും, അതെന്താണ്
0: എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് കുറച്ചും കൂടി കൂടുതൽ ചോദിക്കുന്നത്.
2: അവിടെ ഈ ഡയലോഗ്സ് നിങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ആകാശവാണിയിലെ, അതുമാതിരി അവരൊക്കെ അത് കളക്ട് ചെയ്തിട്ട് അതിന് ആൾക്കാർ വരും, എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്.
1: ആഹാ, ആവശ്യക്കാരൊക്കെ അവിടെയാണ് സമീപിക്കുന്നത്.
2: അവിടെ കേസറ്റ് കൊണ്ടുവരും, അവര് കേസറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടുന്നത് എന്താ എഴുതി കൊടുത്ത് നമ്മളത് ചെയ്തു
1: കൊടുക്കും. അപ്പൊ ആ കേസറ്റ് ഒക്കെ ഉള്ള കാലത്തായിരുന്നു ചേച്ചി ആ ഫീൽഡിൽ ഉണ്ടായത്?
2: ആ അതെ അതെ, കേസറ്റ് ഞാൻ പിന്നെ ഡിസ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പിന്നെ അവര് വിട്ടു, അത് അവർക്ക് പറ്റുന്നില്ല.
1: റെക്കോർഡിംഗ് എന്ന് പറയുന്ന ബുക്കുകള് ഇതൊക്കെ അതിന്റെയൊക്കെ റെക്കോർഡ്സ് അവിടെ കിട്ടും അല്ലെ, എന്ത് വേണമെങ്കിലും?
2: ആ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ ലാംഗ്വേജസ് സ്റ്റോറി, ഡയലോഗ്, സോങ്സ്.

0: പുതിയ കാര്യം പഠിച്ച് പുതിയൊരു ഫീൽഡ്
1: അറിഞ്ഞു,
0: നമ്മളെപ്പോലെ നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു
1: കഴിഞ്ഞല്ലോ. അപ്പോ ചേച്ചി ചോദ്യത്തിന് ഉത്തരം പറയാലോ?
2: ആ ഉത്തരം ശരിയല്ല, ദാവൻകരയാണ്. ദാവൻകരയാണ്
1: എവിടെ സംസ്ഥാനത്തിന്റെ പേരാ ഞാൻ ചോദിച്ചിട്ടുണ്ടത്?
2: മഹാരാഷ്ട്ര എല്ലാം സോറി, ഞാൻ ദാവൻകര വിളിച്ചത്
1: അറിയില്ല,
0: കുഴപ്പമില്ല,
1: ഒന്നും പറയുന്നില്ല അല്ലേ?
2: ആ ശരി ശരി,
1: ഒന്നും പറയുന്നില്ല ഉത്തരം.
0: ഒരു ഉത്തരം പറഞ്ഞു അല്ലെങ്കിലും ചേച്ചി ഒരു ഉത്തരം പറഞ്ഞു,
2: നമ്മള്
0: നമുക്ക് പിന്നീട് ഓപ്ഷൻ ഇല്ല.
1: ഓക്കെ,
0: ഏതായാലും ചേച്ചിയോട് സംസാരിച്ചപ്പോ ഒരു പുതിയ ഫീൽഡിനെ പറ്റി അറിയാൻ കഴിഞ്ഞു എന്നത് വലിയ സന്തോഷം. ഓക്കെ ചേച്ചി,
1: താങ്ക് യു. ഓക്കെ ഓക്കെ. ഹലോ
0: ഹലോ
3: ഹലോ,
0: ആ നമസ്കാരം, ഇതാരാണ്?
3: ഹരിദാസ്.
0: ആ ഹരിദാസൻ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
1: ശരിയായ ഉത്തരമാണ് മണിപ്പൂർ എന്നുള്ളത്, ശരിയായ ഉത്തരമാണ്. വനസംരക്ഷണത്തിനായി മകൾ എന്നർത്ഥം വരുന്ന നിങ്ങോൾ എന്ന പദ്ധതി ആരംഭിച്ച വടക്ക് കിഴക്കൻ സ്റ്റേറ്റ് ഏതായിരുന്നു എന്നായിരുന്നു പ്രവേശന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം മണിപ്പൂർ എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. അപ്പൊ ഹരിദാസ് ചേട്ടാ, പ്രവേശന ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങൾക്കറിയാം. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. ഓക്കെ, നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ചൂട് കൂടി കൂടി വരുന്നു, ഭൂമിയെ സംരക്ഷിക്കണം, പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് നമുക്ക് അറിയാം. നമ്മൾ കൂടെ കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇതൊന്നും അധികം മൈൻഡാക്കാണ്ട് പോവുകയാണ്, അതിലെ ശിക്ഷ നമ്മൾക്ക്
0: കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്.
1: ശരിയല്ലേ? ആണ്, ശരിയാണ്. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. 2026 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? ഭൗമദിന സന്ദേശം.
3: അതെ, ഞാനൊരു പങ്കെടുപ്പ് ചെയ്തിട്ടുണ്ട് പരിച്ച. ഞാൻ ആ പ്രോഗ്രാമിന് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടില് ബീച്ചിൽ ഒരു ശുചീകരണവും കാര്യം ഉണ്ടായിരുന്നു ബഹുദിനത്തിന്.
0: നാട്ടാറ് തല്ലാൻ
1: വരും,
3: നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ കുഞ്ഞേറ്റ് ഇവിടെ ചാൽ ബീച്ചിൽ നമ്മൾ ഇത് പരിസ്ഥിതി സമയത്തിന്റെ ബഹുമദിനത്തിന്റെ അന്നും പ്രത്യേക പരിപാടി ഒക്കെ ക്ലീനിങ് ഒക്കെ
1: ഉണ്ടായിരുന്നു. ചിലപ്പോ ഈ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ കിട്ടുന്നില്ല അല്ലേ?
0: പക്ഷെ എന്ത് കാര്യമൊന്നല്ലേ ചേട്ടാ,
3: ഭൂമിയെ സംരക്ഷിക്കലാണ്. പക്ഷെ അതെ, എനിക്ക് അതിന് ശരിയായ
0: പ്രമേയ സെന്റൻസ് ഓർമ്മയിലേക്ക് വരുന്നില്ല.
3: ഇതിപ്പോ നാട്ടുകാരെ കുറിച്ച് തല്ലെന്ന് പറയാൻ
1: കേട്ടോ, ചോദ്യങ്ങൾ ചോദിക്കണം അല്ലേ?
3: ഒന്നാമത്തെ തല്ലണ്ട കേസാ, കാരണം ഞാൻ അത് പങ്കെടുത്തില്ല, അതിന് പങ്കാളിയായിട്ടാണ്.
1: ആയിക്കോട്ടെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഉത്തരം നിങ്ങൾ പറയുന്നില്ലെങ്കിൽ
0: എന്താ ചെയ്യാ അല്ലേ, ഓരോ ദിവസ ഫലം എന്നൊക്കെ പറയില്ലേ.
1: ആയിക്കോട്ടെ ഹരിദാസ് ചേട്ടാ, വീണ്ടും വിളിക്കാം, വിളിക്കണം.
0: ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു.
1: ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, 2026 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ് എന്നുള്ളതാണ്.
0: നമസ്കാരം, ആരാണ്?
4: സായന്തന.
0: സായന്തന, ആ എവിടെയാണ്?
4: കാസർഗോഡ്.
0: കാസർഗോഡ് അല്ലേ?
1: കാസർഗോഡ് എവിടെയാ സായന്തന? ചീമേലിയാ? ചീമേലി എവിടെയാ? പള്ളിപ്പാറ അല്ലേ? ആ ശരി, ചീമേലി പള്ളിപ്പാറയല്ലേ? ആ
0: ഓക്കെ,
1: എന്ത് ചെയ്യുന്നു?
0: പ്ലസ് ടു കഴിഞ്ഞു.
1: ഓ,
0: പ്ലസ് ടു ഏതായിരുന്നു എടുത്തത്?
4: കൊമേഴ്സ്.
1: കൊമേഴ്സ് ആണ് സ്കൂളിലാ പഠിച്ച പോലെ?
0: ചീമേനി സ്കൂളാണ് അല്ലേ? അപ്പൊ ഇനി എന്നാ, ഇനി എന്താണ് പരിപാടി? എന്തുകൊണ്ടാണ് കൊമേഴ്സ് എടുത്തത്? ഇതൊന്നും അല്ല, ആ ചോദ്യത്തിന് ഉത്തരം പറയാനാണ് സായന്തനം
1: വിളിച്ചിരിക്കുന്നത്.
0: ഓക്കെ
1: ഓക്കെ, മോളെ ഉത്തരം പറഞ്ഞു,
0: ഉത്തരം പറഞ്ഞോളൂ.
4: നമ്മുടെ ഭൂമി,
1: ഒന്നുകൂടി ഒന്നുകൂടി,
4: നമ്മുടെ കരുത്ത് നമ്മുടെ ഭൂമി.
1: യെസ്, നമ്മുടെ
4: കരുത്ത് നമ്മുടെ ഭൂമി.
1: യെസ്, നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി. കറക്റ്റ് ആണ്, അവർ പവർ അവർ പ്ലാനറ്റ്. നമ്മുടെ ശക്തി നമ്മുടെ ഭൂമി, അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ് 2026 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം. അത് ശരിയായ ഉത്തരമാണ്.
0: ആരാണ് സായന്തനിക്ക് ഉത്തരം പറഞ്ഞു തന്നത്? സായന്തന
4: ആഹാ,
0: അങ്ങനെയാണ്, അങ്ങനെ അറിയാമായിരുന്നു.

0: പരിപാടി പങ്കെടുത്തിരുന്നു അല്ലേ? ഓക്കേ, അപ്പോ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു. പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ച സ്ഥിതിക്ക് ഇനി രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളതെന്നറിയാം, ശരിയല്ലേ?
1: പരിപാടിയുടെ നിബന്ധനകളൊക്കെ സായന്തനിക്ക് അറിയാം അല്ലേ? അറിയില്ലേ? ഇല്ല. അപ്പൊ ആകെ എത്ര ചോദ്യങ്ങളാണെന്നൊന്നും അറിയില്ല.
2: മൂന്നെണ്ണം.
1: ആരെ പറഞ്ഞു തന്നത്?
2: കേൾക്കുന്നുണ്ടായിനി.
1: അത് ശരി. അപ്പൊ അല്ല, ആരോ അവിടുന്ന് പറഞ്ഞു തരുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. പറഞ്ഞു തന്നാൽ അതൊരു തെറ്റല്ല കേട്ടോ. ശരിയാണ്,
0: വണ്ടിയിലാണോ
1: ഉള്ളത്?
0: ഓക്കെ ഓക്കെ. അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് രണ്ട് ചോദ്യങ്ങൾ, അതിലെ ഒന്നാം ചോദ്യം ഞാൻ ചോദിക്കുന്നു. സ്വർഗങ്ങൾ

0: ഈ സിനിമാ ഗാനം കേട്ടിണ്ടാവും. വേണുഗോപാൽ പാടിയ ഈ ഗാനം ഏത് സിനിമയിലേതാണ്? അതാണ് ചോദ്യം.
1: ആ കോൾ കട്ടായിട്ടുണ്ട്. ആ കോള് സായന്തനയുടെ കോള് കട്ടായിരിക്കുകയാണ്.
0: പ്രവേശ ചോദ്യം ചോദിക്കാം. തീർച്ചയായിട്ടും ഇപ്പം വിളിച്ച സായന്തനയുടെ കോള് കട്ടായ സ്ഥിതിക്ക് നമുക്ക് പ്രവേശന ചോദ്യമായിട്ട് ഇപ്പോൾ
1: ഈ ചോദ്യം തന്നെ
0: ചോദിക്കാം.

0: ഈ ഗാനം ഏത് സിനിമയിലേതാണെന്നാണ് ചോദ്യം. വേണുഗോപാൽ ആലപിച്ച ഈ ഗാനം ഏത് സിനിമയിലേതാണ്, അതാണ് പ്രവേശന ചോദ്യം.
1: സ്വാഗതം, ഇതാരാണ്?
2: രജിൽ മരുതായി.
1: രജിൽ മരുതായിയാണ്. ഓക്കെ, രജിൽ മരുതായിനെയും പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ, എല്ലാ ശ്രോതാക്കൾക്കും അറിയാവുന്നതാണ്. അപ്പൊ രജിൽ ഉത്തരം പറഞ്ഞോളൂ.
2: മാളൂട്ടി.
0: യെസ്, ശരിയായ ഉത്തരമാണ്.
1: ഒരു സംശയമില്ല അല്ലേ.
0: അതൊന്നും അറിയോ, ആ സമയത്ത് ആ വേണുഗോപാലിന്റെ പാട്ടുകളെല്ലാം എല്ലാവരും മനസ്സിലാക്കാൻ തങ്ങിയൊരു പാട്ടുകളാണ്, ശരിയല്ലേ?
2: ജോൺസൺ മാഷിന്റെ സംഗീതം.
0: യെസ്, കറക്റ്റാണ്, എല്ലാ പാട്ടുകളും. അതുകൊണ്ട് ആ വേണുഗോപാൽ ആ സോങ്ങിലല്ലോ പാടുമ്പോ തന്നെ ആ കാലത്തിലെ പെട്ടെന്ന് വിളിക്കാൻ
1: കഴിയും.
0: ഗാനം അത് താനേ പൂവിട്ട അല്ലേ, ആ അതെ, താനേ പൂവിട്ട മോഹൻലാലിന്റെ ഗാനം. അങ്ങനെ കുറെ മൈനാഗപ്പൊന്മുടിയിൽ പൊന്നുരുകി പൂവിട്ടു, അങ്ങനെ പല ഗാനങ്ങൾ ആ വേണുഗോപാലിന്റെ ആ സമയത്തെ ഗാനങ്ങളൊക്കെ എല്ലാരും മനസ്സിൽ അത്രയും റെഡി ആയിട്ടുള്ളതാണ്. ഈ പാട്ട് കേൾക്കേണ്ട താമസം, ഉത്തരം പറഞ്ഞു. അപ്പൊ
1: രജിലിനെ അതിലൊന്നും സംശയം ഉണ്ടാവില്ല, ഇവിടെ ചലച്ചിത്ര ഗാന പരിപാടികളിലൊക്കെ സമ്മാനം നേടുന്ന ആളാണ് രജിൽ.
0: അപ്പൊ പ്രവേശന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് കഴിഞ്ഞ രണ്ട് ചോദ്യങ്ങൾ, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. പറയട്ടെ.
2: യെസ്,
0: വളരെ സിമ്പിൾ. കേരളത്തിൽ കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി. കേരളത്തിൽ കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം.
1: ഓർമ്മയില്ല അല്ലേ രജിൽ?
2: ഓർമ്മയില്ല.
1: ചലച്ചിത്ര ഗാനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ രജിലിന് പിന്നെ ചോദിക്കാൻ കഴിയില്ല.
0: കൃത്യമായിട്ട്
1: ചോദിക്കാത്ത ചോദ്യങ്ങൾ വരെ അതിന്റെ വരെ ഉത്തരം ഇങ്ങോട്ടേക്ക് കിട്ടിക്കഴിഞ്ഞു.
0: ഇങ്ങോട്ടൊന്ന് മാറുമ്പോഴേക്കാണ് പ്രശ്നം അല്ലേ?
1: സാർ ഒന്ന് മാറ്റി ചവിട്ട് നോക്കിയതായിരിക്കും അല്ലേ?
2: സമയം കഴിഞ്ഞു അല്ലേ?
1: സമയം കഴിഞ്ഞു രജിൽ. ഉത്തരം ഇല്ലല്ലോ അല്ലേ?
0: ഉത്തരം ഇല്ലല്ലോ. ശരി ശരി രജൽ, വീണ്ടും വിളിക്കുക, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, കേരളത്തിൽ കടുത്ത വേനൽ ചൂടിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് പ്രവേശന ചോദ്യം.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും.

0: എങ്കിലും തയ്യാറായിക്കൊള്ളു.
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. സ്വാഗതം, ഇതാരാണ്?
2: ഹലോ.
0: ഹലോ, ഇതാരാണ്?
2: നേത.
0: നേത, മേഘയാണോ മേഘയാണോ? പേര് മേഘയാണോ മേഘയാണോ?
2: MEDH.
0: നല്ല പേര്,
3: നല്ല പേര്.
0: മേധ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഞാൻ 12 കഴിഞ്ഞു.
0: 12 കഴിഞ്ഞു, ഓക്കെ. റിസൾട്ട് ഒക്കെ വന്നോ?
2: റിസൾട്ട് ഒക്കെ വന്നു, ഞാൻ ഡ്രോപ്പ് ഇയർ എടുത്തു.
0: അത് ശരി. റിസൾട്ട് ഒക്കെ എങ്ങനെ?
2: നല്ലതായിരുന്നു.
0: നല്ല റിസൾട്ട് ആയിരുന്നു അല്ലേ? ആവക പാർട്ടി ഒന്നും ഇല്ലേ അതിന്റെ വകയില്? റെഡിയാണല്ലേ മേത്ത, റെഡിയാണ് തരാൻ വേണ്ടിട്ടല്ലേ. ഓക്കെ ഓക്കെ. ഏതായിരുന്നു, സയൻസ് ആണോ ഗ്രൂപ്പ്? ബയോമാത്സ്. ഓഹോ, ഇനി എന്താണ് പരിപാടി മേധയുടെ?
2: എഞ്ചിനീയറിംഗ് നോക്കാം.
0: എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം. ഓക്കെ, ആകാശവാണി ടെലികാസ്റ്റിന്റെ ആശംസകൾ. ഓക്കെ, അപ്പോ മേധ ഉത്തരം പറഞ്ഞോളൂ.
2: ഹീറ്റ് ആക്ഷൻ പ്ലാൻ ആണ്.
3: അല്ല മോളെ.
0: ഓക്കെ മേധ, വീണ്ടും വിളിക്കുക. താങ്ക് യു.
3: കേരളത്തിൽ കടുത്ത വേനൽച്ചൂടിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രധാന കരുതൽ നടപടി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇതാണ് പ്രവേശന ചോദ്യം.
0: നമസ്കാരം.
4: ഗോപാലകൃഷ്ണൻ, കോട്ടയം ജില്ലയിൽ സ്ഥിരം വിളിക്കുന്നു. ഗോപാലകൃഷ്ണൻ.
0: ഓക്കെ, മനസ്സിലായി. താമ്പൂലക്കാട് അല്ലെ സ്ഥലപ്പേര്? ഇനി മറക്കില്ല, കൃത്യമായിട്ട് അറിയാം, കാരണം അന്ന് അതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു തന്നതാണ് അല്ലെ. നാമചരിത്രമൊക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട്. അപ്പൊ ഓക്കെ സർ, ഉത്തരം പറഞ്ഞോളൂ.
4: മുംബൈ പറഞ്ഞ ഉത്തരം മുഴുവൻ ഇല്ലെന്നുള്ളതേ. കേരള ഹീറ്റ് ആക്ഷൻ പ്ലാൻ ആണോ? കേരളം ഇല്ലാത്തത് കൊണ്ടാണോ? ഹലോ, കേൾക്കത്തില്ലേ?
0: കേൾക്കാം കേൾക്കാം.
4: കേരള ഹീറ്റ് ആക്ഷൻ പ്ലാൻ ആണ്.
0: ഒരു സംശയം ഉണ്ട്, ഒരു സംശയമുള്ള
3: ചോദ്യമാണ്,
0: അതുകൊണ്ട് ഞങ്ങൾക്ക് അത് തീർത്തും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.
4: കേരള ഹീറ്റ് ആക്ഷൻ പ്ലാൻ ആണ് ഞാൻ.
3: നമ്മള് സെൽഫ് ലോക്ക്ഡൌൺ എന്നുള്ളതാണ് പൊതുവേ. അത് സെൽഫ് ലോക്ക്ഡൌൺ
4: ആണോ?
3: ആ, സെൽഫ് ലോക്ക്ഡൌൺ എന്നാണ് ഇത് പൊതുവേ നമ്മുടെ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് ആ രീതിയിലായിരുന്നു പത്രങ്ങളിലായാലും മൊത്തത്തിൽ വന്നിരുന്നത്, ആ ലെവലിലാണ്. അപ്പൊ തീർച്ചയായിട്ടും അത്രമേ നമുക്ക് ഉത്തരം എന്ന് പറഞ്ഞ് ഔദ്യോഗിക കൊടുക്കാൻ പറ്റൂ. അതാണ് ഞാൻ ആ ഉത്തരത്തില് നിങ്ങൾ പറയുന്നത് വ്യക്തമായി ഉത്തരം പറയാതെ.
4: കേരള ഹീറ്റ് ആക്ഷൻ പ്ലാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
3: ചെറുക്കവ, ഞാൻ ഈ പറഞ്ഞ കരുതൽ നടപടി എന്ന് പറയുന്നത് സെൽഫ് ലോക്ക്ഡൌൺ എന്ന പേരിലാണിത് പൊതുവെ നമ്മൾ പത്രങ്ങളിലായാലും മാധ്യമങ്ങളായാലും പൊതുവെ അറിയുന്നത്.
0: അതായത് അതിന്റെ ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നത്
3: സെൽഫ് ലോക്ക്ഡൌൺ.
4: ശരി ശരി.
3: ഓക്കെ
4: ഓക്കെ
0: ഓക്കെ
3: ഓക്കെ ഓക്കെ. താങ്ക് യു. ഒരു പ്രവേശന ചോദ്യം. അപ്പൊ ചോദ്യം ചോദിക്കുന്നു, ഇതാണ്: പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതുമായ വ്യക്തി ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
0: ഇടവേളയ്ക്ക് ശേഷം ആകാശവാണി ടെലിക്വിസ് 162 അധ്യായത്തിലെ 9 മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം.
3: ഹലോ.
4: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ആരാണ്, പേര് പറയാമോ? ഹലോ, എന്താണ് പേര് പറയാമോ?
3: മധുസൂദൻ.
4: നാരായണൻ.
3: നാരായണൻ. നാരായണൻ ചേട്ടൻ എവിടുന്ന വിളിക്കുന്നത്?
0: തലവിൽ.
3: തൃക്കരിപ്പൂർ. നടക്കാവ്.
0: തൃക്കരിപ്പൂർ അല്ലേ. ഓക്കെ, ആദ്യമായിട്ടാണോ ചേട്ടൻ വിളിക്കുന്നത്?
4: അതെ, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. നമ്മളെപ്പോ കേൾക്കാറുണ്ട്,
0: കേൾക്കാറുണ്ട്
4: പരിപാടി.

0: അത് ശരി, ആദ്യമായിട്ട് വിളിക്കുന്നതാണ് അല്ലേ?
1: ഓക്കെ, എന്താ ജോലി ചെയ്യുന്നുണ്ടോ നാരായണൻ ചേട്ടൻ?
2: ഞാൻ
1: റിട്ടയർഡ് ആർമിയാണ് അല്ലേ. കുറെ വർഷങ്ങളായോ റിട്ടയർഡ് ആയിട്ട്? ഓക്കെ, അപ്പൊ ഇപ്പൊ വിശ്രമ ജീവിതമാണ്. ഓക്കെ, അപ്പോ ഇന്നാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്തിരിക്കുന്നത് അല്ലേ പരിപാടിയിലേക്ക്? പരിപാടിയിലേക്ക് ട്രൈ ചെയ്തിരിക്കുന്ന ഇന്നാണ്. ഓക്കെ ഓക്കെ ചേട്ടാ, ഉത്തരം പറഞ്ഞോളൂ.
0: ചോദ്യം ചേട്ടൻ കേട്ടില്ലേ? അതെ, അതന്നല്ലേ ചോദ്യം കേട്ടിരുന്നല്ലോ അല്ലേ. അപ്പൊ ഉത്തരം തെറ്റാണ്, ഉത്തരം തെറ്റാണ്. അതെ അതെ അതെ, ചോദ്യം കേട്ടിരുന്നു അല്ലേ, ഞാനൊക്കെ അത് സംശയം വന്നു കേട്ടില്ലയോന്ന്. ഓക്കെ ഓക്കെ, വീണ്ടും വിളിക്കാം.
1: താങ്ക് യു.
0: അപ്പോ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ഒരിക്കൽ കൂടി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം. ഹലോ,
3: നമസ്കാരം സാർ.
0: നമസ്തേ, റേഡിയോ ക്യൂസിലേക്ക് സ്വാഗതം.
3: ഓ ശരി.
0: ഓ, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ കൊയിലാണ്ടി കൊല്ലത്ത് നിന്ന് സജിയാണ്.
0: കൊയിലാണ്ടി കൊല്ലത്ത് സജി.
1: സജിയാണ്
0: ആദ്യമായിട്ട് വിളിക്കുന്നതാണോ?
3: ആദ്യമായിട്ട്
0: വിളിക്കുന്നു. കേൾക്കാറുണ്ട് പരിപാടി?
3: ഓ, പരിപാടി കേൾക്കാറുണ്ട്.
1: എങ്ങനെയാണ്, മൊബൈലിലൂടെയാണോ ഫോണിലൂടെയാണോ?
3: റേഡിയോ
1: കിട്ടുന്നുണ്ട് ക്ലിയർ ആയിട്ട്.
3: ഓ, കിട്ടുന്നുണ്ട്.
1: ആ, അപ്പൊ ഇപ്പൊ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നെന്ന് പറഞ്ഞു?
0: ആദ്യമായിട്ട്
1: വിളിക്കുന്നതാണ്. ഓക്കെ, പരിപാടി കേൾക്കാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അല്ലേ?
3: കോഴിക്കോടാണ്.
1: അതെ, അതുകൊണ്ടാണ് ചോദിച്ചത് എങ്ങനെയാണ് മൊബൈലിലൂടെയാണോ കേൾക്കുന്നൊക്കെ ചോദിച്ചത്. എന്താണ് ജോലി ചെയ്യുന്നത്?
3: ഫാബ്രിക്കേഷൻ പണി, അലൂമിനിയത്തിന്റെ.
0: ശരി ശരി ശരി,
3: മനസ്സിലാക്കാനുള്ള പരിജ്ഞാനം കിട്ടുന്ന ഒരു പരിപാടിയാണ്
0: അല്ലേ? അപ്പൊ ഉത്തരം പറഞ്ഞോളൂ.
3: ശ്രീകുമാർ തമ്പിയാണ് സാറേ.
0: അല്ല, ഉത്തരം തെറ്റിപ്പോയി.
3: ഹലോ,
0: ഉത്തരം തെറ്റിപ്പോയി. അതെന്താ കൺഫ്യൂഷൻ ആയി എന്നുള്ളതാണ് എനിക്ക് സംശയം.
1: അതെന്തുകൊണ്ടാണ്
0: അങ്ങനെ? വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാം. ഓക്കെ
1: ശരി, താങ്ക് യു.
0: അപ്പൊ ഈ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാന്ന് വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്, പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തി ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: നമസ്കാരം, ആരാണ്?
4: പവിത്രൻ
1: മുണ്ടവട്ട. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
4: പ്രസൂൺ ജോഷി.
0: യെസ്, ശരിയായ ഉത്തരമാണ്. പ്രസൂൺ ജോഷി എന്നുള്ളത് ശരിയായ ഉത്തരമാണ്. പ്രസാർ ഭാരതിയുടെ ചെയർമാനായി നിയമിതനായ പ്രമുഖ എഴുത്തുകാരനും ഗാനരചയിതാവുമായ വ്യക്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പ്രസൂൺ ജോഷി എന്നുള്ള ശരിയായ ഉത്തരമാണ്. വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പ്രസാർ ഭാരതി. ഓൾ ഇന്ത്യ റേഡിയോ, അതുപോലെ അല്ലെ ദൂരദർശൻ, ഇതൊക്കെ ഈ പ്രസാർ ഭാരതിയുടെ ഭാഗമാണ് എന്നുകൂടി ഇതിന്റെ കൂടെ ഓർക്കുക. ശരിയായ ഉത്തരം.
3: ഓക്കെ,
0: ഇനി രണ്ട് ചോദ്യങ്ങൾ. അതിലെ ഒന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു, മലയാള ചലച്ചിത്ര താരം ഇന്ദ്രൻസിന്റെ ആത്മകഥ അടുത്തിടെ പുറത്തിറങ്ങിയിട്ടുണ്ട്, എന്താണ് അതിന്റെ പേര്? മലയാള ചലച്ചിത്ര താരം ഇന്ദ്രൻസിന്റെ ആത്മകഥ അടുത്തിടെ പുറത്തിറങ്ങി, എന്താണ് അതിന്റെ പേര്? എന്താണ്, അതാണ് ചോദ്യം.
3: ഇന്ദ്രൻസിന്റെ ആത്മകഥ.
0: അതന്നെ അതന്നെ. യെസ്, ശരിയായ ഉത്തരം. നിങ്ങൾ ആദ്യത്തെ അവരൊരു തപ്പൽ ഇതെല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, ആ ചോദ്യം കേട്ടിട്ടേ ഇല്ല എന്നാണ് ആദ്യം കരുതിയിരുന്നത്. കൺഫ്യൂഷൻ ആയിപ്പോയി അല്ലേ.
1: പവിത്രൻ ചേട്ടന് പലപ്പോഴും തലനാരിഴയ്ക്കാണ് സമ്മാനം നഷ്ടപ്പെടുന്നത് അല്ലേ. പിന്നെ റേഞ്ച് ഇല്ലാത്തൊരു ഏരിയ ആണെന്ന് തോന്നുന്നു ചേട്ടന്റെ. സാഹസികമായി തന്നെയാണല്ലേ. അതെ അതെ, ആ ഏരിയ അങ്ങനെയാണല്ലേ പൊതുവെ റേഞ്ച് കുറവാണ്.
0: റേഞ്ച് കുറവുണ്ടല്ലേ. അപ്പൊ നമുക്ക് ഇനി ഫൈനൽ ചോദ്യമല്ലേ.
1: ഫൈനലാണ്,
0: ഫൈനൽ ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ നമ്മുടെ മത്സരത്തിൽ ആദ്യത്തെ വിജയിയാകും.
3: നമുക്ക് വിശ്വസിക്കാം,
0: വിശ്വസിക്കാം, തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾക്ക്. നമുക്കറിയാം രണ്ടു മൂന്ന് ദിവസം മുമ്പെയാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം ആയി ആചരിച്ചത്. എല്ലാ വർഷവും മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 157. അപ്പൊ അങ്ങ് ചിന്തിച്ചു നോക്കേ, അതായത് ആഗോള മാധ്യമ സ്വതന്ത്ര സൂചിക 2026 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 157. ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്, അതായത് പത്ര സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തിനാണ്, അതാണ്
3: ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നത്.
0: ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്, ഇതാണ് ചോദ്യം.
1: മൂന്നാമത്തെ ചോദ്യമാണ്,
0: ചോദ്യമാണ് സമയത്തൂട എന്തോ എന്തോ സെർച്ച് ചെയ്യുന്ന ഒരു ഫീൽ ചെയ്യുന്നു. ഓ
3: ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു.
0: അപ്പൊ ഇന്നലത്തെ പത്രം നിങ്ങള് അല്ല, പത്രം
3: ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു.
0: ഓക്കെ ചേട്ടാ, സമയം കഴിഞ്ഞു. നല്ല രീതിയിൽ മത്സരിച്ചു,
1: നല്ല രീതിയിൽ മത്സരിച്ചു.
0: പിന്നെ അവസാനം ഇപ്പൊ നിശ്ചയ സമയം നിങ്ങൾക്ക് ഫൈനൽ ചോദ്യത്തിന് തന്നു, എന്നിട്ടും നിങ്ങൾ ഇതിനകത്ത് പത്രം തപ്പാൻ പോകുന്നു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം, നല്ല രീതിയിൽ മത്സരിച്ചു, വീണ്ടും വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി
1: നിലനിൽക്കുകയാണ്.
0: നമുക്ക് തീർച്ചയായിട്ടും ഇത് വീണ്ടും ചോദിക്കാം. ചോദ്യം ഇതാണ്, ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനം നേടിയത് ഏത് രാജ്യമാണ്, ഇതാണ് പ്രവേശന ചോദ്യം. പത്ര സ്വാതന്ത്ര്യത്തിൽ ഒന്നാം സ്ഥാനം 2026 റിപ്പോർട്ട് പ്രകാരം ഏത് രാജ്യത്തിലാണ് ചുരുക്കി പറഞ്ഞത്, അതാണ് ചോദ്യം.
1: നമസ്കാരം.
0: നമസ്തേ, ആരാണ് വിളിക്കുന്നത്?
1: നാരായണൻ ചേട്ടൻ തലവിൽ നിന്നും. ഇത് നമ്മുടെ പതിവ് ശ്രോതാവാണ്.
0: ആ ശരി ശരി, മനസ്സിലായി. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല സാർ.
1: വലിയൊരു എഴുത്തുകാരനാണ്.
0: കഴിഞ്ഞു
1: അല്ലേ, അങ്ങനെയാണ്. അപ്പൊ ഉത്തരത്തിലേക്ക് പോകാം അല്ലേ.
0: ഉത്തരം പറഞ്ഞു,
2: ജപ്പാൻ. ജപ്പാൻ
0: അല്ല, ഉത്തരം തെറ്റിപ്പോയി. ഉത്തരം തെറ്റിപ്പോയി, സാരല്ല ചേട്ടാ. ചേട്ടൻ ഏതായാലും നല്ല രീതിയിൽ തന്നെ മത്സരിച്ചു, വീണ്ടും വിളിക്കണം. പ്രവേശന ചോദ്യമായി നിലനിൽക്കുന്ന സമയത്ത് ഒന്നുകൂടി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, ആഗോള മാധ്യമ സ്വതന്ത്ര സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിനാണ്, ഇതാണ് ചോദ്യം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
0: ഹലോ, ഹലോ, കട്ടായി പോയെന്ന് തോന്നുന്നു. ചോദിക്കുന്നു, ആഗോള മാധ്യമ സ്വതന്ത്ര സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ്, ഇതായിരുന്നു പ്രവേശന ചോദ്യം.
1: ആകാശവാണി ടെലിക്വിസ് 162 അധ്യായത്തിലെ 13 മത്സരാർത്ഥിയാണ്. നമസ്കാരം, ആരാണ്?
6: ഞാൻ രവിയാണ്, പാപ്പൻശ്ശേരി.
0: രവി, പാപ്പൻശ്ശേരി. രവിയേട്ടാ, നീ മുമ്പേ വിളിച്ചിരുന്നോ?
6: ഞാൻ വിളിച്ചിരുന്നു മുമ്പേ, വല്ലപ്പോഴും വിളിക്കാറുണ്ട്.
1: വല്ലപ്പോഴും അല്ല, വിളിക്കാത്ത എപ്പിസോഡുകൾ വളരെ കുറവാണല്ലേ.
0: വിളിച്ചിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ.
6: സമ്മാനം നേരത്തെ ഉള്ള കഴിഞ്ഞ ആ ഒരു ആ സമയത്തൊക്കെ കിട്ടിയായിരുന്നു, കഴിഞ്ഞ 1-2 പ്രാവശ്യം കിട്ടിയായിരുന്നു.
1: ആകാശവാണി ടെലിക്യൂസിലല്ല, അതിന്റെ മുമ്പ്
0: ടെലിക്യൂസല്ല, മറ്റ് പരിപാടികൾക്ക് അല്ല.
6: ഓ
0: ശരി ശരി,
1: അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് പോയാലോ?
6: പോവാം,
0: പറഞ്ഞോളൂ.
6: നോർവേ.
0: ശരിയായ ഉത്തരം, നോർവേ എന്നുള്ള ശരിയായ ഉത്തരമാണ്. ആഗോള മാധ്യമ സ്വതന്ത്ര സൂചിക 2026 പ്രകാരം ഒന്നാം സ്ഥാനം നോർവേക്കാണ് ശരിയാണ്. ഇന്ത്യയുടെ സ്ഥാനം 157. എല്ലാ വർഷവും മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഈ ചോദ്യം ചോദിച്ചത്. ശരിയായ ഉത്തരം. ചേട്ടാ പെട്ടെന്ന് തന്നെ ഞാൻ പോകുന്നു അടുത്ത ചോദ്യം. ഇനി 2 ചോദ്യങ്ങളാണ്, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം, ഫയർ സേഫ്റ്റി വീക്ക് ആയി ആചരിക്കുന്നത് എപ്പോഴാണ്? 2026 മെയ് മാസം ഏതോ ഒരു ഡേറ്റ് മുതൽ പത്തര ഡേറ്റ് വരെയാണ്, അത്ര വരെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അതായത് ചോദ്യം ഇത്രയേ ഉള്ളൂ, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം, ശ്രദ്ധിക്കണം.

0: അഗ്നി സുരക്ഷാ വാരം, ഫയർ സേഫ്റ്റി വീക്ക് ആ ആചരിക്കുന്നത്. ആ ഒരാഴ്ച സമയമായിരിക്കും, അതേത് ആണ് ആ ഡേറ്റ് മുതൽ ആ ഡേറ്റ് വരെ പറയണം. ഇതന്നെ മെയ് മാസമാണ് ഇതന്നെ. അല്ല ഉത്തരം തെറ്റിപ്പോയി, ഉത്തരം തെറ്റിപ്പോയി. ഞാൻ പരമാവധി ഒന്ന് അടുപ്പിച്ചിട്ട് ഞാൻ, കാരണം വല്ലാതെ പോണ്ടാന്ന് വിചാരിച്ചിട്ടേ.
1: സാരല്ല
0: വിളിച്ചാലും സന്തോഷം, വീണ്ടും വിളിക്കുക.
1: എങ്ങനെയായാലും രവിയേട്ടന്റെ ഒരു സ്പെഷ്യൽ ചിരി ഉണ്ടല്ലോ, അത് നമുക്കൊരു എനർജിയാണ്. ഓക്കെ,
0: അതന്നെ. അല്ല പിന്നെ അതല്ലേ ഹൈലൈറ്റ് അല്ലേ?
1: അതെ അതെ,
0: തീർച്ചയായിട്ടും.
1: ഉത്തരം കിട്ടാതിരിക്കുമ്പോ ചിരിക്കാതിരുന്നിട്ട് എന്താണ് കാര്യം അല്ലേ? എന്തോ ഒരു ചൊല്ലില്ലേ, ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും, എന്നാൽ ചിരിച്ചിട്ട് മരിച്ചാ പോരെ.
0: ഓക്കെ, വിളിച്ചാൽ സന്തോഷം, വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പൊ ഈ ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം, ഫയർ സേഫ്റ്റി വീക്ക് ആയി ആചരിക്കുന്നത്, അതായത് ഒരാഴ്ച കാലമാണ്, അത് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ്, അതാണ് ചോദ്യം. ഹലോ,
2: ഹലോ,
0: റേഡിയോ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: സുജാത ചേച്ചിയാണ്. സനീഷ് മാഷ എവിടെ പോയി? രണ്ടുപേർക്കും വിളിക്കാം കേട്ടോ, ഒരാള് വിളിച്ചാ മതി, ഇതൊന്നും ഇല്ല, വെറുതെ അന്വേഷിച്ചതാണ്.
0: ഒരേ ആള് തന്നെ ഒരു എപ്പിസോഡിൽ വിളിച്ചുവിടാ,
1: ഒരേ ആള് തന്നെ
0: വിളിച്ചുവിടാ.
1: അമ്മയും മകനും സഹോദരി സഹോദരി ഒന്നുമില്ല, അങ്ങനെയൊന്നും പ്രശ്നമില്ല, ആർക്കും വിളിക്കാം. പക്ഷെ ഒരാള് തന്നെ റിപ്പീറ്റ് ചെയ്ത് വിളിക്കണ്ടേ ഉള്ളൂ ഒരേ എപ്പിസോഡിൽ. ഓക്കെ,
0: ഉത്തരത്തിലേക്ക് പറഞ്ഞോളൂ. ചോദ്യം കേട്ടിട്ടല്ലേ വിളിച്ചിനി.
2: ഹലോ,
0: ചോദ്യം കേട്ടിട്ടല്ലേ വിളിച്ചത്?
1: പിന്നെ നമുക്കൊരു നിബന്ധനയുണ്ട് ചേച്ചി. ചേച്ചിക്ക് ഇപ്പം വീണ്ടും ചോദ്യം പറഞ്ഞു തന്നാൽ മറ്റുള്ള ശ്രോതാക്കൾ നമ്മളോട് പിണങ്ങൂലേ. അത് ആ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ശരിയല്ലേ, നീതിയല്ലേ, അതല്ലേ നീതി. ഓക്കെ ചേച്ചി, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: ഓക്കെ, താങ്ക് യു. ചോദ്യം പ്രവേശന ചോദ്യമായി ചോദിക്കും, പ്രത്യേകിച്ച് നമ്മുടെ സമയം അടുത്തുകൊണ്ട് തന്നെ കുറെ ചോദ്യങ്ങൾ കൂടി ചോദിക്കണം എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചോദ്യത്തിലേക്ക് പോകുന്നു. പ്രവേശന ചോദ്യം, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം, ഫയർ സേഫ്റ്റി വീക്ക് ആയി ആചരിക്കുന്നത് എപ്പോഴാണ്? അതായത് 2026 ഇപ്പം മെയ് മാസം ഒരു ഡേറ്റ് മുതൽ ഒരു ഡേറ്റ് വരെയാണ്, ഒരാഴ്ച കാലമാണല്ലോ, അത് ഏത്? അത്രയും ഞാൻ അടുപ്പിച്ച് തരുന്നുണ്ട്, ഉത്തരം പറഞ്ഞോട്ടെ എന്ന് കരുതിക്കൊണ്ട് ഉത്തരം പറയാം.
1: ആകാശവാണി ടെലിക്വിസ് 162 അധ്യായമാണ്. നമസ്കാരം, ഹലോ, ആരാണ്?
0: ഹലോ, ആരാണ് വിളിക്കുന്നത്? ശോഭ. എവിടെ വിളിക്കുന്നു?
1: ശോഭ ചേച്ചി വടകരയിൽനിന്നാണ് വിളിക്കുന്നത്. വടകര എവിടെയാണ് വീട്?
0: റെയിൽവേ സ്റ്റേഷനല്ലേ. ടിവിയുടെ ഒച്ച കുറച്ചൊന്ന് കുറക്കണം. ഓക്കെ,
1: എന്താ ജോലി ചെയ്യുന്നുണ്ടോ ശോഭ ചേച്ചി? എന്തോ
0: ടൈലറിംഗ് അല്ലേ? ഓക്കെ ഓക്കെ,
1: ഷോപ്പിന്നാണോ അല്ലെ വീട്ടിൽ വെച്ച് തന്നെയാണോ ടൈലറിംഗ്? വീട്ടിൽ തന്നെ. അപ്പൊ നിങ്ങൾ ഈ പണിയുടെ ഇടയിൽ റേഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കുമല്ലോ അല്ലേ? അങ്ങനെ ആദ്യമായിട്ടാണോ പരിപാടിയിലേക്ക് വിളിക്കുന്നത്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ട്രൈ ചെയ്തു, അങ്ങനെ കിട്ടുകയും ചെയ്തു, അങ്ങനെ ആയിരിക്കും അല്ലേ?
0: ഉത്തരം പറഞ്ഞു അല്ലേ?
1: ഓക്കെ,
0: അപ്പൊ ഉത്തരം പറഞ്ഞോളൂ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ. സമയം
1: സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ബസറുകാരൻ ഇങ്ങനെ ക്ഷമിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, സമയം കഴിഞ്ഞു ചേച്ചി. വീണ്ടും വിളിക്കുക, ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയും, കാരണം വേറെ ഒന്ന് രണ്ട് ചോദ്യം കൂടി ചോദിക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം, 2026 May 4 to May 10 വരെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ തലത്തിൽ അഗ്നി സുരക്ഷാ വാരം ആചരിക്കുന്നത്, May 4 to May 10. ഓക്കെ, അപ്പൊ അടുത്ത പ്രവേശന ചോദ്യം ഞാൻ ചോദിക്കുന്നു. ചോദ്യം ഇതാണ്, 2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടീമിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം. ചോദ്യം ഒരിക്കൽ കൂടി, 2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടീമിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം. ഹലോ,
2: ഹലോ,
0: റേഡിയോ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? നബി എവിടെ നിന്ന് വിളിക്കുന്നു?
1: റേഡിയോ അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കാമോ?
0: ഓക്കെ നവ്യ, നമ്മുടെ സമയം
1: റേഡിയോയുടെ വോളി ഒന്ന് കുറക്കൂ.
0: സമയം കുറച്ച് അടുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞോളൂ. ചോദ്യം എന്തായിരുന്നു? ചോദ്യം കേട്ടില്ലേ ശരിക്കും?
1: അങ്ങനെ പറ്റില്ല നവ്യ. ഇപ്പം കുറച്ചു മുമ്പ് വിളിച്ചൊരു ചേച്ചി ഇതേപോലെ ചോദിച്ചു, ചോദ്യം ഒന്ന് പറയാമോ? കേട്ടില്ല എന്ന്. ചോദ്യം കേട്ടതിന് ശേഷം പരിപാടിയിലേക്ക് വിളിക്കുക എന്നതല്ലേ നമ്മുടെ നിബന്ധന. അതുകൊണ്ടാണ് കേട്ടോ, ചോദ്യം കേട്ടതിന് ശേഷം വിളിക്കൂ. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു. ഓക്കെ, ചോദ്യം പ്രവേശ ചോദ്യമായി വീണ്ടും ചോദിക്കുന്നു. 2026 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ടീമിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? ഇതാണ് പ്രവേശന ചോദ്യം.
1: സ്വാഗതം, ആരാണ്, പേര് പറയൂ.
3: സാവിത്രി.
0: സാവിത്രി എവിടുന്ന് വിളിക്കുന്നു?
1: എടപ്പാൾ ആണോ? അതുകൊണ്ടാണല്ലേ.
3: നല്ല
1: പാട്ടുകാരനാണ്.
0: ഇപ്പൊ സായല്ലേ, ഇപ്പൊ സു ആയി സുജിത്ത് എന്നാണ് പേര്. അപ്പൊ ഓക്കെ,
1: ചേച്ചി എന്നാ ലൊക്കേഷൻ ആണോ വിളിക്കുന്നത്?
3: അല്ലാത്ത എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പോണേനെ.
1: അതിനാണ് ഇങ്ങനെ ഹൈപ്പ് കൊടുക്കുന്നതല്ലേ?
0: അത്ര തന്നെ കറക്റ്റ്, വളരെ നല്ല. നമുക്ക് ഒറ്റ വാക്ക് നമുക്ക്
1: പിന്നെ എന്താ പറയണം, ഞങ്ങൾ ഉറക്കം തൂങ്ങായിരുന്നു അപ്പോഴാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി അത് എന്നൊന്ന് ആക്കിയതാണ്, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി സാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിടിച്ചെടുക്കും.
0: ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഇതിൽ സമ്മാനം കൂടി കിട്ടണം നമുക്കുണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് സമയമുള്ളു, ആ സമയത്തുള്ള 2 ചോദ്യം കൂടി ചോദിക്കാൻ പറ്റണ്ടേ? അതുകൊണ്ട് ഉത്തരം പറഞ്ഞോളൂ.
3: എന്നാലും ഒരു ഉത്തരൊക്കെ പറയാലോ? പറയട്ടെ.
0: പറഞ്ഞോളൂ.
1: തീർച്ചയായിട്ടും
3: ഹർമൻപ്രീത് കൗർ.
0: ശരിയായ ഉത്തരമാണ്, ഹർമൻപ്രീത് കൗർ എന്നുള്ള ശരിയായ ഉത്തരമാണ്. വൈസ് ക്യാപ്റ്റൻ ആണ് സ്മൃതി മന്ദാന. 2026 June 12 മുതൽ July 5 വരെ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായിട്ടാണ് 2026 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടക്കുന്നത് എന്ന് കൂടി ഇതിന്റെ കൂടി ഓർക്കുക.
3: അതെ, ഞാന് പത്രത്തിൽ പറയുന്ന കേട്ടോ.
1: എന്തോ
3: പത്രത്തിൽ നോക്കിട്ടാ പറയുന്നത്.
1: ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം?
3: അല്ല
1: ചേച്ചി ഗൂഗിൾ ചെയ്തിട്ടോ പത്രത്തിൽ നോക്കിട്ടോ എങ്ങനെയാലും പറ ഉത്തരം കിട്ടിയാ മതി. അത് ഏകദേശം വരും, അങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത് ചേച്ചി. അപ്പൊ സത്യം വിളിച്ചു പറഞ്ഞു. അതാണ് അങ്ങനെ പേരന്റ്സ് കണ്ടറിഞ്ഞിട്ട പേരാണല്ലേ.
3: നൈസ്.
1: ഓക്കെ
0: ഓക്കെ. അപ്പോ ഇത് 2 ചോദ്യങ്ങൾ പ്രവേശ ചോദ്യം ലഭിച്ചത്. 2 ചോദ്യങ്ങൾ, അതിൽ 1-ാമത്തെ ചോദ്യം ഞാൻ പോകുന്നു. ചോദ്യം ഇതാണ്, അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏത് US പ്രസിഡന്റിന്റെ ചിത്രമാണ് പുതുതായി പുറത്തിറക്കുന്ന പ്രത്യേക പാസ്പോർട്ടുകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? ചോദ്യം ഒരിക്കൽ കൂടി പറയണോ? ബാലേട്ടനോടാണോ ചോദിക്കുന്നത്?
1: ബാലേട്ടനാണ് ഉത്തരവൊക്കെ പ്രോംപ്റ്റ്.
0: ഓ, അങ്ങനെ, ശരി ശരി. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏത് US പ്രസിഡന്റിന്റെ ചിത്രമാണ് പുതുതായി പുറത്തിറക്കുന്ന പ്രത്യേക പാസ്പോർട്ടുകളിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് 1-ാമത്തെ ചോദ്യം. കറക്റ്റ് വേ പറയണം, സമയം
1: പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ട്രംപ്. ശരിയായ ഉത്തരം, ഡൊണാൾഡ് ട്രംപ്. ശരിയായ ഉത്തരം അല്ലേ? അതായത് അമേരിക്ക പ്രസിഡന്റ് ഭരിച്ചുകൊണ്ടിരുന്ന, നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് എന്നാണ് ഞാൻ പറയുന്നത്, പുതുതായി ഇറക്കുന്ന പാസ്പോർട്ടിൽ എന്റെ ഫോട്ടോ വേണം, പുതുതായി ഇറക്കുന്ന കറൻസിയിൽ എന്റെ ചിത്രം വേണം, എല്ലാം ഞാൻ തന്നെയാവട്ടെ. ഓക്കെ, അപ്പോ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത് ശരിയായ ഉത്തരമാണ്.
1: അപ്പൊ ബാലേട്ടനാണ് സ്കോർ ചെയ്യുന്നത് കേട്ടോ അവിടെ.
3: ബാലേട്ടൻ
1: മനസ്സിലാവുന്ന ഞങ്ങൾ കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, അവസാനത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതാണ്, സിമ്പിളായി ചോദിക്കണ.
1: നമ്മൾ എന്തിനു റെഡിയാ അല്ലേ, ടഫാണ്.
0: ടഫായാലും സിമ്പിളായാലും ഏതായാലും പിടിക്കും അല്ലേ. ഓക്കെ, ഫൈനൽ ചോദ്യം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോ ഹെറിറ്റേജ് സൈറ്റ് ആയി പ്രഖ്യാപിച്ച യാന ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലെ യാന ഗുഹകള് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോ ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.
1: ഉത്തരം
0: ആ ഉൾപ്പെട്ടുള്ള യാന ഗുഹകൾ ഏത് സംസ്ഥാനത്താണെന്നുള്ള ചോദ്യം ഇത്ര പെട്ടെന്ന് തന്നെ പറയണം. അവസാനത്തെ ചോദ്യമാണ്,
1: അനുവദിക്കില്ല.
0: അത് ഏത് സംസ്ഥാനത്താണെന്ന് പറയേണ്ടത്? യാന ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഇത്ര തന്നെ. യാന ഗുഹകൾ പെട്ടെന്ന് പറയണം, കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഓ
3: ജാർഖണ്ഡ്
0: തരം തെറ്റിപ്പോയി, ഉത്തരം തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചെന്തറിയോ, ഈ ചോദ്യത്തോടു കൂടി നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്ന നമ്മുടെ ഇവിടുത്തെ ഈ ഇന്നത്തെ പരിപാടിയും ഒരുപോലെ എന്റെ ഒന്ന് വിചാരിച്ചതായിരുന്നു.
1: ചോദിച്ചില്ല.
0: ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിന്റെ ജിയോ ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച യാന ഗുഹകൾ ഏത് സംസ്ഥാനത്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരം കർണാടക എന്നുള്ളതാണ്. കർണാടകം എന്നുള്ളതാണ് ഉത്തരം. തെറ്റിപ്പോയി.
1: സാവിത്രി
0: ചേച്ചി വളരെ നന്നായി,
1: പോസിറ്റീവായി
0: മനസ്സരിച്ചു.
1: ആ അത് അതാണ് നമ്മളെ ശ്രോതാക്കൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് ചേച്ചി.
0: വളരെ നന്നായി മത്സരിച്ചു.
1: ഒരുപാട് എന്നും ഇങ്ങനെ തന്നെയാണ് അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഔട്ട് ആവുന്നത് സാർ. അതിപ്പോ യൂസ് ആയിരിക്കാണ് ചേച്ചിയെ സംബന്ധിച്ച്.
0: ഞാൻ ആ US പ്രസിഡന്റ് ട്രംപിന്റെ പേര് പെട്ടെന്ന് തന്നെ പറയുന്ന വിചാരിച്ചില്ല, കാരണം എല്ലാരും ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പ്രസിഡന്റ് പേര് പറയാൻ സാധ്യതയില്ലല്ലോ എന്ന് ഞാൻ പെട്ടെന്ന് കരുതിയത്. അതെ, ബാലേട്ടൻ പറഞ്ഞാൽ ശരിയായ ഉത്തരാണേ, വളരെ ശരിയാണത്. ഓക്കെ, അപ്പം വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക.
1: നമ്മുടെ സമയം കഴിയാറായിരിക്കുകയാണ്. ആകാശവാണി ടെലിക്വിസ് ഇന്നത്തെ അധ്യായം, അതായത് 162 അധ്യായം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ക്വിസ് മാസ്റ്ററായി എത്തിയ ശ്രീ സുജിത്ത് മാണിയാട്ടിനെ ആകാശവാണി ടെലിക്വിസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റ് ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം രതീഷ് പി കെ, ശ്രീജിത്ത് പാലയാട്. നിർവഹണ സഹായം ഷേണി രഞ്ജിത്ത്. ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ കെ ദീപ.
4: ആകാശവാണി ടെലിക്വിസ്.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.

0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമോ?
1: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
2: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
3: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
4: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
5: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ശ്വേതാമോഹനും ദേവിക ദീപക് ദേവും പാടിയത്, ചിത്രം ഭാസ്കർ തിരാസ്കൽ.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും ദൃശ്യമായ ഒന്നാണ് താരാരാധന. ഒരു അഭിനേതാവിനെ വെറുമൊരു കലാകാരൻ എന്നതിലുപരി സ്വന്തം കുടുംബാംഗത്തെ പോലെയോ അല്ലെങ്കിൽ ഒരു മാതൃകയായോ ജനങ്ങൾ കാണും. താരങ്ങൾ നൽകുന്ന പരസ്യങ്ങൾക്കോ അവർ മുന്നോട്ടു വയ്ക്കുന്ന ആശയങ്ങൾക്കോ സ്വീകാര്യത ലഭിക്കാറുണ്ട്. ഒരു ജനപ്രിയ താരം ഒരു സാമൂഹിക വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. സിനിമയിലെ ഒരു താരം സ്ക്രീനിൽ ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നത് സിനിമ എന്ന മാധ്യമത്തിന്റെ കരുത്താണ് വിളിച്ചോതുന്നത്. സിനിമ ഒരു കലാരൂപമാണെന്നും താരം ആ കലയെ അവതരിപ്പിക്കുന്ന വ്യക്തിയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആരോഗ്യകരമായ ആരാധനയാണ് എപ്പോഴും ഗുണകരം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതായിരുന്നു,
1: അച്ഛനെന്തെങ്കിലും അസുഖം?
2: എടാ, നിന്റെ ഭാവിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
3: ഓ, അതാണോ? അച്ഛൻ എന്ന ജോലിയെടുത്തോളം കാലം നമ്മൾ എന്തിനാണ് അമ്മയെ ഭാവിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത്? നമ്മൾ വിഷമിച്ച അത് അച്ഛൻ എന്തുമാത്രം വിഷമായിരിക്കും. അച്ഛന് പ്രായം കൂടി വരികയാണ്, അസുഖങ്ങളൊന്നും വരാതെ നമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെന്ന് വിളക്കെടുത്ത് വെക്കി, അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നു.
0: നിങ്ങൾ കേട്ട ഈ സംഭാഷണം ഏത് ചിത്രത്തിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
4: ഹലോ, സുഗേഷല്ലേ ഇത്? ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ്, കണ്ണൂർ ടാക്കീസിൽ നിന്ന്.
5: എന്തിനാ
6: വിളിച്ചതെന്ന് മനസ്സിലായല്ലോ സുഗേഷേ.
5: മനസ്സിലായി,
6: കണ്ണൂർ ടാക്കീസിലെ ഈ ആഴ്ചയിലെ വിജയാണ്.
4: അതെ, നമുക്ക് ആദ്യം മെസ്സേജ് കിട്ടിയത് സുഗേഷിന്റെ ആണ്. എന്തായിരുന്നു ഉത്തരം? അതെ, ഒരു വടക്കൻ സെൽഫി. ആ സിനിമ കണ്ടിരുന്നോ സുഗേഷ്?
5: നല്ലൊരു
4: തമാശ പിക്ചർ ആയിരുന്നു അല്ലെ?
5: ഓ, നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. പിന്നെ ആള് പൊതുവെ ഭയങ്കര എല്ലാരും ഒരു ഇരുത്താൻ പറ്റുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. നടനാണ് സെൽഫി, വളരെ നല്ല രീതിയില് ആളെ പിടിച്ചിരുത്താൻ പറ്റിയൊരു പടമായിരുന്നു. വളരെ എല്ലാവർക്കും ഒരു
6: 2015 ഒരു ചിത്രമായിരുന്നു അല്ലേ?
4: നമ്മളെ വിനീത് ശ്രീനിവാസൻ തിരക്കഥ എഴുതി, വിനീത് ശ്രീനിവാസൻ അതിൽ അഭിനയിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട് അല്ലെ?
6: ജി പ്രജിത്ത് ആയിരുന്നു സംവിധാനം ചെയ്തത്.
4: പിന്നെ അതിലെ നായികയായിട്ട് അഭിനയിച്ചത് മഞ്ജിമ മോഹൻ,
6: ബാലനടിയായിട്ട് പണ്ട് നമ്മൾ കണ്ട കുട്ടി, പിന്നീട് നായികയായിട്ട് ഈ ചിത്രത്തിലൂടെ അരങ്ങേറി.
5: അതെ അതെ അതെ, നല്ല ഒരു, എനിക്ക് നീൻബോളിന്റെ പടം പൊതുവെ
4: ഇഷ്ടമാണ്.
5: ബിജു
4: ആക്ഷൻ ഹീറോ ബിജു, അതെ.
5: അതില് നമുക്കൊരു വളരെ ഒരു എന്താ പറയേണ്ടത്, ശരിക്ക് നമുക്ക് നീൻബോളിന്റെ ഒരു നല്ലൊരു പടമായിരുന്നു.
4: നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ?
5: നല്ലൊരു, അതെ, വളരെ ഫ്രാങ്കായി എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു അഴിമതി ഇല്ലാത്ത
4: ഒരു ജനസമ്മതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ.
5: പൊതുവെ ഒരു അഭിനയിച്ച പൊതുവെ പടങ്ങളും നല്ല രീതിയിൽ പോകുന്നൊരു നടനാണ്.
6: അതെ, സുഗേഷിന്റെ മനസ്സിൽ വടക്കൻ സെൽഫിയെക്കാളും നിവിൻ പോളി മുന്നിട്ട് നിൽക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണെന്ന് തോന്നുന്നു അല്ലേ?
4: അതെ
5: അതെ അതെ, അതിലൂടെയാണ് നിവിൻ പോളി ഒന്ന് മാറിയത്, മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് വന്നത്.
4: അതെ, അപ്പോ നിവിൻ പോളിന്റെ ഈ അടുത്ത് കണ്ട സിനിമ ഏതാണ്?
5: സർവമായ, തീർച്ചയായും സർവമായയിലാണ് ലാസ്റ്റ്. പിന്നൊരു അതിന് ശേഷം ഒരു പടം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇത്ര പോലെയായിരുന്നു. പക്ഷെ അത് അതിന്റെ കഥയുടെ ഒരു ചെറിയ സർവമായ സൂപ്പർ പടമായിരുന്നു.
6: അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളി തിരിച്ചു വന്ന ഒരു ചിത്രം ആയിരുന്നു സർവമായ.
5: തിയേറ്ററിൽ പോയിട്ടില്ല കാണാറ്.
4: അപ്പൊ നല്ലൊരു സിനിമ ആസ്വാദകനാണ് സുഗേഷ്.
5: സിനിമ വിടാറില്ല, ഒരുപാട് എല്ലാ സിനിമകളും
4: ടാക്കീസ് എന്ന് തന്നെയാണോ കാണാറ്?
5: ഒരു 95% അല്ലെന്ന് തന്നെ പറയാം.
4: അത് ശരി, അത് ശരി.
6: ഏത് ടൈപ്പ് സിനിമകളാ ഇഷ്ടം? കോമഡി സിനിമകളാണോ?
5: ആക്ഷനും കോമഡിയും ത്രില്ലിങ്ങും എല്ലാ പടങ്ങളും കാണും
4: ഇഷ്ടം.
5: അങ്ങനെയൊന്നുമില്ല, നമ്മുടെ പിന്നെ തിയേറ്ററിൽ പോയിട്ട് കാണുമ്പോള്ള ആ ഒരു ചെറുപ്പത്തിലുള്ള ഒരു ശീലമായത് കൊണ്ട് തന്നെ ആ ഒരു പോകുമ്പോഴുള്ള ഒരു വൈബ് വേറെ തന്നെയാണ്.
6: അതിനിടയിൽ ചോദിക്കട്ടെ, എവിടെയാണ് സുഗേഷിന്റെ വീട്?
5: എന്റെ വീട് കണ്ണൂര് പഴയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമുക്കറിയപ്പെടുന്ന മാടായിപ്പാറ, കുട്ടാട് ബീച്ച്, പിന്നെ പാർക്ക്, മറ്റേ പരപ്പ്, പിന്നെ അങ്ങനെ

0: പറയുന്ന ഒരു വളരെ ഒരു എന്താ പറയുക മനോഹരമായ ഒരു
1: പ്രദേശമാണ്. അവിടെയൊക്കെ ജനിച്ച് വളരാൻ സാധിച്ചു തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് അല്ലേ?
0: ഓ, വളരെ അനുഗ്രഹമാണ്. നല്ലൊരു സ്ഥലം, എല്ലാവർക്കും വരാൻ പറ്റുന്ന, എല്ലാവർക്കും താല്പര്യമുള്ള ഒരു സ്ഥലമാണ് മാടായിപ്പാറ. പല ഏരിയ ആൾക്കാർ വരുന്നതാണ്. അതല്ല, ബീച്ചായാലും ഏഴുമലയായാലും, എന്നാ ഏഴുമല എന്ന് വെച്ചാല് നമ്മളെ ഹനുമാൻ പ്രതിമയ്ക്കുള്ള ഒരു സ്ഥലമല്ല, നമ്മളൊരു ഒരു അനുഭവമുള്ള സ്ഥലമാണ്.
2: സുഖേഷിന്റെ സംസാരത്തിൽ എനിക്ക് തോന്നുന്നു യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നല്ലോ.
0: തീർച്ചയായിട്ടും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്.
2: അപ്പൊ ശരിയാണല്ലേ,
0: ഒരു ആകെ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് യാത്രകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും അനുഭവങ്ങളായിരിക്കും ബാക്കിയുള്ള എല്ലാവരും. ഈ യാത്രയിലുള്ള, യാത്ര ചെയ്യുന്നവർക്ക് മാത്രമുള്ള ഒരു എന്താ പറയണ്ടത്, ബാക്കി കിട്ടുന്ന ഒരു അനുഭവങ്ങളായിരിക്കും. അത് ചെയ്താലല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ യാത്ര എവിടേക്കും പോവാ, എല്ലാ സ്ഥലങ്ങളിലും പോവാന്നുള്ള ഒരു ഇതാണ്. സമയം കിട്ടുമ്പോഴൊക്കെ യാത്ര
1: ചെയ്യും. അടുത്ത് പോയത് എവിടെയാ?
0: ഇപ്പം അടുത്തിപ്പം ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നവംബറിൽ ഒരു ഹരിദ്വാർ യാത്രയുണ്ടായിരുന്നു, ഋഷികേശ്.
2: അങ്ങനെ നല്ല യാത്രയായിരുന്നു അത്?
0: നല്ല നല്ല യാത്രയാണ്. ഞാൻ ഇപ്പം പോണ്ടിച്ചേരി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുപ്പിച്ച് കിട്ടാവുന്ന സമയങ്ങളിലെല്ലാം യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരം, ഒരു ദിവസമാണെങ്കിലും നമ്മള് യാത്ര ചെയ്യുക.
2: സുഖേഷ് എന്ത് ചെയ്യുന്നു?
0: ഞാൻ ബിസിനസ്സാണ്, മാർക്കറ്റ്, ചെറുപ്പത്തില് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം. അതുപോലെ തന്നെ മാർക്കറ്റ് ഫീൽഡ് ചെയ്യുന്നത് വെച്ചാല് ഒരു പൈപ്പിന്റെ ഫീൽഡിലാണ്. കുറച്ച് വർഷം കുറച്ച് ഹോട്ടൽ നടത്തിയിരുന്നു ചെറുപ്പത്തിലൊക്കെ, അച്ഛന്റെ കൂടെ ഹോട്ടലിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു മൂന്നാല് വർഷം ഗൾഫിലേക്ക് യാത്ര ചെയ്തു, ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ടൊരു നമ്മളൊരു പ്ലംബിംഗ് കമ്പനിയുടെ ഒരു മാർക്കറ്റ് ഫീൽഡായിരുന്നു കണ്ണൂർ കാസർഗോഡ് ഏരിയയിലൊക്കെ. അപ്പോ അതിലും, അതും യാത്രയാണ് ആയതുകൊണ്ടാണ് ആ ഒരു ഫീൽഡ് മാർക്കറ്റിംഗ് ഫീൽഡിലെ
1: തിരഞ്ഞെടുത്തത്.
0: അതാണ് ഒരു സ്ഥലത്ത് നമ്മളെ കൂട്ടിയിടാതെ, അത് നമ്മളൊരു ബിസിനസ് ഒരു സ്ഥലത്ത് നാട്ടിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ആ ഒരു അതിനുള്ളിൽ
1: തന്നെ
0: ഇഷ്ടമാണ് മാർക്കറ്റ്. ഞാൻ അതാണ് യാത്രയെ പറ്റി പറഞ്ഞതാണ്.
2: പിന്നെ വീട്ടിലാരൊക്കെയുണ്ട് സുഖേഷ്?
0: വീട്ടില് അമ്മയും വൈഫും രണ്ടു മക്കളാണ്.
2: കുട്ടികളൊക്കെ വലുതാണോ?
0: ആ, രണ്ടാം മക്കളാണ്. മൂത്ത മോൻ ഇപ്പൊ എസ് എൽ സി കഴിഞ്ഞു, രണ്ടാമത്തെ കുട്ടി അഞ്ചാം ക്ലാസ് കഴിഞ്ഞു. രണ്ടു കുട്ടികളാണ്, രണ്ടാം കുട്ടികളാണ്.
1: യാത്രയിൽ ഇവരെയൊക്കെ കൂടെ കൂട്ടാറുണ്ടോ?
0: ഓ, കൂട്ടാറുണ്ട്, കൂട്ടാറുണ്ട്. യോഗ യാത്രകളിലും കൂട്ടി, ഇപ്പം പിന്നെ പോണ്ടിച്ചേരി ചെന്നൈയിൽ പോകുമ്പോ എല്ലാം കൂട്ടിട്ടുണ്ട്.
1: ഓൾമോസ്റ്റ് സിനിമകളും കാണുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഇവരെയൊക്കെ കൂട്ടിയിട്ടാണോ സിനിമ കാണാനും പോകാറ്?
0: അത് രണ്ടു രീതിയിലും പോകും. കാരണം ചില ഒരു അതിന്റെ പരിപാടി എന്ന് വെച്ചാല് പടം പൊതുവെ റിലീസായ ചില പടങ്ങൾ ക്രൈസിസ് ആകുമ്പോ
1: അങ്ങനത്തെ
0: റിവ്യൂ, ഒരു പടത്തിൽ കാണുമ്പോ റിവ്യൂ നോക്കാറില്ല. ഞാൻ റിവ്യൂ നോക്കിയിട്ടും മറ്റുള്ള അഭിപ്രായത്തിനും ഒരു പടവും കാണാറില്ല. എനിക്ക് കാണാൻ തോന്നുമ്പോ ഞാൻ കാണും. അതിൽ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ, എന്ത് തന്നെയാലും ഒരു പടത്തിന് ഒരുപാട് ആൾക്കാരുടെ എന്താ പറയേണ്ടത്
1: എഫേർട്ടിന്റെ
0: ഒരു, കാരണം ഒരു ഒരുപാട് പടങ്ങൾ ഇപ്പോഴും പൊട്ടി കിടക്കുന്നുണ്ട്. ഒരുപാട് പൈസ അതിന് നമുക്കിപ്പം എടുത്തു പറയാൻ ഒരുപാടുണ്ട്. ആ ഒരു പടം തിയേറ്ററിൽ ഇറങ്ങുമോന്ന് പറയുമ്പോ തന്നെ വലിയൊരു, അതായത് നമ്മളെ പടം ചെയ്യുന്ന ആൾക്കാരുടെ സംവിധായകനായാലും ഇത്രയാലും അവരുടെ ഒരു വിയർപ്പിന്റെ ഇതുണ്ട്, ബന്ധമുണ്ട് അവര്. മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, കുറച്ചാൾക്കാർ അതിന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് അടുത്തതിലേക്കുള്ള പ്രചോദനം ഉണ്ടാവും ഇങ്ങനെ അടുത്ത പടമെടുക്കാനും ചെയ്യാനൊക്കെ. അല്ലാതെ എങ്ങനെ, കാരണം നമുക്ക് എപ്പോഴും ഒന്നോ രണ്ടോ നായകന്മാര് പോരല്ലോ. ഈ പറഞ്ഞ ഫീൽഡിൽ ഒരുപാട് ആൾക്കാർ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാരും വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള അവർക്ക് തോന്നണ്ടേ. അപ്പൊ നമ്മളൊക്കെ ചെറിയ തട്ടിലുള്ള ആൾക്കാരായാലും വലിയ ആൾക്കാരായാലും നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യാം. അതേ ബാക്കിയുള്ളൂ, ഒരുപാട് പൈസ ആൾക്കാർ ചെലവാക്കുന്നുണ്ട് പല രീതിയിലായിട്ട്. അപ്പൊ ഒന്നുമില്ലെങ്കിൽ ഇപ്പോഴത്തെ സൗകര്യത്തിന് ഇപ്പം പറയാലോ, ഈ ചൂട്, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്താകുമ്പോ ഒരു രണ്ടു മണിക്കൂർ എന്ന്
1: ഏൽപ്പിക്കാറ്
0: ആൾക്കാർ തന്നെയുള്ള കാര്യമല്ല നല്ല രീതിയിൽ.
1: അപ്പൊ എല്ലാരും ഒരു പ്രതീകമാക്കേണ്ടതാണെന്ന് തോന്നുന്നു സുഖേഷിനെ, അല്ലെ? ഇതുപോലെയുള്ള വാക്കുകൾ നമ്മൾ കുറച്ചേ കേട്ടിട്ടുള്ളൂ ഇതുപോലെയുള്ള ആളുകളുടെ സംസാരം.
0: കാരണം ഫാമിലിയും കൂടി കൂട്ടിപ്പോ ഞാനൊരു പടം കാണുമ്പോൾ പൊതുവെ തലേന്ന് ചോദിക്കും, നാളെ ഒരു പടം ഇറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? അവര് ചിലപ്പം റിവ്യൂ നോക്കും, അവര് ചിലപ്പോ ഞാൻ നോക്കാറില്ല. അപ്പൊ അവര് നോക്കിയിട്ട് ഇപ്പം ആന്ന് പറഞ്ഞാൽ പിന്നെ ആ പടം ഞാൻ കാണൂല, നമ്മളെ സൗകര്യത്തിനെ കാണൂല. ഇപ്പം ഇപ്പം പുതിയ പടം മമ്മൂട്ടി മോഹൻലാലുള്ള പടം കണ്ടിട്ടില്ല ഇത്രയേറെ. കാരണം കാണാൻ സൗകര്യം ഇല്ലാത്തതുണ്ടല്ലോ, അവർക്കും കൂടി കാണാന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അതിന് മാറ്റി വെച്ചിരിക്കുവായിരുന്നു.
1: അടുത്ത് തന്നെ പോകാൻ സാധിക്കട്ടെ ഫാമിലിയും കൂട്ടിയിട്ട്.
2: നമ്മുടെ കണ്ണൂർ ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ, എങ്ങനെയാണ്?
0: ആ കേൾക്കാറുണ്ട്, നല്ല പരിപാടിയാണ്. നല്ല ഇപ്പം യാത്ര വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കേൾക്കാറുണ്ട്.
2: ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം സുകേഷ്. വീണ്ടും പരിപാടികളൊക്കെ

0: കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
1: അപ്പൊ സുകേഷിന്റെ യാത്രകളൊക്കെ തുടരട്ടെ, അതുപോലെ എല്ലാ സിനിമകളും ഇനിയും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ സാധിക്കട്ടെ കുടുംബത്തോടൊപ്പം തന്നെ. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് സുകേഷേ.
2: ഓക്കെ, ആകാശവാണിയുടെ പ്രോഗ്രാമുകളൊക്കെ വിജയിക്കട്ടെ, അതിന് എല്ലാവിധ ആശംസകളും തിരിച്ചും.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
5: നമസ്കാരം.
4: പേരെന്താ?
5: ലക്ഷ്മണൻ.
4: ലക്ഷ്മണൻ ചേട്ടൻ, ഇവിടെ ചായ കടയാ?
5: ചായ കൂൾ ഡ്രിങ്ക്സ്.
4: ഈ സമയം ഭയങ്കര തിരക്കായിരിക്കും,
5: ചെറിയ കച്ചവടം
4: അതുകൊണ്ട് തിരക്കില്ല. കൂൾ ഡ്രിങ്ക്സ് എന്തല്ലാ ലക്ഷ്മണൻ ഉള്ളത്?
5: സോഡ സർവത്ത്, ലൈം സോഡ, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്, ഇതേ ഉള്ളൂ.
4: ഈ പ്രായത്തിലും വളരെ എനർജറ്റിക് ആണ് ലക്ഷ്മണേട്ടൻ കാണുമ്പോൾ. അങ്ങനെ തന്നെയാണോ കസ്റ്റമറോടും?
5: അങ്ങനെ തന്നെ.
4: അതുകൊണ്ട് കസ്റ്റമർ വരാറുണ്ടോ?
5: എങ്ങനെയാണ് കസ്റ്റമർ ഉണ്ടാവും? നമ്മൾ സാധനം നല്ല ക്വാളിറ്റി കൊടുക്കുന്നതുകൊണ്ട് പത്താ പത്തേക്കെന്നെ വരും.
4: അത് ശരി.
5: ഒരു പ്രാവശ്യം വന്നവര് പിന്നെ വരാണ്ടിക്കൂല. അങ്ങനെ നമ്മളെ
4: പെരുമാറ്റം
5: സാധനം സാധനം ക്വാളിറ്റി കൂടുക, അതിനുപോയ പൈസ എടുക്കൂല.
4: അത് ശരി. എത്ര
5: കാലായി?
4: മുപ്പത് കൊല്ലായി. ആരൊക്കെയല്ല വീട്ടില്?
5: വീട്ടില് പിന്നെ ഞാൻ ഭാര്യ, രണ്ട് മക്കള്, മക്കളെ ഭാര്യ.
4: ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നൊരു പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടികളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ? റേഡിയോ ഉണ്ടോ?
5: റേഡിയോ ഉണ്ട്. അതേപോലെ 6:50 പിന്നെ പരിപാടി ഉണ്ടല്ലോ, 6:50 അതിന് മുന്നേ പരിപാടി ഉണ്ട്, ടൈം ഓർമ്മയില്ല. അതായത് നമ്മള് മനുഷ്യനായിട്ട് ബന്ധപ്പെടുമ്പോ പെരുമാറ്റിട്ടുണ്ട്, നമ്മളെ ക്ഷമ, പക്വത, പാകുത എല്ലാം മനുഷ്യന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ആരും ആണും പെണ്ണും അഹന്ത കാണിച്ച ആരും നന്നായിട്ടില്ല.
4: സുഭാഷിതത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണല്ലേ?
5: അതാണ് നമ്മുടെ ഏറ്റവും വലിയ അറിവ്.
4: അപ്പൊ രാവിലെ റേഡിയോ തുറന്നു കഴിഞ്ഞാൽ ഈ സുഭാഷിതത്തിലൂടെ ലക്ഷ്മണൻ കേൾക്കുന്നത് ആദ്യം ഇതാണ്.
5: നമ്മളെ എല്ലാരോടും പെരുമാറുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ റേഡിയോ ഇവ പണ്ടേ ഇത് വാസിലെ ഇപ്പോഴും മേടിക്കുന്നുണ്ട്.
4: റേഡിയോ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്.
5: 10-25 കൊല്ലം പഴക്കമുള്ള സാധനം റേഡിയോ. ഇതുവരെ കേടുവന്നില്ല. ഇതുവരെ കേടുവന്നില്ല. അപ്പൊ ഞാൻ 6:30 വാർത്ത കേട്ടതില് പിന്നെ എണീക്കൂലും. നമ്മൾ തലക്കൂട്ടി തന്നെ ഉണ്ടാവും റേഡിയോ. പെട്ടെന്ന് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ അത് കേട്ട് എണീക്കൂലും. അപ്പൊ നമ്മൾ പേപ്പർ വായിക്കൽ കുറവാണ്. അപ്പൊ ഈ റേഡിയോ കേട്ട് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ എല്ലാ വിവരങ്ങളും
4: അറിയുന്നത്.
5: നമ്മൾ പേപ്പർ വായിക്കുന്നില്ലെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വർത്താനം പറയാം. അത്
4: വെച്ചിട്ട്
5: ഓരോ പ്രോഗ്രാമുമാരും അറിവുകളും വായിക്കാത്തതുകൊണ്ട് നമുക്ക് ഇല്ലാതെ കിട്ടുക. നമുക്ക് വിദ്യാഭ്യാസം കൊണ്ടാണ് നിങ്ങൾ പറയുന്നത്.
4: പക്ഷെ എനിക്ക് ലക്ഷ്മണനെ കാണുമ്പോ അങ്ങനെ തോന്നുന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ലുക്കിലല്ലല്ല, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലല്ലാന്നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്.
5: വിദ്യ മനുഷ്യന് ആവശ്യമാണ്, അതിൽ പരാജയങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഖേദിക്കുന്നില്ല. നമ്മുടെ അന്നത്തെ കാലത്ത് വെച്ചാല് പിന്നെ കൊടയുണ്ടാവില്ല, വടി ഉണ്ടാവില്ല, പിന്നെ ഈ ജാതി ചപ്പലും കൂടി സ്കൂളിൽ പോവാം.
4: എത്ര ക്ലാസ് വരെ പഠിച്ചു?
5: ഞാൻ 2 ക്ലാസ് മാറ്റിയേ ഉള്ളൂ.
4: അത് ശരി. എഴുതാനും വായിക്കാനും അറിയില്ല.
5: നമ്മൾ എന്റെ പേര്
4: ഈ മൊബൈലിൽ ഉപയോഗിക്കാം.
5: എങ്ങനെയാ? ഉപയോഗിക്കില്ല.
4: സിനിമ കാണുന്ന ആളാണോ?
5: സിനിമ പണ്ട് കാണാനല്ലോ. പണ്ട് നമ്മൾ എല്ലാ തക്കരം സൈഡും എല്ലാ താക്കിയിരിക്കുന്നതാണ്. പക്ഷെ അതെല്ലാം ഒത്തിരി കുറെ കൊല്ലങ്ങളായി.
4: ഇപ്പൊ സിനിമ കാണാൻ പോലെ
5: ഇല്ല. ഇപ്പൊ ടിവിയുടെ മുന്നിൽ നമ്മൾ ഇരിക്കില്ല. ഈ റേഡിയോ പ്രധാനപ്പെട്ട ഘടകം.
4: അത് ശരി. അതേപോലെ ഈ സിനിമ കാണുമ്പോ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ആരതല്ലായിരിക്കും?
5: പടം കാണല്ലേ.
4: ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആ സമയത്ത് ആരായിരുന്നു?
5: മോഹൻലാലും പിന്നെ മമ്മൂട്ടി നല്ല പടം നമ്മൾ കാണുകയാണ്.
4: മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പടങ്ങൾ അത് കാണല്ലേ. അതിനു മുമ്പ് നസീറിന്റെയും സത്യന്റെ ഒക്കെ പടങ്ങൾ കാണലുണ്ടായിരുന്നോ?
5: ഓർമ്മയില്ല. പക്ഷെ അവര് നല്ല നല്ല പാട്ടാണ്. അന്നത്തെ കാലത്ത് പഴയ ഗാനങ്ങള് പിന്നെ അന്നത്തെ കേട്ടാ തന്നെ മതി.
4: അത് മതി. നമ്മൾ ഈ കണ്ണൂർ ടാക്കീസിൽ സാധാരണഗതിയിൽ സിനിമേന്റെ ഒരു ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് അത് ഏതാന്ന്
5: കണ്ണൂർ ടാക്കീസിൽ രാവിലെ
4: വാർത്ത കഴിഞ്ഞ പാട് പരസ്യം
5: ഉണ്ടാവുന്നുണ്ട്.
4: അത് ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കും അതേപോലെ ഇപ്പൊ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 to 3:30 പ്രോഗ്രാം പോകുന്നുണ്ട്. അപ്പോ ഇതില് നമ്മള് സിനിമയുടെ ക്ലിപ്പ് സാധാരണ കേൾപ്പിക്കല്, ഇന്ന് നമ്മള് സിനിമയുടെ ഒരു പാട്ടാണ്. അപ്പം ലക്ഷ്മണൻ പറഞ്ഞതുപോലെ പാട്ട് നമ്മളെ മനസ്സിനെ വല്ലാണ്ട് സ്വാധീനിച്ച പാട്ടുകളുണ്ട് സിനിമയിൽ. അതെ. അപ്പൊ ഈ കേൾപ്പിക്കുന്ന പാട്ട് ഏത് സിനിമയിലേത്തതാണ് എന്ന് പറയാൻ പറ്റുമെന്ന് നോക്ക്. ഓക്കെ, ശ്രമിച്ചോക്ക്.
5: ശ്രമിച്ചു
4: പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ
5: ഓക്കെ
4: ശരി.

0: ഏതെല്ലാം പാട്ട് നമ്മൾ ആ കാലത്ത് കാണുന്നില്ലാതെ ഉണ്ട്.
1: ഈ പാട്ട്
0: കേട്ടിട്ടുണ്ടോ?
1: ഏതെങ്കിലും പാട്ട് പാടാൻ പറ്റുമോ? പാട്ട് പാടുന്ന
0: ആളാണോ?
1: ഏതെന്ന് അറിയുന്ന ഒരു രണ്ടു വരി
0: പാടിയില്ലോട്ടെ. വരട്ടെയോ നിന്റെ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടെ
1: കാലക്ക്. അപ്പൊ നമുക്ക് ഈ നേരത്തെ കേട്ട പാട്ടല്ലേ മനോഹരി? അതേത് സിനിമയിലേത്തെന്ന് അറിയണ്ടേ? അത് ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിലെ ഇതാണ്. അതിൽ നമ്മള് പ്രേംനസീറും ഷീലയും അഭിനയിച്ച സിനിമയായിരുന്നു അത്. ശ്രീകുമാരൻ തമ്പിയുടേതാണ് അതിന്റെ വരികൾ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീതം. ഈ പാട്ടിലും ആകാശവാണിയിൽ ഒരുപാട് തവണ നമ്മൾ കേൾപ്പിക്കുന്ന
0: പാട്ടുകളാണ്. പിന്നെ ഇപ്പം പത്ത് രാത്രി പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, പത്ത് മണി പത്ത് മുക്കാൽ പതിനൊരു പാട്ടുണ്ട്, നല്ല പാട്ടായിരിക്കും. ആ ഉറക്ക് വരുമ്പോ അന്നേരം റേഡി കൂട്ടും, ചില പുതിയാതും വരും. അത് രാവിലെ ആവുമ്പോ ഇങ്ങനെ മൂളുന്നുണ്ടാവും.
1: ഏതായാലും ലക്ഷ്മണ പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം
0: സിനിമക്കൊപ്പം.
2: Cinema Clip Challenge.
1: Hi, Namaskaram.
3: Hi, Namaskaram.
1: പേരെന്താ?
3: സായു.
1: സായുജ്. സ്ഥലം എവിടെയാ?
3: ഞാൻ കുറ്റിപ്പുറത്ത്.
1: സായുജ് ഒരു ഫിറ്റ്നസ് ട്രെയിനിങ്ങിനെല്ലാം പോകുന്ന പോലെ ഉണ്ടല്ലോ, ആണോ?
3: കുറച്ച് കളരി എല്ലാം സമയം.
1: ഓക്കെ, പഠിക്കുന്നതാണോ അല്ല പഠിപ്പിക്കുന്നതാണോ?
3: കളരിയാണോ. കളരി ഇപ്പോ പഠിക്കും പഠിപ്പിക്കും ചെയ്യുന്നുണ്ട്.
1: എത്ര വർഷമായി കളരി ഫീൽഡില്?
3: ഞാൻ നാലാം ക്ലാസ് തൊട്ടിട്ടാ പോവാൻ തുടങ്ങി. ഇപ്പോ ഡിഗ്രി കഴിഞ്ഞു.
1: വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്റെ കൂടെ?
3: ഇല്ലില്ല,
1: കളരി പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോ എങ്ങനെയാ കളരിയോടുള്ള ആളുകൾക്കുള്ള സമീപനം? പണ്ടൊരു കാലത്ത് കളരി ഒരുപാട് ആൾക്കാർ പരിശീലിക്കും. ഇപ്പൊ നിലവിൽ കുട്ടികളെല്ലാം വരുന്നുണ്ടോ? പുതിയ കുട്ടികൾ എങ്ങനെയാണ്?
3: നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത്, പണ്ട് എന്ന് പറയുന്നത് കളരി എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്തോട്ട് എല്ലാരും കളരി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഒരു കാലത്ത് അത് തീരെ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോ എല്ലാരും ഫിറ്റ്നസ് എന്നുള്ള രീതിയിലേക്ക്, ആരോഗ്യം സംരക്ഷിക്കുക അങ്ങനെയുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജിമ്മോ കളരിയോ നട്ടോ അങ്ങനെ രീതിയിലേക്ക് എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാരും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ജീവിതശൈലി ഒന്ന് മാറ്റിപ്പിടിക്കാൻ എന്നുള്ള രീതിയിലേക്ക് ആൾക്കാരൊക്കെ എത്തിച്ചേരുന്നുണ്ട്.
1: ഇപ്പത്തെ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് കളരി പരിശീലനത്തിന് വരുന്നുണ്ടോ?
3: ഇപ്പത്തെ പറയുന്നത് മൊത്തമായിട്ടൊന്ന് നോക്കുമ്പോ മൊബൈൽ അഡിക്റ്റ് ആയിട്ടുള്ളൊരു
1: കാലഘട്ടമാണ്.
3: അപ്പോ അതിലേക്ക് വരുമ്പോ പേരൻസിനെ നിർബന്ധിച്ച് തന്നെ വരുന്ന കുറെ തന്നെയുള്ളേ വിദ്യാർത്ഥികളായിട്ട് വരുന്ന പിള്ളേരൊക്കെ പേരൻസിനെ നിർബന്ധത്തിൽ വരുന്നത്.
1: ഇത് നമ്മൾ പറയുന്ന കളരി ശാരീരികമായൊരു ഫിറ്റ്നസ് കൂടിയല്ല, നമ്മള് മാനസികമായിട്ട് കൂടി കുറച്ചുകൂടി ബോൾഡ് ആക്കും എന്നുള്ളത് സായുജിന്റെ ലൈഫിലും അത് അങ്ങനെ തോന്നുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്.
3: അതായത് നമുക്കിപ്പോ ഒരു സന്ദർഭം വരുമ്പോ അതിനെങ്ങനെ നേരിടണം എന്നുള്ളത് നമുക്ക് മനസ്സിലായൊരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. അതായത് കളരിയിലെ പെർഫോം ചെയ്യുന്നവരോട് നമുക്ക് മനസ്സിലായ ആർജിച്ചെടുക്കാൻ പറ്റുന്ന രീതി
1: ഒരു മൈൻഡ് പവർ അവർക്ക് ഉണ്ടാവും അല്ലേ?
3: തീർച്ചയായിട്ടും.
1: നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും ഇത്തരത്തിലുള്ള മാർഷ്യൽ ആർട്സ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് നമ്മളെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ? പഠിക്കുന്നത് ശരീരത്തിന്റെ ഫിറ്റ്നസ് മാത്രമല്ല മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, അതുപോലെ തന്നെ നമ്മളൊരു ബോൾഡ് ആവാനും കാര്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഇപ്പോഴത്തെ പ്രയാസങ്ങളെല്ലാം മാറ്റാനെല്ലാം പറ്റും. അപ്പോൾ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി റേഡിയോ കേൾക്കാൻ സൗകര്യമുണ്ടോ? എങ്ങനെയാണ്?
3: കേട്ടിട്ടുണ്ടായിരുന്നു, മൊബൈലിലേക്ക് മാത്രമായിട്ട്.
1: ഇതിപ്പം റേഡിയോ നമ്മുടെ മൊബൈലിലും കൂടെ കിട്ടും. ന്യൂസ് ഓൺ എയറിന്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വെച്ചിട്ടും റേഡിയോ കേൾക്കാൻ സാധിക്കും. പുതിയ തലമുറയും ഇപ്പോൾ റേഡിയോയിലേക്ക് വരുന്നുണ്ട്. കുറേ ആൾക്കാർ റേഡിയോയിൽ തിരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കണ്ണൂർ ടാക്കീസ് ഫുൾ എന്റർടൈൻമെന്റ് പ്രോഗ്രാമാണ്. അത് നമ്മളൊരു സിനിമയായി ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. സിനിമ കാണുന്ന ആളാണോ, സിനിമ ആസ്വദിക്കുന്ന ആളാണോ, സിനിമ പാട്ടുകൾ കേൾക്കുന്ന ആളാണോ, എങ്ങനെയാണ്?
3: തീർച്ചയായും
1: പുതിയ സിനിമയൊക്കെ വന്നു കഴിഞ്ഞാല് വേഗത്തിൽ പോയി കാണുമോ അല്ല കുറച്ച് ടൈം എടുക്കോ? തിയേറ്ററിന്റെ ലാസ്റ്റ് ആ സിനിമ പോകുന്നു അറിയുമ്പോ കാണാൻ
3: പോവാം.
1: ആളുകൾ കൊള്ളാം, മോശമില്ല, നല്ല സിനിമയാണെന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയത് മുതൽ പോവും. അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും താരത്തോടുള്ള ഒരു ഇഷ്ടം അങ്ങനെ?
3: പിന്നെയുള്ളത് ആൾക്കാരല്ലേ
1: ഇതിപ്പം സിനിമയിലുള്ള ഒരു പാട്ടാണ്.

0: കേൾപ്പിക്കുന്നത്. സിനിമ പോലെ തന്നെ പ്രധാനമാണ് സിനിമയിലെ പാട്ടും. നമ്മളെ ആ സീക്വൻസ് നമ്മളെ കുറച്ചുകൂടി ഉള്ളിലേക്ക് എത്തുന്നത് പാട്ടുകളിലൂടെയാണ്. ഒരു പാട്ട് കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് ഏത് സിനിമയിലേക്കതാണ് എന്നാണ് സാജു പറയേണ്ടത്. ഓക്കെ, പാട്ട് ആസ്വദിക്കുന്ന ആളെന്നില്ലേ?
1: പാട്ട് കേൾക്കാം.
0: പാട്ട് പാടലുണ്ടാ?
1: ഇല്ല,
0: പാടലില്ല. ഓക്കെ, നമുക്കൊന്ന് പാട്ട് കേൾക്കാം.

0: മനസ്സിലായ പാട്ട് ഏതാന്ന് മനസ്സിലായ?
1: ഇടനാഴിയിലൊരു
2: കാലച്ചെ.
0: അത് തന്നെ കറക്റ്റ്. ദക്ഷിണാമൂർത്തി ഒ എൻ വി ഒരുക്കിയ പാട്ടായിരുന്നു അത്, ഇടനാഴിയിൽ ഒരു കാലച്ച. വിനീത് പോലെ തന്നെ കാർത്തികം അഭിനയിച്ച സിനിമയായിരുന്നു അത്. ആ പാട്ട് സീനിൽ അവരായിരുന്നു വിനീതും കാർത്തികം എന്ന പാട്ട് സീനിലുള്ളത്. സായുജ് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കാം.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
1: നമസ്കാരം.
0: പേര്?
1: അഭിനന്ദൻ.
0: അഭിനന്ദൻ എവിടെ സ്ഥലവിളിയാ?
1: എടക്കാട്.
0: എന്താ ജോലി ചെയ്യണേ?
1: ഞാൻ കെൽട്രോണ വർക്ക് ചെയ്യുന്നത്.
0: എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്?
1: അപ്രന്റീസ്ഷിപ്പ്.
0: ആറ് മാസത്തേക്കാ വന്നിരിക്കുന്നേ?
1: ഒരു വർഷം.
0: ഒരു വർഷത്തേക്ക്. ഓക്കെ. ഇപ്പൊ എത്ര മാസമായി?
1: എന്താ
0: പഠിച്ചോണ്ടിരുന്നത്? എലക്ട്രിക്കലായിരുന്നോ? അപ്പോ എല്ലാ ദിവസവും ഉണ്ടോ? ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്ന പ്രോഗ്രാമിനാണ്. ആകാശവാണി റേഡിയോ എല്ലാം കേൾക്കാറുണ്ടോ? പാട്ടാണോ ഇഷ്ടം, സിനിമയാണോ ഇഷ്ടം, എന്താ ഇഷ്ടം?
1: സിനിമ.
0: സിനിമയാണ് ഇഷ്ടം. ഫ്രീ ടൈം കിട്ടുമ്പോ സിനിമ കാണാനാണോ പോവാ? ഇപ്പൊ ലാസ്റ്റ് ഏതാ സിനിമ ഉണ്ട്?
1: വാഴ.
0: വാഴ ഉണ്ട് അല്ലേ? വീട്ടിലാരൊക്കെയുള്ള?
1: അച്ഛനമ്മ.
0: കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്ന പ്രോഗ്രാമെന്നാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഒരു സിനിമയുടെ ഒരു പാട്ടാ കേൾപ്പിക്കാം. അത് ഏത് സിനിമയിലെ പാട്ടാന്ന് പറയാൻ പറ്റുമോ നോക്കണം. സിനിമ കാണുന്ന ആളല്ലേ, അഭിനന്ദന്റെ മുഖത്തൊരു വെപ്രാളോ ഒരു വിഷമോ ഉണ്ടല്ലോ. വിഷമം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോ. ഇത്തരം കിട്ടിയില്ല കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഏതാ പാട്ട് മനസ്സിലായ? പാട്ട് പാടിയില്ല, അതിന് മുന്നേ മനസ്സിലായ? ഏതാ പാട്ട് മനസ്സിലായ? ജസ്റ്റ് ഒന്ന് തോന്നുകൂടെ കേട്ടോ.

0: ഏതാ മനസ്സിലായ ഏതാ സിനിമ?
1: റോമാൻസ്.
0: കറക്റ്റ്. ഈ സിനിമ കണ്ടിട്ടുണ്ടാ? ഈ പാട്ട് സീനിൽ ആരൊക്കെയാന്ന് ഓർമ്മയുണ്ട?
1: ദുൽഖറും
0: ദുൽഖറും ഐശ്വര്യയും ചേർന്നിട്ടില്ലേ പാട്ട്. അപ്പോ സിനിമ കണ്ടതാണല്ലേ? ഓക്കെ. അപ്പൊ ഏതായാലും പിന്നെ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഓക്കെ. അഭിനന്ദന്റെ ഒരു ടെൻഷനും ഒരു ബേജാറും ഒന്നും മാറിയിട്ടില്ല ഉത്തരം പറഞ്ഞിട്ടും അല്ലേ? ഒരു ഹാപ്പി ഒരു വന്നിട്ടില്ല അല്ലേ? ശരിക്കും സാരില്ല, കുഴപ്പമില്ല. ഏതായാലും പങ്കെടുത്തിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
2: വെള്ളി

മലയാളിയുടെ വിരഹത്തിനും പ്രണയത്തിനും സംഗീതത്തിന്റെ നനവാർന്ന ലിപികളാൽ ഭാവം നൽകിയ കലാകാരൻ.

0: മലയാള സിനിമയിലെ ഗന്ധർവ സ്പർശമായിരുന്ന പത്മരാജന്റെ ദൃശ്യഭാഷയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥന്റെ സംഗീതവും ഒന്നിച്ചപ്പോൾ പിറന്നത് കവിത തുളുമ്പുന്ന ഒരു പിടി ഗാനങ്ങളാണ്. പത്മരാജൻ ചിത്രങ്ങളിലെ പെരുമ്പാവൂർ ഈണങ്ങൾ ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയായി തുടരുന്നു. മഴയും പ്രണയവും പത്മരാജൻ സിനിമകളിൽ എങ്ങനെയാണോ ദൃശ്യവൽക്കരിക്കപ്പെട്ടത്, അതിനനുപമമായ ഒരു ശബ്ദരൂപം നൽകാൻ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന് സാധിച്ചു. സംഗീതത്തിന്റെ ആ വസന്തവടികളിലൂടെ അദ്ദേഹത്തിനൊപ്പം നമുക്കും സഞ്ചരിക്കും.
1: ഞാൻ ആകാശവാണിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് പത്മരാജൻ അവിടെ അനൗൺസറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന പാട്ടുകൾക്ക് അദ്ദേഹത്തിന് വളരെ പല പാട്ടുകളും വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, ലളിതഗാനങ്ങളാണ്. അങ്ങനെ ഇരുന്ന് കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, ഇങ്ങനെ തൂവാനത്തുമ്പികളെന്ന സിനിമയിൽ സംഗീതം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അതിൻ്റെ കഥ കേൾക്കാനായിട്ട് ഒരു ദിവസം ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ ജഗതിയിലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, അവിടെയാണ് പോയത്. പോയി അതിൻ്റെ കഥയൊക്കെ പറഞ്ഞു. പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞു, ഇത് രണ്ട് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ പാട്ട് എഴുതി ചെയ്യാം, അല്ലെങ്കിൽ ട്യൂണിട്ടിട്ട് നമുക്കങ്ങനെ ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ കഥയ്ക്കും പുള്ളിയുടെ വിഷ്വൽസെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു ട്യൂണാണ് കുറച്ചുകൂടെ ആപ്റ്റാവുന്ന തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് ട്യൂണ് ചെയ്ത് നോക്കിയാണോ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ട് സീക്വൻസിനും ഞാൻ കുറേ ട്യൂണുകൾ നാലഞ്ച് ട്യൂൺ വെച്ച് കമ്പോസ് ചെയ്തു. അത് കേട്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്താണ് ഒന്നാം രാഗം പാടിയെന്നുള്ളതും മേഘം പൂത്തു എന്നുള്ള പാട്ടും.

അങ്ങനെ ഇതിന്റെ ഇപ്പൊ ഇത് ആയപ്പോഴത്തേക്ക് അവര് ഷൂട്ടിംഗ് തുടങ്ങി കഴിഞ്ഞായിരുന്നു. അപ്പൊ എന്റെ അടുക്ക പറഞ്ഞു, നമുക്ക് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാട്ട് റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ വിഷ്വൽസ് എല്ലാം അദ്ദേഹം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് അന്ന് അസിസ്റ്റ് ചെയ്തത് മോഹൻ സിത്താരയാണ്. അപ്പൊ ഞങ്ങൾ മദ്രാസിൽ പോയിട്ട് രണ്ടു മൂന്നാല് ദിവസം മുമ്പേ ഞങ്ങളെ ഈ പാട്ടിന്റെ ഇടയ്ക്ക് വരുന്ന വിഷ്വൽസ് എല്ലാം കാണിച്ചു തന്നു. എന്നിട്ട് ഇതനുസരിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് തന്നെ ശ്രീകുമാരൻ തമ്പിച്ചേട്ടനെ എല്ലാം കാണിച്ചിട്ട് ഈ ട്യൂണ് അപ്പം നേരത്തെ അക്സെപ്റ്റ് ചെയ്താണ്. ഈ ട്യൂൺ നമ്മൾ ഒരു കാസറ്റിലാക്കി കൊടുത്തു. അദ്ദേഹം രണ്ടു ദിവസം കൊണ്ട് അത് എഴുതി തന്നിട്ട് പിന്നെയാണ് റെക്കോർഡിങ് നടത്തി. അപ്പം എൻ്റെ ഈ ഫീൽഡിൽ ആദ്യമായിട്ട് ഞാൻ ഫിലിമിന് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പടത്തിനാണ്.

കമ്പോസ് സിംഗ് നമ്മൾ മദ്രാസിലെ ഒരു പാം ഗ്രൂം എന്ന് പറഞ്ഞ ഹോട്ടലിൽ, അവിടെ ഇരുന്നാണ് ഓർക്കസ്ട്ര ഒക്കെ സെറ്റ് ചെയ്തത്. പിന്നെ AVM RR-ലായിരുന്നു റെക്കോർഡിംഗ്. ഇത് റെക്കോർഡിംഗ് എന്ന് വെച്ചാൽ അന്ന് ഇപ്പം വയലിൽ ഇന്നത്തെ പോലെ ഓർഗണിൽ നമ്മൾ ഫീഡ് ചെയ്തു അങ്ങനത്തെ ഒന്നുമില്ല. വയലിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ആയിരുന്നു. 10-20 വയലിൻ എല്ലാ ഇൻസ്ട്രുമെൻറ്റും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ഏകദേശം ഒരു ഫിലിമിന് ഏകദേശം 35,000 rupees ഒരു പാട്ടിന് തന്നെ ഓർക്കസ്ട്രയ്ക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ ഹെവി ആയിട്ടാണ് ആ പാട്ട് എടുത്തിരുന്നത്. ഈ ഒന്നാം രാഗം എന്ന് പറയുന്നത് ഏകദേശം രീതികൗള എന്ന് പറയുന്ന ഒരു രാഗമുണ്ട്. സ്വാധീനാളുടെയൊക്കെ അതൊക്കെ രീതി, അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഒന്നാം രാഗം എന്ന് പറഞ്ഞ പാട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ മേഘം പൂത്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ അതൊരു മിശ്രമായിട്ട് പല രാഗങ്ങളുടെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇത് രണ്ടും എനിക്ക് അന്ന് ട്രാക്ക് പാടി തന്നത് വേണുഗോപാലാണ്. പിന്നെ മോഹൻ സിത്താര എന്ന് വെച്ചാൽ അവൻ വളരെ സിൻസിയറായിട്ട് രാത്രി മുഴുവൻ ഇങ്ങനെ ഓരോ ഒന്ന് ട്രൈ ചെയ്താണ് ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ ചെയ്തത്. അപ്പം പത്മരാജന് തന്നെ ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു മാമോദീസ കാണിക്കും, പിന്നെ ഇടയ്ക്കൊരു അമ്പലം കാണിക്കും, പിന്നെ ഒരു ചർച്ചിൻ്റെ ഇത് കാണിക്കും. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ഓർക്കസ്ട്രേഷൻ അതിന് വരുന്നു. അതേപോലെ മേഘം പൂത്ത് തുടങ്ങുന്ന മോഹൻലാൽ ഒരു കടലിൽ നിന്നിങ്ങനെ ഓടി വരുന്ന ഒരു സീനായിരുന്നു. അപ്പം അതിനപ്പോൾ അതിനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊരു ഹമ്മിങ് ഇട്ടു, അത് ഒരു അകാരം പോലെ ചെയ്തു. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫുൾ ബ്രേക്ക് ഇല്ലാണ്ടുള്ളൊരു അകാരമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണു ഇങ്ങനെ ട്രാക്ക് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു രണ്ട് മൂന്നാല് താളം ഒറ്റ ഇതിന് ശ്വാസത്തിന് ഇതിങ്ങനെ പാടണം. അപ്പോൾ ദാസേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, അതേ ഇത് മനുഷ്യനല്ലേ, നമുക്ക് നാല് താളും കൂടെ ഒറ്റ ശ്വാസത്തിന് പാടാൻ ആരെ കൊണ്ടും പാടില്ല. എങ്ങനെയെങ്കിലും നമ്മളിപ്പോൾ എങ്ങനെ എടുത്താൽ പോലും ഒരു പ്രോഗ്രാമിനൊക്കെ അത് പാടാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം അത് ബ്രേക്ക് ചെയ്ത് രണ്ട് കട്ടായിട്ട് തന്നെ ഒന്ന് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേണു പാടിക്കൊണ്ടിരുന്നപ്പോൾ ദാസേട്ടൻ അതിൻ്റെ ആ സ്ട്രെയിൻ മനസ്സിലായി. എന്നിട്ട് പറഞ്ഞു, എന്തിനെങ്ങനെ ആവശ്യമില്ലാണ്ട് സ്ട്രെയിൻ എടുക്കണം, നമുക്ക് രണ്ട് കട്ടായിട്ട് എടുക്കാം. അങ്ങനെ ഒരു ബ്രേക്ക് കൊടുത്ത് ഇടയ്ക്കൊരു ഓർക്കസ്ട്രേഷൻ കൊടുത്ത് അങ്ങനെ ചെയ്തതാണ്.

ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദാസേട്ടനും പറഞ്ഞു വളരെ നല്ല രണ്ട് പാട്ടുകളാണ് എന്ന് പറഞ്ഞു. വേണുവിനും ഒരു വളരെ സന്തോഷമായി. വേണുവും ചിത്രയും കൂടെ പാടിയ ഒരു ഡ്യുവറ്റാണ്. അപ്പോൾ അതിന് വേണുവിനും ഒരു നല്ല ബ്രേക്കാണ്. എല്ലാവർക്കും പത്മരാജനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഈ രണ്ട് പാട്ടുകളും കേട്ട് കഴിഞ്ഞപ്പോൾ. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ അക്സെപ്റ്റൻസ്. അദ്ദേഹത്തിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷം ആ ഫേസിൽ വളരെ കാണാമായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ അവാർഡ് ഞാൻ കണക്കാക്കുന്ന അതാണ്.

ഓർക്കസ്ട്രേഷന് നമ്മള് പറയുമ്പോ പത്മരാജൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ഓർക്കസ്ട്രയ്ക്ക് എത്ര ചാർജ് ആവുന്നതിനെ പറ്റി ചിന്തിക്കുക. അതിന് ആവശ്യമുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും ബുക്ക് ചെയ്താണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വീണ, അതുപോലെ മാൻഡലിൻ, ഒരുപാട് 3-4 മാൻഡലിൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വയലിന് 20 വയലിന് ഇതായിരുന്നു, ലീഡ് വയലിൻസ് 12 പിന്നെ 8 അങ്ങനെയായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ വീണ വായിച്ചിരുന്ന അന്നത്തെ അവിടെ വായിക്കുന്ന ഒരു എല്ലാവരും പാച്ചെന്ന് അങ്ങനെ പറയണം, അങ്ങനെയാണ് ഇതിന് വീണ വായിച്ചിരുന്നത്. അപ്പോൾ ഇത് ഫുൾ നല്ല ഹെവി ഓർക്കസ്ട്രയിൽ ചെയ്ത 2 വർക്കാണ്.

ഒരു ദിവസം പറയുന്നു, ഇങ്ങനെ ഒരു പുതിയൊരു സിനിമ ഉണ്ടായി, നമുക്ക് പാട്ടിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ പോയി. ഈ പറഞ്ഞ പോലെ രണ്ട് പാട്ടിനു വേണ്ടി ട്യൂൺ തന്നെ കമ്പോസ് ചെയ്താൽ മതി നേരത്തെ പറഞ്ഞു. അതാണ് കുറച്ചുകൂടെ നമുക്കൊരു സെലക്ഷന് ചാൻസസ് കൂടുതലുണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ രണ്ടും ഡ്യുവറ്റും ഒരു ഡ്യുവറ്റും ഒരു മെലഡിയായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഇതേപോലെ നാലഞ്ച് ട്യൂൺ ഓരോ ഇതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കി, അതിൽ നിന്ന് രണ്ട് ട്യൂൺ അക്സെപ്റ്റ് ചെയ്ത്. അപ്പോൾ അന്ന് എൻ്റെ അടുക്കെ എഴുതാനായിട്ട് ഒരു പുതിയൊരാളെ നമുക്ക് ഉണ്ടെങ്കിൽ, രവിക്ക് നല്ലോണം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളോട് പേര് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൈതപ്പുറത്തിൻ്റെ വേണമെങ്കിൽ പറയാം. അപ്പം പുള്ളി പറഞ്ഞു ആ ശരിയാ, കൈതപ്പുറം നമ്മുടെ ആകാശവാണിക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ എഴുതി. അപ്പോൾ എങ്ങനെ ഒന്ന് കൈതപ്പുറത്തിനെ എങ്ങനെ സംഘടിപ്പിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാൻ കാലിക്കറ്റിലാണ്, ഞാൻ എനിക്കൊരാളുണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞ് കൈതപ്പുറത്തിനെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പി കെ ഗോപിയാണ്, ആകാശവാണിക്കൊക്കെ ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് പി കെ ഗോപി. പി കെ ഗോപിയുടെ നമ്പറിൽ വിളിച്ച് പി കെ ഗോപി വഴിയാണ് കൈതപ്പുറത്തിനെ ഉടനെ ഇവിടെ വരണം എന്ന് പറഞ്ഞു. പത്മനാഭപുരത്ത് എനിക്ക് നാളെ തന്നെ കൈതപ്പുറത്തുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് നമ്മളിവിടെ ഇരുന്ന് അതിൻ്റെ ട്യൂണൊക്കെ ശരിയാക്കി തിരിച്ച് മദ്രാസിൽ പോയിട്ട് അവിടെ വെച്ചാണ് കൈതപ്പുറം വരികൾ എഴുതുന്നത്.

കണ്ണിൽ നിന്മയെന്നുള്ള ഒരു ഒരു ചേഞ്ചാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്കെയിൽ ചേഞ്ച് ചെയ്തിട്ട് പല്ലവി ഒരു ഫേസിലും അനുപല്ലവി വേറൊരു ഫേസിലും അങ്ങനെ എന്നിട്ട് ഇന്റർ കണക്ട് ചെയ്ത് ഒരു എനിക്ക് ഒരു വേറെ ആരെ അനുകരിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അന്ന് ഞാൻ ചെയ്യുമ്പോൾ സനിൽ ചൗധരിയുടെ പാട്ടുകളാണ് എൻ്റെ ഓർമ്മയുടെ ഒരു കോഡ്സ് ബേസ് ചെയ്ത് ഒരു പ്രത്യേക സ്റ്റൈലിൽ ചെയ്ത, പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ ഞാൻ അനുകരിച്ചിട്ടില്ല.

പിന്നെ ഡ്യുവറ്റ് എന്റെ അടുക്ക പറഞ്ഞു, ഈ സാധാരണ നമ്മുടെ മലയാളം ഇതിലൊക്കെ ഡ്യുവറ്റ് വരുമ്പോൾ ആവശ്യമില്ലാത്തൊരു വെസ്റ്റേൺ ഹമ്മിങ് ഇതൊക്കെ കൊടുക്കും, ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒരു പുതുമ ഡ്യുവറ്റിന് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ആ ഡ്യുവറ്റിനെ പറ്റി കുറെ ഇപ്പം പുള്ളി വളരെ നന്നായിട്ട് ആ സീക്വൻസ് പറഞ്ഞു തന്നു. അതായത് ഇങ്ങനെ ഒരു മത്താപ്പ് പൊട്ടി വിരിയുന്ന ഒരു സന്തോഷമായിരുന്നു. അപ്പം അതങ്ങനെ ആ ഹാപ്പിനെസ് ഇങ്ങനെ കുറേശ്ശെ കൊണ്ടുവന്നിട്ട് ആ പാട്ട് ഇങ്ങനെ വന്നു വന്നൊരു ഹൈലൈറ്റ്സ് ആയിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പം അതനുസരിച്ചാണ് ഞാൻ ആ ട്യൂൺ കമ്പോസ് ചെയ്തിരുന്നത്.

ഇരുളല ചിതറിയ പുലരിയുണർന്നതിൽ ഇന്നലെ മൂടിയ മഞ്ഞൊരുകി ഹിമജലമൊഴുകിയ പുഴയിൽ അഴകിൽ നാം ഇരുമേ പുണരും ചലനം ചലനം നീവിൻ പൂ പോൽ ഇതളായി തെളിയും വരമായി നിറമായി.

0: കുറെ കാലമായിട്ട് ഈ സീറ്റ് നിന്റെ ഒക്കെ കയ്യിലല്ലേ. ഇനി കൊച്ചു പൈലുകൾ വരട്ടെ.
1: ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ അവതരിപ്പിക്കുന്ന ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രം അംഗം അട്ടഹാസം 8 May തിയേറ്ററുകളിൽ എത്തി. മാധവ് സുരേഷ്, ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ്, മക്ബൂൽ സൽമാൻ, നന്ദു, അലൻസിയർ, എം എ നിഷാദ്, അന്നാരാജൻ, അംബിക, കിച്ചു, സിബി തോമസ്, സ്മിനു സിജോ, അമിത്, കുട്ടിയഖിൽ, ദീപക് ശിവരാജൻ എന്നിവർ അഭിനയിക്കുന്നു. സംവിധാനം സുജിത് എസ് നായർ. ബാനർ ട്രിയാനി പ്രൊഡക്ഷൻസ്. നിർമ്മാണം അനിൽകുമാർ ജി, സാമുവൽ മത്തായി. ഛായാഗ്രഹണം ശിവൻ എസ് സംഗീത്. രചന സുജിത് എസ് നായർ, അനിൽകുമാർ ജി. എഡിറ്റിംഗ് പ്രദീപ് ശങ്കർ.
2: അവർ തന്നെ കാണാൻ നിന്റെ മുന്നിലേക്ക്.
3: പഠിക്കാൻ മിടുക്കറായിരുന്നില്ലേ?
4: ഞങ്ങളെ തന്ത്ര പോലെ
1: പ്രൊഡക്ഷൻ കൺട്രോളർ ഹരി വെഞ്ഞാറമൂട്. ആക്ഷൻസ് ഫിനിക്സ് പ്രഭു, അഷ്റഫ് ഗുരുക്കൾ, റോബിൻ ടോം, അനിൽ ബ്ലേസ്. ഗാനരചന ദീപക് നന്നാട്ടുകാവ്, ഡെസ്റ്റർ അൽഫോൺസ്. സംഗീതം ശ്രീകുമാർ വാസുദേവ്, അഡ്വക്കേറ്റ് ഗായത്രി നായർ. ആലാപനം വിനീത് ശ്രീനിവാസൻ, ഇന്ദ്രവതി ചൌഹാൻ. കല അജിത് കൃഷ്ണ.
5: അവനെ കൊന്നെങ്ങനെയാണെന്നറിയാം.

0: 81 82 ആണ് ഇന്ത്യാന ജോൺസ് എന്ന സിനിമ റിലീസാവുന്നത്. അതിലൊരു ഫാൻ മെയ്ഡ് വേർഷൻ ഉണ്ട്. അതിന്റെ സീൻ ബൈ സീൻ അഡാപ്റ്റേഷൻ നമ്മളെപ്പോഴുള്ള 3 കുട്ടികൾ, അതും അവരുടെ കയ്യിൽ അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ച്.
1: മിന്നൽ മുരളി ആൾറെഡി വന്നതല്ലേ?
0: എടി ഈ മിന്നൽ മുരളി നമ്മളുടെ വേർഷൻ.
2: 4 കുട്ടികൾക്കൊപ്പം അവരുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നാട്ടിലെ ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയുന്ന ചിത്രമാണ് റിവോൾവർ റിംഗോ. കിരൺ നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കുട്ടികളുടെ പ്രകടനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന.
1: സിനിമ ചെയ്യാൻ കാശ് വേണ്ടേ? സിനിമാക്കാര് വേണ്ടേ?
0: അതിനൊക്കെ പറ്റിയ ആള് എന്റെ കസ്റ്റഡിയിലുണ്ട്.
3: അതുപോലെ നമ്മുടെ ആ വില്ലൻ പയ്യനും
4: മിന്നൽ മുരളിയാണ്.
0: യെസ്, അപ്പൊ പറ്റൂലേ?
5: പിന്നെ എനിക്ക് വട്ടല്ലേ, നിന്നൊക്കെ മണ്ടകളിക്ക് കൂട്ടുവെക്കാൻ.
2: വിഷ്ണു ഉണ്ണികൃഷ്ണനും ദേശീയ അവാർഡ് ജേതാവ് ശ്രീപദ് ജാൻ, ധ്യാൻ നിരഞ്ജൻ, ആദിശേഷ്, വിസാദ്, ആവണി എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. താരക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രം 8 May തിയേറ്ററുകളിൽ എത്തി.
6: ജാൻവി കപൂറിന്റെ ബുക്ക് നല്ല പളങ്ക് പോലെയുള്ള കുട്ടിയല്ലേ.
2: സിബി ജോർജ് പൊൻകുന്നമാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. വായിച്ചും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയ സൂപ്പർ നാച്ചുറൽ കഥാപാത്രങ്ങളെ മനസ്സിൽ ചേർത്ത് പിടിച്ച് അവരുടെ പേരിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന 4 കുട്ടികളുടെ കഥയാണ് ഇത്. വളരെ രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത് എന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന.
7: ഗോപ്രോ, ഹെലിക്യാം, ജിമ്മി ജിബ്, കയ്യിൽ 10 പൈസലും എന്തൊക്കെ ആഗ്രഹങ്ങളാണ്.
2: സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും സിനിമയെടുക്കണമെന്ന മോഹവുമായാണ് കുട്ടികൾ മുന്നോട്ടു പോകുന്നത്. ഇതിനിടയിൽ ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നതും അയാൾ സഹായിക്കുന്നതുമാണ് ചിത്രം പറയുന്നത് എന്നാണ് ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത്. ലാലു അലക്സ്, സാജു നവോദയ, വിജിലേഷ്, ബിനു തൃക്കാക്കര, അനീഷ് ജി മേനോൻ, ആദിനാട് ശശി, രാജേഷ് അഴീക്കോടൻ, സുരേന്ദ്രൻ പരപ്പനങ്ങാടി, അഞ്ജലി നായർ, ഷൈനി സാറ, അർഷ, സൂസൻ രാജ്, ആവണി എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് മുക്കം ഭാഗങ്ങളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം. കൈതപ്രത്തിന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് ഈണം പകർന്നിരിക്കുന്നു. ഫൈസൽ അലിയാണ് ഛായാഗ്രഹണം ഒരുക്കുന്നത്. അയൂബ് ഖാൻ എഡിറ്റിംഗ് നിർവഹിക്കുന്നു. കലാസംവിധാനം അരുൺ വെഞ്ഞാറമൂട്. മേക്കപ്പ് ബൈജു ബാലരാമപുരം. കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് മട്ടന്നൂർ. സ്റ്റിൽസ് ശാലു പേയാട്. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഷിബു രവീന്ദ്രൻ. അസോസിയേറ്റ് ഡയറക്ടർ സഞ്ജയ് ജി കൃഷ്ണൻ. പ്രോജക്ട് കോർഡിനേറ്റർ ചന്ദ്രമോഹൻ എസ് ആർ. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പാപ്പച്ചൻ ധനുവച്ചപുരം. പി ആർ ഒ വാഴൂർ ജോസ്.
8: ആക്ഷൻ.
1: ഗൈസ്, ഞാൻ അന്ന് പറഞ്ഞ പോലെ അല്ല, എന്റെ കയ്യിൽ ശരിക്കും 10,000 രൂപയുണ്ട്. പ്രേമത്തിൽ തുടങ്ങിയ കുഴപ്പങ്ങളാണ് ഇതൊക്കെ.
5: പ്രേമത്തിന് കുഴപ്പം?
1: പ്രേമത്തിനല്ല, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്.
5: പ്രേമത്തിന് ശേഷം കുഴപ്പം? വെറുതെ അനാശം പറയരുത്.
2: മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച് ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുന്ന ചിത്രം വേൾഡ് വൈഡ് കളക്ഷനായി 200 കോടിയിലധികം രൂപ നേടിയിരിക്കുന്നു. ചിത്രം ഇപ്പോൾ OTT റിലീസിനെത്തുകയാണ്.
9: നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ? അവന്റെ ചേട്ടന്റെ കൂട്ടുകാരനാരാന്നറിയോ?
10: മൊത്തം കുഴപ്പമാണല്ലോ.
2: നവാഗതനായ സവിൻ എസ് എ സംവിധാനം ചെയ്ത വാഴാറ്റുവിനായി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് സംവിധായകൻ വിപിൻ ദാസാണ്. WTS പ്രൊഡക്ഷൻസ്, ഇമാജിൻ സിനിമാസ്, സിഗ്നേച്ചർ സ്റ്റുഡിയോസ്, ഐക്കൺ സ്റ്റുഡിയോസ്, ഷൈൻ സ്ക്രീൻസ് എന്നീ ബാനറുകളിലായി വിപിൻ ദാസ്, ഹാരിസ് ദേശം, സാഹു ഗാരപാട്ടി, PB അനീഷ്, ആദർശ് നാരായൺ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. സോഷ്യൽ മീഡിയ താരങ്ങളായ ഹഷീർ, അലൻ ബിൻ സിറാജ്, അജിൻ ജോയ്, വിനായക് വി തുടങ്ങിയ യുവതാരങ്ങൾ അണിനിരന്ന ചിത്രത്തിൽ സുധീഷ്, വിജയ് ബാബു, അജു വർഗീസ്, അരുൺ അൽഫോൺസ് പുത്രൻ, വിനോദ് കിടാമംഗലം, അമീൻ, നിഹാൽ, അഞ്ചൽ മറിയ തുടങ്ങിയ താരങ്ങളും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്.

0: വക്കീലെ, താഴെയുള്ള അനീച്ചാർക്ക് സിനിമയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ അവൻ സംവിധായകൻ ജിത്തു ജോസഫിന്റെ കൂടെ കൂടിയിട്ടുണ്ട്.
1: ദൃശ്യം ഫോർ വല്ലോണാ.
0: ഇതില് ജോർജ് കുട്ടി ഇല്ലാത്ത സമയത്ത് ക്ഷണിക്കപ്പെടാത്ത മറ്റൊരതിഥി വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്.
2: സൈജു കുറുപ്പിനെ നായകനാക്കി കൃഷ്ണദാസ് മുരളി രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് അടുത്തിടെ തിയേറ്ററുകളിൽ എത്തിയ മോഹിനിയാട്ടം. സൈജു കുറുപ്പ് നായകനായ ഭരതനാട്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി എത്തിയ മോഹിനിയാട്ടം മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിയത്. ചിത്രം ഇപ്പോൾ OTTയിലൂടെ റിലീസിനെത്തുകയാണ്.
3: നമ്മള് മാത്രമല്ല, വേറെ ആൾക്കാരുണ്ട് അവന്റെ ലിസ്റ്റിൽ.
1: എന്റെ ദൈവമേ, അപ്പൊ ഒരു വണ്ടി നിറച്ച ആളുകളാണ് ഈ പടത്തിന് ധ്യാനത്തിന് പോണത്.
4: രണ്ടമ്മമാരിൽ ഒരേ സായുള്ള രണ്ടു മക്കളോ?
0: അതെ.
4: അങ്ങനെയൊക്കെ പറ്റുമോ?
0: എന്റെ ചില പറ്റും.
2: ഡാർക്ക് ഹ്യൂമറിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ സൈജു കുറുപ്പിനെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, വിനയ് ഫോർട്ട്, ബേബി ജീൻ, കലാരഞ്ജിനി, ശ്രീജ രവി, അഭിറാം രാധാകൃഷ്ണൻ, സ്വാതിദാസ് പ്രഭു, ദിവ്യ നായർ, ശ്രുതി സുരേഷ്, നന്ദു പൊതുവാൾ, ജിവിൻ, സന്തോഷ് ഗുരുവായൂർ, നിസ്താർ സേട്ട് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. തോമസ് തിരുവല്ല ഫിലിംസിന്റെയും സൈജു കുറുപ്പ് എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ലിനി മറിയം ഡേവിഡ്, അനുപമ ബി നമ്പ്യാർ എന്നിവരാണ്. ഭരതൻ നായരുടെ മരണശേഷവും അദ്ദേഹം ഉണ്ടാക്കിവെച്ച പ്രശ്നങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുടുംബാംഗങ്ങളുടെ പരിശ്രമവും മറ്റുമാണ് രസകരമായി ചിത്രത്തിലൂടെ പറഞ്ഞു പോകുന്നത്. May 8 മോഹിനിയാട്ടം OTTയിലെത്തി.
1: ക്ലൈമാക്സില് ജോർജ് കുട്ടിയും ഫാമിലി അകത്തു പോണ വല്ലതുമാണോ? ജോർജ് കുട്ടിനെ ഒന്ന് അതിന്ന് ഊരിക്കൊണ്ടുവരാൻ പറ്റുമോ? ഫാമിലി മൊത്തം അകത്തു പോയിക്കോട്ടെ, അവറ്റകളൊക്കെണ്ടല്ലോ ഉപദ്രവം.
5: Song of the Week.
6: Are you ready? If you are ready, make some noise. 4 3 4 3 2 1.
7: അംഗം അട്ടഹാസം എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും സംഘവും പാടിയ ഗാനം. ദീപക് നന്നാട്ടുകാവിന്റെ രചന ശ്രീകുമാർ എസ് വാസുദേവ്, ഗായത്രി എസ് നായർ എന്നിവരുടെ സംഗീതം.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്? ചോദ്യമിതാ ഒരിക്കൽ കൂടി, നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂർ ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം പി വി രമേശൻ, നിർവഹണ സഹായം ബേബിസ്മിത, ഷേണി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ദിൽ എന്ന ചിത്രത്തിനു വേണ്ടി അനുരാധ പൊതുപാടും ഉദിത് നാരായണും ചേർന്ന് പാടിയത്.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ. ഇനിയൊരു കന്നഡ ഗാനം കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം അപ്തമിത്ര.

0: വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എ കെ വേണുഗോപാലനും സംഘവും അവതരിപ്പിച്ച ചരടുകുത്തി കളിപ്പാട്ട് കേൾക്കാം.
1: ആടക്കൂടെ മറന്ന് മുട്ടുകൊളിച്ചാ മാറും.

കൊലുങ്ങിയെടുത്ത് കൂടി മടക്കിട്ട് ആടക്കൂടെ മറന്ന് മുട്ടുളച്ച മറന്നു ചേട്ടേ നാ

കൊലിങ്ങേരുത്തുപിടി മടങ്ങിട്ട് ആടെ കൂടിയ മറന്ന് മുട്ടുളച്ച മറന്നു കൊട്ടിടി കൂച്ചിനി.

കുലങ്ങേത്തുപടി പടകേട് പാടക്കൂടി അമർന്ന് മുട്ടുളച്ച മറന്നു.

0: ದಿಡ ದಿತ್ತೈ ದಿಗಿದೈ ದಿಗೈತ ದಿಗಿದತ್ತೈ.
1: എ കെ വേണുഗോപാലനും സംഘം അവതരിപ്പിച്ച ചരടുകുത്തികളി പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഹരികൃഷ്ണൻസ്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീട് അത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാര മാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവി സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവി ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം.
0: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു.
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം.
0: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം.
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
0: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി.
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ.
0: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
0: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: മഴക്കാലത്ത് ഈ സാരിയെല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
11: എന്റെ ടീച്ചറെ,
12: അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
13: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ.
14: മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
15: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
16: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
17: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
16: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
18: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
19: ഓ ലവ്ലി, വെൽ ഡൺ.
18: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
20: RBI പറയുന്നു,
18: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
11: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അശോക് കുമാർ പാടിയത് സ്വാതിഹൃദയം എന്നാരംഭിക്കുന്നു.

ലളിതഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹൈദരാബാദിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. രാജ്യത്തെ പ്രളയ ഉഷ്ണതരംഗ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി തമിഴക വെട്ടറി ഘടകം പാർട്ടി അധ്യക്ഷൻ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കും. ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. എല്ലാ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന സംഗീത കച്ചേരി ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ നടക്കും. മഴക്കാലം എത്തുന്നതിന് മുന്നോടിയായി പകർച്ചവ്യാധികൾ തടയുന്നതിനും പ്രളയ സാധ്യത കുറയ്ക്കുന്നതിനുമായി കോഴിക്കോട് മുക്കം നഗരസഭയുടെ നേതൃത്വത്തിൽ ഇരുവഞ്ഞിപ്പുഴ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയിൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസും അരുന്ധതിയും ചേർന്ന് പാടിയത് ചിത്രം രാക്കുയിലിൻ രാഗസദസ്സൻ.

0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: Union Home Minister Amit Shah today reviewed the country's preparedness to deal with possible floods and heat wave conditions. Chairing a high-level meeting in New Delhi, Mr. Shah assessed the readiness of central government agencies, reviewed early warning systems, resources deployment and inter-agency coordination to ensure zero loss of life and minimum loss of property. The minister also reviewed the progress of long-term flood mitigation measures being taken across the country, including protection of critical infrastructure projects, river management initiatives, and scientific advancements in forecasting. Vice Admiral Sanjay Vatsyayan has been appointed as the next Flag Officer Commanding in Chief of the Western Naval Command headquartered in Mumbai. He will take charge of one of the Indian Navy's most strategically important commands responsible for safeguarding India's Western Maritime Front and key sea lanes in the Arabian Sea. And in IPL cricket, Lucknow Super Giants have set a target of 204 runs for Chennai Super Kings at M.H. Chidambaram Stadium in Chennai. In reply, Chennai Super Kings were 60 for 1 in 4.4 over when reports last came in. Earlier put into bat, Lucknow posted 203 runs for the loss of 8 wickets in their allotted 20 overs. And with that, we end this news bulletin.
1: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക. അവതരണം സുനീഷ് വിതുര. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDF സിറ്റിംഗ് സീറ്റുകളടക്കം UDF പിടിച്ചെടുത്തു. പുതുപ്പള്ളി നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ സീറ്റ് നിലനിർത്തിയത്. എന്നാൽ LDF സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് തോൽപ്പിച്ചു. LDF കോട്ടയായിരുന്ന വൈക്കം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ ബിനിമോന്റെ അട്ടിമറി വിജയം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോട്ടയം നിയോജകമണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീറ്റ് നിലനിർത്തി. പാലാ നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ വിജയിച്ചു. UDF സ്ഥാനാർത്ഥികളായ വിനു ജോബ് കുഴിമണ്ണിൽ ചങ്ങനാശ്ശേരിയിലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ പൂഞ്ഞാറിലും റോണി കെ ബേബി കാഞ്ഞിരപ്പള്ളിയിലും വിജയിച്ചു. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തി UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM സ്ഥാനാർത്ഥിയുമായ മഞ്ജു സുജിത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനു ജോബ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിൽ അംഗമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിനു ജോബിന്റെ തിളക്കമാർന്ന വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. കോട്ടയം ജില്ലയിൽ മിന്നാമിന്നി ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സമൂഹ അധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ദ്വിദിന മിന്നാമിന്നി ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെള്ളകം ചൈതന്യയിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി ഒയെ നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS പ്രോഗ്രാം ഓഫീസർ ഷൈല തോമസ്, കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്ലാസുകളും കലാപരിപാടികളും മത്സരങ്ങളും ഉല്ലാസ പഠനയാത്രയും ചൈതന്യ പാർക്ക് സന്ദർശനവും മാതാപിതാക്കളുടെ സംഗമവും ക്രമീകരിച്ചിട്ടുണ്ട്. വരൾച്ച മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രാദേശിക തലത്തിലുള്ള താപപ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. വരൾച്ച നേരിടുന്നതിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പങ്ക് പ്രധാനമാണെന്നും 30 വർഷമെങ്കിലും മുൻകൂട്ടി കണ്ടുള്ള കർമ്മപദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ലിറ്റി ജോസഫ്, LSGD ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് റാണി പി ജോയി എന്നിവർ പ്രസംഗിച്ചു. പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ മെയ് 17 LBS സെന്റർ ഫോർ സയൻസസ് ആൻഡ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കോട്ടയം ജില്ലയിലെ യോഗ്യത നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചിത സമയത്ത് എത്തണമെന്ന് അക്ഷയ പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡന്റ്സ് മാർക്കറ്റ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് ത്രിവേണി സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ പഠന ഉപകരണങ്ങൾക്കും 30 മുതൽ 60% വിലക്കുറവുണ്ട്. ജൂൺ 15 സ്കൂൾ മാർക്കറ്റ് തുറന്ന് പ്രവർത്തിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 തിരനോട്ടം. അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ, ഇതിന്റെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പി മായാമണി. 6 മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഓണപ്പാട്ടുകൾ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം, ആലാപനം ഡോക്ടർ എസ് പ്രശാന്ത് കൃഷ്ണൻ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഈ രാത്രിയും കടന്നുപോകും പുലരി പിറക്കുമ്പോൾ. കണ്ണൂർ സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസർ വിജയ പ്രദീപുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ കൽപ്പറ്റ നാരായണന്റെ കോന്തല എന്ന പുസ്തകത്തെക്കുറിച്ച് വി സി ഗീത സംസാരിക്കുന്നു, തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 ഭഗവതി പാട്ട് അവതരണം വി എസ് ശങ്കരനും സംഘവും. 12:40 ആരോഗ്യദീപ്തി. വേനൽക്കാല നേത്രരോഗങ്ങളും പ്രതിവിധികളും ആയുർവേദത്തിൽ. പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ അഞ്ജലിയുമായുള്ള അഭിമുഖം അവസാന ഭാഗം. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ പുനഃപ്രക്ഷേപണം. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി കുടുംബത്തിനൊരു കൂട്ട്. വേനൽ മഴയും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നത് ആറളം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് കുമാർ ടി ജി. വൈകുന്നേരം 5:00 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ലളിത ഗാനങ്ങൾ കേൾക്കാം. 5:30 കണ്ണീർപാട്ട് അവതരണം തുമ്പക്കൽ രാമൻ പണിക്കരും സംഘവും. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 ജില്ലാവൃത്താന്തം പാലക്കാട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. കയ്യൂർ കൂക്കോട്ടെ വല്ലി ഡയറി ഫാമിന്റെ വിശേഷങ്ങൾ കേൾക്കാം. 7:20 കമ്പോള വിലയിലവാരം. 7:35 എഫ് എം ഹെൽത്ത് പ്ലസ്. സ്ത്രീകളുടെ പ്രത്യുൽപാദന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമായ എൻഡോമെട്രിയോസിസ് കാരണങ്ങൾ ലക്ഷണങ്ങൾ

0: ചികിത്സ എന്നിവയെക്കുറിച്ച് ഡോക്ടർ സി കെ ഗായത്രിയുമായുള്ള അഭിമുഖം കേൾക്കാം. 8 മണിക്ക് കിളിക്കൂട്ടം, ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ, 2 ഭാഗം പുനഃപ്രക്ഷേപണം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ദൈവത്തിൻ മനമാരു കണ്ടു. രചന ജയരാജ് മിത്ര, സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നരിയാപുരം വേണുഗോപാൽ, ആദ്യ എ നായർ, പ്രസിദ്ധ് പ്രമോദ്, റജു കോലിയക്കോട്. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ. പുനഃപ്രക്ഷേപണം 2026 മെയ് 12 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹറിലെ.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യാ വാർത്താഃ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യ പ്രായ 94 ശതകോടി രൂപ്യകാണാം ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഉത്തർപ്രദേശ് രാജ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ അദ്യ സ്വമന്ത്രിമണ്ഡലസ്യ വിസ്താരം കൃതവാൻ. ഭാജപാദലസ്യ ഷഡ് നേതാരഃ മന്ത്രിരൂപേണ ശപഥം ഗൃഹീതവന്തഃ. തമിഴ്നാടുരാജ്യ ടി വി കെ ദളസ്യ സംസ്ഥാപകഃ ശ്രീ സി ജോസഫ് വിജയ അദ്യ പ്രാതകാലേ മുഖ്യമന്ത്രിപദസ്യ ശപഥം ഗൃഹീതവാൻ. തേന സഹൈവ നവമന്ത്രിണഃ അപി ശപഥം ഗൃഹീതവന്തഃ. ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വരിഷ്ഠ നേതാ ഡോക്ടർ ഹിമന്ത വിശ്വ ശർമ്മ വിധായക ദളസ്യ നേതാരൂപേണ നിർവാചിതഃ. അപി ച ഷംഘായി നഗരെ ആയോജിതേ ധനുഷ്ക്രീഡായാഃ വിശ്വചഷക് സ്പർധായാം ഭാരതീയ മഹിളാ റിക്കർവ് ദളേന ചീനദേശം പരാജിത്യ സ്വർണപതകം പ്രാപ്തം. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാന രാജ്യേ പ്രായഃ 94 ശതകോടി രൂപ്യകാണാം ആധാർഭൂത സംരചന ഔദ്യോഗിക പരിയോജനാനാം ച ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. ഏതാസാം പരിയോജനാനാം ഉദ്ദേശ്യഃ സമ്പർക്ക സുദൃഢീകരണം, കാര്യക്ഷമതായാഃ ഉന്നയനം, സുരക്ഷാവർദ്ധനം തഥാ ജനാനാം കൃതേ ഉത്തമ യാത്രാനുഭവസ്യ പ്രദാനേന സഹ സംബദ്ധഃ അസ്തി. ഹൈദരാബാദ് അന്താരാഷ്ട്രീയ സമ്മേളന കേന്ദ്രെ ആയോജിത അസ്മിൻ കാര്യക്രമേ തെലങ്കാന രാജ്യസ്യ രാജ്യപാല ശിവപ്രതാപ് ശുക്ല, മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി, കേന്ദ്രീയമന്ത്രി ജി കിസൻ റെഡ്ഡി തഥാ അന്യേ വരിഷ്ഠ നേതാരഃ ഉപസ്ഥിതാ ആസൻ. സഭാം സംബോധയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്തവാന്യത് കേന്ദ്രസർവകാരേണ ഗൃഹീതാനാം ഉപായാനാം കാരണാത് ഭാരതദേശഃ പശ്ചിമേഷ്യ സംഘർഷജനിതം ഊർജാസങ്കടം പ്രഭാവിരീത്യാ നിയന്ത്രയതി. സഹ അവദത്യത് ആയാതിത പെട്രോളിയം ഉത്പാദാനാം ഉപയോഗഃ കേവലം ആവശ്യകതാനുസാരമേവ കരണീയഃ യേന വിദേശീ മുദ്രായാ സംരക്ഷണം ഭവിഷ്യതി. തഥാ വർത്തമാന സംഘർഷസ്യ പ്രതികൂല ഭാവനാം പ്രഭാവാനാം ന്യൂനീകരണേ സഹായത ഭവിഷ്യതി. നരേന്ദ്രമോദി ഉക്തവാന് യത് പശ്ചിമബംഗ അസമ പുദുച്ചേരി ചേത്യേഷു ത്രിഷു രാജ്യേഷു ഭാരതീയ ജനതാ പാർട്ടി ഇതി ദളസ്യ വിജയ കേന്ദ്രപ്രശാസനസ്യ രാഷ്ട്രീയ നീതിം പ്രതി ജനസമർത്ഥനസ്യ പ്രമാണം അസ്തി. തേൻ ഉക്തം യത് നിർവാചന പരിണാമൈഃ ദേശസ്യ ഭാവന ജ്ഞായതെ. അദ്യ ബംഗളൂരുനഗരെ ഭാജപ കാര്യകർത്തൃഭ്യ സംബോധയൻ പ്രധാനമന്ത്രി മോദി ഉക്തവാൻ യത് അദ്യ താദൃശ്യാഃ പ്രശാസനസ്യ ആവശ്യകത അസ്തി യഃ ശീഘ്രം കാര്യം കർത്തും ശക്നുയാത്. സുശാസനം ദാതും സമർത്ഥാ ഭവേത്, സമസ്യായ സമാധാനം കൃത്വാ ദേശ പ്രഗതിപഥെ നേതും ച സമർത്ഥാ ഭവേത്. തേന ഏതദപി ഉക്തം യത് ഭാജപാദലസ്യ ശാസനം അധുനാ ഏകവിംശതി രാജ്യേഷു വർത്തതേ യത്ര ലോകകല്യാണായ ദേശസ്യ സമൃദ്ധേ ച കാര്യം ക്രിയതേ. പ്രധാനമന്ത്രി കോൺഗ്രസ് ദലോപരി സ്ത്രീണാം പ്രതി അവിശ്വാസസ്യ ആരോപം പ്രഖ്യാപിതവാൻ. സഹ അവദത്യത് കോൺഗ്രസ് ദലേന സംസദി നാരീവന്ദന സംശോധന വിധേയകസ്യ വിരോധേ മതദാനം കൃതം. യസ്മിൻ സംസദി മഹിളാനാം കൃതേ 33% ആരക്ഷണസ്യ വ്യവസ്ഥ കൃതാ ആസീത്. प्रधानमंत्री राष्ट्र विकासाय कार्यं कर्तुं तथा च अमेरिका ईरान युद्धजनितानां समावानानां सम्मुखीकर्तुं

0: जर्मनी देशस्य पूर्व चांसलर गेरहार्ड श्रोडर तस्य प्रिय नेता अस्ति। पुतिनः एतदपि उक्तवान् यत् स्थायी शांति प्रस्तावस्य अंतिम रूपस्य निर्णयानन्तरमेव सः युक्रेन देशस्य राष्ट्रपतिना व्लोदिमीर जेलेंस्की इत्यनेन सह मिलिष्यति। शंघाई नगरे आयोजिते धनुष्क्रीडायाः विश्वचषक स्पर्धायां भारतीय महिला रिकर्व दलेन चीनदेशं पराजित्य स्वर्णपदकं प्राप्तम्। आईपीएल क्रिकेट स्पर्धा मालिकायां अद्य लखनऊ सुपर जॉयंट्स दलं चेन्नई सुपर किंग्स दलं सम्मुखीकरोति। प्रप्रथमं क्रीडयता लखनऊ सुपर जॉयंट्स दलं अष्टक्रीडकानां हानिपुरस्सरं 3,200 धावनांकाः विनिर्मिताः। संप्रति उभयोः दलयोः मध्ये स्पर्धा प्रचलति। मुख्यवार्ता पुनरेकवारम्। अद्य प्रधानमंत्री नरेन्द्र मोदी तेलंगाना राज्ये प्राय 94 शतकोटि रूप्यकाणां आधारभूत संरचना औद्योगिक परियोजनानां च उद्घाटनं शिलान्यासं च कृतवान्। उत्तर प्रदेश राज्य मुख्यमंत्री योगी आदित्यनाथ अद्य स्वमंत्रिमंडलस्य विस्तारं कृतवान् इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
8: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
7: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ.
9: നോക്ക്, ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമല്ല. എന്നിട്ടും ഫ്രോഡ് നടന്നുടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിനെ ഉടനടി വിവരം അറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ, പാസ്വേഡ്, പിന്നെ OTP ആരുമായും ഷെയർ ചെയ്യരുത്. RBI പറയുന്നു, അറിവ് നേടും, അത് പ്രാവർത്തികമാക്കും.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും TVK അധ്യക്ഷനുമായ ജോസഫ് വിജയ്ക്കും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യനിർമ്മാണത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം രാഷ്ട്രീയ സംവിധാനങ്ങളെക്കാൾ ശക്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
10: मानसिक रूप से शांत हो, जो सामाजिक रूप से जिम्मेदार हो और जो समाज के प्रति संवेदनशील हो. इसलिए स्पिरिचुअल वेलबींग, मेंटल हेल्थ, योग, मेडिटेशन, इस पर काम करने वाली आपके महत्वपूर्ण.
1: തുടർന്ന് തെലങ്കാനയിലെത്തിയ ശ്രീ നരേന്ദ്രമോദി ഏകദേശം 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉന്നതാധികാര സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയും മറ്റ് മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പുതിയ കേരള മുഖ്യമന്ത്രിയെ സംബന്ധിച്ച അന്തിമ തീരുമാനം മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു.

0: തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷനുമായ സി ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ബുധനാഴ്ചയ്ക്ക് മുൻപ് നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ ജോസഫ് വിജയ്ക്ക് ആശംസയറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകയും വിജയ്ക്ക് അഭിനന്ദനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ സി ജോസഫ് വിജയ്ക്ക് ആശംസകൾ നേർന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകുന്ന വിധി വലിയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിൽ ബിജെപിയുടെയും എൻഡിഎയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തെരഞ്ഞെടുത്തു. ഗുവാഹത്തിയിൽ ഇന്ന് ചേർന്ന യോഗത്തിലാണ് അദ്ദേഹത്തെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. 102 എംഎൽഎമാരുടെ പിന്തുണയുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ലോക്ഭവനിൽ ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിലെ കേന്ദ്ര ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. വെള്ളപ്പൊക്ക ലഘൂകരണ നടപടികളുടെ പുരോഗതിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു. എറണാകുളം കോതമംഗലത്ത് 3 വിദ്യാർത്ഥികൾ പുഴയിൽ മുങ്ങിമരിച്ചു. വടാട്ടുപാറ പലവൻ പുഴയിൽ കുളിക്കാനിറങ്ങിയ കോതമംഗലം മാർ ബെസേലിയോസ് ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികളായ ഡിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം, തിരുവല്ല, കോട്ടയം സ്വദേശികളാണ് ഇവർ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചൂടി നിലനിൽക്കുന്നതിനാൽ ബുധനാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. മെയ് മാസത്തിലെ 2-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും മാതൃദിനമായി ആഘോഷിക്കുന്നത്. അമ്മ പ്രകൃതിക്ക് തുല്യമാണെന്നും നമ്മുടെ സംസ്കാരത്തിൽ അമ്മമാർക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ അനുസ്മരിക്കുന്നു.
2: അമ്മമാരെ ആദരിക്കുന്ന ഈ പ്രത്യേക ദിനത്തിൽ എത്ര അഭിമാനത്തോടെയാണ് നാം നമ്മുടെ അമ്മമാരെ ഓർമ്മിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യവും സ്നേഹവും അമ്മ തന്നെയാണ്. ഈ ഭൂമിയിലെ എല്ലാ സത്യവും എല്ലാ സൗന്ദര്യവും അമ്മയിൽ നിന്ന് ഉദ്ഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അമ്മയുടെ സ്പർശം ഹൃദയംഗമമാണ്. ആ കരുതലിന് പകരം വെക്കാൻ ഒന്നുമില്ല. അമ്മയുടെ സ്മരണയ്ക്ക് ഈ പ്രത്യേക ദിനത്തിൽ എന്റെ ഹൃദയാശംസകൾ ഞാൻ അർപ്പിക്കുന്നു.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. ഇതിന്റെ പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുണ്ടായിരിക്കും. 9 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാള സിനിമയിലെയും നാടകരംഗത്തെയും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. ശബ്ദവിസ്മയവുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ISROയുടെ പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ആദ്യമായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ആസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: 10 ദ്വീപുകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 21 വിദ്യാർത്ഥികളും 3 എസ്കോർട്ടുകളും അടങ്ങുന്ന സംഘമാണ് ലക്ഷദ്വീപിൽ നിന്നും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സന്ദർശിച്ചത്. സ്റ്റെം അഥവാ സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് എന്നീ വിദ്യാഭ്യാസ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ പദ്ധതികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര പഠന യാത്രകൾ ഏകോപിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിൽ വിക്ഷേപണ പാഡുകൾ, വാഹന അസംബ്ലി സമുച്ചയങ്ങൾ, മിഷൻ ഇന്റഗ്രേഷൻ സൌകര്യങ്ങൾ, ടെലിമെട്രി ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന ഉപഗ്രഹ സാങ്കേതിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾ നേരിൽ കാണുകയും പഠിക്കുകയും ചെയ്തു.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ

0: ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 9 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 128 റൺ എന്ന നിലയിലാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസുമായി അല്പസമയത്തിനകം ഏറ്റുമുട്ടും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ഈ മാസം 12 സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ശ്രീവരാഹം ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ വൈകിട്ട് 6 മണിക്കാണ് പരിപാടി. പന്തളം എസ് നവീൻ, ഉടുപ്പി എസ് ശ്രീജിത്ത്, ചേർത്തല ജി കൃഷ്ണകുമാർ, അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ എന്നിവർ കച്ചേരി അവതരിപ്പിക്കും. പുതിയ അധ്യയന വർഷാരംഭത്തിൽ മിതമായ നിരക്കിൽ നോട്ടുബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കോഴിക്കോട് മുതലക്കുളത്ത് കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി മെഗാ സ്റ്റുഡന്റ്സ് മാർക്കറ്റ് നാളെ മുതൽ ആരംഭിക്കും. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്യും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പാരിസ്ഥിതിക ഉത്തരവാദിത്തം, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയിലൂടെ വികസിത ഇന്ത്യയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം, കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം വൈകുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി ചലച്ചിത്ര താരവും ടി വി കെ അധ്യക്ഷനുമായ ജോസഫ് വിജയും ഒപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 204 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.
2: ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം കുടുംബസമേതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 10:30 കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി. ോ

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല ഒരു ശ്രോതാവാകാം, എന്നാൽ സ്വന്തം അഭിപ്രായം അതിൽ മുങ്ങിപ്പോകരുത്. ഈ സച്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം. പശുക്കളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ് അകിട് വീക്കം. പശുക്കളുടെ അകിടിനുണ്ടാകുന്ന വീക്കമാണിത്. ശുചിത്വമില്ലായ്മ, അണുബാധ തുടങ്ങിയ കാരണങ്ങൾ ഈ രോഗത്തിലേക്ക് നയിച്ചേക്കാം. ഇത് പാലുൽപാദനത്തെയും പാലിന്റെ ഗുണമേന്മയെയും പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രവുമല്ല, ഇത് ഒരു പശുവിൽ നിന്നും മറ്റൊരു പശുവിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ക്ഷീരകർഷകർക്ക് കടുത്ത സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ഇന്ന് നമുക്ക് കന്നുകാലികളിലെ അകിടുവീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരാനായി പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ നമ്മോടൊപ്പമുണ്ട്. ഷിബു ജോർജ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിക്കുന്നു. ഡോക്ടർ പ്രിയ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഒരു അകിടുവീക്കം രോഗം പശുക്കളിൽ കാണാറുണ്ടല്ലോ, ഈ രോഗത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാം.
1: തീർച്ചയായിട്ടും, പശുക്കളിൽ കാണുന്ന രോഗങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അകിടുവീക്കം. അതിന് കാരണം അത് കർഷകനുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ്. ലോകമെമ്പാടും ഇത്തരത്തിൽ കർഷകർക്ക് ഏറ്റവും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന, അതുകൊണ്ട് തന്നെ പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് അകിടുവീക്കം. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകമെമ്പാടും ആണെന്ന് ഞാൻ പറഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ, ആലപ്പുഴ KDK നടന്ന ഒരു പഠനം, അവര് 3 മാസം കറവ തൊട്ട് 6 മാസം കറവ, ഏറ്റവും അധികം പാല് കിട്ടുന്ന സമയമാണത്, ആ സമയത്ത് കറവയിൽ നിൽക്കുന്ന പശുക്കളിൽ ഒരു പഠനം നടത്തിയപ്പോൾ കണ്ടെത്തിയത് 90% പശുക്കൾക്കും എപ്പോഴെങ്കിലും അകിടുവീക്കം വന്നിട്ടുണ്ട്. അതിൽ തന്നെ 75% പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും പുറമെ കാണിക്കാത്ത അകിടുവീക്കമാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. അപ്പൊ അങ്ങനെ കർഷകർക്ക് അവരറിയാതെ പോലും വലിയ പാലുൽപാദനത്തിൽ ഒരു കുറവ് മാത്രമേ ഒരു പക്ഷേ കർഷകൻ മനസ്സിലാക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ കർഷകന് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അകിടുവീക്കം. അതുകൊണ്ട് അത്രയും പ്രാധാന്യം അതിന് നൽകിയാൽ തന്നെയേ ഉള്ളൂ ക്ഷീരമേഖലയിൽ നമുക്കൊരു പുരോഗതി കൈവരിക്കാൻ കഴിയും.
2: ഇതുണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
1: പ്രധാനമായിട്ടും രോഗാണുബാധ തന്നെയാണ്. അതൊരു ബാക്ടീരിയ മൂലമാകാം, വൈറസ് മൂലമാകാം, ഫംഗസ് മൂലമാകാം, മൈക്രോപ്ലാസ്മ മൂലവുമാകാം. പിന്നെ ലെപ്റ്റോസ്പൈറ പോലെയുള്ള ചില രോഗങ്ങൾക്ക് അനുബന്ധമായിട്ട് ലെപ്റ്റോസ്പൈറൽ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ അകിടുവീക്കം, അങ്ങനെയും രോഗം വരാം. പിന്നെ അകിടിലെ മുറിവുകൾ, അതിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഇപ്പൊ കറവ രീതി തെറ്റായി പോകുക, അല്ലെങ്കിൽ പശുക്കള് ചിലപ്പോൾ മേയാൻ വിടുന്ന സ്ഥലത്ത് നിന്ന് മുള്ളുകുത്തുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു മുറിവിൽ നിന്നാണ് ബാധ കൊണ്ടും അകിടുവീക്കം വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അകിടുവീക്കം വരാം. ഇത് പറയുന്നതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി കർഷകരുടെ അറിവിലേക്ക്, പശുക്കളെ സ്ഥിരമായി വളർത്തുന്നവർക്ക് പരിചയമുണ്ടാകും, പ്രസവിച്ച ഉടനെ ചിലപ്പോൾ അകിടിനൊരു വീക്കം ഉണ്ടാകും. അതിനെ നമ്മൾ ഫിസിയോളജിക്കൽ എഡിമ എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ഒരു രോഗം അല്ല. പെട്ടെന്ന് പാലുൽപാദനം കൂടുമ്പോൾ പശുവിന് അടിഭാഗത്ത് ഒരു പാൽ ഞരമ്പ് പോകുന്ന നമുക്ക് കാണാം. ഈ പാൽ ഞരമ്പ് തടിച്ച് എൻഗോർജ് ചെയ്ത് അതിലൂടെ രക്തപ്രവാഹം കൂടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന അകിടിന് ഒരു വീക്കം സംഭവിക്കുന്ന ഒരു ഫിസിയോളജിക്കൽ എഡിമയാണ്. അത് പാലുൽപാദനം ശരിയാകുമ്പോൾ തന്നെ കറവ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. അല്ലെങ്കിൽ നമ്മുടെ വെറ്റിനറി ആശുപത്രികളിൽ ലഭിക്കുന്ന മാക്സൽഫ് എന്ന് പറയുന്ന പൊടി, അത് വീക്കം കുറയാൻ വേണ്ടി നമ്മൾ മനുഷ്യരായാലും മാക്സൽഫ് ഓയിന്റ്മെന്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അതുപോലെ ആ പൊടി ചൂടാക്കി പൊടിച്ച് വെളിച്ചെണ്ണ ചാലിച്ച് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു വീക്കമാണ്. ഇനി രോഗകാരണങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ സ്റ്റഫാലോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, എസ്റ്റെറിഷ്യ കോളി, ഇത്തരത്തിൽ പലതരം ബാക്ടീരിയകൾ ഈ രോഗം ഉണ്ടാക്കുന്നുണ്ട്.
2: അപ്പം ഇത് ഏതൊക്കെ തരത്തിലുള്ള അകിടുവീക്കങ്ങളാണ് നമ്മൾ ഈ പശുക്കളിൽ കണ്ടുവരുന്നത്?
1: തുടക്കത്തിൽ തന്നെ പറഞ്ഞ സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, രോഗലക്ഷണങ്ങൾ ഇല്ലാതെയും ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ലക്ഷണങ്ങളോടുകൂടിയും മാസ്റ്റൈറ്റിസ് കാണാം. അതുപോലെ ക്രോണിക് മാസ്റ്റൈറ്റിസ്, കുറെ വീണ്ടും വീണ്ടും വീണ്ടും അകിടുവീക്കം വരിക, ഒരുപാട് കാലയളവിലേക്ക് അകിടുവീക്കം നിന്നു പോവുക, അങ്ങനെയും അകിടുവീക്കം വരാം. ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് തന്നെ, മാസ്റ്റൈറ്റിസ് ഏറ്റവും കൂടുതലായിട്ട് നല്ല രോഗലക്ഷണങ്ങളോടുകൂടി കാണുമ്പോൾ അതിനെ നമ്മൾ പാരക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പനി ഉണ്ടാകും, ക്ഷീണം ജ്വലനമുണ്ടാകും, അകിടിന് വീക്കമുണ്ടാകും, അകിടിൽ തൊട്ടാൽ നല്ല ചൂടായിരിക്കും, പിന്നെ അത് ചുമന്ന് വരും. പാല് കറന്നാൽ പാലിനും വ്യത്യാസം ഉണ്ടാവും, പാല് ചിലപ്പോൾ തരിതരിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ വെള്ളം പോലെയൊക്കെ ഉണ്ടാവും. അപ്പൊ കുറച്ചും കൂടെ പുരോഗമിക്കുമ്പോൾ അത് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് ആവും. ഈ രോഗലക്ഷണങ്ങളൊക്കെ തീവ്രത ലേശം കുറയുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് സബ് അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പനിയും വിശപ്പില്ലായ്മയും ഒക്കെ മാറി തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും, പക്ഷേ അകിടിനപ്പോഴും കേട് തന്നെയാണ്, പാല് കേടായിട്ടുണ്ടാവും. അത് നമ്മൾ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ പലപ്പോഴും എന്റെ ഫീൽഡ് എക്സ്പീരിയൻസിൽ അകിടിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന രീതിയിൽ തന്നെ സമയത്തിന് ചികിത്സ നൽകാതിരുന്ന് സംഭവിക്കാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മാസ്റ്റൈറ്റിസ് ആണ് കർഷകർ അറിയാതെ പോകുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്. ലക്ഷണം ഇല്ലാതെ അകിട് വീക്കമുണ്ടാവും, പാലിന് പുറമേക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പശുവിന് രോഗ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ രോഗാണു അകിടിന്റെ ഉള്ളിലുണ്ടാവും, പാൽ ഉൽപാദനം കുറയുന്നുണ്ടാവും, പാലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയാം ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ക്ഷീരകർഷക സൊസൈറ്റിയിൽ നിന്ന് പാലിന് പൈസ കൊടുക്കുന്നത്, എല്ലാ പാലിനും ഒരേ പൈസ അല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനെ ബാധിക്കുന്ന സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ഈ രോഗം കാണാൻ കഴിയും.
2: ഈ പശുക്കൾ നിൽക്കുന്ന പരിസരം, ഇതിനെന്തെങ്കിലും ഒരു റോൾ ഉണ്ടോ ഈ മാസ്റ്റൈറ്റിസ്?
1: അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോള്. ഈ അകിട് വീക്കം എന്ന് പറയുന്ന രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു കർഷകന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിന് പരിസര ശുചിത്വവും പശുവിന്റെ ശുചിത്വവും കറവക്കാരന്റെ ശുചിത്വവും എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ പരിസരത്തിന്റെ ശുചിത്വമാണ് താങ്കൾ ചോദിച്ചത്. തൊഴുത്ത് എപ്പോഴും കഴുക് വൃത്തിയായിരിക്കുക, ഡ്രൈ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അകിട്, പശുവിന്റെ ഈ അകിടിന്റെ ശുചിത്വം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കറക്കുന്നതിന് മുമ്പും കറക്കുന്നതിന് ശേഷവും അകിട് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതിന് നിയന്ത്രണ മാർഗങ്ങളിൽ തന്നെ ശുചിത്വമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുക. പിന്നെ തൊഴുത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും വെയിലടി ഏറ്റ് തൊഴുത്ത് ഉണങ്ങാനുള്ള ഒരു അവസരം നൽകി കഴിഞ്ഞാൽ തന്നെ അണുബാധ വളരെയധികം കുറയും.
2: എപ്പോഴും
1: ഈർപ്പം കൂടുതലല്ല. അത് പറയുമ്പോൾ നമുക്കറിയാം വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഫംഗസ് കൊണ്ടുള്ള മാസ്റ്റൈറ്റിസ്, അകിട് വീക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്.
2: അപ്പൊ ഈ രോഗം ഒരു പശുവിൽ നിന്ന് മറ്റേ പശുവിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ടോ?
1: ഡയറക്ട് കോൺടാക്ട് വഴി പകരുന്നതിനേക്കാൾ ഒരു കറവക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ, അകിട് വീക്കമുള്ള ഒരു പശുവിനെ കറന്ന കൈ കൊണ്ട് അകിട് വീക്കം ഇല്ലാത്ത പശുവിനെ കറക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അകിട് വീക്കം വരാം. മറ്റൊന്ന്, പാല് മുലക്കാമ്പുകളാണല്ലോ ഒരു പശുവിനുണ്ടാവുക, എല്ലാ കാമ്പുകളിലും രോഗാണുബാധ ഉണ്ടാകണമെന്നില്ല. അപ്പൊ രോഗാണുബാധ കണ്ട മുലക്കാമ്പ് കറന്നതിന് ശേഷം മറ്റു കാമ്പുകളിലേക്ക് കറന്നാൽ അങ്ങനെ രോഗാണുബാധ ഉണ്ടാകാം. പിന്നെ അപൂർവമായിട്ടെങ്കിലും പഠനങ്ങൾ കാണിക്കുന്ന സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ, ആ ബാക്ടീരിയ എയറോസോൾ ആയിട്ട് പകരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ചും ഈ സ്പേസിങ് ശരിയല്ലാതെ വളരെ തിങ്ങിക്കൂടി പശുക്കളെ വളർത്തുന്ന ഫാമുകളിലൊക്കെ അതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ പശുക്കളിൽ നിന്ന് പശുക്കളിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഇങ്ങനെയൊക്കെയാണ്.
2: ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് മാഡം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, എന്നാലും ഒന്ന് വിശദീകരിക്കാവോ?
1: ആ തീർച്ചയായിട്ടും. തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പനിയും വിശപ്പില്ലായ്മയും ഉണ്ടാകും, പിന്നീട് അകിടിന് വീക്കം ഉണ്ടാകും, ചുമന്നിരിക്കും, തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അപ്പൊ നമ്മൾ കർഷകരോട് പറയുക ഐസ് പാക്ക് വെച്ചുകൊടുക്കുക, അത് കൂളി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പശുവിന് നല്ല ആശ്വാസമായിരിക്കും. നമ്മൾ കറക്കാൻ ചെന്നാൽ തൊഴി കിട്ടിയാൽ തന്നെ പെട്ടെന്ന് കർഷകന് മനസ്സിലാവും ഇന്ന് അകിട് വീക്കമാണെന്ന്. പിന്നെ നമ്മൾ കറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫാമിലൊക്കെ, നല്ല ഫാമുകളിലൊക്കെ ചെയ്യുക സ്ട്രിപ്പ് കപ്പ് ടെസ്റ്റ് എന്ന് പറയും. നേരിട്ട് അങ്ങ് കറക്കുന്നതിന് പകരം ഒരു കറുത്ത പ്രതലത്തിലേക്ക് പാല് ഒന്ന് രണ്ടോ മൂന്നോ തുള്ളി കറന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പാലിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ല കർഷകന് പെട്ടെന്ന് മനസ്സിലാവും തരി കെട്ടുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഉടനെ നമുക്ക്

0: അവിടെ നിർത്തി. ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നല്ലോണം എക്സാമിൻ ചെയ്യാം, പനിയുണ്ടോ, വേറെ ക്ഷീണമുണ്ടോ, ഇന്നിട്ട തീറ്റ മുഴുവൻ അല്ലെങ്കിൽ തലേദിവസം കൊടുത്ത് തീറ്റ മുഴുവൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ കഴിയും. അപ്പൊ അത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും. പിന്നെ പാല് പരിശോധിക്കുക. പാല് പരിശോധിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വെറ്റിനറി ഡിസ്പെൻസറിയിൽ ഒരു കർഷകൻ കൊണ്ടുപോയാൽ അവിടെ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ പാല് പരിശോധിക്കാനുള്ള കിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് ഞങ്ങളൊരു മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറഞ്ഞ സൗജന്യ നിരക്കിൽ കർഷകർക്ക് നൽകുന്ന ഏറ്റവും അഗ്രിക നിയന്ത്രണത്തിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഒരു കർഷകന് ഉപയോഗിക്കാവുന്ന, ഇതിനെപ്പറ്റി അറിവുള്ള കർഷകർ എപ്പോഴും വെറ്റിനറി ആശുപത്രിയിൽ വന്ന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഈ മാസ്റ്റൈറ്റിസ് കിറ്റ് എന്ന് പറയുന്നത്.
1: രോഗനിർണയത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന
0: പ്രത്യേകിച്ചും സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ്, ഞാൻ നേരത്തെ പറഞ്ഞു രോഗലക്ഷണങ്ങളൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ കിറ്റില് നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെയാന്ന് വെച്ചാൽ, രോഗനിർണയത്തിനുള്ള ഒരു CMT റിയേജന്റ്, കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ് റിയേജന്റ്, അത് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് വലിയ പരിജ്ഞാനമൊന്നും വേണ്ട, നല്ല കർഷകർക്കൊക്കെ അറിയാം. അത് 4 കളങ്ങളുള്ള ഒരു മിൽക്ക് ടെസ്റ്റിംഗ്, ഒരു പെയില് പോലെ ഒരു സംഭവം കൊടുക്കും. അതോടൊപ്പം കറക്കുന്നതിന് മുമ്പ് അകിട് കഴുകാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, ലായനി ഉണ്ടാക്കാനുള്ള പൊട്ടാഷ്യം പെർമാഗ്നേറ്റ്, കറന്നതിന് ശേഷം അകിട് അല്ലെങ്കിൽ മുലക്കാമ്പുകൾ അണുവിമുക്തമാക്കാനുള്ള പൊവിഡോൺ അയഡിൻ ലായനി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തൊഴുത്ത് നല്ല വൃത്തിയായിട്ട് കഴുകാനുള്ള ബ്ലീച്ചിങ് പൗഡർ, അതുപോലെ അകിടിൽ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പുരട്ടാനായിട്ടുള്ള ആന്റിസെപ്റ്റിക്, അതായത് ബോറിക് ആസിഡ് പൊടി, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കിറ്റാണ്. അപ്പോൾ ഈ അകിട് വീക്കത്തിന്റെ CMT റീഏജന്റ് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 4 കള്ളങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കള്ളങ്ങളിലേക്ക് 2 മില്ലി പാല് ഓരോ മുലക്കാമ്പിൽ നിന്നും നമ്മൾ കറന്നെടുത്തിട്ട് അതിലേക്ക് അതേ അളവിൽ തന്നെ ഈ റിയേജന്റ് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഒന്ന് കറക്കുമ്പോൾ അതൊരു ജെൽ രൂപത്തിലാവുന്നുണ്ടെങ്കിൽ ആ പശുവിന് അകിടുവീക്കമുണ്ട് എന്ന് കർഷകന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതല്ല, വെള്ളം പോലെ തന്നെയാണ്, ഈ റിയേജന്റും വെള്ളം പോലെ തന്നെയാണ്, പാലും വെള്ളം പോലെ തന്നെയാണല്ലോ. അപ്പൊ അതേ കൺസിസ്റ്റൻസി നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അസുഖമില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് രോഗനിയന്ത്രണത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു മാസ്റ്റൈറ്റിസ് കിറ്റിന്റെ സഹായവും രോഗനിർണയത്തിൽ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കും.
1: ചികിത്സ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: പലപ്പോഴും കർഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് ചികിത്സിച്ചാൽ എന്റെ പശുവിന്റെ പാല് കുറയുമോ? അപ്പോ സത്യത്തിൽ ആന്റിബയോട്ടിക് ചികിത്സ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സ കൊണ്ടൊന്നും പാല് കുറയില്ല. പാല് കുറയുന്നത് ഈ അകിടിലെ അകിടുവീക്കം എന്ന രോഗം അകിടിലെ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ചികിത്സ എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കുക, ലക്ഷണങ്ങൾ കണ്ടാൽ രോഗം നിർണയം പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് തന്നെ ചികിത്സ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അകിടിൽ ഈ മോശപ്പെട്ട പാല് കാണുമ്പോൾ ഉടനെ കർഷകർ ഇനി പശു തൊഴിക്കുകയും ചെയ്യുന്നു, നമുക്ക് കറക്കാതെ പാല് അവിടെ വെച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. അകിടുവീക്കം വന്ന മുലക്കാമ്പ് 3-4 മണിക്കൂർ ഇടവിട്ട് പൂർണ്ണമായിട്ടും അതിലുള്ള പാല് കറന്നൊഴിവാക്കിയെങ്കിൽ, കറക്കുന്ന സമയത്ത് പശു ഒന്ന് തൊഴിക്കുകയൊക്കെ ചെയ്യും, മെല്ലെ മുക്കേറി പിടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചു വെച്ച് അത് പൂർണ്ണമായിട്ടും കറന്നൊഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മുലക്കാമ്പിനുള്ളിലേക്ക് അടയ്ക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. പരിചയമുള്ള കർഷകന് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മരുന്നും അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഡോക്ടറെ സമീപിച്ച് അതിന് കൃത്യമായിട്ടുള്ള ആന്റിബയോട്ടിക് ചികിത്സ നൽകുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ ആന്റിബയോട്ടിക് ചികിത്സയുടെ കാര്യം പറയുമ്പോഴാണ് IHNVB ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി കിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പല പല അണുക്കൾ കാരണമാണ് അകിടുവീക്കം ഉണ്ടാകുന്നത്. പല ബാക്ടീരിയകൾ കാരണവും പലതരം ഫംഗസ് കാരണവും ഒക്കെ ഈ രോഗം വരാം. അപ്പൊ ഏത് ആന്റിബയോട്ടിക് ആണ് ഇതിന് ഏറ്റവും നല്ലത്, അനുയോജ്യമായ ആന്റിബയോട്ടിക് ഏതാണെന്ന് നിർണയിച്ചിട്ട് ആന്റിബയോട്ടിക് ചികിത്സ നൽകുന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കറിയാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക്കിനെതിരെയുള്ള പ്രതിരോധം മനുഷ്യരിലായാലും അത് പല രോഗ

കന്നുകാലികളിലെ അകിടുവീക്കത്തെക്കുറിച്ചും കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് പാലോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്ററിനറി ബയോളജിക്കൽസിലെ അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഡോക്ടർ പ്രിയ കെ നായർ. ഷിബു ജോർജാണ് ഡോക്ടർ പ്രിയ കെ നായരുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പൂവരശ് പ്രകൃതിയിലെ അത്ഭുത മരുന്നുകളുടെ പട്ടികയിൽ മുൻനിരയിലുണ്ടായിട്ടും പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഒന്നാണ് പൂവരശ്. പേരിൽ അരശുണ്ടെങ്കിലും വലിപ്പത്തിൽ കുഞ്ഞനായ ഈ മരം അടിമുടി ഔഷധ സമൃദ്ധമാണ്. വേരുമുതൽ കായവരെ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കാമെന്നതാണ് ഈ സസ്യത്തിന്റെ പ്രത്യേകത. ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള വേരിന്മേൽ തൊലി പൂവരശിന്റെ വേരിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. പ്രധാനമായും ചർമ്മരോഗങ്ങൾക്കുള്ള ചികിത്സയിലാണ് പൂവരശ് അദ്വിതീയമായ സ്ഥാനം അലങ്കരിക്കുന്നത്. ചൊറി, ചിരങ്ങ്, സോറിയാസിസ്, പുഴുക്കടി, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളിൽ ഇതിന്റെ ഭാഗങ്ങൾ പ്രധാന ചേരുവയാണ്. രക്തശുദ്ധി വരുത്താനും രക്തസ്രാവം തടയാനുമുള്ള ഇതിന്റെ ശേഷി ശ്രദ്ധേയമാണ്. മുറിവുകൾ ഉണക്കുന്നതിനും പ്രമേഹം, കരൾ രോഗങ്ങൾ, വയറിളക്കം തുടങ്ങിയ ശാരീരിക അസ്വസ്ഥതകൾക്കും പൂവരശ് ഫലപ്രദമായ ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ തൊലി കഷായം വെച്ചും എണ്ണ കാച്ചിയും ഉപയോഗിക്കുന്ന രീതിയും നിലവിലുണ്ട്. ഇഡ്ഡലി പുഴുങ്ങുന്നതിനായി പൂവരശിലകൾ ഉപയോഗിക്കുന്നത് മുൻ തലമുറകൾക്കിടയിൽ പതിവായിരുന്നു. ശീതൽ ശല്യത്തെ പ്രതിരോധിക്കാനുള്ള പ്രത്യേക കഴിവ് പൂവരശ് തടികൾക്കുണ്ട്. അതിനാൽ തന്നെ ശീതൽ ബാധിക്കാത്ത ഇതിന്റെ തടി ഏറെ ഗുണപ്രദമാണ്. ഏതു കാലാവസ്ഥയിലും പൂക്കൾ വിരിയുന്ന ഈ മരം കമ്പുകൾ മുറിച്ചു നട്ടും വിത്തുകൾ വഴിയും വംശവർദ്ധന നടത്തുന്നു.

0: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. പൊടിവിത നടത്തിയ നെൽപ്പാടങ്ങളിൽ ഒന്നാം ഗഡു രാസവളം ചേർക്കാം. ഉൽപാദനശേഷി കൂടിയ ഹ്രസ്വകാല ഇനങ്ങൾക്ക് ഏക്കറിന് 21 കിലോഗ്രാമും ഇടത്തരം മൂപ്പുള്ളവയ്ക്ക് 26 കിലോഗ്രാമും നാടൻ ഇനങ്ങൾക്ക് 12 കിലോഗ്രാമും വീതം യൂറിയ ആവശ്യമാണ്. മേൽവളം ചേർക്കുന്നതിന് മുൻപ് പാടത്തെ വെള്ളം വാർത്തു കളയണം. വിതയ്ക്കുന്നതിന് 2 മുൻപെങ്കിലും നിലം തയ്യാറാക്കിയിടുന്നത് ഫലപ്രദമായ കള നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. തെങ്ങിൻ തോട്ടങ്ങളിൽ നിന്നുള്ള മണ്ണൊലിപ്പ് തടയുവാനായി ഇടവരമ്പുകൾ ബലപ്പെടുത്തുകയും നീർവാർച്ചയ്ക്കുള്ള ചാലുകൾ വൃത്തിയാക്കുകയും വേണം. തെങ്ങിന് ചുറ്റും 6 അർദ്ധവ്യാസവും 20 മുതൽ 25 സെന്റിമീറ്റർ ആഴവുമുള്ള തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോ വീതം കുമ്മായം ചേർക്കണം. മണ്ണിന്റെ പുളിരസം കുറച്ച് അതുവഴി പോഷകമൂലകങ്ങളുടെ ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ജീവാണുക്കളുടെ വളർച്ചയ്ക്കും കുമ്മായ പ്രയോഗം സഹായിക്കും. കുമ്മായം ചേർത്ത് 1 കഴിഞ്ഞാൽ തെങ്ങൊന്നിന് 25 കിലോഗ്രാം വീതം ജൈവവളവും നൽകാം. മഴ കിട്ടിയതും ജലസേചന സൌകര്യമുള്ളതുമായ തോട്ടങ്ങളിൽ ആകെ നിർദ്ദേശിച്ചിട്ടുള്ള രാസവളത്തിന്റെ 1/4 ഭാഗം, അതായത് 185 ഗ്രാം യൂറിയ, 210 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 285 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ കൂട്ടിക്കലർത്തി തെങ്ങിന്റെ തടത്തിൽ ചേർത്ത് മണ്ണിളക്കി കൊടുക്കണം. ഉൽപാദനശേഷി കൂടിയ ഇനങ്ങൾക്ക് രാസവള ശുപാർശ കൃത്യമായി പാലിക്കണം. കുമിൾ രോഗങ്ങൾക്കെതിരെ ഒരു പ്രതിരോധ നടപടി എന്ന നിലയ്ക്ക് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകളുണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തേങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുത്ത് 7 മുതൽ 8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. കനത്ത മഴയ്ക്ക് മുൻപേ കമുകിൻ തൈകൾ നടാം. കൊട്ടടക്കയുടെ ഇനങ്ങളാണ് മോഹിത് നഗർ, ശ്രീമംഗള, സൗത്ത് കാനറ, സൈഗോൺ എന്നിവ. മുറിക്കുന്നതിനും പച്ചയായി ഉപയോഗിക്കുന്നതിനും പറ്റിയ ഇനമാണ് മംഗള. കമുകിൻ തോപ്പിൽ കൃഷി ചെയ്യാൻ യോജിച്ച ഇടവിളകളാണ് കൈതച്ചക്ക, വെറ്റില, കൊക്കോ, ഇഞ്ചി, കുരുമുളക്, വാഴ, ചേന, പച്ചക്കറികൾ, തീറ്റപ്പുല്ല് തുടങ്ങിയവ. പൈനാപ്പിൾ നടാൻ യോജിച്ച സമയമാണ് മെയ് ജൂൺ മാസങ്ങൾ. കുരുമുളകിൽ ദ്രുതവാട്ട രോഗം കാണാനിടയുണ്ട്. ഇതിന്റെ പ്രതിരോധത്തിനായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ കുരുമുളക് ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതിനാൽ പച്ചക്കറികളിൽ വെള്ളീച്ച, മീലിമുട്ട, പച്ചത്തുള്ളൻ മുതലായ പ്രാണികൾ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ നിയന്ത്രിക്കുന്നതിനായി 1 2% വീര്യമുള്ള വേപ്പെണ്ണ വെളുത്തുള്ള മിശ്രിതം തളിക്കുക.
1: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലുമ്മയുടെ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: ഒരു പശുവിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിൽ ഒരൊറ്റ തീറ്റയിലൂടെ നൽകുക എന്നതാണ് TMR അഥവാ ടോട്ടൽ മിക്സഡ് റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി പശുക്കൾക്ക് കാലിത്തീറ്റയും പരുഷാഹാരവും വെവ്വേറെ കൊടുക്കാതെ ഒരൊറ്റ തീറ്റയായി നൽകുവാൻ സാധിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വേടും സമാപിക്കുന്നു.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?

0: പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുന്നു.
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
7: മഴക്കാലത്ത് ഈ സാരി എല്ലാം ഉടുത്തിട്ട് എങ്ങനെയാ പോവാ? അലക്കലും ഉണക്കിയെടുക്കലും എല്ലാം പാടാവും.
8: എന്റെ ടീച്ചറെ, അതിനല്ലേ നമ്മുടെ അനശ്വരയില് ഇപ്പൊ മൺസൂൺ സാരി ഫെസ്റ്റ് നടക്കുന്നത്.
9: നല്ല പോളിസ്റ്റർ സാരികളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അവിടെ. മാത്രമല്ല 20% ഡിസ്കൗണ്ടും ഉണ്ട്.
10: അനശ്വര സിൽക്സ്, ജിമോൾ, കണ്ണൂർ.
11: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം ആശുപത്രി വികസന സമിതിയുടെ ഭാഗമായി ദിവസവേതന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 14 രാവിലെ 11 കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് ഹാജരാകണം. കാസർഗോഡ് ഗവൺമെന്റ് ITIയിൽ മൾട്ടിമീഡിയ അനിമേഷൻ സ്പെഷ്യൽ ഇഫക്ട്സ് ട്രേഡിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കുള്ള കൂടിക്കാഴ്ച ഈ മാസം 13 രാവിലെ 10 നടക്കും. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0499942564440. കണ്ണൂർ മാങ്ങാട്ടുപുറമ്പ് KAP 4 ബറ്റാലിയനിൽ ക്യാമ്പ് ഫോളോവർ തസ്തികയിൽ വിവിധ വിഭാഗങ്ങളിൽ നിലവിലുള്ള 66 താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 12 രാവിലെ 11 നടക്കും. ഉദ്യോഗാർത്ഥികൾ രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് KAP 4 ബറ്റാലിയൻ ആസ്ഥാനത്ത് ബയോഡാറ്റ, ആധാർ കാർഡിന്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം എത്തിച്ചേരേണ്ടതാണ്. കാസർഗോഡ് സ്റ്റേറ്റ് സീഡ് ഫാമിൽ കാഷ്വൽ തൊഴിലാളികളുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് കാസർഗോഡ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ കായികക്ഷമതാ പരീക്ഷയും കൂടിക്കാഴ്ചയും 1 ജൂൺ 2 തീയതികളിലായി കാസർഗോഡ് കറന്തക്കാടുള്ള സ്റ്റേറ്റ് സീഡ് ഫാം ഓഫീസിൽ നടക്കും. സേവന വാർത്തകൾ ഇനി 8:30 കേൾക്കാം. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മഴയുടെ പ്രധാന അളവുകൾ ഹൊസ്തുർഗ് 14 സെന്റിമീറ്റർ, മടിക്കൈ 11 സെന്റിമീറ്റർ.

0: പടന്നക്കാട് 8 സെന്റിമീറ്റർ, കണ്ണൂർ വിമാനത്താവളം 7 സെന്റിമീറ്റർ, ഇരിഞ്ഞാലക്കുട അമ്പലവയൽ തലശ്ശേരി ഉടുമ്പന്നൂർ 5 സെന്റിമീറ്റർ വീതം, കുന്നമംഗലം പിണറായി 4 സെന്റിമീറ്റർ വീതം, കരിപ്പൂർ വിമാനത്താവളം, പുന്നലൂർ, നിലമ്പൂർ, കൊയിലാണ്ടി, ഇരിക്കൂർ, പാണത്തൂർ, പന്നിയൂർ 3 സെന്റിമീറ്റർ വീതം, മൂന്നാർ, കൊടുങ്ങല്ലൂർ, തളിപ്പറമ്പ, കുന്നത്താനം, ആനേരങ്കൽ ഡാം, പെരിങ്ങോം, ആറളം 2 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. അടുത്ത 7 ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. സൌരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിത അളവിൽ മാത്രം ഉപയോഗിക്കണമെന്നും പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രതികൂല ആഘാതം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് ദുനിയാ കെ ടോപ് ദേശോ മേ പഹുഞ്ച് ഗയാ ഹൈ. CNG ആധാരിത വ്യവസ്ഥാ കോ പ്രമോട്ട് കർ രഹേ ഹൈ. ഐസേ തമാം പ്രയാസോ കെ കാരണ് ഭാരത് ഇസ് ബഹുത് ബഡേ വൈശ്വിക ഊർജ സങ്കട് കാ സാമനാ കർ രഹാ ഹൈ. ലേക്കിൻ അബ് ആജ് സമയ കി യേ ഭി മാംഗ് ഹൈ, പെട്രോൾ, ഡീജൽ, ഗ്യാസ് ഐസീ ചീജോ കാ ബഹുത് സംയം സേ ഇസ്തമാൽ കരേ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തമിഴക വെറ്ററി കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. പുതിയ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സത്യപ്രതിജ്ഞയ്ക്കുശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. ഷോളവന്തൻ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കറുപ്പയ്യയെ പ്രോടേം സ്പീക്കറായി നിയമിച്ചു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുര കുമാര ദിസുനായകെ വിജയ്ക്ക് ആശംസകൾ നേർന്നു. ചരിത്രം, സംസ്കാരം, സംരംഭകത്വം, തലമുറകളിലൂടെ നിലനിൽക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഐക്യം എന്നിവയിലൂടെ ശ്രീലങ്കയും തമിഴ്നാടും തമ്മിലുള്ള ബന്ധം ശക്തമാണെന്ന് ശ്രീ ദിസുനായകെ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനപാര വെറ്ററിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വിപുലീകരിച്ചു. BJPയിൽ നിന്നുള്ള 6 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 2 സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റവും സ്വതന്ത്ര ചുമതലയും നൽകി. ഇതോടെ 403 അംഗ UP നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 60 ആയി. അമേരിക്കൻ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ യുക്രൈൻ ലംഘിച്ചതായി റഷ്യ. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കെർസൻ മേഖലയിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റഷ്യൻ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് യുക്രൈനും അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ മിയാമിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കമാകും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 ദിവസം നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12 ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. ഇന്ന് അന്താരാഷ്ട്ര മാതൃദിനം. എല്ലാ വർഷവും മെയ് മാസത്തിലെ 2 ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര മാതൃദിനമായി ആചരിക്കുന്നത്. കുട്ടികളുടെ ക്ഷേമത്തിനായി ഉറക്കമില്ലാതെ രാത്രികളും കഠിനാധ്വാനം ചെയ്യുന്ന പകലുകളും നീക്കിവയ്ക്കുന്ന എല്ലാ അമ്മമാരെയും ആദരിക്കുന്നതിന് ദിനാചരണം ലക്ഷ്യമിടുന്നു. 2025 ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരത്തിലെ സംശുദ്ധ ഹരിത പഞ്ചായത്ത് വിഭാഗത്തിൽ മിസോറാമിലെ കവൃത്ത നോർത്ത് വില്ലേജ് കൌൺസിൽ ദേശീയതലത്തിൽ 1st സ്ഥാനം നേടി. സുസ്ഥിര ഗ്രാമവികസനത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. രാജ്യത്താകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. കേരളത്തിൽ നിന്നും 4 പഞ്ചായത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ നിരണവും പുരസ്കാരത്തിന് അർഹമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരമാണ് നിരണം പഞ്ചായത്തിന് ലഭിച്ചത്. ഈ വിഭാഗത്തിൽ രാജ്യത്ത് 3rd സ്ഥാനത്താണ് നിരണമെത്തിയത്. കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ പഞ്ചായത്തിനെ മികച്ച ശിശു സൌഹൃദ പഞ്ചായത്തുകളിൽ 3rd സ്ഥാനത്തായും അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കോട്ടയം മേലുകാവ് പഞ്ചായത്തിനും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് പഞ്ചായത്തിനും ലഭിച്ചു. പുരസ്കാരാർഹമായ പഞ്ചായത്തുകൾക്ക് 50 lakh rupees മുതൽ 5 crore rupees വരെയാണ് ലഭിക്കുക.
1: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. മുഹമ്മദൻ SCയെ 1-3 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് 2 ചീറ്റപ്പുലികളെ കൂടി നാളെ കുനോ ദേശീയ ഉദ്യാനത്തിൽ കാട്ടിലേക്ക് തുറന്നുവിടും. നബീബിയയിൽ നിന്ന് കുനോ ദേശീയ ഉദ്യാനത്തിലേക്ക് 8 ചീറ്റകളെ എത്തിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ഉദ്ഘാടനം ചെയ്തത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 12 ചീറ്റകളെയും ഈ വർഷം ഫെബ്രുവരിയിൽ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെയും എത്തിച്ചിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത പഞ്ചാബ് വ്യവസായ മന്ത്രി സഞ്ജീവ് അറോറയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഗുരുഗ്രാമിലെ പ്രത്യേക PMLA കോടതിയാണ് റിമാൻഡ് അനുവദിച്ചത്. GST ഇടപാടുകളിൽ 100 crore+ രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ചണ്ഡിഗഡിൽ ഇന്നലെയാണ് സഞ്ജീവ് അറോറയെ അറസ്റ്റ് ചെയ്തത്. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠനയാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബ്ബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യത്തുടനീളമുള്ള എല്ലാ സ്കൂളുകളിലും വേനലവധി കാലത്ത് ഭാരതീയ ഭാഷാ സമ്മാൻ ക്യാമ്പ് സംഘടിപ്പിക്കും. ഒരാഴ്ച നീളുന്ന ക്യാമ്പിൽ വിദ്യാർത്ഥികൾക്ക് സ്വയം പരിചയപ്പെടുത്തൽ, പദാവലി നിർമ്മാണം, ദൈനംദിന സംഭാഷണങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ അടിസ്ഥാന ആശയവിനിമയ കഴിവുകൾ പഠിക്കാൻ അവസരം നൽകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ ഉൽപാദന രംഗത്തെ മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാന

0: ഗാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ബുധനാഴ്ച ചുമതലയേൽക്കും. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ കനത്ത മഴ തുടരും. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 5 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കുപോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഒരു ഗാനം.
0: ഹലോ, പേര് പറയൂ.
2: അനിത.
0: അനിത, എവിടെയാണ് സ്ഥലം?
2: ഞാൻ പരിയാരത്താണ് താമസിക്കുന്നത്.
0: പരിയാരത്താണ് താമസിക്കുന്നത്? ജോലി ചെയ്യുന്നുണ്ടോ?
2: പരിയാരം മെഡിക്കൽ കോളേജില് സ്റ്റാഫ് നഴ്സായിട്ട്
0: വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഓർമ്മയിൽ ഒരു ഗാനം. ഓർമ്മയിൽ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് സംഗീതത്തെ പാട്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർക്ക് ഒരു പക്ഷേ ഒരുപാട് ഓർമ്മകളുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതില് ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്ന പാട്ട് ഏതാണ്?
2: എന്റെ ജീവിതത്തിൽ എനിക്ക് എവിടുന്ന് കേട്ടാലും എന്റെ മനസ്സിലിങ്ങനെ ഒരു ഫീല് വരുന്ന ഒരു പാട്ടെന്ന് പറഞ്ഞാല് ഉസ്താദ് എന്ന് പറഞ്ഞ ഫിലിമിലെ വെണ്ണില കൊമ്പിലേരാ പാടി എന്നും ഏട്ടെന്റെ ചിങ്കാരി. ആ പാട്ടാ, പാടാനറിയില്ല, പക്ഷെ എവിടുന്ന് ഞാൻ ആ പാട്ട് കേൾക്കുവാണെങ്കിലും ഒരു നിമിഷം എന്റെ മനസ്സ് പുറകോട്ട് പോകുന്നത് എന്റെ ഡാഡിയും മമ്മിയൊക്കെ കുഞ്ഞിലേ മരിച്ചു. അതിനുശേഷം എന്നെ വളർത്തിക്കൊണ്ട് വന്നത് എന്റെ ഡാഡിയുടെ അനുജനാണ്, മീൻസ് ഒരു കസിൻ ആയിട്ടുള്ള അനിയനാണ് വളർത്തിക്കൊണ്ട് വന്നത്. അത് എന്റെ ചാച്ചു എന്ന് ഞാൻ എപ്പോഴും വിളിക്കുന്ന ചാച്ചു. ആ ചാച്ചുവാണ് എന്നെ വളർത്തിയ എന്റെ ഗാർഡിയനായിരുന്നു, എന്റെ ഡാഡിയായിരുന്നു, എന്റെ മമ്മിയായിരുന്നു, എന്റെ ചേട്ടനായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ചാച്ചുവിന്റെ അടുത്ത്, എനിക്ക് ആരും ഇല്ലാത്തപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ കുറുമ്പ് കാണിക്കാൻ ഇഷ്ടം എന്റെ ചാച്ചുവിന്റെ അടുത്തായിരുന്നു. കുറുമ്പ് കാണിച്ചൊക്കെ കഴിയുമ്പം അടി കിട്ടും, വഴക്ക് പറയും. അത് കഴിയുമ്പോ ആ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് മിക്കവാറും ആ പാട്ട് പ്ലേ ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്റെ പിണക്കം മാറുമായിരുന്നു. ചാച്ചു ആ പാട്ട് പ്ലേ ചെയ്യും. അവിടെ എന്താ പറയേണ്ട, ഒരു വാത്സല്യത്തിന്റെ നിറവ് അനുഭവപ്പെടുന്ന ഒരു ഫീൽ ആയിരുന്നു അന്നേരം ഉണ്ടാവുക. ചാച്ചു ഇന്ന് ഈ ലോകത്തിലില്ല, ചാച്ചു മരിച്ചു. എന്റെ ഹൃദയത്തിലും ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇനി എന്റെ ചാച്ചിന്റെ മകളായിട്ട് തന്നെ ജനിക്കാനുള്ള ഒരു പ്രാർത്ഥനയും മാത്രമേ എപ്പോഴും എനിക്കുള്ളത്.
0: എവിടെയായിരുന്നു ചാച്ചനും അനിതയൊക്കെ താമസിച്ചിരുന്നത്?
2: ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ചെമ്പേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ചുണ്ടപ്പുറത്ത്.
0: ചെമ്പേരി, അത് ഒരു സംസാരത്തിന്റെ ഒരു സ്ലാങ്, നമ്മുടെ പ്രോപ്പർ കണ്ണൂരിന്റേതല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
2: ഞങ്ങൾ കോട്ടയത്താണ് കോട്ടയത്താണ്.
0: കണ്ണൂർ എത്തിയത് എങ്ങനെയാണ്?
2: കണ്ണൂര് ഡാഡിയൊക്കെ ആയിട്ട് കുടിയേറി പാട്ട് വന്നു.
0: അങ്ങനെ
2: കുടിയേറി വരത്തില്ലേ.
0: ചാച്ചന് മാരീഡ് അല്ലായിരുന്നോ?
2: ചാച്ചു മാരീഡ് അല്ലായിരുന്നു, എന്റെ കല്യാണമൊക്കെ കഴിപ്പിച്ച് വിട്ടു. എന്റെ കുഞ്ഞിനെയൊക്കെ കണ്ടിട്ടാണ് ചാച്ചു മരിക്കുന്നത്. പക്ഷെ ഡാഡിയുടെയും മമ്മിയുടെയും വാത്സല്യം മുഴുവൻ തന്ന്, ഡാഡിയും മമ്മിയും മരിച്ചു പോയിട്ടും ഞാൻ അനാഥയല്ല എന്നുള്ളൊരു ഫീലിലേക്ക് എന്നെ വളർത്തിക്കൊണ്ട് വന്നൊരു വ്യക്തിയായിരുന്നു. ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി എന്ന് പറയത്തില്ലേ നമുക്ക്, എന്താ പറയണ്ടേ, എന്റെ ഒരു ആത്മീയ ഗുരു എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു.
0: ചാച്ചൻ എന്തായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്?
2: ചാച്ചി ടീച്ചറായിരുന്നു, അത്യാവശ്യം പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു, പൊളിറ്റീഷ്യൻ ആയിരുന്നു, ചെറുതായിട്ട് അറിയപ്പെടുന്ന നല്ലൊരു പ്രാസംഗികനായിരുന്നു. ഒരുപാട് ചാച്ചി എന്തല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് എന്തായിരുന്നു നമ്മൾ തിരിച്ചറിയുക. ആ ഒരു പേഴ്സണായിരുന്നു.
0: അപ്പോ ആ ഒരു നല്ല ഗാനം എപ്പോഴും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ അല്ലേ, ആ പാട്ട് ഇപ്പോഴും എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ട്

0: മാത്രമായിരിക്കും.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അനിതയുടെ ഫാമിലി?
1: എനിക്ക് രണ്ട് മക്കളുണ്ട്, ഹസ്ബൻഡ് സിബി, മോള് മൂത്തയാള് നഴ്സിംഗിൽ പഠിക്കുന്നു ബാംഗ്ലൂര്, രണ്ടാമത്തെ ആള് മഴവിൽ മനോരമയിൽ ഒരു ഷോ ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരു ചിരി ചിരി വമ്പർ ചിരി വമ്പർ രാജ നേടിയ സിബിയാണ് മോള്.
0: അങ്ങനെ
1: മോള് ഷോ ഷോ ചെയ്തോണ്ടിരിക്കുന്നു, ഇപ്പഴും ചെയ്യുന്നുണ്ട്.
0: ഹസ്ബൻഡ് എന്താ ജോലി?
1: ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഗൾഫ് റിട്ടേൺ ആണ്. ഇപ്പൊ നാട്ടില് ഞങ്ങള് സ്വന്തമായിട്ട് ഇങ്ങനെ
0: പരിയാരത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പോ എന്താ പറയാ, നമ്മളെ ജീവിതത്തിലെ എന്തൊക്കെയോ സംഭവങ്ങള് അല്ലേ, ഒരുപാട് ഒരു ചിലവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരുപാട് ഒരുപാട് മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു അനിതയുടെ ചാച്ചനെ പോലെയുള്ളവര് ദൈവത്തിന്റെ ഒരു രൂപത്തിലൊക്കെ വന്ന് അല്ലേ നമ്മുടെ ജീവിതം ഒരു പ്രകാശമാനമാക്കുന്നതും ഒക്കെ ആയിട്ട് ഇപ്പം എന്തായാലും സന്തോഷത്തോടെ ജീവിക്കുകയാണ്.
1: സാച്ചുണ്ട്, കുറെ ആദർശങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ, ഇങ്ങനെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, ചില പോയിന്റ്സുകളുണ്ട്. അത് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് പരീക്ഷണ ഘട്ടങ്ങൾ വരുന്ന സമയത്തും ചാച്ച പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ആരെങ്കിലും ഒരു കാര്യത്തിന് നമ്മളെ കുറ്റപ്പെടുത്തുക, നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തിന് നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ചാച്ച പറയും, മോൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരുത്തരുടെ മുന്നിലും മോളുടെ തല കുനിയരുത്. മോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടി പറഞ്ഞാൽ പോലും നിന്റെ തല കുനിഞ്ഞു തന്നെയാവണം. അപ്പൊ നമുക്ക് ചില ഇങ്ങനെ നമ്മളെ കുറിച്ച് വലിയ എന്തെങ്കിലും എന്താ എന്തെങ്കിലും ആരെങ്കിലും പറയുകയാണെങ്കിൽ, ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാച്ചു പറഞ്ഞാൽ ആ ഒരു വാക്കൊക്കെ അതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭയങ്കര ഒരു പ്രചോദനമാണ്.
0: ഒരു കണ്ണ് നിറയ്ക്കുന്ന ഒരു ഓർമ്മയും പാട്ടും ഒക്കെ ആയിരുന്നു.

0: ഹലോ,
1: ആരാണിത്?
0: ഗോപാലകൃഷ്ണൻ കാവുംബായി.
1: ഗോപാലകൃഷ്ണൻ കാവുംബായി, എന്ത് ചെയ്യുന്നു?
0: ഞാൻ ഗവൺമെന്റ് സ്ഥലത്ത് റിട്ടയർഡാണ്. അഞ്ചു വർഷം മുമ്പ് റിട്ടയർഡ്.
1: ആണോ? ഇത് ഓഫീസിലായിരുന്നു.
0: ഞാൻ ആരോഗ്യവകുപ്പില് പാത്തഞ്ചേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഹെൽത്ത് സൂപ്പർവൈസർ ആണ്.
1: ആണോ? റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ആളാണ്?
0: മിക്കവാറും കേൾക്കുന്നത്.
1: സർവീസിൽ ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണോ?
0: സർവീസിൽ ഇരിക്കുമ്പോഴും ഇങ്ങനെ ചില പരിപാടികളായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. നാട്ടില് കലാസമിതികളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളൊരു ജയഭാരത കലാകാരൻ ഉണ്ടായിരുന്നു. ഇവിടെയല്ല, ഞാൻ താമസിച്ചത് ആ കാലഘട്ടത്തിൽ കല്യാശ്ശേരിയാണ്. ഇപ്പൊ കാവുമായി താമസിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി.
1: കല്യാശ്ശേരിയായിരുന്നു ഇതെല്ലാം?
0: കല്യാശ്ശേരി ഒരു കലാഗ്രാമമാണ്.
1: എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കലാപ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ?
0: കലാപ്രവർത്തനം നമ്മളവിടെ കുട്ടികൾക്കുള്ള ഡാൻസ് പരിപാടികളും സംഗീത പരിപാടികളിലും അവിടെ ക്ലാസ് വെച്ച് നടത്തലുണ്ടായിരുന്നു.
1: അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ആളാണ്?
0: ചുക്കാൻ പിടിക്കലില്ലെങ്കിലും അതിന്റെ ഒരു സംഘാടകൾ.
1: ഓക്കെ. ഓർമ്മയിലൊരു ഗാനം, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർമ്മയാണ് പറയുന്നത്. പറഞ്ഞേ.
0: അപ്പൊ ഞാനൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗാനം എന്ന് പറയുമ്പോൾ, ഞാൻ ഈ ഹാർമോണിയം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ 1985 കാലഘട്ടമാണ്. അപ്പോൾ എന്റെ ഗുരുനാഥനായ ശ്രീ കെ പ്രഭാകരൻ മാഷ് അദ്ദേഹത്തിന്റെ ഒരു സപ്തസ്വര എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നു. ചെറിയ റൂമാണ്.
1: എവിടെയാണ്?
0: അത് കല്യാശ്ശേരി തന്നെ. അപ്പൊ അവിടെ പാഠകം അങ്ങൾ പറഞ്ഞു തരികയും വായിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ എല്ലാ ദിവസങ്ങളിലും മിക്കവാറും അവിടെ 7 മുതൽ 9 മണി ഇരിക്കും. അപ്പൊ ഒരു നല്ലൊരു അന്തരീക്ഷം, മനസ്സിന്റെ സുഖം എല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഹാർമോണിയത്തിന്റെ ഈ കർണാടക സംഗീതത്തിന്റെ ബാലപാഠം കുറച്ച് മനസ്സിലാക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമാ കാലങ്ങൾ മാഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അന്നത്തെ കാസറ്റിൽ ടാപ്പ് റെക്കോർഡ് ഉണ്ടല്ലോ, അപ്പൊ ചോല കാസറ്റ് ആയിരിക്കും, അതിങ്ങനെ തിരിഞ്ഞിരുന്ന കളി. അപ്പൊ അതിന്റെ നൊട്ടേഷൻ കിട്ടാൻ വേണ്ടി ബാക്കും ഫോർവേഡൊക്കെ എടുത്തിട്ട് നമ്മളെ കൊണ്ടൊക്കെ ഇങ്ങനെ നൊട്ടേഷൻ ചെയ്ത് മാഷ് ആർമോണിയത്തിൽ വായിച്ചൊരു സ്വരം നോട്ട് ചെയ്തിട്ട് പറഞ്ഞ് എന്നിട്ട് അത് ചിട്ടപ്പെടുത്തി അങ്ങനെ വെക്കും. അപ്പൊ അദ്ദേഹം വായിക്കുന്ന കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാലക്രമേണ സിനിമ കാരണം വായിക്കണം പഠിക്കണം എന്നുള്ളൊരു അത്യായ മോഹം. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ആ ഒരു സിന്ധു കെടുത്തപ്പ് എന്ന സിനിമയിലെ ഓമലയാളെ കണ്ടു ഞാൻ തൂങ്ങിനാവിൽ എന്ന ഗാനം മാഷിങ്ങനെ ആർമോണിയത്തിൽ വായിച്ചത് കുറേശ്ശെ കുറേശ്ശെയായി. കുറെ മാസങ്ങളോട് എടുത്ത് ഒരു പാട്ട് പഠിച്ചു. അതിനുശേഷം ചില പിന്നെ നൃത്ത പരിപാടികൾക്കെല്ലാം പിന്നണിയിൽ വായിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ പഠിച്ച പാട്ടിങ്ങനെ ഗ്യാപ്പിൽ വായിക്കുമ്പോ ഒരു നല്ലൊരു സുഖം കിട്ടി. അത് കേൾപ്പിക്കാർക്ക് നല്ലൊരു ചില ചിലത്തെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പൊ എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ അന്നേരം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോ അദ്ദേഹം കുറച്ച് വർഷത്തിന് ശേഷം പിന്നെ ബ്രണ്ടൻ കോളേജിൽ ലെക്ചറായിട്ട് ജോലി കിട്ടുകയും ധർമ്മടത്തേക്ക് താമസം മാറ്റുകയും ചെയ്തു.
1: എന്താ പേരെന്നൂടെ പറഞ്ഞു?
0: കെ പ്രഭാകരൻ.
1: കെ പ്രഭാകരൻ മാഷ്.
0: പിന്നെ അദ്ദേഹം നാട്ടിൽ അങ്ങനെ വരാതെ അവർ വീട്ടിട്ട് താമസിച്ചു. അപ്പോ അങ്ങനെ അദ്ദേഹം പിന്നെ അവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറായി റിട്ടയർഡ് ചെയ്തു. 5 വർഷം മുമ്പേ അദ്ദേഹം നിര്യാതനാവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിനുള്ള ഒരു ആദരാഞ്ജലി കൂടിയാണ് ഞാൻ ഈ ആവശ്യപ്പെടുന്നു ഈ പാട്ട്. അപ്പൊ അങ്ങനെ ഈ പാട്ട് പഠിച്ച് പിന്നെ ഒരു 10 വർഷക്കാലം കല്യാശ്ശേരി ജയഭാരത കലാകാരൻ കീബോർഡ് വായിച്ചു കൂടെ നൃത്താടങ്ങൾക്ക് ഒരു വർഷം

0: 40 നാടകങ്ങൾ ഉണ്ടാവും, തൃശ്ശൂർ മുതൽ കാസർഗോഡ് കർണാടകത്തിന്റെ ഭാഗങ്ങളിലും ഉണ്ടാവും വയനാട്. അപ്പോ ആ ഒരു കാലഘട്ടം അപ്പൊ മാഷും ചിലപ്പോ നമ്മളെ കൂടെ ഉണ്ടാവും ഹാർമോണിയം വായിക്കാനുള്ളതായിട്ട്. അതുപോലെ കഥാപ്രസംഗവും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മാഷ് ഹാർമോണിയം വായിച്ചു. അപ്പൊ ഒരു നല്ലൊരു പിന്തുണ എനിക്ക് എപ്പം കിട്ടുകയാണ്ട് ഗുരുവായൂർ നിലയിൽ അദ്ദേഹം തൊഴിലില്ല. അപ്പൊ ആ ഒരു ഓർമ്മ.
1: മക്കൾക്ക് എന്താ ചെയ്യുന്നത്?
0: മക്കള് ഒരാള് ഫാർമസിസ്റ്റ് ഗേൾസിലാണ്, വേറൊരാള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്തു, രണ്ടാളും കല്യാണം കഴിച്ചു.
1: ഇപ്പം താങ്കളുടെ ഭാര്യ?
0: ഞാനും എന്റെ ഭാര്യ ഇപ്പം

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 3111 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 3111 344.
1: ഒരു ഗാനം ഹൃദയരാഗം എൻ പ്രിയ ഗാനം.
2: ഹലോ.
3: ഹലോ,
2: ഇതാരാണ്?
3: എന്റെ പേര് ഡോക്ടർ സന്ധ്യ സുകുമാരൻ.
2: എവിടുന്നാ വിളിക്കുന്നത്?
3: ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ എറണാകുളത്ത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: സയന്റിസ്റ്റ് CMFRA എന്ന് പറയുന്നത് അല്ലേ?
3: CMFRA, അത് മത്സ്യത്തിന്റെ റിസർച്ചാണ്, മത്സ്യത്തിനെ പറ്റിയുള്ള ഗവേഷണങ്ങളാണ്
2: ചെയ്യുന്നത്. എന്താണ് കേഡർ, ഏതാണ് വരിക?
3: നമ്മള് സയന്റിസ്റ്റ് ആണ്, ഇപ്പൊ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: ഇപ്പം പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ? ഓക്കെ. ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോ അതില് എത്രത്തോളം അതിനൊരു റിസ്ക് ഉണ്ട്? ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം, അങ്ങനെയൊക്കെ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ.
3: പറയാം. ഞാൻ ഒരു 2003 ഈ സയന്റിസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറുന്നത്. അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്, നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനും അറിയാനും ഒക്കെ സാധിക്കും. അപ്പൊ ആദ്യം മറൈൻ ബയോഡൈവേഴ്സിറ്റി, കോറൽ റീഫ്, അതിലൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. അത് തമിഴ്നാട്ടിലായിരുന്നു. അതിനുശേഷം എറണാകുളത്ത് വന്നതിന് ശേഷം കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് ഈ ഫിഷ് ജനറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലാണ്. ഫിഷ് ജനറ്റിക്സ് ആൻഡ് ജീനോമിക്സ്, ജനിതക പഠനങ്ങളാണ് ഇപ്പൊ കൂടുതലായിട്ട് ഞാൻ നടത്തുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ വേറെ പല കാര്യങ്ങളിലും എല്ലാത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ പ്രധാനപ്പെട്ട ഏരിയ ഫിഷ് ജനറ്റിക്സ് ആണ്. ഈ ഇടയ്ക്ക് നമ്മള് ഒരു മത്തിയുടെ ഒരു ജനിതക ഘടന കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് വർക്ക് ചെയ്തിരുന്നു. അത് ജീനോം സീക്വൻസിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മള് കംപ്ലീറ്റ് ജീനോം, അതിന്റെ എല്ലാ ജീനുകളും നമുക്കിപ്പോ അറിയാൻ പറ്റും. അതിപ്പോ ഏറ്റവും മോഡേൺ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോ നമുക്ക് മത്തി വളരെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ആഹാരമാണെന്ന് എല്ലാവർക്കും അറിയാം.
2: തീർച്ചയായിട്ടും.
3: അപ്പൊ അതിന്റെ നമുക്ക് ജീനുകൾ, അതായത് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സുമായി ബന്ധപ്പെട്ട ജീനുകളൊക്കെ നമുക്ക് വേർതിരിച്ച് നമുക്ക് അറിയാൻ പറ്റി. അതിന്റെ ജീനുകളൊക്കെ നമുക്ക് പഠിക്കാനും ഒക്കെ നല്ല സഹായകമാണ് ഈ ജനിതക ഘടന കണ്ടുപിടിച്ചതിന് ശേഷം. അപ്പൊ അത് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് നമ്മളത് കുറെ കാലം എടുത്ത് ചെയ്തതാണ്.
2: ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ അതിനെ കുറിച്ചൊക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഇതിനൊക്കെ ഒരുപാട് മെനക്കെട്ട ഒരു ഇതാണല്ലോ അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ ഒരു ക്ഷമ വേണം. അതെ, അതിന്റെയൊക്കെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലേ അതിന്റെ റിസൾട്ട് കിട്ടുമ്പോ.
3: തീർച്ചയായിട്ടും അതൊരു വളരെ സന്തോഷകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊരു ഗവേഷണം, ഒരു രസകരമായ
2: ഒരു കാര്യമാണ്. അതെ, നമ്മുടെ നാട്ടിന് ഒരു വിളക്കായിട്ടല്ലേ. നമ്മൾ ഒരു ഏത് ജോലിയിൽ ഇരുന്നാലും നമ്മളെ കൊണ്ട് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇത്തരം ജോലികളിൽ കൂടുതൽ കഴിയും അല്ലേ?
3: അപ്പൊ
2: നമ്മുടെ പ്രോഗ്രാം ഓർമ്മയിലൊരു ഗാനം, ഹൃദയരാഗം എൻ പ്രിയ ഗാനം. ഇത് നമ്മുടെ ജീവിതത്തിലെ എത്രയോ പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു, മറക്കുന്നു. പക്ഷെ ചില പാട്ടുകൾ ഇപ്പോഴും മനസ്സിലുണ്ടാവും, അറിയാതെ മൂളിപ്പോവും, അറിയാതെ ഓർത്തുപോവും. അതിന് ഒരു കാരണവും കൂടി ഉണ്ടാവും അല്ലേ?
3: ഒരുപക്ഷെ
2: ഒരുപാട് പാട്ടുകൾ അങ്ങനെ ഉണ്ടാകും, നമ്മളൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാകും, അതിനൊപ്പം ഓരോ ഓർമ്മകളും. അതിലൊരു ഒരു പാട്ടും ഓർമ്മയും.
3: എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് നമ്മുടെ ആരണ്യകം എന്ന സിനിമയില് പൊളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ. ആ പാട്ട് എനിക്ക് എന്തോ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഒരു തോന്നുന്ന ഒരു ഗാനമാണ്. ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മള് നമ്മുടെ പഴയ ഗ്രാമത്തില്, നമ്മുടെ പണ്ടൊക്കെ നല്ല പച്ചപ്പായിരുന്നു നമ്മുടെ വീടിന്റെ അവിടെ എല്ലാം, ഒരു കാട് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പൊ ആ പാട്ട് കാണുമ്പോ നമുക്കിങ്ങനെ കാട്ടിലൂടെയൊക്കെ നടക്കാനും ഇരിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. നടക്കാറും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓണക്കാലത്തും ഒക്കെ നമ്മൾ ഈ അത് ആ പാട്ടിലൊക്കെ ചില വരികളുണ്ടല്ലോ, തൊട്ടാവാടി എനിക്ക് ഇഷ്ടമാണെന്നോ. ഈ പാട്ടെല്ലാം കേൾക്കുമ്പോ എനിക്ക് നമ്മുടെ ഓണക്കാലമൊക്കെ ഓർമ്മ വരും. അപ്പൊ നമ്മളെ ഓണക്കാലത്ത് കൂട്ടുകാരികളുടെയൊക്കെ കൂടെ, കൂട്ടുകാരുടെ കൂടെ ഒക്കെ പോയി തൊട്ടാവാടിയെ കുറെ നേരം നോക്കി നിൽക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ തൊട്ടാവാടി ഇങ്ങനെ വാടി വാടി പോകുന്നത്, അത് ചെറിയ പ്രായത്തില് വളരെ. അപ്പൊ ഈ പാട്ടതൊക്കെ നമ്മളെങ്ങനെ ഓർപ്പിക്കും ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ, ഇങ്ങനത്തെ പല പല കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഈ കുയിലിന്റെ പാട്ടിനെ നമ്മള് കുയിലിനെ നോക്കിയിരിക്കും കുറെ നേരം, കുയിലിന്റെ പാട്ടിനെ മറുപാട്ട് പാടും. അപ്പൊ ഈ കുട്ടി ഇതിലെ ഈ നടിക ഇതുപോലെ അതെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട്. അപ്പോ അത് അപ്പൊ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ബാല്യവും കൗമാരവും പിന്നെ അമ്മയും അച്ഛനെയും അവരെയൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പൊ ഇതൊക്കെ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണെങ്കിൽ നമ്മള് പലതരത്തിലുള്ള ഈ പറഞ്ഞ കുയിലും അണ്ണാനും ഇതിനെയൊക്കെ നോക്കിയിരിക്കും. അപ്പൊ ഇതൊക്കെ എന്റെ വിനോദമായിരുന്നു.
2: പിന്നീട് ഒരു സയന്റിസ്റ്റ് ആണല്ലോ ആയത്. അപ്പൊ ആ ഒരു നമ്മുടെ ആ ബേസിക് ആയിട്ട് ആ സ്വഭാവം അന്ന് മുതലേ എങ്ങനെ നിരീക്ഷിക്കാനും അല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ഓരോത്തിനും ചോദിക്കാനുള്ള ഒരു ത്വര ഉണ്ടായിരുന്നിരിക്കണം അല്ലേ.
3: അതെ അതെ, അത് വളരെയധികം നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നല്ലോ ചെറിയ പ്രായത്തിലേ ഉണ്ടായിരുന്നു. അതേപോലെ നമ്മൾ പുസ്തകങ്ങളൊക്കെ വായിക്കും, അങ്ങനെ ആ ഒരു നായികയായിട്ട് നമുക്ക് കുറച്ച് റിലേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അപ്പൊ അത് അപ്പൊ നമുക്ക് തന്നെ ഒരു ഓർമ്മ വരുന്ന ഒരു നല്ലൊരു ഗാനമാണത്, ആരണ്യകം എന്ന സിനിമയിലെ. അത് ഡയറക്ട് ചെയ്ത് ഹരിഹരൻ 1988 കഥയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്
2: കഥയും.
3: അപ്പൊ ആ പാട്ടാണ് എന്റെ ഒരു പ്രിയപ്പെട്ട
2: പാട്ട്. എഴുതിയത് ഒ എൻ വി കുറുപ്പാണ്. സിനിമ ഹരിഹരന്റെ സിനിമ കഥ എഴുതിയത് എം ടി
3: വാസുദേവൻ.
2: അതെ, ഒരു പാട്ട് എന്നതിലും നോക്കിക്കഴിഞ്ഞാലും വളരെ നല്ല ഒരു രഘുനാഥ് സേട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉത്തരേന്ത്യൻ സംഗീത സംവിധായകനാണ് അതിന് മ്യൂസിക് കൊടുത്തത്. അപ്പൊ എല്ലാം കൊണ്ടും നമ്മുടെ ഈ പറഞ്ഞതുപോലെ ആ പാട്ടിന്റെ വിഷ്വലും പിന്നെ നമ്മളെ കൊറേ ഇതേപോലെ ഡോക്ടർ സന്ധ്യയുടെ വീടും ഒക്കെ ആ ഒരു പരിസരത്തെ ഓർമ്മിപ്പിക്കുന്നതും കൂടെ കൊണ്ടായിരിക്കും അല്ലെ അതിന്റെ മ്യൂസിക്കും.
3: പെൺകുട്ടി വളരെ സ്വതന്ത്രയായിട്ട് ഇങ്ങനെ നടക്കുന്നതും ചിന്തകളിലൂടെ നടക്കണതും
2: ആകർഷിച്ചിരുന്നു. ഓക്കെ, എന്നാ മനോഹരമായൊരു ഗാനം. എന്നെയും അതുപോലെ ഇത് കേൾക്കുന്ന പലരെയും അവരുടെ കുട്ടിക്കാലത്തെയും അവര് ജനിച്ചു വളർന്ന നാടിനെയും പരിസരത്തെയും പ്രകൃതിയെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം അല്ലേ.

അടുത്തതായി ഒരു സന്ദേശം. സന്ദേശം അയച്ചത് പി മോഹൻദാസ്, കോഴിക്കോട്. എന്റെ അമ്മയുടെയും ഓർമ്മയാണ്. വർഷം 1950-60. എന്റെ അമ്മ നല്ലതുപോലെ പാടുമായിരുന്നു. അമ്മ ഗവൺമെന്റ് സർവീസിൽ ആരോഗ്യവകുപ്പ് മിഡ്വൈഫായിരുന്നു. അതുകൊണ്ട് പല സ്ഥലങ്ങൾ മാറി മാറി പോകും. ഒരു വാടക വീട്ടിൽ അമ്മയും അമ്മയുടെ കൂട്ടുകാരും. രാത്രിയിൽ പല പല പാട്ടുകൾ. അമ്മ എപ്പോഴും പാടിയ പാട്ടാണ് പ്രാണന്റെ പ്രാണനിൽ പ്രേമപ്രതീക്ഷതൻ എന്ന ഗാനം. ചിത്രം അമ്മയെ കാണാൻ. ഈ ഗാനം അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. സന്ദേശം അയച്ചു തന്നത് പി മോഹൻദാസ്, കോഴിക്കോട്.

0: ഹലോ, ആരാണ്?
1: ഗിരിജ.
0: എവിടുന്ന വിളിക്കുന്നത്?
1: ചാളക്കടവതി നെയ്ച്ചോടി കമ്പനിന്ന്.
0: ചാളക്കടവിലാണ്? ഓക്കെ, അതിന്റെ അടുത്ത് തന്നെയാണ് വീട്?
1: അതിന്റെ അടുത്ത് തന്നെ വീട്.
0: ആ, ഓർമ്മയിലെ ഗാനം ഏതാണ്?
1: ഓർമ്മയിലെ ചാടൻ സിനിമയിലെ കളിവാക്കുറങ്ങിയല്ലോ കളിവിടുവങ്ങിയല്ലോ എന്റെ പാട്ട്.
0: ആ പാട്ട് കേൾക്കുമ്പം നമുക്ക് കുറച്ച് ഓർമ്മകള് ഉണർത്തുന്നോണ്ടാണല്ലോ ചോദിച്ചത്.
1: അതെ അതെ.
0: എന്താണത്?
1: അത് ചെറിയപ്പോ അനുജത്തിമാരും ഞാനും ഒന്നിച്ച് ഉണ്ടാകുന്ന, ചെറിയ ആരുമില്ല വീട്ടില്, അമ്മ ജോലിക്ക് പോകും. അപ്പൊ ആ ഒരു ഓർമ്മ എനിക്ക്. അപ്പൊ അവര് സ്കൂളിൽ പോയി, ഞാൻ അതിന്റെ ഇടയിൽ വീട് ചേർക്കാൻ പഠിച്ചു. ഞാൻ സ്കൂളിൽ പോയില്ല, മൂന്നാം ക്ലാസ് വരെ.
0: മക്കളെ നോക്കാനായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വന്നു.

0: അനിയത്തിമാരല്ല, രണ്ടാളുണ്ടായി.
1: അച്ഛനില്ലായിരുന്നോ?
0: അച്ഛനില്ല, അച്ഛൻ ചെറിയ അനിയത്തിക്ക് ഒരു 3 വയസ്സാകുമ്പോ അച്ഛൻ മരിച്ചു.
1: അമ്മയ്ക്ക് എന്ത് പണിയായിരുന്നു?
0: ഓ, അമ്മ ചെടി കമ്പനിയിൽ പോവും. ഞാൻ വീട്ടില് രണ്ടാളി നോക്കിട്ട് നിന്നു. അവര് പിന്നെ സ്കൂളിൽ പോയിട്ടാകുമ്പോ ഞാൻ ഒറ്റക്കായി. അങ്ങനെ ഞാൻ അടുത്ത വീട്ടിൽ പോയി വീട് തിറക്കാലും പഠിച്ചു. അങ്ങനെ അവര് അമ്മ 5 മണിക്ക് വരും. അങ്ങനെ ഓർമ്മയില് അത് ഞാൻ ഈ കളി വീട് ഉറങ്ങിയല്ലോ എന്നില്ല പാട്ട് കേൾക്കുമ്പോ എനിക്ക് അതൊരു ഓർമ്മ വരും മനസ്സിൽ. അപ്പൊ ചെല്ലപ്പോ ഞാൻ കരയിച്ചു അങ്ങനെ വന്നിട്ട് തിരക്കുന്നതെന്ന്. അവരിപ്പോ കല്യാണം കഴിഞ്ഞു, ചെറിയോളും കഴിഞ്ഞു, മറ്റേ രണ്ടാമത്തെ അനിയത്തിയും കഴിഞ്ഞു.
1: ഗിരിജയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ?
0: ആ, എന്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നു ചാണക്കടവിലേക്ക്.
1: ഭർത്താവ് എന്താ പണി?
0: ഭർത്താവ് റിക്ഷ ഡ്രൈവർ ഉണ്ടായത്. 2 മക്കളുണ്ട്, മോൻ ഗൾഫിലുണ്ട്, കല്യാണം കഴിച്ചിട്ടാ കഴിക്കണ അത്ര. മോള് അധ്യാപിക രാവണീശ്വരം വയസ്സഗന്ധി സ്കൂളില്.
1: ഞാനേ
0: വീട്ടില്
1: ഒറ്റക്കായി വീണ്ടും.

0: ഹലോ, ആരാണ്?
1: ഞാൻ അച്യുതൻ പേരാണ്. തളിപ്പറമ്പിനടുത്ത് ചവനപ്പുഴയിൽ നിന്ന്.
0: ചവനപ്പുഴ?
1: ആ,
0: എന്താ ചവനപ്പുഴയുടെ പ്രത്യേകത?
1: ചവനപ്പുഴയുടെ പ്രത്യേകത പുഴയൊന്നും ഇല്ല, ഒരു തോടുണ്ട്.
0: ഒരു തോടുണ്ട്.
1: ആ, പഴയ പേരാണ് ചവനപ്പുഴ എന്ന്. പക്ഷെ പുഴയൊന്നും കാണാനില്ല,
0: പുഴയില്ല, തോടാണ്. എന്താണ് വർക്കൊക്കെ?
1: ഞാൻ ആർമിയിലായിരുന്നു, 24 വർഷം സർവീസ് ചെയ്ത്.
0: ഓർമ്മയിലെ ഗാനം ഏതാണ്?
1: ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്ത് ചക്രമാവിന്റെ ചോട്ടിൽ.
0: ഏത് ചക്രമാവിന്റെ ചോട്ടിലെത്തിയത്?
1: എന്നുവെച്ചാൽ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇവര് 3 പേര് ഞങ്ങളുടെ കൂട്ടുകാരുണ്ടായിരുന്നു. അതില് ഞങ്ങൾ ആ സമയത്ത് മാങ്ങ പറിച്ചും അണ്ടി പറിച്ചും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അത് ഓർമ്മയിൽ ഇങ്ങനെ വന്നു. അതിനുശേഷം ഞങ്ങൾ കുളിക്കാൻ പോകും വൈകിട്ട്. കുളിക്കാൻ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉത്സവത്തിനൊക്കെ പോകും. തളിപ്പറമ്പിൽ തിരുച്ചമ്പല ഉത്സവത്തിനൊക്കെ പങ്കെടുക്കും. അതിൽ നിന്ന് ഒരു കൂട്ടുകാരൻ നമ്മള് 2 വർഷമായി വിട്ട് ഇവിടെ പറഞ്ഞു പോയി.
0: നിങ്ങള് പണ്ട് ഒരുപാട് കളിച്ചു വളർന്നവര്, ഇപ്പം 3 പേര്. അവര് പേരൊക്കെ ഒന്ന് പറഞ്ഞേ.
1: 2 കൃഷ്ണന്മാരാണ്.
0: 2 കൃഷ്ണനും ഒരു അച്യുതനും.
1: ആ, ഒന്നാന്റെ അമ്മാവന്റെ മകനാണ്, ഒന്നാന്റെ അയൽവാസിയായ കൃഷ്ണനാണ്. അയാളാണ് ഇവിടെ പറഞ്ഞു പോയത്.
0: നിങ്ങള് ഒരുമിച്ച് കളിച്ചു വളർന്ന് പിന്നെ വലുതായപ്പോ ഓരോരാളും ഓരോ മേഖലയിൽ ജോലിക്ക് പോവാണല്ലോ
1: ഉണ്ടാവുക.
0: അപ്പൊ ആ സമയത്തൊക്കെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ 3 പേര് ഒരുമിച്ച് അങ്ങനെയായിരുന്നോ?
1: അതെ, അങ്ങനെയായിരുന്നു ജീവിതം.
0: എവിടെ പോയാലും എങ്ങനെയായാലും നാട്ടിലെത്തുമ്പോ ഒരുമിച്ച് കൂടും അല്ലേ?
1: എല്ലാ കരവാര പരിപാടിക്കും നമ്മൾ ഒരുമിച്ചാന്ന് പറയും. 7-ാം ക്ലാസ് മുതൽ 7, 8, 9, 10 പിന്നെ ലീവിന് വന്നാലും നമ്മൾ അവരെ കണ്ടിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ
0: വീട്ടിൽ കയറുള്ളൂ അല്ലേ?
1: ആ, വീട്ടിലൊന്നും അധികം കിടക്കാറില്ല. എല്ലാം അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിലും അവിടെയൊക്കെ പോയി അവരെ കണ്ടാലേ നമുക്ക് ജീവിതം ഒരു ഇതാവുള്ളു.
0: ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലം അല്ലേ? ഇവിടെ ആർമിയിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുമ്പോഴും ഒരു ഉള്ളിൽ ഒരു കുളിര് കോരി ഇടുന്നത് ഇങ്ങനത്തെ ഓർമ്മകളായിരിക്കും.

0: ഹലോ, പേര് പറഞ്ഞേ.
1: പറ്റിയാണ്.
0: വീട് എവിടെയാ?
1: ഞാൻ കവൻമുല്ല ദിനേശിലാണ്.
0: അതെയാ? അവിടെ കൂടെ എത്ര പേരുണ്ട് ഇപ്പോ?
1: കൂടെ ഒരു 60 ആളുണ്ട്.
0: 60 ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ ഓർമ്മയിലെ ഗാനം ഏതാണ്?
1: ഓർമ്മയിലെ ഗാനം എന്ന് പറഞ്ഞാൽ 7 സ്വരങ്ങളും.
0: ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം.
1: ഗാനം
0: അജിതയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കടന്നു വന്നത്?
1: ഞങ്ങള് ചെറിയ പ്രായത്തില് ടാക്കീസിലെല്ലാം പോകുന്ന സമയത്ത് ഉണ്ടായ സംഭവമാണ്. അവിടെ നമ്മള് സിനിമ കാണാൻ പോകുമ്പോ പിന്നെ ഈ ടിക്കറ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞാൽ ആണ് ടാക്കീസ് എന്ന് പാടുന്ന പാട്ടാണ്. അപ്പൊ ചെറുതിരി എനിക്കതൊരു ഓർമ്മയാണ്.
0: ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടോ?
1: ചെറിയ പ്രായത്തിലും കണ്ടി. പിന്നെ ഒരു SLC എല്ലാം കഴിഞ്ഞ അനുസരിച്ച് നമ്മളെങ്ങനെ സിനിമ കാണാൻ പോയിട്ട. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സിനിമ കണ്ടത്.
0: ആരുടെ കൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്?
1: അതേ കുടുംബത്തിലെ എല്ലാരും ഒപ്പരം,
0: എല്ലാരും ഒന്നിച്ച്. അച്ഛനമ്മ
1: ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് നമ്മള് സിനിമ കാണാൻ.
0: ഈ ഏഴ് സ്വരങ്ങളും തഴുകി വരുന്ന ഗാനമൊക്കെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സിനിമക്ക് പോയിട്ടുള്ള ഓർമ്മയുടെ
1: ടാക്കീസിന്ന് കേൾക്കുന്ന പാട്ടാണത്.
0: സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങനെ സിനിമക്ക് പോകാറില്ല?
1: സ്വന്തം വീട്ടിന് ചെറിയ പ്രായത്തിലല്ലേ നമ്മള് പോകുന്നത്. നമുക്ക് പിന്നെ അങ്ങനെ കാണാൻ സമയവും ഇല്ലല്ലോ. നമ്മള് ഒരു ദിവസമല്ലേ നമുക്ക് ലീവ് ഉണ്ടാവുള്ളൂ, ഞായറാഴ്ച മാത്രം. ഞായറാഴ്ച എല്ലാ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് സമയം വൈകുന്നേരമാവും, പിന്നെ കുടുംബത്തിലേക്ക് പോകാനാവും.
0: അയ്യോ, തിരക്കോട് തിരക്കാണ്.
1: ആ തിരക്കല്ലേ.
0: എല്ലാരും പറയും പണ്ടത്തെ പെണ്ണുങ്ങൾക്കൊക്കെ ഒരുപാട് പണിയാണ്, ഇപ്പൊ ഒരുപാട് മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, അപ്പൊ പണിയേ ഇല്ല. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തൊക്കെ സഹായത്തിനുണ്ടായത്? ഏത്
1: ഒരു ദിവസമല്ലേ ലീവുള്ളൂ നമ്മൾ?
0: ലീവുള്ളൂ.
1: ഇപ്പൊ അത് 2 ദിവസമായി നമുക്ക്. ചൊവ്വാഴ്ച പിന്നെ പൊതു അവധിയായ ദിവസം. അങ്ങനെയല്ല
0: ഇപ്പോ അജിതയുടെ ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു

പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ചൊരിയുമളവിലിളമിഴികളിലെ

താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയ ധമനികളിൽ അവയിലുണരും ഒരു പുതിയ പുളകമതലകരി ഒഴുകി വരുമരി

0: ഓർമ്മയിൽ ഒരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
4: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
3: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
4: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
5: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
6: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
5: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
3: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
4: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
3: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
6: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
7: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
4: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
8: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
4: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
3: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
7: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
3: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
9: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
5: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
4: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
3: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.
10: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ കീഴിലുള്ള ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ അഭിമുഖം നടത്തുന്നു. യോഗ്യത MBBS, സൈക്യാട്രിയിൽ മുൻ പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട്. താല്പര്യമുള്ളവർ നാളെ രാവിലെ 10 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. ഫോൺ നമ്പർ 2734343 മുഴപ്പിലങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതം, ഇക്കണോമിക്സ്, ഫിസിക്സ്, മലയാളം എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 29 രാവിലെ 10 അഭിമുഖത്തിനായി സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 9497454876. ഇടനീർ GHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊമേഴ്സ്, ഇംഗ്ലീഷ്, ജിയോളജി സീനിയർ, അറബിക്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക്സ്, കൊമേഴ്സ് ജൂനിയർ വിഭാഗത്തിലേക്ക് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 28 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9446369095. കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ ജേർണലിസം വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കോഴിക്കോട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 29 രാവിലെ 10 പ്രിൻസിപ്പലിന് മുൻപാകെ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 0497274615. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇന്നിട്ട് 35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
11: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. സൌരോർജ്ജ ഉൽപ്പാദനത്തിൽ ഇന്ത്യ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9400 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വ്യാവസായിക പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നാളെ ഗുജറാത്ത് സന്ദർശിക്കും. പുതുക്കിപ്പണിത സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് 75 വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സോമനാഥ അമൃത മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. കേരളത്തിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച പ്രഖ്യാപനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഓഫീസിലെത്തിയ ശ്രീ വിജയ് ഓരോ കുടുംബത്തിനും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി, സ്ത്രീ സുരക്ഷയ്ക്കായി പ്രത്യേക സേന, ലഹരിക്കടത്തിനെതിരെ പ്രത്യേക യൂണിറ്റ് തുടങ്ങിയ ഫയലുകളിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ തുടങ്ങിയവർ മുഖ്യമന്ത്രി വിജയ്ക്ക് ആശംസകൾ നേർന്നു. അസമിൽ BJPയുടെയും NDAയുടെയും നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തു. ചൊവ്വാഴ്ച ഗുവാഹട്ടിയിലെ ഖാനാപാര വെറ്റിനറി കോളേജ് മൈതാനത്ത് അസം മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AIRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 ശ്രീ രംഗസ്വാമി അധികാരത്തിലെത്തുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അബുദാബിയിൽ നിന്ന് തെക്കൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ചരക്ക് കപ്പലിൽ ഡ്രോൺ ഇടിച്ചുകയറി തീപിടുത്തമുണ്ടായതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഡ്രോൺ ആക്രമണങ്ങളെ ചെറുത്തതായി വ്യക്തമാക്കി. ഇറാനിയൻ എണ്ണ ടാങ്കറുകൾക്കോ വാണിജ്യ കപ്പലുകൾക്കോ നേരെയുള്ള ഏതൊരു ആക്രമണത്തിനും മറുപടിയുണ്ടാകുമെന്ന് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് നേവി മുന്നറിയിപ്പ് നൽകി. ISRO പ്രത്യേക ക്ഷണപ്രകാരം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ ആദ്യമായി ദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി ശ്രീഹരിക്കോട്ടയിലേക്ക് ശാസ്ത്ര പഠന യാത്ര സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ലക്ഷദ്വീപ് അസ്ട്രോണമി ക്ലബുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് ഇന്ന് തുടക്കം. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1. 9 നീളുന്ന ഈ ശ്രവ്യ വിരുന്നിൽ മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഭാഗമാകും. ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിക്കും. ഈ മാസം 12th ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുംബൈ ആസ്ഥാനമായ പശ്ചിമ നാവിക കമാൻഡിന്റെ അടുത്ത ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യായൻ നിയമിതനായി. നിലവിൽ നാവികസേനയുടെ വൈസ് ചീഫായാണ് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ സംബന്ധിച്ച് രാജസ്ഥാൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ആരംഭിച്ച അന്വേഷണത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഈ മാസം 3 പരീക്ഷ നടത്തിയതെന്ന് NTA അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
10: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം നാടോടിക്കാറ്റ്. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ഇന്ന് 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം കേൾക്കാം. 9:30 തിരുനോട്ടം, അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന നാടകങ്ങളുടെ അണിയറ വിശേഷങ്ങൾ ഇന്ന് 9:30. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇന്ന് 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് 9 ഡൽഹിയിലെ.

0: Member Hansraj Vishwakarma have been made ministers of state. Meanwhile, the status of ministers of state Ajit Singh Pal and Somen Tomar has been elevated in the government. Both ministers have been given independent charge. In the 403 member state assembly, the council of ministers is now 60, which is the maximum number. Sushil Chandra Tiwari, Akashwani News, Lucknow.
1: India and Trinidad and Tobago have signed 8 agreements in sectors including tourism, healthcare, infrastructure and Ayurveda during External Affairs Minister S. Jayashankar's two-day visit to the Caribbean nation. Ministry of External Affairs in a statement said MOUs were signed between the two sides for solarization of Trinidad and Tobago's Ministry of Foreign and CARICOM Affairs building, vector control, infrastructure upgrade of Nelson Island where the Indian immigrants were stayed initially and for setting up of an Indian chair on Ayurveda at the University of West Indies. In Pakistan, 15 security personnel were killed and several others injured in a suicide attack at a police post in restive Khyber Pakhtunkhwa province. Police said the attack took place yesterday when security personnel opened fire on an explosive-laden vehicle approaching the police post, triggering a massive blast. After the explosion, a large group of gunmen launched an attack on the police post, triggering heavy exchange of fire. Iran has formally submitted its response to the latest U.S. proposal aimed at ending the war in West Asia. Iranian state media confirmed that the response has been handed over, stating that negotiations at this stage will focus on ending the conflict in the region. The development comes as U.S. Special Envoy Steve Witkoff and Secretary of State Marco Rubio met Qatar's Prime Minister to discuss the ongoing war, highlighting intensified diplomatic efforts as the conflict enters its third month. Meanwhile, Lebanese health authorities said 22 people were killed in Israeli strikes in Lebanon. Our West Asia correspondent has filed this report.
2: The Strait of Hormuz has become the sharpest flashpoint in the standoff between Iran and the United States. An Iranian military official warned on Sunday that countries complying with the U.S. sanctions against Iran will face difficulties when their ships use the waterway. Iranian Revolutionary Guard Corps further went warning that any attack on Iranian commercial vessels would trigger strikes on U.S. targets across the region with missiles already locked onto their marks. The threats came as a bulk carrier was struck roughly 23 nautical miles northeast of Doha, causing a small fire that was subsequently contained. Kuwait said hostile drones had entered its airspace and were dealt with by its military. Hours later, UAE reported intercepting 2 drones originating from Iran. Meanwhile, Britain announced it is deploying the Royal Navy destroyer HMS Dragon to the region to join international mission aimed at keeping the strait open. Vinod Kumar for Akashwani News, Dubai.
1: In Singapore, performers at a cultural festival this weekend received an unusual reward boxes of mangoes. As India stepped up efforts to promote mango exports through community events, mangoes from different states were presented as reward for songs, dances and musical performances during the Threads of Indian Tradition Festival held at the Nee Soon Public Housing Estate in the northeast Singapore. This was the second mango promotion event organized this month by the High Commission of India in Singapore. Vice Admiral Sanjay Vatsyayan has been appointed as the next flag officer commanding-in-chief of the Western Naval Command headquartered in Mumbai. He will take charge of one of the Indian Navy's most strategically important commands responsible for safeguarding India's Western Maritime Front and key sea lanes in the Arabian Sea. He is currently serving as the Vice Chief of the Naval Staff. In IPL cricket, Mumbai Indians were 159 for 6 in 18.3 overs against Royal Challengers Bengaluru in Raipur when reports last came in. Earlier, Royal Challengers Bengaluru won the toss and opted to bowl. Earlier, in another fixture, Chennai Super Kings defeated Lucknow Super Giants by 5 wickets. Chasing a target of 204 runs, Chennai Super Kings overhauled the score in 19.2 overs. Urvil Patel scored a fiery half-century, making 65 of 23 balls earlier put into bat. Lucknow posted 203 runs for the loss of 8 wickets in their allotted 20 overs. And in shooting, Indian pair of Neeru Dhanda and Vivan Kapoor secured a bronze medal in the trap mixed team event as India concluded its campaign on a positive note at the ISSF World Cup shotgun in Almaty, Kazakhstan today. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi launches multiple development projects worth around 9,400 crore rupees in Telangana, stresses on judicious use of imported petroleum products to reduce adverse impact of West Asia conflict. Union Home Minister Amit Shah holds review meeting on country's preparedness to deal with possible floods and heatwave conditions. Uttar Pradesh chief minister yogi adityanath expands cabinet inducts two cabinet ministers and four state ministers india and trinidad and tobago sign eight agreements including in tourism healthcare and ayurveda sectors in pakistan 15 security personnel killed in suicide attack in khyber pakhtunkhwa province and in ipl cricket chennai super kings beat lucknow super giants by 5 wickets Another fixture between Royal Challengers Bengaluru and Mumbai Indians underway in Raipur. For details of these stories and more, log on to our website newsonair.gov.in and newsonair app. And that's all in the news at 9. Good night.
3: Akashavani, Kannur.
4: Darpanam. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം.
4: എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർപ്പണത്തിലേക്ക്.
5: അതെ
4: ചേട്ടാ, ചേട്ടന് ഏത് ജീവിനെയാണ് ഏറ്റവും പേടി?
5: എനിക്കോ? എനിക്ക് ഒരു ജീവിനെയും പേടിയില്ല.
4: അയ്യോ ചേട്ടാ, പാമ്പ്!
5: അയ്യോ അയ്യോ, എവിടെ എവിടെ!
4: ഓ, ഓടണ്ട, ഇങ്ങ് പോര്. വെറുതെ പറഞ്ഞതാണ്, ആ ധൈര്യം ഒന്ന് പരീക്ഷിക്കാം.
5: ചേച്ചി,
4: അപ്പോ എല്ലാരും കേട്ടല്ലോ, ചേട്ടന് ഒരു ജീവിനെയും പേടിയില്ല, പാമ്പിനെ ഒട്ടും പേടിയില്ല.
5: ഓ, പാമ്പിനെ പേടിക്കാത്തവര് ആരാ ഉള്ളത്? അല്ലാണ്ട് ചേച്ചിനെ പോലെ പാട്ടിനെയും പല്ലിനെയും ഒന്നല്ലോ.
4: ആ ചേട്ടാ, ഒരു കാര്യമുണ്ട്.
5: എന്തോ പാറ വരുന്നുണ്ട്.
4: പാരയൊന്നല്ല, കേൾക്ക്.
5: ആ പറ.
4: ചേട്ടൻ ഈ പാമ്പിനെ ഒരുപാടങ്ങ് പേടിക്കരുത്.
5: ഓ ഇല്ല, പാമ്പ് കടിക്കാൻ വരുമ്പോ പാമ്പേ കടിക്കരുത്, ഞാൻ ചേച്ചിന്റെ സുഹൃത്താണ് പറയാം. അപ്പൊ പാമ്പ് തിരിച്ചു പോയിക്കോളുമല്ലോ.
4: അതല്ല, നമ്മള് ഒരു ജീവിനെ ഒരുപാടങ്ങ് പേടിക്കുമ്പോ കാലക്രമേണ നമ്മള് ആ ജീവിയായി മാറും. അതായത് പാമ്പിനെ പേടിച്ച് പേടിച്ച് ഒരു നാൾ ചേട്ടൻ ഒരു പാമ്പായി മാറും.
5: ചേച്ചി, രാവിലെ തന്നെ അസംബന്ധം പറയരുത് കേട്ടോ. ഇതെന്താ, എല്ലാം തമാശയാ?
4: ഛേ, ഇന്ന് നവംബർ 20 ആയിരുന്നെങ്കിൽ അത്യാവശ്യ അസംബന്ധങ്ങളൊക്കെ പറയായിരുന്നു.
5: ഓഹോ, ആര് പറഞ്ഞു ഈ അസംബന്ധം?
4: ചേട്ടാ, നവംബർ 20 അബ്സർഡിറ്റി ഡേ ആണ്, അതായത് അസംബന്ധ ദിനം.
5: ഓ, ഇതൊക്കെ എവിടെ നിന്ന് തപ്പിക്കൊണ്ടുവരുന്നു?
4: അതെ ചേട്ടാ, ഒട്ടുമിക്ക ദിനത്തിനും എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട പ്രത്യേകതകളുണ്ടല്ലോ. അതിന്റെ കൂടെ ഇങ്ങനത്തെ രസകരമായ ചില പ്രത്യേകതകളും ആരൊക്കെയോ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്.
5: ശരി,
4: പല സ്ഥലങ്ങളിലും അത് വളരെ രസകരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്.
5: അത് കൊള്ളാലോ. അപ്പൊ ആ ദിവസം യാതൊരു യുക്തിയുമില്ലാതെ കാര്യങ്ങൾ പറയാം, ചെയ്യാം, മറ്റുള്ളവരെ പട്ടിക്കാം, മണ്ടന്മാരാക്കാം.
4: പക്ഷേ നമ്മുടെ നാട്ടിൽ പറ്റുന്ന തോന്നുന്നില്ല, ചിലപ്പോ തല്ലുള്ളൂ.
5: അത് ശരിയാ.
6: അപ്പോ ഞാനെന്താ ഈ പാമ്പുകളെ കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാല്, 7-ാം തീയതിയിലെ ജാലകത്തിൽ കരുതിയിരിക്കുക ഇഴഞ്ഞെത്തുന്ന ഭീകരതയെ. കേരള വനംവകുപ്പിന്റെ സർപ്പാ ജില്ലാ വളണ്ടിയർ മനോജ് കാമനാട്ട് പങ്കെടുത്ത പരിപാടി അവസരോചിതവും ഉപകാരപ്രദവുമായിരുന്നു എന്ന് കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് വറ്റല്ലൂർ എഴുതിയിട്ടുണ്ട്. പാമ്പുകളുടെ ശല്യം കൂടി വരുന്ന ഈ കാലത്ത് ആ പരിപാടി വളരെ വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് മിനി മണത്തണയും എഴുതിയിട്ടുണ്ട്. അപ്പോ അടുത്ത മെസ്സേജിലേക്ക് പോവാം.
5: പ്രശസ്ത നാടക പ്രവർത്തകൻ രാജ്മോഹൻ നീലേശ്വരം അതിഥിയായി എത്തിയ ജാലകം ശ്രദ്ധേയമായി. ഒട്ടേറെ നാടകങ്ങളിൽ വിവിധങ്ങളായ വേഷപകർച്ച നടത്തി നാടക ആസ്വാദകരുടെ പ്രശംസ പിടിച്ചു പറ്റിയ അതുല്യ കലാകാരനാണ് അദ്ദേഹം. തന്റെ നാടക അനുഭവങ്ങളും മറ്റും പങ്കുവച്ച രാജ്മോഹൻ നീലേശ്വരത്തിന് ആശംസകൾ നേരുന്നു. വി ശിവദാസൻ, കണ്ണാടിപ്പറമ്പ്. സന്തോഷ് ഒളിഞ്ഞവളപ്പ് കാസർഗോഡ് എഴുതുന്നു, 5 May പുലരിയെ പുളകിതമാക്കി വികാസ് നാറോൺ അവതരിപ്പിച്ച സുഭാഷിതം ചിന്തോദീപകം മനോഹരം ഹൃദയം. സമയം തന്നെയാണ് നമ്മുടെ ഗുരുനാഥൻ, എല്ലാം നേരെയാകും, ഈ സമയവും കടന്നുപോകും എന്നതുപോലെ വിജയത്തിലും പരാജയത്തിലും വിളപ്പെട്ടത് സമയം തന്നെ.
4: MR പ്രേംചിത്ത് വെള്ളപ്പന്തൽ എഴുതുന്നു, മലയാളത്തിന്റെ കാവ്യ സൗന്ദര്യം ശ്രോതാക്കളുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തിക്കുന്ന കാവ്യവിചാരം എന്ന പരിപാടി ഹൃദയത്തെ സ്പർശിക്കുന്ന അനുഭവമായി മാറിയിരിക്കുകയാണ്. മലയാള കവിതയുടെ നാൾ വഴികളെ പിന്തുടർന്ന് നടത്തുന്ന ഈ യാത്ര ഒരുപക്ഷെ പാഠപുസ്തകത്തിലൂടെയും ലഭിക്കാത്ത അനുഭൂതികൾ സമ്മാനിക്കുന്നവയാണ്. പുരാതന കവികളിൽ നിന്ന് ആധുനിക സൃഷ്ടികളിലേക്ക് നീളുന്ന ഈ സഞ്ചാരം ഭാഷയുടെ വളർച്ചയും മനുഷ്യഹൃദയത്തിന്റെ വികാസവും ഒരുമിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. മറന്നുപോയ കവിതകളെ വീണ്ടും ജീവിപ്പിക്കുകയും പുതിയ തലമുറയ്ക്ക് കവിതകളുടെ സൗന്ദര്യം പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പരിപാടി തീർച്ചയായും ഒരു സാംസ്കാരിക ദീപസ്തംഭമാണ്. ഇനിയും മനോഹര എപ്പിസോഡുകൾ കൊണ്ട് മലയാള കവിതകളുടെ ഈ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
5: ശരി. അടുത്തത് കെ പി ജാനകി പരിപ്പായി. പ്രശസ്ത ഗാനരചയിതാവ് കെ ജയകുമാർ പങ്കെടുത്ത ഓർമ്മകളുടെ സംഗീതം ഇഷ്ടമായി. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് ഒട്ടനവധി ഗാനങ്ങൾ സമ്മാനിച്ച അദ്ദേഹത്തിന്റെ പാട്ടോർമ്മകളും ഗാനങ്ങളും അനുഭവങ്ങളും ഏറെ ഹൃദയമായി.
4: മെയ് 1st കെ ശ്രീനിവാസൻ മാസ്റ്റർ അവതരിപ്പിച്ച സുഭാഷിതം ശ്രവണ സുന്ദരമായിരുന്നു എന്ന് മനു വി കെ പെരുവാമ്പ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ സജ്നയുമായുള്ള അഭിമുഖം വളരെ ഹൃദ്യമായൊരു അനുഭവമായി മാറി. ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരാൾ അത് വായിക്കുന്നത് കേൾക്കുമ്പോൾ ആ അനുഭവങ്ങളിലൂടെ നമ്മുടെ മനസ്സും സഞ്ചരിക്കുന്നു. അതായത് ഗാന്ധി ദർശനത്തിലെ ആത്മകഥ കേട്ടിട്ടാണ് രാധ 30th
5: ശരി. 30th ജാലകത്തെ കുറിച്ചാണ് ധന്യാ മുരളി വെള്ളച്ചാൽ എഴുതിയിട്ടുള്ളത്. ഒരു പോസ്റ്റ് ഉമനായ എനിക്ക് വെയിലിന്റെ കാഠിന്യം നന്നായിട്ട് അറിയാം. 30th ജാലകം ഹൃദയസ്പർശിയായി.
4: അതായത് മെയ് ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പൊള്ളുന്ന തൊഴിലിടങ്ങൾ തേടി ആ ജാലകത്തെ കുറിച്ചാണ് ധന്യാ മുരളി എഴുതിയിട്ടുള്ളത് അല്ലേ.
5: അതെ. നല്ല കേൾവിക്കാരൻ ആകണമെന്ന് പറഞ്ഞുള്ള വികാസ് നാറോണിന്റെ സുഭാഷിതം ഇഷ്ടപ്പെട്ടു. ആധുനിക കാലഘട്ടത്തിൽ ഒരാളെ കേൾക്കാൻ ആരും ഇല്ലാത്തതാണ് മിക്ക പ്രശ്നങ്ങൾക്കും കാരണം. ആ സുഭാഷിതം എല്ലാ അർത്ഥത്തിലും മികച്ചതായി എന്ന് ബിന്ദു ടീച്ചർ കണ്ണപുരം.
4: മെയ് ദിനത്തിലെ സാഹിത്യരംഗത്തിൽ കേട്ട കഥകളും കവിതകളും മികവുറ്റതായി. സുറാവിന്റെയും പ്രദീപ് കുറ്റ്യാട്ടൂരിന്റെയും കവിതകൾ ഉയർന്ന നിലവാരം പുലർത്തി. ദിനേശൻ കണ്ണപുരത്തിന്റെ കഥാവതരണം ഹൃദ്യമായി. കഥയിലുടനീളം ഗ്രാമനിഷ്കളങ്കതയുടെ വൈകാരിക ദീപ്തി നിറഞ്ഞാടിയത് ആസ്വാദനം പൂർണ്ണമാക്കി. അഭിനന്ദനങ്ങൾ എന്ന് വത്സൻ 5th.
5: ഇത് CI ശങ്കരൻ മാതമംഗലം എഴുതിയതാണ്. കഴിഞ്ഞ ദിവസം രാത്രി പ്രക്ഷേപണം ചെയ്ത കാവ്യകേളി വളരെ രസകരവും വിജ്ഞാനപ്രദവും ആയിരുന്നു. അവതരണവും കുട്ടികളുടെ ആലാപനവും വളരെ ഹൃദയമായി.
4: പിന്നെ ഷീന പത്മനാഭൻ എഴുതുന്നു, 3rd ഓലച്ചൂട്ട് കേട്ടപ്പോൾ എന്റെ വീട്ടിൽ നിന്നും 2-3 നടന്നാലെത്തുന്ന കുണ്ടും കുളവും, അവിടെ അതിന് താവ എന്നാണ് അത്ര പറയുക,
5: ശരി,
4: പയ്യന്നൂരാണെന്ന് തോന്നുന്നു സ്ഥലം, കുളം നിറയെ പൂത്താലിയും, നമ്മൾ കുട്ടികൾ കഷ്ടപ്പെട്ട് മത്സരിച്ച് പറിച്ചെടുത്ത് മാലയുണ്ടാക്കി കഴുത്തിലണിയുന്നതും ഒക്കെ ഓർത്തുപോയി എന്നാണ്. പിന്നെ മെയ് 4th VV മുരളീധര വാര്യർ അവതരിപ്പിച്ച സുഭാഷിതം എല്ലാ കാലത്തും ഏറെ പ്രസക്തമാണ്. ഒരു വാക്കുകൊണ്ട് ഉത്തമ സുഹൃത്തുക്കൾ എന്നേക്കുമായി പിരിഞ്ഞുപോകാം. വാക്കുകളുടെ തെറ്റായ പ്രയോഗം കലഹത്തിന് വഴിയൊരുക്കുമെന്ന കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും. ശ്രോതാക്കൾ ഇത്തരം സുഭാഷിതങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എന്ന് ആശിക്കുന്നു. MG ധരൻ, തൃക്കരിപ്പൂർ.
5: തിങ്കളാഴ്ച രാവിലെ ജാലകത്തിൽ കാർഷിക ഗവേഷകൻ ശ്രീ പദ്രെ കശുമാങ്ങയുടെ ഉപയോഗത്തിലെ സാധ്യതകളെ കുറിച്ച് സംസാരിച്ചത് ശ്രദ്ധേയമായിരുന്നു. ഒരു അവഗണന എപ്പോഴും കശുമാങ്ങയുടെ കാര്യത്തിൽ ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് കരിച്ചേരി കുഞ്ഞമ്പു നായർ പറപ്പ.
4: മണിബാലൻ ഉറപ്പടി എഴുതുന്നു, 4th അവതരിപ്പിച്ച വായനയുടെ വാതായനങ്ങൾ എന്ന പരിപാടി ഒരുപാട് ഇഷ്ടമായി. ഞാനും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പിന്നെ നാട്ടുവഴിയിലെ ഇനങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമോ എന്ന് ജസ്നയും സുഷമയും ചോദിക്കാൻ പറഞ്ഞിരുന്നു.
5: നാട്
4: ഉറപ്പടിയാണ്.
5: ഉറപ്പടി
4: നോക്കാല്ലേ.
5: അതെ. ചൊവ്വാഴ്ചയിലെ ഗാനാമൃതത്തിൽ ഇന്ദ്രനീലത്തിൽ ചാലിച്ച മനോഹരങ്ങളായ ഗാനങ്ങൾ കേൾപ്പിച്ചത് ശ്രവ്യ സുന്ദരമായെന്ന് ഹരിദാസ് കൊട്ടക്കാണം കൂവേരി.
4: UK ശാരദ കേരളം പ്രഭാതങ്ങളെ മനോഹരമാക്കുന്ന ആകാശവാണി പരിപാടികൾ ഒക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓരോ പരിപാടിയെ കുറിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശാന്തചേച്ചി വിളയാങ്കോടിന്റെ ഒരു നീണ്ട മെസ്സേജ് ഉണ്ട്. 25th പ്രിയം പ്രിയതരം, ഉപേന്ദ്രൻ കീച്ചേരിയും ഗിരിധരനും അവതരിപ്പിച്ചത് ഇഷ്ടമായി. പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികയറിയെത്തുന്ന സായന്തരം, ഈ ആൽബം ഗാനം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും അന്നത്തെ കാലത്തെ എന്റെ നാട്ടിലെ ഒരുപാട് അമ്മമാരെ മുന്നിലെത്തിച്ചു. അങ്ങനെ കുറേ ഓർമ്മകൾ ആ പാട്ട് കേട്ടപ്പോൾ മനസ്സിലേക്ക് വന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയോട് എന്തെങ്കിലും പറയുമ്പോൾ 100 ആലോചിക്കണം ചേട്ടാ, അവിടെ ഒരു രക്ഷയും കിട്ടൂല എന്ന്.
5: 100 200 ആലോചിക്കാറുണ്ട് ശാന്ത ചേച്ചി, എന്നാലും ഒരു രക്ഷയില്ല. അടുത്തത് ഗംഗാധരൻ മാസ്റ്റർ അടൂർ മലപ്പട്ടം എഴുതിയ മെസ്സേജാണ്. May 5-6 ജാലകത്തിലൂടെ കേൾപ്പിച്ച രാജ്മോഹൻ നീലേശ്വരം എന്ന പ്രതിഭയുടെ വാക്കുകൾ അരങ്ങും ജീവിതവും ബന്ധിപ്പിച്ച ഒരു നാടക പ്രവർത്തകന്റെ തീക്ഷണമായ അനുഭവ വിവരണമായി അനുഭവപ്പെട്ട് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ കണ്ട ഓരോ നാടകപ്രേമിയും കേൾക്കാൻ കൊതിക്കുന്നതായിരുന്നു അധ്യാപകൻ കൂടിയായ അദ്ദേഹത്തിന്റെ വാക്കുകൾ.
4: പിന്നെ ലതാ ഗോപി കുണ്ടുവാടി, കെ വി കല്യാണി ഞെക്ലി, അവർ രണ്ടുപേരും ചേർന്നിട്ട് എഴുതിയിട്ടുള്ളതാണ്. 5ാം തീയതി പാട്ടിൽ ഈ പാട്ടിൽ എന്ന പരിപാടിയിൽ സംഗീത സംവിധായകൻ നൌഷാദിന്റെ പാട്ട് കേൾപ്പിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സിനിമാ പാരഡൈസോയിൽ നന്ദലാൽ പ്രകൃതി ചൂഷണത്തെ കുറിച്ചുള്ള സിനിമയെക്കുറിച്ച് വിവരിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ നാട്ടിൽ ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ കുടിവെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാവരും ആ സിനിമയെക്കുറിച്ച് പറഞ്ഞത് കേട്ടെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി എന്നും എഴുതിയിട്ടുണ്ട്.
5: നാരായണൻ തലവിൽ എഴുതുന്നു, 4ാം തീയതി സുഭാഷിതത്തിൽ വി മുരളീധര വാര്യർ പറഞ്ഞു തന്നത് നല്ല വാക്ക് ഓതുമ്പോൾ നമ്മിൽ വരുന്ന നന്മകളെ കുറിച്ചാണ്. 5ാം തീയതി വികാസ് നാറോൺ അവതരിപ്പിച്ച സുഭാഷിതം സമയത്തിന്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കി തന്നു.
4: മോഹനൻ പരിയാരത്തിന്റെ മെസ്സേജ്, കഴിഞ്ഞ 2 ആഴ്ചകളിൽ സയൻസ് കഫേയിൽ ഭൂജല വകുപ്പ് കണ്ണൂർ ജില്ലാ മേധാവി വി ഷാഫിയുമായി KO ശശിധരൻ നടത്തിയ അഭിമുഖം ജല ഉപയോഗത്തിന്റെ ധാരാളിത്തം കുറക്കുന്നതിന്റെ ആവശ്യകതയും പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് തടയാനുള്ള വാട്ടർ വളണ്ടിയർമാരുടെ സന്നദ്ധ സേവനത്തിന്റെ മഹാത്മ്യവും വിശദമാക്കി. പിന്നെ ദാ നല്ല മനോഹരമായ ഒരു ചിത്രം. ആര്?
5: വേറെ ആര്? നമ്മുടെ പ്രഭാകരൻ തെക്കേകര മാസ്റ്റർ.
4: ഈ തെയ്യം ഏതാണെന്ന് മനസ്സിലായോ?
5: ഇല്ല,
4: എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും വളരെ ഭംഗിയുണ്ട് കാണാനല്ലേ. പിന്നെ ഇദ്ദേഹം ഒരു മെസ്സേജും കൂടി എഴുതിയിട്ടുണ്ട്. 6 May ഉച്ചയ്ക്ക് 12:15 വി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട് ഹൃദയസ്പർശിയായി എന്നറിയിച്ചിട്ടാണ്. എപ്പോഴാണാവോ ദർപ്പണത്തിന്റെ ചിത്രം ഇതുപോലെ വരച്ചയക്കുക അല്ലെ ഇദ്ദേഹം?
5: അതെ, നമുക്ക് നോക്കാം.
4: അതെ, ഇനി നമുക്ക് കത്തുകൾ നോക്കാം.
5: ഓക്കെ,
4: സതീശൻ മുമ്പള്ളി കൊറ്റാളിയുടെ കത്ത് ആരോഗ്യ ദീപ്തി പരിപാടിയെ കുറിച്ചാണ്. പ്രമേഹ രോഗികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഡോക്ടർ അശ്വിൻ മുകുന്ദൻ ശ്രോതാക്കളുമായി പങ്കുവച്ച കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി.
5: ഓക്കെ, ഇത് കാർത്തിക അണ്ടലൂരിന്റെ കത്താണ്. 35 വർഷം കൊണ്ട് കണ്ണൂർ ആകാശവാണി എത്രമാത്രം പുരോഗതി കൈവരിച്ചു എന്ന് പറഞ്ഞു അറിയിക്കാൻ വയ്യ. രാവിലെ വന്ദേമാതരം മുതൽ രാത്രി 11:15 നിലയം അടയ്ക്കുന്നത് വരെയുള്ള പരിപാടികൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. പല്ലവി അനുപല്ലവി, ജാലകം, ദർപ്പണം എന്നിവ മികച്ചു നിൽക്കുന്നു. എല്ലാ ഭാവുകങ്ങളും അർപ്പിക്കുന്നു.
4: പിന്നെ ഇത് അങ്കുരാജൻ മാസ്റ്റർ ആറ്റടപ്പയുടെ കത്താണ്. 30 April ഈ അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതം ഉത്കണ്ഠ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് വിവരിച്ചു. അത് വളരെ ശ്രദ്ധേയമായിരുന്നു. അപ്പോ ദർപ്പണത്തിന്റെ സമയം തീരാൻ പോകുന്നു.
5: അതെ,
4: അതെന്താണ് ചേട്ടനൊരു ചിരി?
5: അല്ല, ചേച്ചി തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് ഇമാജിൻ ചെയ്തതാണ്.
4: എന്ത്?
5: നമ്മൾ ഒരു ജീവിയെ വല്ലാണ്ട് പേടിച്ച് ഒരു നാൾ നമ്മൾ ആ ജീവിയായി മാറുന്നത്.
4: യൂജിൻ യൊണോസ്കോയുടെ ഒരു അസംബന്ധ നാടകമുണ്ട്, യൂറോപ്പിലൊക്കെ വലിയ വിവാദമായിരുന്നു അത്.
5: റൈനോസറസ് അല്ലേ?
4: കണ്ടാമൃഗത്തെ പേടിച്ച് പേടിച്ച് ഒരു നാട്ടിലുള്ള എല്ലാവരും കണ്ടാമൃഗങ്ങളാകുന്നത്.
5: അതുപോലെ പാട്ടയെ പേടിച്ച് പേടിച്ച് ഒരു നാൾ പാട്ടയായി മാറും ചേച്ചി. അത് ഞാൻ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാണ്.
4: ഓഹോ, എന്നാ ചേട്ടൻ അവിടെ ഇരുന്ന് സങ്കല്പിക്ക്, ഞാൻ പോവാണ്. അപ്പോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ദർപ്പണത്തിലേക്ക് കത്തുകൾ അയക്കാനുള്ള വിലാസം ദർപ്പണം ആകാശവാണി കണ്ണൂർ 4. മെസ്സേജുകൾ അയക്കാനുള്ള ഫോൺ നമ്പർ 9499596708080. നിങ്ങളോടൊപ്പം മഞ്ജു രമേശ്, പിന്നെ സങ്കല്പ ലോകത്ത് നിന്നും
5: വിനോദ് ബാബു.
7: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10-18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
8: 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരുനോട്ടം,
7: തുടർന്ന് 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
8: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
7: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
8: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
7: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
8: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
7: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
8: 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
7: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പി മായാമണി. 6:10 കാവ്യാഞ്ജലിയിൽ വൈരോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകൾ എന്ന കവിത കേൾക്കാം. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
1: കാലം മാറിയാലും ശബ്ദത്തിന്റെ മാന്ത്രികതയ്ക്ക് മാറ്റു കുറയുന്നില്ല എന്നതിന്റെ സാക്ഷ്യപത്രമാണ് റേഡിയോ നാടകങ്ങൾ. അടഞ്ഞ മിഴികൾക്കുള്ളിൽ അനന്തമായ ദൃശ്യപ്രപഞ്ചം തീർക്കുന്ന, ഭാവനയുടെ ആകാശങ്ങൾ തൊട്ടുണർത്തുന്ന ആ ശ്രവ്യ വിസ്മയം റേഡിയോ നാടകോത്സവങ്ങളിലൂടെ ശ്രോതാക്കളുടെ ഉള്ളിൽ ലയിച്ചു ചേർന്നിരുന്നു എന്ന് നമുക്കേവർക്കും അറിയാം.
2: അതെ, വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മലയാളിയുടെ കലാസംസ്കൃതിയുടെ ഭാഗമായ അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഇതാ വസന്തം വിരിയിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
1: വ്യത്യസ്തമായ പ്രമേയങ്ങൾ, മലയാളത്തിന്റെ പ്രിയ താരങ്ങളുടെ സാന്നിധ്യം, അത്യാധുനിക ശബ്ദവിന്യാസങ്ങൾ, ഈ നാടകോത്സവം കേവലം ഒരു പരിപാടിയല്ല, മറിച്ച് മലയാളി മനസ്സിന്റെ വികാരങ്ങളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. വരും ദിവസങ്ങളിൽ നമ്മെ വിസ്മയിപ്പിക്കാൻ പോകുന്ന ആ ഏഴ് മഹത്തായ നാടകങ്ങളെയും അവയുടെ അണിയറ വിശേഷങ്ങളെയും നമുക്കിന്ന് അടുത്തറിയാം.
3: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 തിരനോട്ടം.
2: നാടകോത്സവത്തിന്റെ രണ്ടാം ദിനമായ നാളെ തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന ദൈവത്തിൻ മനം ആരു കണ്ടു എന്ന നാടകത്തോടെയാണ് നാടക പ്രക്ഷേപണം ആരംഭിക്കുന്നത്.
4: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം. വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോ പൂവിടരും, അപ്പൊ പോകാന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരു ആന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
1: മോഹൻലാലിനൊപ്പം പ്രധാന കഥാപാത്രമായി എത്തുന്നത് ദേശീയ പുരസ്കാര ജേതാവായ MR ഗോപകുമാറാണ്.
4: എന്റെ പാതിയാകണമെന്ന് അവളും ഞാനും ആഗ്രഹിച്ചവൾ.
5: പേര്
4: അഞ്ജന.
5: അഞ്ജനയ്ക്ക് എന്താ പറ്റിയത്?
4: കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വെള്ളം ഒഴുകിപ്പോകാൻ മുന്നറിയിപ്പില്ലാതെ റോഡിൽ തുറന്നു വെച്ച മാൻഹോളിൽ സ്കൂട്ടർ വീണ് അവൾ ഒഴുകിപ്പോയി.
5: എന്നിട്ട്?
4: കടൽ തീരമായിരുന്നു, കടലിലേക്ക് പോയി കാണും.
1: പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ചലച്ചിത്ര താരങ്ങളായ സന്ധ്യ രാജേന്ദ്രൻ, നന്ദു, സാജൻ സൂര്യ, അമൽരാജ്, ഐരൂർ മോഹനൻ, മഞ്ജുശ്രീ, നാടകരംഗത്തെ പ്രമുഖരായ നരിയാപുരം വേണുഗോപാൽ, രജു കോലിയക്കോട്, ഭാവി വാഗ്ദാനങ്ങളായ ആദ്യ എ നായർ, പ്രസിദ്ധ പ്രമോദ് എന്നിവരും നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊണ്ട് മിഴിവേകുന്നു.
6: മഹാരാജൻ!
7: ആരവിടെ? ആരാണിവൾ? രാജകൊട്ടാരത്തിൽ വന്ന് ബഹളം വയ്ക്കാൻ ഇവളെ കടത്തിവിട്ടതാര്?
6: ഇനി ഈ കണ്ണകിക്ക് ലോകത്തെവിടെ പോകാനും ഉള്ളു പൊള്ളുമ്പോൾ അത് ഉറക്കെ പറയാനും രാജാവിന്റെ സമ്മതമൊന്നും വേണ്ട മഹാരാജൻ.
8: അത് കൊള്ളാം, ഞാൻ ജീപ്പില്, പുറത്ത് നിൽക്കുന്നവർക്ക് അടി. അത് ഉഷാറ്. ബാക്കി
9: പിന്നെ നിത്യമുള്ള കലാപരിപാടികളാണെന്നേ. കേസ്, അറസ്റ്റ്, കോടതി, താൻ പത്തീസാകത്ത് കിടക്കണം. ഇനി ഒരു സമരം ചെയ്യാൻ ആ നാട്ടുകാരാലോചിക്കാൻ പോലും പാടില്ല. അങ്ങനെ അവറ്റകളൊക്കെ ചവിട്ടി കൂട്ടണം.
8: അപ്പൊ എന്നെ കാണാവര് ജയിലിലോട്ട് വന്നാലോ?
9: എടാ, കോർപ്പറേറ്റ് മുതലാളിമാരോടും ബൂർഷ്വാ മുതലാളിയുടെ പൂത്ത കാശിനോടും ഒന്നും സമരം ചെയ്ത് നിൽക്കാനുള്ള ബലം നമ്മൾക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒന്ന് അഭിനയിക്ക്.
1: ഈ നാടകത്തിന് പശ്ചാത്തല ശബ്ദവിന്യാസം ഒരുക്കിയിരിക്കുന്നത് ധീരജ് സുകുമാരനും സാങ്കേതിക സഹായം നൽകിയിരിക്കുന്നത് വി സുരേഷ് കുമാറുമാണ്. നാടക സംവിധാനം റൂബി ബാബു. നിർവഹണ സഹായം വി എൻ ദീപ, ബിജു കല്ലുവതുകൽ, എൻ സുനിത.
4: ഇനി ഞാൻ എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഈ ലോകത്തില്? അമ്മേ, എന്റെ തോന്നലാണ് അമ്മ ഇവിടെ വന്ന് നിൽക്കണുണ്ട് എന്നത്. അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് പറയാണ് ഞാൻ. എല്ലാ നന്മകളും പകർന്നു തന്നിട്ട് തന്നെയാണ് നിങ്ങൾ എന്നെ വളർത്തിയതും. എന്നെ ഇഷ്ടപ്പെട്ട് വന്നവളും എനിക്ക് നല്ലത് മാത്രമാ തന്നത്. പക്ഷേ നിങ്ങൾ എന്നെ നന്മ കൊണ്ട് മൂടുമ്പോൾ, നല്ല വഴിക്ക് മാത്രം നടക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നുപോയി. ഇത്രയും നല്ലൊരു മനുഷ്യന് ജീവിക്കാൻ പറ്റിയൊരു നല്ല ലോകം ഇവിടെയില്ല എന്നത് നിങ്ങൾ മറന്നു. ഇടത്തും വലത്തും നിന്ന് ഋതുകന്യകൾ താലം പിടിക്കും, തേരിൻ തിരക്കിട്ട യാത്രയിൽ പോലും ഒരു കാൽക്ഷണം മുമ്പിൽ നിൽക്കാതെ ചിരിക്കാതെ ഒരു പൂ മേടിക്കാതെ പോവുകില്ലെന്നും കാലം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 3-ാം ദിവസം May 12 ചൊവ്വാഴ്ച രാത്രി 9:30 ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം.
1: മാധവ് പ്ലീസ്, എനിക്ക് കിച്ചണിൽ എക്സ്പെരിമെന്റ് നടത്താനൊക്കെ നല്ല ഇഷ്ടാ. നാട്ടിലായിരുന്നപ്പോ ഒരു യൂട്യൂബ് കുക്കറി ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
2: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും.
1: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടുക?
2: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
1: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
2: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല, പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
1: മാധവനത് പറയാം, 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
2: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
0: രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ അബ്ദുള്ള നന്മണ്ട, പ്രദീപ് ഗോപാൽ, എൽ സി സുകുമാരൻ, പി എം ദീപ. നിർവഹണ സഹായം പി നിഷ.
3: സാറിന് ഇത് സംഭവിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
1: ദാ കണ്ടില്ലേ, ഒരനക്കോ ഇല്ലാതെ ഒരേ കിടപ്പ, സംസാരിക്കാൻ കഴിയില്ല.
3: ഓ, ശരിക്കും എന്താ സംഭവിച്ചത്?
1: അതറിയാവുന്ന ഏക വ്യക്തി ദാ മിണ്ടാനാവാതെ കിടക്കല്ലേ.
0: വാൽപ്പാറയിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷണത്തിനിടെ നടന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഉള്ളു പൊള്ളിക്കുന്ന അനുഭവ സാക്ഷ്യം മടക്കം.
1: ഈശ്വരാ, ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
2: നളിനി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ.
1: അതുകൊണ്ടാണ് മാധവ് ആ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
3: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായും എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ് ആകെ മാറിയിരുന്നു.
3: മാഡം പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
0: മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ.
4: ജീവിതം ഏത് കഷ്ടനഷ്ടങ്ങൾക്കിടയിലും ആഘോഷിക്കപ്പെടേണ്ടതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാടകമാണ് May 13 നാടകോത്സവത്തിന്റെ 4-ാം ദിനം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നത്.
5: ഗുഡ് മോർണിംഗ് സർ, മേ ഐ കം ഇൻ?
6: പ്ലീസ് ഹാവ് എ സീറ്റ്.
5: താങ്ക് യു.
6: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് പാട്ടും എഴുത്തും വായനയും.
5: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
6: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
5: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സാർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
6: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്.
4: ജീവിതോത്സവം എന്ന ഈ നാടകം നിരാശയിൽ നിന്ന് ആശയിലേക്കുള്ള യാത്രയിലേക്ക് ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടുപോകും.
7: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
8: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നോ അവരെ?
9: അച്ഛനെന്താ ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
8: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
7: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
8: ആ ശരിയാണ്, എല്ലാ പേർക്കും ഉണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും, സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: മരണാസന്നനായ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിലെ പിഴവുകൾ തിരുത്തിയെഴുതാൻ ശ്രമിക്കുന്ന ഈ നാടകത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും ചലച്ചിത്ര നടനുമായ പ്രേംകുമാർ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും അഭിനേതാവുമായ രഘുനാഥ് പലേരി, മലയാളത്തിന്റെ നിത്യഹരിത ശബ്ദമായ ദേവി, സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖ അഭിനേത്രി സോന നായർ, യുവനടൻ കണ്ണൻ നായർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഒപ്പം ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ ജയൻ ചേർത്തല, ജോബി എ എസ്, തിരുമല രാമചന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യം നാടകത്തിന്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ഈ താരനിരയോടൊപ്പം മികച്ച ബാലതാരത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കരസ്ഥമാക്കിയ തന്മയ സോൾ, യുവ കലാകാരി തമന്ന സോൾ, പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായ അനീഷ് നായർ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ തുടങ്ങിയവരും ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നു.
1: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
2: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
1: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണോ സംസാരിക്കുന്നത്?
2: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് ഐ എ എസ് തന്നു എന്നാണ്.
0: സിനിമാ സീരിയൽ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ജനാർദ്ദനന്റെ രചനയിൽ റൂബി ബാബുവാണ് ഈ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത്.
3: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
4: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. See, I'm a professor by profession. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്ന് പറഞ്ഞ് കറങ്ങിയടക്കാനൊന്നും എനിക്ക് സമയമില്ല.
3: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
4: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന് ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
3: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
4: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകം കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണമെന്നല്ല.
5: അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
6: ഹൃദയ,
5: തന്റെ പ്രണയിനിയായ മധുമിതയോട് പോലും പറയാതെ ഒളിച്ചുവെച്ച കഥാനായകനായ ഹൃദയനാഥന്റെ ദുരൂഹമായ സ്വപ്നങ്ങളുടെ പുനർവ്യാ

0: വ്യാഖ്യാനമാണ് നാടകത്തിന്റെ ഇതിവൃത്തം.
1: എന്താണ് ഹൃദയൻ, എനിക്ക് നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
2: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
1: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
2: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
3: എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ, മധുവിനെ വിട്ടേക്ക്.
0: വകുപ്പ് തല പരിശീലനത്തിന് ഡൽഹിയിൽ എത്തിയ ഹൃദയനാഥൻ എന്ന ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥന് കോഴ്സ് ഡയറക്ടറായ അനന്തരാമനോടുള്ള സൌഹൃദം അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് താൻ പലപ്പോഴായി കണ്ട അർത്ഥമറിയാത്ത കുറേയേറെ സ്വപ്നങ്ങളുടെ നേർക്കാഴ്ചകളിലേക്കാണ്.

0: ആ ഹൃദയൻ, കമിൻ. അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല.
0: വാ വാ, കടന്നു വാ, ഇരിക്ക്.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി, ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ,
2: അനന്തരാമന്റെ നഷ്ടജീവിതത്തിന്റെയും പ്രണയത്തിന്റെയും ഇനിയും ഇഴപൊട്ടാത്ത തീവ്രമായ ആത്മബന്ധങ്ങളുടെയും ഭ്രമാത്മകമായ സത്യസാക്ഷ്യങ്ങളാണ്. അനന്തനോടൊപ്പം നാട്ടിലെത്തിയ ഹൃദയനാഥന് നേരിട്ട് കാണാനും അനുഭവിക്കാനും ഇടവരുന്നത്.
0: ഹൃദയ, നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് അങ്ങ് വിട്ടേക്കാം.
3: സാറ്, എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
0: ഒരു 10-30 കൊല്ലമൊക്കെ ആയി കാണും.
3: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
0: ഇല്ല.
4: ശ്രീ പാലക്കാട്
5: വടക്കേ മഠത്തിൽ അനന്തൻ താനേ? നീ
0: വെങ്കിടിമാമ, എന്നാ സമാചാരം?
5: എങ്ങടാ ഇത്, എന്നെ കോലം ഇത്? രൂമ്പ നാളായിടിച്ച് ഇങ്ങിരുന്ന് പോയിട്ട് ഇല്ല. എങ്കിലേലേ അങ്ക് വിട്ടിട്ട് ആ
2: പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
6: ഞാൻ വെങ്കിട് സുബ്രഹ്മണ്യം. അമ്മ, എന്നെ എടുത്തിട്ടാങ്ങളേ?
7: യാര് വെങ്കി, കൊഞ്ച കീഴിറങ്ങടാ.
0: പുഷ്പ, എന്നെ തെരിയില്ല അവനക്ക്. ഞാൻ അനന്തനാമനാക്കും, ഒരു പെരിയപ്പ.
7: ആണ്ടവാ കടവളെ, പെരിയപ്പാവാ. അയ്യോ, വാങ്ക വാങ്ക, ഉള്ള വാങ്ക. എവളോ വർഷമായി ഉങ്ങളെ പാത്ത്. കടവളെ, കോഫി പോട്ട്, ദോ വന്നിട്ടേ.

0: ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യങ്ങളായ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി എന്നിവർക്കൊപ്പം കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൌർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്, കൂടാതെ ബാലതാരം ഇവാൻ മിഖായേൽ ഷിബു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: അനന്തു തലൈവാ.
2: ഓ ശ്രീനി, ശ്രീനിവാസ രാഘവൻ നമ്മ കോളേജിലെ ഭാരതീയ താനേ. യു ഗ്രേറ്റ് വിക്ടോറിയൻ.
1: എത്ര കാലമാശരാ, നീ എങ്കെ ഇപ്പോ എന്നെ വേല പണ്ട്ര? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ.
0: നിർവഹണ സഹായവും ശബ്ദ സന്നിവേശവും ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയാസിയ.
3: വന്നിട്ടിയാടാ ഏ അനന്തൻ, വന്നിട്ടിയാടാ?
4: ഇല്ല, വന്നിട്ടില്ലമ്മ. സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി. മാറിയാൽ വേഗം വരും. ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ
5: വന്ന്. നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
4: അതെ.
5: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ള വാങ്കോ.
0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
4: അത് ധനലക്ഷ്മി, ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോഴും
3: ആനന്ദം വന്നിട്ടിയാ? ആരാവത് ചൊല്ലടാ.
6: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങ ആരും വരലേ, ഒരാള് വന്നിരിച്ച്. ആനാ, അത് അനന്തപ്പനല്ലേ?
3: ആമാ, സെറിടാ. ആണ്ടവാ മുരുഹാ.
6: നാം ബാലസുബ്രഹ്മണ്യം. ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോടെ റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കേ? എപ്പോഴാ നീ ഉള്ളേ വന്നേ?
3: അനന്താ, കണ്ണാ, ഒന്ന് സൊല്ലട്ടുമാ.
4: സൊല്ലു പാട്ടി.
3: മുൻപ് സ്വന്നത് താനേ, അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത വിഷയത്തിലെ നെജമാന സമ്മതം താനേ? ചൊല്ലടാ കണ്ണാ.
4: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സൊല്ലക്കൂടാതെ. ഒന്ന് മറ്റും താൻ സൊല്ലത്, ലക്ഷ്മി എൻ പൊണ്ണുര പോതുമാ.
3: പോടാ, പോതും, അത് പോതും, അത് മറ്റും താൻ പോതും.
0: നവതിയുടെ നിറവിലെത്തിയ ആകാശവാണി ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്ന നവ്യോപഹാരം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
7: സേതുലക്ഷ്മി
0: കാത്തിരുന്ന രഥോത്സവം.

0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ 6-ാം ദിവസം മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം മൗനസാക്ഷി. ഒരു ദരിദ്ര ശില്പിക്കെതിരെ രാജാവ് മോഷണക്കുറ്റം ചുമത്തുന്നു. അവൻ കുറ്റവാളിയോ അല്ലയോ? സത്യങ്ങൾ കണ്ടെത്താൻ ചില നേരങ്ങളിൽ ദൈവിക ഇടപെടലുകൾ അനിവാര്യമാവും. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ KS സിംഗ്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, KV നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. മൗനസാക്ഷി. നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെക്കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്നപരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
4: രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു.
1: ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ?
5: നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു.
1: നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
0: രാജാവ് ഉന്നയിച്ച ഈ ആരോപണം സത്യമാണ്.
4: മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
0: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
6: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
2: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
1: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
0: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 7ാം ദിവസം മെയ് 16 ശനിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.
1: മോളെന്താ കേൾക്കുന്നത്?
2: കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ?
2: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ. അങ്ങനെ
1: എന്നാ? കണ്ണ് തുറക്കാതെ മോളിനി അച്ഛനോട് പറ, ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോളെ കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ വലിയ കടൽ.

കാണുക കടലിനെ കൺതുറക്കാതെ. തികഞ്ഞ ഒരു മനുഷ്യൻ, മികച്ച ഒരു കലാകാരൻ, ചിരിച്ചും ചിരിപ്പിച്ചും ചുറ്റും പ്രകാശം പ്രസരിപ്പിച്ച ഒരാൾ. പുറമേ പ്രശാന്തമെന്ന് നാം കരുതിയ സമുദ്രങ്ങൾ പക്ഷേ അകമേ പ്രക്ഷുബ്ധങ്ങളായിരുന്നു.

0: കടലിനെ കൺതുറക്കാതെ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറിയോ. നിർവഹണ സഹകരണം: ബോബി സി മാത്യു. സഹകരണം: നിഷ പി. രചനാ സംവിധാനം: കെ വി ശരത്ചന്ദ്രൻ.
1: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
2: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
1: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
2: കാണുക കടലിനെ കൺതുറക്കാതെ.
1: മനസ്സിലായില്ല.
2: അതായത് കണ്ണടച്ചു പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ? നോക്ക്.
1: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
0: കാണുക കടലിനെ കൺതുറക്കാതെ.
3: രചന സംവിധാനം: കെ വി ശരത്ചന്ദ്രൻ. മെയ് 16 ശനിയാഴ്ച രാത്രി 9:30.
0: പുനഃപ്രക്ഷേപണം: മെയ് 17 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്. കാണുക കടലിനെ കൺതുറക്കാതെ.

നാടകോത്സവത്തിലെ അവസാന നാടകമായ കടങ്കഥയിലെ വിരുന്നുകാരൻ എട്ടാം ദിനം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. നഗരത്തിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഗൂഢനായ വ്യക്തി സൃഷ്ടിക്കുന്ന മാറ്റങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഇതിലും മോഹൻലാലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: Good morning, reception. Yes. Yeah, room number 203. Yes, he's there. Connect here.
1: Good morning, Miss Annie.
0: Huh? Good morning. ഞാൻ ഇപ്പോ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
1: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
0: പിന്നെന്തേ?
1: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
0: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
1: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
0: ഒരുപക്ഷേ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
1: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാറ്.

0: ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
0: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
0: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യു ആർ സ്മാർട്ട്, ചാർമിംഗ്.
1: താങ്ക് യു.
0: അപ്പോ ശരി, കാണാം.

0: മെയ് 18 ഒൻപതാം ദിവസം ഈ നാടകോത്സവത്തിന്റെ സമഗ്രമായ ഒരു അവലോകനത്തോടെ നാം വിടവാങ്ങും. നാടകരംഗത്തെ പ്രമുഖർ ഈ അവലോകനത്തിൽ പങ്കെടുക്കും.
1: മെയ് 10 മുതൽ 18 വരെ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ ഒരുക്കുന്ന ഈ സ്വപ്ന സഞ്ചാരത്തിൽ നിങ്ങളും പങ്കാളികളാകുക. ഇത് കേവലം ശബ്ദങ്ങളല്ല, മറിച്ച് മനുഷ്യജീവിതത്തിന്റെ തുടിപ്പുകളാണ്, പ്രകൃതിയുടെ സംഗീതമാണ്, മണ്ണും മനസ്സും തമ്മിലുള്ള ഗാഢമായ ബന്ധമാണ്.
0: ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഓരോ നാടകവും രാത്രി 9:30 നിങ്ങളുടെ റേഡിയോ സെറ്റുകളിലും ന്യൂസ് ഓൺ എയർ ആപ്പിലും തത്സമയം കേൾക്കാം. അഥവാ ആ നിമിഷങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമിക്കേണ്ടതില്ല. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവ പുനഃപ്രക്ഷേപണം ചെയ്യുന്നതാണ്.
1: മലയാളത്തിന്റെ അഭിമാനമായ മോഹൻലാൽ മുതൽ പ്രഗത്ഭരായ ഒട്ടനവധി കലാകാരന്മാർ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചിന്തയുടെയും വികാരത്തിന്റെയും പുതിയ തിരമാലകൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്. കാതോർക്കാം, ഭാവനയുടെ ആ ലോകത്തേക്ക്. മറക്കരുത്, രാത്രി 9:30 മണിക്ക് ആകാശവാണി.

അധികാനം മണൽ ചിത്രങ്ങൾ എന്ന പടത്തിൽ നിന്നും ശ്രുതി ജയപാലും സൂര്യസാഗറും ചേർന്ന് പാടിയത്. രഞ്ജിത് മാവേലിക്കരയുടെ വരികൾക്ക് പവിത്രന്റെ സംഗീതം.

അമ്മയ്ക്കൊരു താരാട്ട് എന്ന പടത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന സംഗീതം ശ്രീകുമാരൻ തമ്പി. ഇനി എം ഡി രാജേന്ദ്രൻ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം അമ്മ നിലാവ്. ഈ ഗാനം പാടിയത് രാഹുൽ ലക്ഷ്മണൻ.

അവൻ ഒരു അഹങ്കാരി എന്ന പടത്തിനു വേണ്ടി അമ്പിളി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ബിജു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് MS വിശ്വനാഥൻ. ഇനി യേശുദാസ് പാടിയ ഗാനങ്ങൾക്കാം. ചിത്രം ഭൂമി ഗീതം. ONV കുറുപ്പിൻ്റെ വരികൾ. ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: നാടിനെ പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്ന രാജാവ്.
1: നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്?
0: പ്രശ്ന പരിഹാരത്തിനായി എന്തു ചെയ്യും?
1: രാജ്യസഭ ആരംഭിക്കട്ടെ. ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. ചെറിയ പ്രശ്നങ്ങളെന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
3: ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
2: ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
0: ഈ പരിഹാരമാർഗങ്ങളിൽ നിന്ന് രാജാവ് ഏത് തീരുമാനമെടുക്കും?
1: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ.
0: രാജാവിന്റെ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷം
3: നാട്ടിലെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. രാജഭരണം

0: നാളത്തേക്ക് കഴിയും. നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസമാണ്.
1: ശില്പിക്ക് തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുവാൻ സാധിക്കുമോ?
2: നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്.
3: എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു.
4: ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു.
1: മനുഷ്യശക്തിക്ക് മേലെ ദൈവശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വരുമോ? കാത്തിരിക്കാം. മെയ് 15 വെള്ളിയാഴ്ച രാത്രി 9:30 കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി.

ഇനി ചിത്രയും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം, നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക. മുല്ലനേഴിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.